നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക് ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ

0: നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിൽ ഒരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
1: പീസ് റേഡിയോ.

അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്: ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്നുപോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم.

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.
2: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: 2026 ഓഗസ്റ്റ് 26 ബുധൻ, ഹിജ്റ വർഷം റബീഉൽ അവൽ 12, 1448.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: മാഷാല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് പീസ് റേഡിയോ തൻസീൽ. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടമാകുന്നിടത്തു നിന്നാണ് നിരാശ വേരോടുന്നത്. ജീവിതത്തിൻ്റെ സ്വാഭാവികതയ്ക്ക് ഭംഗം വരുത്തി എത്രയെത്ര ജീവിതങ്ങളാണ് നിരാശയിൽ ഇരിഞ്ഞൊടുങ്ങിയത്. നിരാശമുറ്റിയ ജീവിതം പ്രതിസന്ധികളുടെ ചുഴികളിൽ അകപ്പെടുമ്പോൾ ആ മനസ്സുകൾ പരിഹാരം കൊതിക്കുന്നില്ലേ? തീർച്ചയായും പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ട്. പരിഹാരം പ്രദാനം ചെയ്യുന്ന യഥാർത്ഥ സ്രോതസ്സുകളെ കണ്ടെത്താത്തതോ അവ നമ്മെ തേടിയെത്താത്തതോ ആണ് ജീവിത നൈരാശ്യങ്ങളെ പരിഹരിക്കാനാകാത്തതിൻ്റെ യഥാർത്ഥ കാരണം. ഇപ്പോഴിതാ പരിഹാരമാർഗം നിങ്ങളുടെ മുമ്പിൽ. ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമന്വേഷിച്ച് ഇനിയും അലയേണ്ടതില്ല. നിങ്ങളുടെ ജീവിത പ്രതിസന്ധികളുടെ പരിഹാരം നിങ്ങളെയും തേടിയെത്തുന്നു. വ്യക്തി, കുടുംബം, സമൂഹം തുടങ്ങി സമസ്ത മേഖലകളിലും നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം പീസ് റേഡിയോ പുലരിവെട്ടം. പുലരികളിൽ പ്രതീക്ഷയുടെ പുതുനാമ്പ് നൽകി ജീവിത പ്രതിസന്ധികൾക്ക് പരിഹാരമോതി എല്ലാ ദിവസവും രാവിലെ 6:05 പീസ് റേഡിയോയിൽ അവതരണം പ്രൊഫസർ ഹാരിസുബിന് സലീം.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ലില്ലാഹി മിൻ അസ്മാഇഹി 90
4: വിജ്ഞാനം ഒരു വിസ്മയമാണ്. മനസ്സിൽ വിപ്ലവം വിതച്ച് നന്മയുടെ നാമ്പുകൾ തളിരണിയിക്കുന്ന വിസ്മയം. അജ്ഞതയുടെ ഓരം പറ്റിയാണ് നമ്മിൽ പലരുടെയും ജീവിതം. ചുറ്റുപാടുകളിൽ നിന്നും പാഠം പഠിക്കാൻ പോലും തയ്യാറാവാതെ അലസമായ ജീവിതം. ജീവിതം ഒരു പഠന പ്രയാണമാണ്. ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും വിലയിരുത്തി നമ്മുടെ ജീവിതത്തിന് അഭിവൃദ്ധി പകരുന്നതിനുള്ള പ്രയാണം. ഹ്രസ്വമായ ഈ ജീവിതത്തിന് വേണ്ട ഭൗതിക വിഭവങ്ങൾ സമാഹരിക്കുന്നതിന് നാം ചെയ്യുന്ന ത്യാഗപരിശ്രമങ്ങൾ എത്ര ഭാരിച്ചതാണ്! അപ്പോൾ സഹസ്രാബ്ദങ്ങളുടെ ദൈർഘ്യവും പിന്നിട്ട് അനന്തമായ ജീവിതം നയിക്കേണ്ട പരലോകത്തേക്ക് നാം എത്രമാത്രം അധ്വാനിക്കേണ്ടി വരും! തിരക്കേറിയ ജീവിതത്തിൽ ഒരൽപ്പം സമയമെങ്കിലും ആ മഹായജ്ഞത്തിനായി നീക്കിവെക്കൂ. വിജ്ഞാനത്തിന്റെ വാതായനങ്ങൾ നിങ്ങളുടെ വിരൽത്തുമ്പിനാൽ തുറക്കപ്പെടട്ടെ. വിശുദ്ധ ഖുർആനിന്റെ അനന്തമായ വിജ്ഞാന സാഗരത്തിലേക്ക് വാതായനങ്ങൾ തുറക്കുന്ന അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. സങ്കീർണമായി നാം നിനയ്ക്കുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്ര വിധികളുടെ ലളിതമായ ബോധനം. ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ. കുരുന്നു മനസ്സുകളിൽ ധാർമ്മികതയുടെ വിത്തുപാകി നന്മയുടെ തീരമടുപ്പിക്കുന്ന ഈ മദ്രസ വിജ്ഞാന വീഥിയിൽ വിപ്ലവ പാതയൊരുക്കി സമാശ്വാസത്തിന്റെ ശബ്ദവിസ്മയം. പീസ് റേഡിയോ താങ്കളുടെയും ജീവിതത്തിന്റെ താളമാവട്ടെ.

0: പീസ് റേഡിയോ. നമ്മൾ ഈ ശാന്തിതീരം നൽകുന്ന കരുതലും സുരക്ഷയും ആവോളം ആസ്വദിച്ചുകൊണ്ടേയിരിക്കുന്നു. അവതരണം കൊണ്ടും അർത്ഥഗാംഭീര്യം കൊണ്ടും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന നിരവധി പ്രോഗ്രാമുകൾ, കേൾവിയുടെ രസച്ചരട് മുറിക്കുന്ന കൊമേഴ്ഷ്യൽ പരസ്യങ്ങളുടെ വിരസതയില്ലാതെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം. മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം, ഒരായിരം നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചുകൊടുത്തു? ആഹ്ലാദത്തിന്റെ തണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ അറബി ഭാഷയിൽ ആദ്യമായി ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഖുർആൻ ഇറങ്ങുന്ന കാലത്ത് അറബി ഭാഷയിൽ ചില കവിതകളും ചില കഥകളും ചില യുദ്ധവർണ്ണനകളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഒരു ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം എന്ന നിലക്ക് ഒരു ഗ്രന്ഥം ഉണ്ടായിട്ടില്ല. അറബി ഭാഷയിലെ ആദ്യത്തെ ക്രോഡീകരിക്കപ്പെട്ട ഗ്രന്ഥം ഖുർആനാണ്. ഔവലു കിതാബിൻ ദുവ്വിന ഫില്ലോകത്തിൽ അറബിയ എന്ന് അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ പഠിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ആ ഭാഷയാണ് ഇന്നും മനുഷ്യൻ പ്രയോഗിക്കുന്നത്, ഉപയോഗിക്കുന്നത്. 100 കൊല്ലം മുമ്പുള്ള ഒരു ഭാഷ, മലയാളത്തിലെ ഭാഷ നോക്കിയാൽ അതൊന്നും ഉണ്ടാവുകയില്ല. ഇന്നത് ഉപയോഗിക്കുകയില്ല എന്നത് വായിച്ചാൽ മനുഷ്യൻ ചിരിക്കുകയും. ഇംഗ്ലീഷും അങ്ങനെ തന്നെ. ഷേക്സ്പിയർ ഇംഗ്ലീഷ് അല്ലല്ലോ ഒന്ന് ഭാഷ ഉപയോഗിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ ഇന്ന് കമ്മ്യൂണിക്കേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഖുർആൻ്റെ അതേ ഭാഷ തന്നെയാണ് ഇന്ന് അറബ് നാടുകളിൽ അവരുടെ പ്രസംഗത്തിനും എഴുത്തിനുമൊക്കെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊരു അത്ഭുതകരമായ സംഗതിയാണ്. 1400 വർഷം മുമ്പ് ഇറങ്ങിയ ഒരു ഗ്രന്ഥത്തിലെ ഭാഷ തന്നെയാണ് ഇന്നും ഉപയോഗിക്കുന്നത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ജീവിക്കാൻ വേണ്ടിയുള്ള ഈ തിരക്കു പിടിച്ച ഓട്ടത്തിനിടയിൽ എന്നെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ പ്രപഞ്ചത്തിന്റെ നാദൻ നിങ്ങളോട് സംസാരിച്ചത്? നിങ്ങൾ നന്മകൾ മാത്രമേ ചെയ്യാവൂ എന്ന്, തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന്, അന്ധവിശ്വാസം ആപത്താണ് എന്ന്, സൃഷ്ടികളോട് പ്രാർത്ഥനകൾ പാടില്ല എന്ന്, മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന്, ചെറിയവരോട് കരുണ കാണിക്കണം എന്ന്, അവരനെ സഹായിക്കണം എന്ന്, അയൽക്കാരോട് ബാധ്യതകൾ ഉണ്ട് എന്ന്, സ്ത്രീകളോട് മാന്യമായി പെരുമാറണം എന്ന്, ചീത്ത വാക്കുകൾ ഉപയോഗിക്കരുത് എന്ന്, ലഹരി വസ്തുക്കളിൽ നിന്നും അകന്നു നിൽക്കണം എന്ന്, വർഗീയത.
4: ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളിൽ നിന്ന് നരകശിക്ഷ നീ ഒഴിവാക്കിത്തരേണമേ. തീർച്ചയായും അതിലെ ശിക്ഷ വിട്ടൊഴിയാത്ത വിപക്താകുന്നു. തീർച്ചയായും നരകം ചീത്തയായ ഒരു താവളവും പാർപ്പിടവും തന്നെയാകുന്നു. അൽ ഫുർഖാൻ, വചനം 65-66.
1: സത്യവിശ്വാസികളുടെ ഒട്ടേറെ പ്രാർത്ഥനകൾ ഖുർആനിൽ വന്നിട്ടുണ്ട്. സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ പോറ്റി വളർത്തിയ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും വേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥന ഖുർആൻ പരിചയപ്പെടുത്തുന്നത്.

0: ഞങ്ങളുടെ രക്ഷിതാവെ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരയണമേ.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ارحمنا وانت خير الراحمين.
1: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, അതിനാൽ ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. നീ കാരുണ്യകരിൽ ഉത്തമനല്ലോ. അൽ മുഅ്മിനൂൻ വചനം 109.
2: തിരുദൂതരുടെ നമസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നോമ്പ് ഇസ്ലാമിലെ കച്ചവട നിയമങ്ങൾ തുടങ്ങി പ്രാമാണികമായ കർമ്മശാസ്ത്ര പഠനത്തിന്റെ ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോമായി മാറിയ പീസ് റേഡിയോ ലൈഫ് കോഴ്സ് ആയിരങ്ങളുടെ വൈജ്ഞാനികമായ അവലംബമാണ്. നിങ്ങളുടെ സംഭാവനകൾ ഇതുപോലുള്ള നന്മകൾ നിലനിൽക്കുന്നതിനും പുതിയവ നടപ്പിൽ വരുത്താനും വേണ്ടിയാകട്ടെ. താങ്കളുടെ വിഹിതം അതെത്ര ചെറുതാണെങ്കിലും ഇന്ന് തന്നെ അയക്കൂ. പീസ് റേഡിയോ, ജമീൽ, വിസ്ഡം മീഡിയ സ്കൂൾ തുടങ്ങിയ മഹത്തായ സംരംഭങ്ങളെ സാമ്പത്തികമായി സഹായിക്കാൻ ഉദ്ദേശിക്കുന്നവർ പീസ് റേഡിയോ ഹോം സ്ക്രീനിലെ താഴെ വലതുഭാഗത്ത് കാണുന്ന ഡൊണേറ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങളുടെ തുക കൈമാറാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9746950006 എന്ന നമ്പറിൽ ബന്ധപ്പെടുക.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ഞങ്ങളുടെ രക്ഷിതാവേ, നിന്റെ പക്കൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകുകയും ഞങ്ങളുടെ കാര്യം നേരാംവണ്ണം നിർവഹിക്കുവാൻ നീ സൗകര്യം ചെയ്യുകയും ചെയ്യണമേ. അൽ കഹ്ഫ് വചനം 10.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്നും സന്തതികളിൽ നിന്നും ഞങ്ങൾക്ക് നീ കൺകുളിർമ നൽകുകയും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് ഞങ്ങളെ നീ മാതൃകയാക്കുകയും ചെയ്യണമേ. അൽഫുർഖാൻ വചനം 74.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, വിചാരണ നിലവിൽ വരുന്ന ദിവസം എനിക്കും എന്റെ മാതാപിതാക്കൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു തരേണമേ. അധ്യായം ഇബ്രാഹിം, വചനം 41.
1: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം. സൂറ മുദ്ദസിർ 31 മുതൽ 37 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
2: ഇനിയുള്ളത് ഇതുവരെ നമ്മൾ ഓതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായി കുറച്ച് ദീർഘമായ ആയത്താണ്. ഏകദേശം 5 വരിയോളം അതുണ്ട്. നേരത്തെ നിയമങ്ങൾ നോക്കാം. ഒമാ ജഅൽന സൂറത്തുൽ മുദ്ദസിറിലെ 31-ാമത്തെ ആയത്ത്, ഒമാ ജഅൽന അസ്ഹാബന്നാരി, നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്ക, ഇല്ലാ മലായികത്തൻ, മദ് മുത്തസിലാണ്, മുത്തസിൽ 4 ഹർക്കത്ത് ശരിക്ക് നീട്ടി ഓതണം. പിന്നെ മലായികത്തം തൗവ തെന്നുവിന് ശേഷം വാവ് നന്നായിട്ട് മണിക്ക, ഇദ്ഗാം ബിഗുന്ന, ഇദ്ദത്തഹും ഇല്ല, ഇല്ല ശരിക്ക് ഏകദേശം ഇൽഹാറിൻ്റെ രൂപത്തിൽ രണ്ടും രണ്ടായിട്ട്. പിന്നെ ഫിത്തന തല്ലി തെന്നുവിന് ശേഷം ലാമ്, ഇദ്ഗാം ബിലാഗുന്ന, കഫറു ലിയസ്തൈഖിന അല്ലദീന ഊതുൽ കിതാബ വയസ്ദാദ അല്ലദീന ആമനു ഈമാന ولا يرتاب الذين اوتوا الكتاب والمؤمنون وليقول الذين في قلوبهم مرض مرض تنوين ششم واوان ادغام بغنه ماذا اراد مد منفصل بين مثلا مثلا ഒന്നിച്ചോദാണെങ്കിൽ അവിടെ ഇഖ്ഫ ആണ്, അതല്ല അവിടെ നിർത്തുകയാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല, മസല നിർത്തിയാൽ മതി. കദാലി കയ്യുള്ളില്ലാഹു മയ്യ തെന്നുവിന് ശേഷം യാ ആണ്, നന്നായിട്ട് ഇദ്ഗാം ബിഗുന്ന, വയഹദി മയ്യ നുൻസാക്കിന് ശേഷം യാ, നന്നായിട്ട് മണിക്ക, ഇദ്ഗാം ബിഗുന്ന, വമാ യജ്അലു ജുനൂദ റബ്ബിക ഇല്ലാഹുവ, ഇല്ലാഹുവ നിർത്തുകയാണെങ്കിൽ ഇല്ലാഹു എന്ന് ഓതാം, വമാ ഹിയ ഇല്ലാ ദിക്റാ ലിൽ ബഷർ. നമുക്ക് നോക്കാം, ഓതാം. അതിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് നിർത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അഥവാ അവിടെ നിർത്തുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് ഇപ്പുറത്തേതാനും വാക്കുകൾ ചേർത്തിട്ട് ഓതണം.

0: ത്തം
1: ഇനി 32-ാമത്തായത്ത് കല്ലാ വൽ ഖമർ വല്ലൈലി ഇദ് അദ്ബർ വസ്സുബ്ഹി ഇദാ അസ്ഫർ. മദ് മുഫസിൽ നന്നായിട്ട് നീട്ടുക. ഇന്നഹാ ലഇഹ്ദൽ കുബർ നദീറൻ ലിൽ ബഷർ ലിമൻ ഷാ മിൻകും. മദ് ലിമൻ ഷാ മദ് ഇഖ്ഫായി നുൻസാക്കിന് ശേഷം ഷീന്, പിന്നെ മദ് മുത്തസിൽ, മിൻകും വീണ്ടും ഇഖ്ഫായി അയ്യ തഖതമ ഇദ്ഗാം ബിഗുന്ന ഔ തഅഖർ. അതാ

0: അവിടെ ശ്രദ്ധിക്ക, നദീറൻ തെന്നുവിന് ശേഷം ലാമാണ്. അപ്പോൾ ഇതാം ബിലാഗുന്ന, ഒട്ടും ഊന്നത്തില്ലാതെ ഉണ്ടോന്നുണ്ട്. അപ്പോൾ നദീറല്ലി, നദീറല്ലി വേണ്ട, നദീറല്ലിൽ, നദീറല്ലിൽ ബഷർ,
1: അല്ലല്ല
0: കുറച്ച് വരുന്നുണ്ട്, നദീറല്ലി വേണ്ട, നദീറല്ലി ഒറ്റ പറച്ചിൽ, ആ
1: നദീറല്ലിൽ ബഷർ
0: കുറച്ചുകൂടി ഉണ്ടല്ലോ, ഒട്ടും വേണ്ട, ജസ്റ്റ് ഇല്ലാന്നു വന്നാൽ മതി.

0: ആഹാറും.
1: ഇൻഷാല്ലാ ബാക്കി അടുത്തിൽ നോക്കാം. 37-ാമത്തെ ആയത്താണ് നമ്മൾ ഓതിയത്. ബാക്കി അടുത്തിൽ നോക്കാം. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുദ്ദസ്സിറിലെ 31 മുതൽ 37 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: വിശുദ്ധ ഖുർആൻ പാരായണം മനുഷ്യ മനസ്സുകളിൽ തീർക്കുന്ന അനുഭൂതി അനിർവചനീയമാണ്. അർത്ഥഗർഭമായ ആശിക ലോകം ഹൃദയ കവാടങ്ങൾ മുട്ടിത്തുറക്കും. നന്മയുടെ നറുമുത്തുകൾ അത് മനസ്സുകളിൽ നിറയ്ക്കും. അബദ്ധ സഞ്ചാരികളെ സുബധങ്ങളിലേക്ക് കൈപിടിക്കും. അസ്വസ്ഥ ജീവിതങ്ങൾക്ക് സ്വസ്ഥതയുടെ നല്ല നേരങ്ങൾ സമ്മാനിക്കും. അശാന്തരെ സാന്ത്വനങ്ങൾ കൊണ്ട് അത് സന്തോഷപൂരിതമാക്കും. അതെ, അനിർവചനീയമായ അനുഭൂതികളുടെ വിസ്മയ കേൾവിയാണ് വിശുദ്ധ ഖുർആനിൻ്റെ മധുരമായ പാരായണം. ഒരു മാസം കൊണ്ട് ഖുർആൻ പൂർണ്ണമായി ഒരു തവണ കേൾക്കാൻ പീസ് റേഡിയോ തൻസീലിന് എന്നും ഒരു മണിക്കൂർ വീതമെങ്കിലും കാതോർക്കൂ. തൻസീൽ ഈ പ്രോഗ്രാം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം. ശ്രവണമധുരമായ ഖുർആൻ പാരായണം ഇനി നിങ്ങളുടെ വീടിൻ്റെ അകത്തളങ്ങളിലും യാത്രകളിലുമെല്ലാം പ്രസരിക്കട്ടെ. നിങ്ങളുടെ ഓരോ നിമിഷവും അർത്ഥവത്താകട്ടെ. തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ ഇഷ്ടാനുസരണം ഖാരിയുകളെ തിരഞ്ഞെടുത്ത് അവരുടെ ശബ്ദത്തിലും ശൈലിയിലും ഖുർആൻ മുഴുവനായും പാരായണം ചെയ്യുന്നത് കേൾക്കാൻ സാധിക്കുമാറുള്ള സമയക്രമീകരണം തൻസീൽ പീസ് ഖുർആൻ റേഡിയോയിൽ. കേൾവിയുടെ വസന്തത്തിനായി ഇന്നു തന്നെ കാതോർക്കൂ. തൻസീൽ എല്ലാ ദിവസവും പീസ് ഖുർആൻ റേഡിയോയിൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: മനുഷ്യന്റെ ജീവിതം എന്നത് രഹസ്യ പരസ്യ സമ്മിശ്രമാണ്. എന്നാൽ ഏതൊരു മനുഷ്യന്റെയും രഹസ്യമാകട്ടെ പരസ്യമാകട്ടെ, അതെല്ലാം അള്ളാഹു അറിയുന്നു എന്ന് മാത്രമല്ല, ജീവിതത്തിൽ അഹങ്കാരിയായി ജീവിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന വിശുദ്ധ ഖുർആനിന്റെ ഒരായത്ത് കേൾക്കുക.

0: അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അല്ലാഹു അറിയുന്നു എന്നതിൽ യാതൊരു സംശയവുമില്ല. അവൻ അഹങ്കാരികളെ ഇഷ്ടപ്പെടുകയില്ല. തീർച്ച.
1: മീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം പാരായണം നിർവഹിക്കുന്നത് അഷ്ഷൈഖ് ഖലീഫ അത്തുനീജി.
2: أعوذ بالله من الشيطان الرجيم.

0: ഖലഖ് ഉലരി. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 5. മദീനയിൽ അവതരിച്ചതാണെന്നും അഭിപ്രായമുണ്ട്.
1: ഈ സൂറത്തിനും അടുത്ത സൂറത്തിനും ചേർന്ന് അൽ മുഅവ്വിദത്താനി എന്ന് പറയപ്പെടുന്നു. ശരണം അഥവാ രക്ഷ നൽകുന്ന രണ്ട് സൂറത്തുകൾ എന്നർത്ഥം. വിവിധ തരത്തിൽ ഉണ്ടാകുന്ന കെടുതലുകളിൽ നിന്ന് അള്ളാഹുവിൽ ശരണം പ്രാപിക്കുകയും അവനോട് രക്ഷ തേടുകയും ചെയ്യുവാൻ പഠിപ്പിക്കുന്നതാണ് രണ്ട് സൂറത്തുകളും. രണ്ട് സൂറത്തുകളുടെയും പ്രാധാന്യം കുറിക്കുന്ന പല ഹദീസുകളും റിവായത്തുകളും വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രസ്താവിച്ചതായി ഉഖബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഈ രാത്രി അവതരിപ്പിക്കപ്പെട്ട ചില ആയത്തുകൾ താൻ കണ്ടില്ലേ? അതുപോലെയുള്ളവ തീരെ കാണപ്പെട്ടിട്ടില്ല. അതായത് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് വഖുൽ ഔദു ബിറബ്ബിൻ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവ. അഹ്മദ്, മുസ്ലിം, തിർമദി, നസായി. ഉഖബത്തു ബിൻ ആമിർ റളിയല്ലാഹുവിൽ നിന്ന് തന്നെ നസായി റഹിമഹുല്ലയുടെ ഒരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം പറഞ്ഞതായും വന്നിരിക്കുന്നു: ഏതൊരാൾക്കും ചോദിക്കുവാനും രക്ഷ തേടുവാനും ഇവയെപ്പോലെ മറ്റൊന്നില്ല. ഏഷണി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ട് വിവക്ഷ എന്നു വേറെയും ഒരഭിപ്രായമുണ്ട്. ഇത് പിൻഗാമികളായ ചില വ്യാഖ്യാതാക്കൾ സ്വീകരിച്ചതാണ്. പുരുഷന്മാരെ മയക്കി വശീകരിക്കുന്ന സ്ത്രീകളും ഏഷണിക്കാരും വരുത്തി തീർക്കുന്ന ആപത്തുകൾ വമ്പിച്ചതും അള്ളാഹുവിനോട് ശരണം തേടപ്പെടേണ്ടതുമാണെന്നതിൽ സംശയമില്ല. പക്ഷേ അള്ളാഹു ഉപയോഗിച്ച വാക്കിൻ്റെ ശരിയായ അർത്ഥം നോക്കുമ്പോൾ ഭൂരിപക്ഷം മുഫസിറുകളും യോജിക്കുന്ന ഒന്നാമത്തെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. മുജാഹിദ്, ഇക്രിമ, ഹസൻ, ഫത്താദ, ലൊഹാക്ക് റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ സ്വീകരിച്ചിട്ടുള്ളതും അതുതന്നെ. ഒടുവിലത്തെ രണ്ടഭിപ്രായങ്ങളും ആ വാക്ക് ഒരു അലങ്കാര പ്രയോഗമാണെന്നുള്ള അടിസ്ഥാനത്തിലാണ്. സാക്ഷാൽ അർത്ഥം കൽപ്പിക്കുന്നതിന് തടസ്സമില്ലാത്തപ്പോൾ അലങ്കാരർത്ഥം സ്വീകരിക്കുന്നതിന് ന്യായീകരണമില്ല. സിഹുറുകാരെ കൊണ്ടും മന്ത്രവാദക്കാരെ കൊണ്ടും ഉണ്ടാകുന്ന ദോഷങ്ങളും അവർ നടത്തുന്ന പൈശാചിക പ്രവർത്തനങ്ങളും അധികം വിസ്തരിച്ചു പറയേണ്ടതില്ല. രോഗം മാറ്റുവാൻ, ഭാഗ്യം സിദ്ധിക്കുവാൻ, അന്യന് ആപത്ത് നേരിടുവാൻ, തമ്മിൽ പിണക്കമുണ്ടാക്കുവാൻ, അങ്ങനെ പലതിൻ്റെ പേരിലും ഹോമം, ജപം, മുട്ടറുക്കൽ, ഉറുക്ക്, മന്ത്രം, ജ്യോത്സ്യം എന്നിങ്ങനെ പലതും നടത്തി അവർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. അസ്മാഇൻ്റെ പണിക്കാർ, തൊൽസമാത്തുകാർ എന്നിങ്ങനെയുള്ള അറബി പേരുകളിൽ അറിയപ്പെടുന്നവരും ഇതിൽ ഉൾപ്പെടുന്നവർ തന്നെ. ഇവർ തങ്ങളുടെ മന്ത്രതന്ത്രങ്ങളിൽ ചില ഖുർആൻ വചനങ്ങളും ദിക്കറുകൾ മുതലായവയും കൂട്ടിക്കലർത്തുന്നതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകുന്നതല്ല. വേണമെങ്കിൽ ഈ സൂറത്തു തന്നെ മോദിക്കൊണ്ട് കെട്ടുകളിൽ മന്ത്രിക്കുന്ന അവരുടെ കെടുതലിൽ നിന്നു തന്നെ അവരറിയാതെ അവർ അള്ളാഹുവിൽ ശരണം തേടിയെന്ന് വന്നേക്കും. അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അതേ രൂപത്തിൽ തന്നെ അവർക്ക് പോലും അജ്ഞാതമായ ഏതോ ചില പേരുകൾ വിളിച്ചു പ്രാർത്ഥിക്കലും അർത്ഥം ഗ്രാഹ്യമല്ലാത്ത വാക്കുകൾ ഉരുവിടലും അവരുടെ പതിവാണ്. പിശാചിനെ സേവിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ചില മുസ്ലിം നാമധാരികളായ അവിശ്വാസികൾ തങ്ങളുടെ പൂജാകർമ്മങ്ങളിൽ ചിലപ്പോൾ സൂറത്ത് യാസീൻ പോലെയുള്ള ഖുർആന്റെ ഭാഗങ്ങളും തൗഹീദിന്റെ കലിമയും മറ്റും ഉരുവിട്ടെന്ന് വരും. പാമരന്മാരെ വഞ്ചിക്കുവാൻ വേണ്ടി പിശാജ് ആസൂത്രണം ചെയ്യുന്ന അതിസമർത്ഥമായ പകിട്ടുവിദ്യകളത്രേ ഇതെല്ലാം. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ റസൂലും നിർദ്ദേശിച്ചും അനുവദിച്ചും തന്നിട്ടില്ലാത്ത എല്ലാ മന്ത്രതന്ത്രങ്ങളും തെറ്റായതും അവ മൂലം ഏർപ്പെടാവുന്ന കെടുതികൾ വളരെ ഗംഭീരമാകുന്നു. ഇസ്ലാമിൽ മന്ത്രമേയില്ല, എല്ലാ മന്ത്രവും അന്ധവിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എന്നിങ്ങനെയുള്ള ചില ചിന്താഗതിക്കാരെയും അഭിപ്രായക്കാരെയും ഇന്ന് കാണാം. ഇത് തികച്ചും തെറ്റായ ഒരു വാദമത്രേ. താഴെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്നും മറ്റും മന്ത്രത്തെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ യഥാർത്ഥ വിധി എന്തെന്ന് മനസ്സിലാക്കാവുന്നതാകുന്നു. സിഹറിനു യാഥാർത്ഥ്യമില്ല. ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹറുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനും നബിവചനങ്ങൾക്കും എതിരാകുന്നു. ഈ അഭിപ്രായത്തിൻ്റെ വെളിച്ചത്തിലാണ് കെട്ടുകളിൽ ഊതുന്നവർ അന്നഫാസാത്തി ഫിൽ ഉഖദ് എന്നതിൻ്റെ വിവക്ഷ ഏഷണിക്കാരാണെന്നും പുരുഷന്മാരെ മയക്കുന്ന സ്ത്രീകളാണെന്നും മുകളിൽ ഉദ്ധരിച്ച വ്യാഖ്യാനങ്ങൾ വാസ്തവത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഇവിടെ കൂടുതൽ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. മർഹൂം അല്ലാമ സയ്യിദ് ഖുതുബിൻ്റെ ഒരു പ്രസ്താവന കൊണ്ട് തൽക്കാലം മതിയാക്കാം. അതിങ്ങനെ സംഗ്രഹിക്കാവുന്നതാണ്: കെട്ടുകളിൽ ഊതുന്നവർ എന്ന് വെച്ചാൽ ബാഹ്യേന്ദ്രിയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും കബളിപ്പിക്കുക വഴി ഉപദ്രവ പ്രവർത്തനങ്ങൾ നടത്തുന്ന സിഹറുകാരാകുന്നു. വല്ല നൂലിലോ ഉറുമാലിലോ കെട്ടിട്ടുകൊണ്ട് അവർ അതിൽ ഊതുന്നതാണ്. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുന്നതോ പുതിയ ഏതെങ്കിലും യാഥാർത്ഥ്യം

സൃഷ്ടിക്കുന്നതോ അല്ല സിഹർ. പക്ഷേ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളെ സിഹറിന്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അതു കബളിപ്പിച്ചേക്കും. ഇതാണ് മൂസ അലൈഹിസ്സലാം നബിയുടെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹർ. സിഹറുകാരുടെ കയറുകളും വടികളും അവരുടെ സിഹർ നിമിത്തം ഓടുന്നതായി അദ്ദേഹത്തിന് തോന്നിക്കപ്പെട്ടിരുന്നുവെന്നും അതിനാൽ അദ്ദേഹത്തിന് മനസ്സിൽ ഭയം തോന്നിയിരുന്നുവെന്നും ഭയപ്പെടേണ്ടതില്ല, താൻ തന്നെയാണ് ഉന്നതൻ എന്ന് അള്ളാഹു പറഞ്ഞുവെന്നും സൂറത്തു ത്വാഹയിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ കയറും വടിയുമൊന്നും സർപ്പമായി മാറിയിട്ടില്ല. മൂസ അലൈഹിസ്സലാം നബിക്കും ജനങ്ങൾക്കും അങ്ങനെ തോന്നുകയാണുണ്ടായത് എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന് അള്ളാഹു സ്ഥൈര്യം നൽകിയതോടുകൂടി ഭയം നീങ്ങി, പിന്നീട് യഥാർത്ഥം തുറന്നു കാണുകയും ചെയ്തു. ഇതാണ് സിഹറിന്റെ സ്വഭാവ പ്രകൃതി. ഇത് നാം സമ്മതിച്ച് സ്വീകരിക്കേണ്ടതാണ്. ഇതനുസരിച്ച് സിഹർ മനുഷ്യരിൽ ചില മാറ്റമുണ്ടാക്കുകയും സിഹറുകാരന്റെ ഹിതപ്രകാരമുള്ള ചില മാറ്റങ്ങൾ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളിൽ അവൻ ഉളവാക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനോട് ശരണം തേടേണ്ടുന്ന കെടുതൽ തന്നെയാണിത്. സിഹറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അതിർത്തിയിൽ നിലയുറപ്പിക്കുക. ഫി ലിലാലിൽ ഖുർആൻ. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകുകയോ സിഹർ കൊണ്ട് സാധ്യമല്ല. എങ്കിലും മനുഷ്യന്റെ മനസ്സിലും കാഴ്ച, കേൾവി മുതലായവയിലും വഞ്ചനാപരമായ മാറ്റമുണ്ടാക്കി ഉപദ്രവം ചെയ്യുവാൻ സിഹർ കാരണമാണെന്നത്രേ ഈ ഉദ്ധരണിയുടെ ചുരുക്കം. ജനങ്ങൾക്കിടയിൽ പിണക്കവും വഴക്കും ഉണ്ടാക്കുക, ചില മനുഷ്യ പിശാചുക്കളിൽ ദിവ്യത്വവും അസാധാരണമായ കഴിവും ഉള്ളതായി തെറ്റിദ്ധരിപ്പിക്കുക മുതലായ പല നാശങ്ങളും അതുകൊണ്ടുണ്ടായിത്തീരുന്നു. ഇന്ദ്രജാലം, ആഭിചാരം, മായവിദ്യ, ജാലം, കൺകെട്ട്, ചെപ്പടിവിദ്യ എന്നൊക്കെ പറയുന്നത് സിഹറിന്റെ ഇണങ്ങളിൽപ്പെട്ടതത്രേ. മനുഷ്യനെ മൃഗമാക്കുക, കല്ല് സ്വർണമാക്കി മാറ്റുക പോലെയുള്ള കഴിവുകൾ സിഹറിനുണ്ടെന്ന ധാരണ തികച്ചും മൗഢ്യവും അടിസ്ഥാനമില്ലാത്തതുമാകുന്നു. പക്ഷേ അതുകൊണ്ട് സിഹറിന്റെ എല്ലാ ഇനങ്ങളെയും അവ മൂലം എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നതിനെയും നിഷേധിക്കുവാൻ സാധ്യമല്ല. നേരെ മറിച്ച് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതായി അറിയപ്പെടുന്നതിലൊന്നും തന്നെ ഒരു യാഥാർത്ഥ്യവുമില്ലെന്ന ധാരണയും ശരിയല്ല. ഇതാണ് വാസ്തവം. 4. വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന കെടുതിയിൽ നിന്നും മറ്റുള്ളവർക്ക് വല്ല നന്മയും കൈവരുന്നതിലുള്ള അതൃപ്തിയാണ് അസൂയ. മറ്റുള്ളവരുടെ നന്മ മൂലം തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെങ്കിലും അസൂയക്കാരന് അത് സഹിക്കുവാൻ സാധിക്കയില്ല. അങ്ങനെ അവൻ അവർക്ക് തുരങ്കം വെക്കുവാനും അവരെ അബദ്ധത്തിൽ ചാടിക്കുവാനും തന്നാലാകുന്ന കുതന്ത്രങ്ങളും ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. സമനിലക്കാരെന്ന് കരുതപ്പെടുന്നവർ തമ്മിലാണ് അസൂയക്ക് കൂടുതൽ സ്ഥാനമുണ്ടാകുക. സാധാരണക്കാരെ അപേക്ഷിച്ച് യോഗ്യതയും സ്ഥാനമാനമുള്ളവർക്കിടയിലും കൂടുതലായി കാണാം. ഭൗതിക നന്മകളിൽ മാത്രമല്ല മതപരവും പാരത്രികവുമായ കാര്യങ്ങളിലും അസൂയ ഉണ്ടാകാറുണ്ട്. വ്യക്തികൾ തമ്മിലെന്ന പോലെ സമൂഹങ്ങളും സമുദായങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലും അസൂയ പിടിപെടും. യൂസുഫ് അലൈഹി വസ്സലാം നബിയുടെ സഹോദരന്മാർ അദ്ദേഹത്തെ കിണറ്റിലിട്ടതും ഒരു നീണ്ടകാലം അക്ഷമയോടെ തങ്ങൾ കാത്തുകൊണ്ടിരുന്ന പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം അറബികളിൽപ്പെട്ട ആളാകെക്കൊണ്ട് വേദക്കാർ ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറിയതും അസൂയ കൊണ്ടായിരുന്നു. എന്നിരിക്കെ അസൂയ നിമിത്തം നേരിടുന്ന ആപത്തുകൾ അതിഭയങ്കരമാണെന്ന് ഊഹിക്കാമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ മൂന്ന് സൂറത്തുകൾ അഥവാ അൽ മുഅവ്വിദാത്ത് ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈകൊണ്ട് തടവിക്കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിനു സ്ഥാനമേ ഇല്ലെന്ന് മറ്റു വാചകങ്ങളിലുള്ള ശരണം തേടൽ വിട്ടുകളയുകയും ചെയ്തു. അനന്തരം അസ്ഖലാനി റഹിമഹുല്ല ഇങ്ങനെ തുടരുന്നു: മറ്റുള്ള തഅവ്വുദ് അഥവാ ശരണം തേടലുകളൊന്നും പാടില്ലെന്ന് ഈ ഹദീസ് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഇവ കൊണ്ടുള്ള തേട്ടമാണ് കൂടുതൽ നല്ലത്. ഇവയല്ലാത്തതുകൊണ്ടുള്ള ശരണം തേടൽ ഉണ്ടായിട്ടുണ്ട് താനും. എല്ലാവിധ കെടുതികളിൽ നിന്നുമുള്ള രക്ഷ തേടൽ മൊത്തത്തിലും വിശദരൂപത്തിലും ഈ രണ്ട് സൂറത്തുകളിൽ അടങ്ങിയിരിക്കുന്നതാണ് തിരുമേനി അവ കൊണ്ട് മതിയാക്കുവാൻ കാരണം. മൂന്ന് നിബന്ധനകൾ ഒത്തുവന്നാൽ മന്ത്രങ്ങൾക്ക് വിരോധമില്ലെന്നുള്ളതിൽ പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു. ഒന്ന്, അള്ളാഹുവിന്റെ വാക്യമോ അവന്റെ നാമങ്ങളോ അവന്റെ ഗുണവിശേഷങ്ങളോ കൊണ്ടായിരിക്കുക. രണ്ട്, അറബി ഭാഷയിലോ അർത്ഥം അറിയാവുന്ന മറ്റു ഭാഷയിലോ ആയിരിക്കുക. മൂന്ന്, ഫലം ചെയ്യുവാൻ മന്ത്രത്തിന് സ്വയം ശക്തിയില്ല, അള്ളാഹു മാത്രമാണ് ഫലം നൽകുന്നവൻ എന്ന വിശ്വാസം ഉണ്ടായിരിക്കുക. ഫതുഹുൽ ബാരി. മന്ത്രങ്ങൾ അറബിയിലോ അർത്ഥം അറിയാവുന്ന ഭാഷയിലോ ആയിരിക്കണമെന്ന് അസ്ഖലാനി റഹിമഹുല്ല പറഞ്ഞുവല്ലോ. അറബി അറിയാത്തവരെ സംബന്ധിച്ച്

0: മന്ത്രം അറബിയിലായാൽ മതി എന്ന് ഇതിനർത്ഥമാക്കിക്കൂടാ. അറബികളെ സംബന്ധിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അറബികൾക്ക് ആ ഭാഷ അറിയാതിരിക്കയില്ലല്ലോ. പക്ഷേ മന്ത്രിക്കുന്ന വാക്യങ്ങൾ ഖുർആനിലോ ഹദീസിലോ ഉള്ളതാണെങ്കിൽ അർത്ഥം അറിയാത്തവർക്കും അതുപയോഗിക്കുന്നതിന് വിരോധമില്ല. എങ്കിലും ശരിയായ ഫലം ലഭിക്കുവാൻ അർത്ഥം അറിഞ്ഞിരിക്കൽ ആവശ്യമാണ് താനും. മന്ത്രങ്ങൾ അർത്ഥം അറിയുന്നതോ ഖുർആനിലോ ഹദീസിലോ വന്നതോ ആയിരിക്കണമെന്ന് നിബന്ധന ഉണ്ടാവാൻ പ്രധാന കാരണം സാധാരണ മന്ത്രങ്ങളിൽ കുറ്റകരമോ അനിസ്ലാമികമോ ആയ ഭാഗങ്ങളുണ്ടാകാറുണ്ടെന്നുള്ളതാണ്. അഥവാ ഇല്ലെന്ന് വന്നാൽ പോലും അർത്ഥം അറിയാത്ത വാക്കുകൾ ഉരുവിടുന്നതിൽ എന്താണ് പ്രയോജനമുള്ളത്? അസ്കലാനി റഹിമഹുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ സൂറത്ത് ഫലഖിലും നാസിലും ഉള്ളതല്ലാത്ത മറ്റു വാചകങ്ങൾ ഉപയോഗിച്ച് ശരണം തേടുകയോ മന്ത്രിക്കുകയോ ചെയ്യുന്നതിന് വിരോധമില്ലെന്നും വിരോധിക്കപ്പെട്ടിരിക്കുന്നത് ഏത് തരത്തിലുള്ള മന്ത്രങ്ങളാണെന്നും താഴെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു, ഞങ്ങൾ ജാഹിലിയത്തിൽ അഥവാ ഇസ്ലാമിന് മുമ്പ് മന്ത്രം നടത്താറുണ്ടായിരുന്നു. ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അതിനെപ്പറ്റി അവിടുന്ന് എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ മന്ത്രം എനിക്ക് കാട്ടിത്തരുവീൻ, ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. മന്ത്രത്തിൽ ശിർക്കൊന്നുമില്ലെങ്കിൽ അതിന് തിരക്കേടില്ല. മുസ്ലിം. ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന മന്ത്രങ്ങൾ ശിർക്കു കലർന്നതായിരുന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടു തന്നെയാണ് മറ്റൊരു ഹദീസിൽ തിരുമേനി ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നതും. നിശ്ചയമായും മന്ത്രവാദങ്ങളും തമീമത്തുകളും തിവലത്തും ശിർക്കാകുന്നു. കാവലിനും രക്ഷക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഉറുക്ക്, കവചം മുതലായവയാണ് തമീമത്തും തിവലത്തും അഥവാ അത്തിവലത്തു വത്തമായും. ഇതിൻ്റെ മുമ്പുദ്ധരിച്ച ഹദീസിലും മറ്റും അനുവദിച്ചതല്ലാത്ത എല്ലാത്തരം മന്ത്രങ്ങളും ഉറുക്ക്, കവചം, ഐക്കൽ മുതലായ എല്ലാ ശരണവകുപ്പുകളും അനുവദനീയമല്ലാത്തതാണെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ശരണം തേടിയിരുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഉഈദുകുമ ബി കലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ഷൈത്വാനി വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. സാരം, എല്ലാ പിശാചിൽ നിന്നും എല്ലാ വിഷജന്തുക്കളിൽ നിന്നും ദുഷ്ടക്കണ്ണുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ പരിപൂർണ വചനങ്ങൾ മുഖേന ഞാൻ നിങ്ങൾക്ക് ശരണം തേടുന്നു. എന്നിട്ട് തിരുമേനി ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു, നിങ്ങളുടെ പിതാവ് അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാക്കിനും അലൈഹിമുസ്സലാം ഇപ്രകാരം ശരണം തേടിയിരുന്നു. ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രോഗികളെ മന്ത്രിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇതാണ്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് വശ്ഫിഹി അന്തശ്ശാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ അൻ ലാ യുഗാദിറു സഖമ. മുത്തഫഖുൻ അലൈഹി. സാരം, അള്ളാഹുവെ, മനുഷ്യരുടെ റബ്ബെ, വിഷമം നീക്കിത്തരണമേ, ഇവനെ സുഖപ്പെടുത്തുകയും വേണമേ, നീയാണ് സുഖപ്പെടുത്തുന്നവൻ, നീ നൽകുന്ന സുഖമല്ലാതെ സുഖമില്ല, യാതൊരു രോഗവും അവശേഷിക്കാത്തവണ്ണം സുഖം നൽകണമേ. ബുഖാരി മുസ്ലിം. മാതൃകയ്ക്ക് വേണ്ടി മാത്രം ഉദ്ധരിച്ച ഈ നബിവചനങ്ങളിൽ നിന്ന് മന്ത്രത്തെയും ശരണം തേടുന്നതിനെയും സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ നിലപാട് എന്താണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തഫ്സീർ അമാനി. സൂറത്തുൽ ഫലക്കിലെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ നാം ശ്രവിച്ചത്.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35 കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഒരു ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം. ഇന്നത്തെ ഖത്മുൽ ഖുർആനിലൂടെ വിശുദ്ധ ഖുർആനിൽ നിന്നും ജുസ് 19 പാരായണം നിർവഹിക്കുന്നു. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഷീദ് സർഫി.

0: മാഷാല്ലാഹ്, ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് ഖത്തമുൽ ഖുർആൻ. ഇന്നത്തെ ഖത്തമുൽ ഖുർആനിൽ ജുസ് 19 പാരായണമാണ് നാം ശ്രവിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുർ റഷീദ് സർഫി.
1: പരിശുദ്ധ ഖുർആനിന്റെ അനേകമായത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിന്റെ 7 സൂറത്തു അൽ അറാഫിലെ 40 വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും, അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്.

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ, തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. ഇന്നത്തെ തഹസീൻ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിലെ 75-76 വചനങ്ങളാണ് ക്ലാസ് എടുക്കുന്നത്. ഹാഫിൽ അബ്ദുഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. സൂറത്തുൽ ബഖറയിലെ 75-76 ആയത്തുകളാണ് ഇൻഷാ അള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത്.

ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, പാരായണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. അഫതത്മഊന, അഫതത് തത്, ഒന്ന് ത ആണ് മറ്റത് ത. അഫതത് ത ഉച്ചരിക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് ഉച്ചരിക്കാൻ പറ്റും. ഥ തി, അവിടെ ഹെവി ആവുന്നത് ശ്രദ്ധിച്ചാൽ മതി. എങ്ങനെ? ത ത അല്ല, ഥ. ശേഷം തത്ത്, നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലേക്ക് ഉയർന്ന് ചേർന്ന് അണ്ണാക്കിനോട് ചേർന്ന് നിൽക്കണം. ഇത്തുബാഖ് എന്ന സിഫത്ത് നൽകി അപ്പോഴാണത് ത ത്രീ തു തത്മഊന അങ്ങനെയാവുകയുള്ളൂ. അഫതത്മഊന അയ്യുമിനു, ഇവിടെ മണിക്കണം. സാക്കിനായ നൂനിന് ശേഷം യാ വന്നാൽ ഇദ്ഗാം ബിഗുന്ന, നൂനിനെ യാഇലേക്ക് കൂട്ടിലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. അയ്യുമിനു ലക്കും വഖദ്, ലക്കും വ. സാക്കിനായ മീമിന് ശേഷം ഫ അല്ലെങ്കിൽ വ വന്നാൽ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടാൻ പ്രയാസമാണ്. ശ്രദ്ധിച്ചുകൊണ്ട് രണ്ട് ചുണ്ടുകളെ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കണം. അയ്യുമിനു ലക്കും വഖദ്, വഖദ് ദാലിനെ ശരിക്കും കേൾക്കണം, കൽക്കല ചെയ്യണം. കാന ഫരീഖും മിൻഹും, ഫരീഖുൻ ഖുൻ തൻവീൻ ശേഷം മീം ഇദ്ഗാം ബിഗുന്ന, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഫരീഖും മിൻഹും യസ്മഊന, യസ്മഉ യസ്മഊന എന്നല്ല, ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. യസ്മഊന കലാമല്ലാഹ്, കലാമല്ലാഹ്, അവിടെ വഖഫ് ചെയ്യുമ്പോൾ കലാമല്ലാഹ്, രണ്ടോ നാലോ ആറോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്, വഖഫ് ചെയ്യുമ്പോൾ കൂട്ടി ഓതുമ്പോൾ കലാമല്ലാഹി സുമ്മ, ഇങ്ങനെ സുമ്മ. സ ഫി സു കഴിഞ്ഞ ക്ലാസ്സിൽ പ്രത്യേകം പറഞ്ഞു, സ ഉച്ചരിക്കുമ്പോൾ ഒരിക്കലും അത് സീനാവരുത്, സുമ്മ സുമ്മ അല്ല, സുമ്മ സുമ്മ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു പദമാണ്, ഒരക്ഷരമാണ് സ. സുമ്മ മീമിന് ശബ്ദുണ്ട്, മണിക്കണം. സുമ്മ യുഹരിഫൂനഹു, യുഹരിഫൂനഹു അല്ല, യുഹ, ഹ തൊണ്ടയുടെ മധ്യഭാഗം. യുഹരിഫൂനഹു, അതുപോലെ തന്നെ റോഇനെ യുഹറി അങ്ങനെ പറയരുത്, യുഹറിഫൂന അല്ല, യുഹരി. റോഇനെ തർഖീഖ് ചെയ്യണം, നേർപ്പിക്കണം. യുഹരിഫൂനഹു മിൻ ബഅദി, സാക്കിനായ നൂന് ശേഷം ബ വന്നാൽ നൂനിനെ മാറ്റി മീമാക്കണം, അതാണ് ഇഖ്ലാബ്. അപ്പോൾ മിം ബഅദി, അങ്ങനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം, മീമാക്കി മാറ്റി മണിക്കണം. മിം ബഅദി മാ അഖലൂഹു, അഖലൂഹു അഖലൂഹു അല്ല ഖാഫ്, അഖലൂഹു വഹും യഅലമൂൻ, വഹും യഅലമൂൻ. അടുത്ത ആയത്തിൽ وإذا لقوا الذين, وإذا ألا لقوا الذين ألا, وإذا لقوا ذال قاف, وإذا لقوا الذين الذين ألا الذين آمنوا قالوا آمنا, قالوا مدن أكثر ما يواب ششم همزة أدتبادتل മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണത്. ഖാലൂ ആമന്ന, നൂന് ശബ്ദുണ്ട്, അവിടെ മണിക്കണം. വ ഇദ ഖല ബഅദുഹും, ഇവിടെ വ ഇദ വ ഇദ വ ഇസ അല്ല, വ ഇദ ഖല ബഅദുഹും, വ ഇദ ഖല, ഖല എന്നാണ്, ഖലൗ എന്ന് നമ്മൾ മുന്നേ പഠിച്ച ആ രൂപത്തിൽ പറയരുത്. وإذا خلا بعضهم, بعضهم ضاد, بعضهم إلى بعض, إلى بعض അവിടെ നിർത്തുകയാണെങ്കിൽ إلى بعض, بعض ض ض ض ض ضاد ഉച്ചാരണം പ്രത്യേകം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പഠിക്കണം. قالوا أتحدثونهم, ഇനി ഇവിടെ إلى بعض എന്നുള്ള അത് കൂട്ടി ഓതുകയാണെങ്കിലോ, إلى بعض قالوا ഇഖ്ഫാം ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം. തൻവീനു ശേഷം ഖാഫ്, ഖാഫ് ഹെവി ലെറ്ററാണ്, അതോടുകൂടെ അതിൻ്റെ കൂടെ വരുന്ന ഗുന്നയും ഹെവി ആയിരിക്കണം. ബഅദ്ദും ഖാലു, ഇങ്ങനെയാവണം. ഖാലു അതുഹദ്ദിസൂനഹും, മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്. ഖാലു അതു,
അതുഹദ്ദിസൂനഹും, അതുഹദ്ദിസൂന അല്ല അതുഹദ്ദിസൂനഹും. അതുഹദ്ദിസൂനഹും ബിമ, സാകിന മീമിന് ശേഷം ബ വന്നാൽ ഇഖ്ഫാ ശഫവി, അങ്ങനെ ഗുന്ന ചെയ്യണം, അവ്യക്തമാക്കി മണിക്കുന്ന ഗുന്ന. അതുഹദ്ദിസൂനഹും ബിമ ഫതഹല്ലാഹു അലൈക്കും ലിയുഹാജ്ജൂക്കും. മദ് ലാസിം കലിമി മുസക്കൽ, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഷദ്, ജീവന് ഷദ്ദുണ്ട്, അതാണ് കലിമി മുസക്കൽ. ഇവിടെ ആറ് ഹർക്കത്ത് വരെ നീട്ടാവുന്ന മദ്ദാണ്. ലിയുഹാജ്ജൂക്കും ശേഷം ലിയുഹാജ്ജൂക്കും ബിഹി, മീമുസാക്കിനയ്ക്ക് ശേഷം ബ ഇഖ്ഫാ ശഫവി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഇൻദ റബ്ബിക്കും ഇഖ്ഫാ ബിഗുന്ന, ഇവിടെയും നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. ഇൻദ ഇൻദ റബ്ബിക്കും അഫലാ തഅഖിലൂൻ, തഅഖിലൂൻ ഖാഫിൻ്റെ ഉച്ചാരണം പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നുകൂടെ ഓതാം. അഫഖതുമ

0: സൂറത്തുൽ ബഖറയിലെ 75-76 ആയത്തുകളാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 75-76 വചനങ്ങളാണ് ഇന്ന് അത്തഹസീനിലൂടെ ക്ലാസ് എടുത്തത്. ക്ലാസ് എടുത്തത് ഹഫിൽ അബ്ദുഷക്കൂർ.
2: കർമ്മങ്ങൾ കൊണ്ട് നേടിയെടുക്കാനാവുന്നതല്ല സ്വർഗം, പക്ഷേ സ്വർഗപ്രാപ്തിയുടെ മാനദണ്ഡമാണ് നമ്മുടെ കർമ്മങ്ങൾ. കേട്ടറിഞ്ഞ് ആചാരപരമായി നിർവഹിച്ചു വരുന്ന കർമ്മങ്ങൾ അല്ലാഹുവിങ്കൽ സ്വീകാര്യമാവണമെന്നില്ല. കർമ്മങ്ങൾ പ്രവാചക അധ്യാപനങ്ങൾക്ക് അനുസരിച്ച് നിർവഹിച്ചാലേ അത് നമ്മെ സ്വർഗത്തിലേക്ക് നയിക്കൂ. കർമ്മങ്ങൾ പ്രമാണങ്ങൾക്കനുസൃതമാക്കി ആത്മീയ അനുഭൂതി അനുഭവിച്ചറിയാം. പീസ് റേഡിയോ കർമ്മസരണി.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: യാത്രയ്ക്കുള്ള പ്രാർത്ഥന.
5: أعزائنا المسافرين نستمع الآن إلى دعاء السفر وهو من الأدعية التي كان يدعو بها رسول الله صلى الله عليه وسلم عند سفره.
6: الله أكبر الله أكبر الله أكبر سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون. اللهم إنا نسألك في سفرنا هذا البر والتقوى ومن العمل ما ترضى. اللهم هون علينا سفرنا هذا واطوي عنا بعده. اللهم أنت الصاحب في السفر والخليفة في البحر. اللهم إني أعوذ بك من وعثاء السفر وكآبة المنظر وسوء المنقلب في المال والأهل.
4: الله ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. അല്ലാഹു ഏറ്റവും വലിയവനും മഹാനുമാകുന്നു. ഈ വാഹനം ഞങ്ങൾക്ക് പ്രയോജനപ്രദമാക്കി തന്നവനായ അല്ലാഹു അവൻ എത്രയധികം പരിശുദ്ധൻ. അത് പ്രയോജനപ്രദമാക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നിശ്ചയം ഞങ്ങൾ ഞങ്ങളുടെ റബ്ബിലേക്ക് മടങ്ങേണ്ടവരാകുന്നു. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ യാത്രയിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന നന്മ ചെയ്യലും അഥവാ ബിർറും, അല്ലാഹുവെ ഭയന്ന് തിന്മ വെടിയലും അഥവാ തഖ്വയും, നീ തൃപ്തിപ്പെടുന്ന സൽക്കർമ്മം ചെയ്യാനുള്ള കഴിവും ഞങ്ങൾ നിന്നോട് തേടുന്നു. അല്ലാഹുവേ, ഈ യാത്ര ഞങ്ങൾക്ക് സുഖകരമാക്കി തരികയും ഇതിൻ്റെ ദൂരം എളുപ്പത്തിൽ മറികടക്കുവാനുള്ള കഴിവ് നൽകുകയും ചെയ്യണമേ. അല്ലാഹുവേ, യാത്രയിലെ കൂട്ടുകാരനും കുടുംബത്തിൽ പകരമുള്ളവനും നീയാകുന്നു. അല്ലാഹുവേ, യാത്രാ ക്ലേശത്തിൽ നിന്നും ദുഃഖകരമായ കാഴ്ചയിൽ നിന്നും കുടുംബത്തിലും സമ്പത്തിലും വിപത്തു നിറഞ്ഞ അനന്തരഫലം ഉണ്ടാകുന്നതിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു.
7: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമേ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചു കൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
1: പീസ് റേഡിയോ അടുത്ത പരിപാടി തജ്വീദ് പഠനം. ദ്വാദ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നത് അബ്ദുള്ള സമീർ മദീനി.
2: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയിന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. തജ്വീദ് പഠനം എപ്പിസോഡുകളിലായി നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണ നിയമങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് നാം പ്രാവർത്തികമാക്കേണ്ടത്, പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നും അതിൽ വരുന്ന അബദ്ധങ്ങൾ എങ്ങനെ നമ്മുടെ ഖുർആൻ പാരായണത്തെ ബാധിക്കും, അതിൽ ഗൗരവമേറിയ അബദ്ധങ്ങൾ ഏതൊക്കെയാണ്, അത്ര ഗൗരവമല്ലാത്തതേത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഖ്റജുകളിൽ വരുന്ന പിഴവുകൾ, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നും കൊണ്ടുവരാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ അതിന് നൽകേണ്ട വിശേഷണം നൽകാത്തത് കൊണ്ടോ വരുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് ഈ അടുത്ത കഴിഞ്ഞ എപ്പിസോഡുകളിലായി വിശദീകരിച്ചു വരുന്നത്. തൊട്ടു മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചതിൻ്റെ തുടർച്ചയെന്നോണം, നാവിൽ നിന്നും വരുന്ന അക്ഷരങ്ങളെ, ആ അക്ഷരങ്ങളെ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന അബദ്ധങ്ങൾ, അതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖാഫിൻ്റെയും കാഫിൻ്റെയും ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂചിപ്പിച്ചു. അതിനുശേഷം നാവിൻ്റെ മധ്യഭാഗത്തുനിന്നും ഉച്ചരിക്കുന്ന, പുറത്തു വരുന്ന ജീം, ഷീൻ, യ എന്നീ മൂന്ന് അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ ചുരുങ്ങിയ രൂപത്തിൽ ഉദാഹരണ സഹിതം വിശദീകരിച്ചത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ അറബി ഭാഷയിലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ, ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള, പൊതുവെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അക്ഷരം, ഒരു വേള അറബി ഭാഷയുടെ പേരായിക്കൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് അതിൻ്റെ മാത്രം പ്രത്യേകതയായിക്കൊണ്ട് വിലയിരുത്തപ്പെടുന്ന അക്ഷരം ദാദ്, അല്ലാദ് എന്നുള്ള അക്ഷരം അറബി ഭാഷയുടെ മാത്രം പ്രത്യേകത കൊണ്ട് തന്നെ അറബി ഭാഷയെ ലോത്തു ദാദ്, ദാദിൻ്റെ ഭാഷ എന്ന് പറയാറുണ്ട്. കാരണം മറ്റു ഇതര ഭാഷകളിൽ ഒന്നും തന്നെ ഇല്ലാത്ത, അറബി ഭാഷയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരക്ഷരമാണ് ദാദ് എന്നുള്ളത്. അതിൻ്റെ ഉച്ചരിക്കാനുള്ള ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ തുടക്കം മുതലേ ആ ഒരു പരിശീലനം ലഭിക്കാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന അബദ്ധങ്ങളെ അതിലുള്ളൂ. പല ആളുകളും വാവും അതുപോലെ തന്നെ ദാദും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രകടിപ്പിക്കാറില്ല. അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് ആണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ അവസാന ആയത്ത്, അവസാന കലിമത്ത് അദ്ദാലീൻ എന്നുള്ളതാണ്. വലദ്ദാലീൻ, അത് മഹാഭൂരിപക്ഷം ആളുകളും അറിയാതെയാണ് പലരും ലോലീൻ എന്നാണ്, അഥവാ ബോദിനെ ലോ ആക്കി ഉച്ചരിക്കുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ഉച്ചരിക്കപ്പെടുന്നത്, ലോ ആയിട്ടാണ് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്ഷരം മാറിപ്പോകുക എന്നുള്ളത്. അത് അർത്ഥത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ലഹ്നുൽ ജലീൽ പെടുന്ന കാര്യമാണ് തജ്വീദിൽ അക്ഷരങ്ങൾ വ്യത്യാസപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം, ദാദിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഈ ലോഉം അതുപോലെ തന്നെ ദാദും തമ്മിലുള്ള അന്തരം, ആ വ്യത്യാസം പ്രകടമാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പല ആളുകളും ഈ ദാദ് ദാഉം തമ്മിലുള്ള അത് കൂടിക്കലർത്തിക്കൊണ്ട്, പരസ്പരം കൂട്ടിക്കലർത്തിക്കൊണ്ടോ ഒരേ രൂപത്തിൽ തോന്നിക്കുന്ന വിധമാണ് പലപ്പോഴും അതിനെ ഉച്ചരിക്കാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ വിശേഷണത്തിലും അതിൻ്റെ മഖ്റജിലും അക്ഷരങ്ങൾ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിലും അതുപോലെ അതിൻ്റെ വിശേഷണങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അക്ഷരത്തിനുള്ള വിശേഷണം മറ്റേ അക്ഷരത്തിനുണ്ടാകാം. വിപരീതമുള്ള സിഫത്തുകളുണ്ട്, വിപരീതമില്ലാത്ത സിഫത്തതൊക്കെ പരസ്പരം ഉള്ള വിശേഷണങ്ങളുണ്ടാകാം. എന്നിരുന്നാലും ആ വിശേഷണങ്ങളെ വ്യത്യാസം അതിൻ്റെ ഉച്ചാരണത്തിൽ നമുക്ക് പ്രകടമാകും. സിഫാത്തുകളുടെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ വിശേഷണങ്ങളാണ് എന്നുള്ളത്. ഓരോ അക്ഷരത്തിനുമുള്ള വിശേഷണങ്ങൾ പറയാം. ഇവിടെ അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളൊരു വിശേഷണമുണ്ട്. നമ്മൾ വിപരീതമില്ലാത്ത സിഫത്തുകൾ, വിപരീതമില്ലാത്ത അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തലക്കെട്ടിൽ കുറേ എപ്പിസോഡുകൾ കഴിഞ്ഞ കുറേ കാലം മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വിശദീകരിച്ച കാര്യമാണ് അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളത്. അഥവാ ദാദിൻ്റെ മഖ്റജ്, അതിൽ റാദിൻ്റെ ദാദിൻ്റെ മഖ്റജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ ഇടതു ഭാഗം, അതിൻ്റെ അരിക്, അതാണ് ഇത് ദാദിൻ്റെ മഖ്റജ്. അൽ അദ്റാസ്, അൽ യുസ്ര യുംന, ചിലർ പറയുന്നത് വലതു ഭാഗത്ത് അല്ലെങ്കിൽ ഇരു ഭാഗത്തിൽ ഏതിൽ ഒരു ഭാഗത്ത്, അതിൽ ഇടതു ഭാഗമാണ് അതിലേറ്റവും ശരിയായത്, അല്ലെങ്കിൽ കൂടുതലും അവിടെ നിന്നാണ് ഉച്ചരിക്കപ്പെടുന്നത്. അത് അരു നീളത്തിലാണ്, നാവിൻ്റെ ഇടതുഭാഗം അരു നീളത്തിൽ തന്നെ നീണ്ടുകിടക്കുന്ന മഖ്റജാണ് ദാദിൻ്റെ മഖ്റജ്. അതുകൊണ്ട് ഇസ്തിത്വാലത്ത് എന്ന് പറഞ്ഞ ആ മഖ്റജ് ദാദിൻ്റെ മഖ്റജ് തുടങ്ങി ലാമിലേക്ക് നീളുന്ന, അതാണ് ഇസ്തിത്വാലത്ത്. ആ നീളുന്ന മഖ്റജ് ഉള്ള അക്ഷരമാണ്, സിഫത്തുള്ള അക്ഷരമാണ് ദാദ് എന്നുള്ളത്. അത് അണ്ണാക്കിലേക്ക് അങ്ങനെ നീണ്ട് പോകുന്ന അക്ഷരം അബോദ്. ഈ ബോദ് എന്ന് പറയുമ്പോൾ നാവിൻ്റെ സൈഡിൽ നിന്ന് തന്നെ പറയാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം. നമ്മൾ നാവിൻ്റെ ഇടതു ഭാഗത്ത് നീളത്തിൽ ആ അണ്ണ മുകളിലത്തെ അണ്ണാക്കിനോട് ചേർന്ന് കൊണ്ടാണ് അത് ഉച്ചരിക്കുക. അപ്പോൾ മഖ്റജ് ആണെങ്കിലും അതുപോലെ തന്നെ സിഫത്താണെങ്കിലും ഈ ഒരു പിന്നെ സാദൃശ്യമില്ലായ്മ, ഒരു സാദൃശ്യവും ദാഉം അതുപോലെ തന്നെ ദാദും തമ്മിൽ ഇല്ല. മനസ്സിലായില്ലേ? വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും മഖ്റജണി തുറഫുല്ലിസ, നാവിൻ്റെ അറ്റഭാഗത്തു നിന്നാണ്, മുൻഭാഗത്തെ അഗ്രഭാഗത്തു നിന്നാണ് ലാ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാ പറയുമ്പോൾ നാവ് പുറത്തേക്ക്, അതിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരും. അതിൻ്റെ അഗ്രഭാഗം സാ പറയുന്ന പോലെ, ദാല് ലാ പറയുമ്പോൾ നാവിൻ്റെ പുറത്തേക്ക് വരും. എന്നാൽ ഒരിക്കലും തന്നെ ദാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരുന്നതല്ല. കാരണം അത് ഉള്ളിൽ ഇടതുഭാഗത്ത്, നാവിൻ്റെ അരികിൽ ഇടതുഭാഗത്ത് അരുനീളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരമാണ് അദ്ദാദ്. അതാണ് അതിൻ്റെ വിശേഷവുമായും അതുപോലെ തന്നെ മഖ്റജുമായും ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം, തറഫുൽ ലിസാൻ എന്നാണ് ലാ വരുന്നതെങ്കിൽ ഇഹ്ദാ ഹാഫത്തൈ ലിസാൻ, അല്ലെങ്കിൽ നാവിൻ്റെ ഇടത് ഭാഗത്ത് ഹാഫത്ത് എന്ന് പറഞ്ഞാൽ അരിക്, യഹ്ദ ഹാഫത്ത് അൽ ലിസാൻ എന്നാണ് തജ്വീദിൻ്റെ പല പുസ്തകങ്ങളിലുള്ളത്. നാവിൻ്റെ ഇരുപാർശ്വങ്ങളിൽ ഒരു ഏതെങ്കിലും ഒരു പാർശ്വത്തിൽ, അപ്പോൾ അതിൽ ഇടത് ഭാഗമാണ് കൂടുതലും പിന്നെ പറയാറുള്ളതും, അതുപോലെ അങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളതും, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തൊറഫുൽ ലിസാനിലാണ് ഇത് വാവിൻ്റെ ഉച്ചാരണം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വദ്ദാദ ബിസ്തിത്വാലതിം വമഖ്റജി മയ്യിസ് മിനല്ലാഹി വകുല്ലുഹാ തജി. വദ്ദാദ ബിസ്തിത്വാലതിൻ, ഇസ്തിത്വാലത്ത് കൊണ്ടാണ്, അത് പിന്നെ അതുപോലെ അതിൻ്റെ മഹ്റജ് കൊണ്ടും, മയ്യിസ് മിനല്ലാഹി, ലാഇൽ നിന്നും അതിൻ്റെ തമ്യീസ് വ്യത്യാസം, അതിൻ്റെ മഹ്റജ് കൊണ്ടും, രണ്ട് മഹ്റജിലാണ്. ലാഇൻ്റെ മഹ്റജ് തൊറഫുൽ ലിസാൻ നാവിൻ്റെ അഗ്രഭാഗത്താണ്, മേലെ മുൻപല്ലിൻ്റെ ഇതിനോട് ചേർന്ന് ഉസൂലിനോട് ചേർന്നിട്ടുള്ള അത് നാവിൻ്റെ മുൻഭാഗത്തെ അഗ്രഭാവം ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ലാഇൻ്റെ മഹ്റജ് എങ്കിൽ, നാവിൻ്റെ ഇടത് ഭാഗത്ത് അരുനീളത്തിലാണ് ബാദിൻ്റെ മഹ്റജ്. ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇപ്പം രണ്ടും രണ്ട് അക്ഷരമാണ്, രണ്ടും രണ്ട് മഹ്റജാണ്, രണ്ടിനും സിഫത്തുകളും വേറെ തന്നെയാണ്. ഇസ്തിത്താലത്തി എന്നുള്ള സിഫത്തുള്ള അക്ഷരമാണ് ബാദ്, എന്നാൽ ലാഇന് ആ സിഫത്തില്ല. അപ്പോൾ സിഫത്തിലും മഹ്റജിലും അക്ഷരങ്ങളുടെ വിശേഷണത്തിലും അതുപോലെ തന്നെ ഉത്ഭവസ്ഥാനത്തിലും വ്യത്യാസമുണ്ട്. ഇനി രണ്ടക്ഷരങ്ങൾ ഉള്ള രണ്ടക്ഷരങ്ങളായ സംഗതി ഒരക്ഷരമാക്കി അല്ലെങ്കിൽ അതിനെ മാറ്റിച്ചരിച്ചാൽ അർത്ഥത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് അറിയാവുന്ന കാര്യം. പ്രത്യേകിച്ചും അറബി ഭാഷയിൽ വളരെ ചെറിയ വ്യത്യാസം, ഹറക്കത്ത് മാറിയാലും അക്ഷരം മാറിയാലും ഒക്കെ വളരെയധികം വ്യത്യാസമുള്ള സംഗതിയാണ്. അപ്പോൾ വല്ല യദില്ലു, വലാലത്ത് നമുക്കറിയാം വഴികേട്, പിഴച്ചു എന്നാണ് അർത്ഥം. എന്നാൽ വല്ല എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ട്, അസ്ബഹ വല്ല. അപ്പോൾ ഈ രൂപത്തിലെ വ്യത്യാസം അർത്ഥത്തിൽ വരും എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ദ ദാണ് പ്രശോഭിതമായിരിക്കും അന്നത്തെ ദിവസം ഖിയാമത്ത് നാളുണ്ടാകുന്ന സംഭവങ്ങൾ. നല്ല മനുഷ്യന്മാർ, സൗഭാഗ്യവാന്മാരായിട്ടുള്ള, സ്വാലിഹികളായിട്ടുള്ള ആളുകൾ, അവരുടെ ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും. നാദിറ. എന്നിട്ട് അടുത്ത ആയത്തിലോ ഇല റബ്ബിഹ നാദിറ നാദിറ ദി ല സാദ് തഅല, അതെന്താണ് നളറ നോക്കി എന്നാണ്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങൾ അക്ഷരത്തിൽ നാദിറ നാദിറ. അപ്പോൾ ഈ വ്യത്യാസം അക്ഷരത്തിൽ വരുന്ന വ്യത്യാസം അർത്ഥത്തിലും വ്യത്യാസം വരും. അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന പാരായണം അത് പാടില്ലാത്തതാണ്, ഹറാമാണ്, വലിയ ഗുരുതരമായിട്ടുള്ള ലഹ്നു ജലി എന്ന് പറയുന്ന ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, മഹ്റജിലും സിഫത്തിലുമുള്ള വ്യത്യാസം അതിൻ്റെ അർത്ഥത്തിലെ വ്യത്യാസത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും നമുക്ക് അബദ്ധം സംഭവിക്കാറുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും. ഒരു പക്ഷേ രണ്ടും വെവ്വേറെ സ്ഥലത്ത് വരുമ്പോൾ അത് അങ്ങനെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ ശ്രമിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ അങ്ങനെ ഉച്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരാം. എന്നാൽ രണ്ടും ഒരേ കലിമത്തിൽ അടുത്തടുത്ത് വരുമ്പോഴോ, അവിടെയാണ് ചിലപ്പോൾ നമുക്ക് ഒരുപോലെയാകുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരേ കലിമത്തിൽ തന്നെ വരുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് കലിമത്തുകളിൽ ആദ്യത്തിലും അവസാനത്തിലും അടുത്ത കലിമത്തിൽ ആദ്യത്തിലും വരുമ്പോഴൊക്കെയാണ് ഇത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഓരോ മഹ്റജും ഓരോ അക്ഷരത്തിൻ്റെയും മഹ്റജിൽ നിന്ന് തന്നെ അത് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, സൂറത്ത് ഫുർഖാനിലെ 27-ാമത്തെ ആയത്തിൽ ഇപ്രകാരം കാണാം, ويوم يعض الظالم على يديه ويوم يعض يعض الظالم يعض الظالم ض ض ض ض عندي വ്യത്യാസം. يعض അവിടെ ضാദാണ്, സാദുള്ളാദാണ്. അക്രമി അന്ന് കൈകടിക്കുന്ന ദിവസം. യഅദ്ദുല്ലാലിമു യാ ലൈതനി തഖദ്തു മഅ റസൂലി സബീല വയൗമ യഅദ്ദുല്ലാലിമു അലാ യദൈഹി യഖൂലു യാ ലൈതനി തഖദ്തു മഅ റസൂലി സബീല. ഇനി അതുപോലെ തന്നെ ഒരു മറ്റൊരു ഉദാഹരണമാണ് സൂറത്തു അഷ്റഹ് അലൻ അഷ്റഹ് ലക സദ്റക എന്ന സൂറത്തിൽ അല്ലദീ അൻഖദ ദഹ്റക അൻഖദ ദഹ്റക മനസ്സിലായോ? അൻഖദ ദഹ്റക അൻഖദ സാദ് ലാദ് മുറിച്ചു കളയുക അല്ലെങ്കിൽ. അപ്പോൾ ആ രൂപത്തിൽ രണ്ടും വ്യത്യാസപ്പെടുത്തി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓതണം. الذي انقض ظهرك انقض ظهرك രണ്ടും രണ്ടായി തന്നെ പറയണം. കേൾക്കുന്നവർക്ക് സദൃശ്യമായി ഒരുപോലെയായി തോന്നാൻ പാടില്ല. കേൾക്കുമ്പോൾ രണ്ടും രണ്ടായി തന്നെ തോന്നാൻ പാടില്ല എന്ന് മാത്രമല്ല അങ്ങനെ ഓതാനും പാടില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ബാദും ലാവും ഒരേ കലിമത്തിലോ അല്ലെങ്കിൽ ഒന്നാമത്തെ കലിമത്തിൻ്റെ അവസാനത്തിലോ രണ്ടാമത്തെ കലിമത്തിൻ്റെ തുടക്കത്തിലോ വരുമ്പോൾ രണ്ടിനെയും ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദാദ് എന്ന അക്ഷരം, ലുഗത്തു ദാദ് അതിനെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദാദ് എന്ന അക്ഷരം അതിൻ്റെ ഒരു സിഫത്താണ് അൽ ഇസ്തിഇല ഖുസ്സബഖ്തിൻ ഖിൽ. മുമ്പ് നമ്മൾ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണ് ഹുറൂഫുൽ ഇസ്തിഇല. ഇസ്തിഇലൻ്റെ അക്ഷരം അഥവാ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വായ നിറച്ച് ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരം. ഖ സ പ ള ഗ ഖ ള തുടങ്ങിയുള്ള അക്ഷരം. അപ്പോൾ ഇതിൽപ്പെട്ട രണ്ട് അക്ഷരമാണ് എന്ത്? ഈ വാദും ബാദും അതുപോലെ രണ്ടും ഇസ്തിഇലൻ്റെ അക്ഷരം തന്നെയാണ്. എന്നിരുന്നാലും അത് നമ്മൾ ഓതുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾ അതിൻ്റെ തൊട്ട് മുമ്പ് വരുന്ന അക്ഷരങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് അതിൻ്റെ ഉച്ചാരണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് പ്രകടമാക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. അതുപോലെ തന്നെ ഫമാനി ഉത്തുറ ഗൈറ ബാഗി വലാ ആദി ഫലാ ഇസ്മ അലൈ. അതുപോലെ തന്നെ അഫദ്തും അഫദ്തും ആ ബാദിനെയും ബാഇനെയും വേർതിരിച്ച്, അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വേർതിരിച്ച് തന്നെ പ്രകടമാക്കി തന്നെ ഓതാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഇമാം ജസീർ റഹിമഹുള്ള പറഞ്ഞത്, വൽതുറ മഅ വഅൽത മഅ ഫൽതും വസഫിഹ ജിബാഹുഹും അലൈഹിം. അപ്പോൾ അത് പ്രത്യേക അത് ഈ വൽതുറ വഅൽത അഫൽതും പോലെയുള്ള ആ കലിമത്തുകളിൽ എന്ത് ചെയ്യണം? രണ്ടും രണ്ട് വ്യക്തമാക്കി തന്നെ അത് നമ്മൾ ഉച്ചരിക്കണം. അത് ഇദ്ഗാം ചെയ്ത് ഓതാൻ പാടില്ല. ചേർത്തി ദാദിന് ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്തിക്കൊണ്ട് ഓതാൻ പാടില്ല. ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവഅദ്ദ അവഅദ്ദ ഉണ്ടോ, അത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ശേഷം ത തോ ഒക്കെ വരുമ്പോൾ രണ്ടും വേർതിരിച്ച് തന്നെ ഓതാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. ഏതായാലും നമ്മൾ അനറബികളാണ്, അതുകൊണ്ട് തന്നെ അറബി ഭാഷ തന്നെ ഉച്ചരിക്കാൻ, അത് ഉച്ചരിച്ച് ശീലിച്ചിട്ടില്ലാത്ത അറബി ഭാഷ പഠിക്കുന്ന തുടക്കക്കാരായ, അതുപോലെ ഖുർആൻ പാരായണം പരിശീലിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും തുടക്കത്തിൽ. പക്ഷേ അത് നമ്മൾ ചിട്ടയായ പരിശീലനത്തിലൂടെ കൃത്യമായ ശ്രദ്ധയോടുകൂടി നല്ല ഒരു തജ്വീദ് അറിയുന്ന ഖാരിയിൽ നിന്നും കേട്ട് ഉച്ചാരണങ്ങൾ ശരിയായ രൂപത്തിൽ പരിശീലിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചതൊക്കെ തന്നെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്ന അതേ മഹ്റജ് ഒരേ അതിൻ്റെ ശരിയായ ഉച്ചാരണം അതിന് നൽകുന്നത് വരെ നമ്മുടെ പരിശീലനം തുടരേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ നമ്മൾ വിചാരിക്കരുത് ഞാൻ അത്യാവശ്യമൊക്കെ പഠിച്ചു, ഖുറാനൊക്കെ ഓതുന്നുണ്ട്, അത്യാവശ്യം ഹിഫ്ദുണ്ട്. ചില ആളുകളൊക്കെ അത്യാവശ്യം പഠിച്ച രീതിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എനിക്കൊന്ന് തജ്വീദൊന്നും പഠിക്കാനില്ല, ഇനി പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ പാരായണമൊന്നും ശരിയാക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ ധാരണ തെറ്റാണെന്ന് നമ്മളെക്കാൾ ഖുർആൻ കൂടുതൽ അറിയുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ ഓതുമ്പോൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് പഠിക്കാത്തവർ അത് പഠിക്കുക, പഠിച്ചവരാണെങ്കിൽ തന്നെ അതിനൊന്നുകൂടി ശരിയായിട്ടുണ്ടോ പഠിച്ചത് എന്നുള്ളത് കൂടി വിലയിരുത്തുക. തീർച്ചയായും വിശുദ്ധ ഖുർആൻ അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആൻ അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് ലിദ്ദിക്കർ, അതിനെ പഠിക്കാനും ചിന്തിക്കാനും ഉദ്ദേശിക്കുന്നവർക്ക്. ഫഹൽ മി മുദ്ദക്കിർ, ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ തയ്യാറുള്ളവർ ആരുണ്ടോ എന്നുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ ഖുർആൻ എന്നുള്ളത് തജ്വീദാകട്ടെ, തഫ്സീറാകട്ടെ, ഏത് ഇതാകട്ടെ ഖുർആനുമായി ബന്ധപ്പെട്ടത്, അത് അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് പഠിക്കാൻ. പക്ഷെ അതിൻ്റെ പഠിക്കാനുള്ള ശരിയായ രൂപം, അത് ശരിയായ രൂപത്തിൽ ഖിറാഅത്തിൻ്റെ നിയമങ്ങൾ അറിയുന്ന ആളുകളടുക്കൽ നിന്നും പോയി പഠിക്കുക. ആ ഉച്ചാരണം നേരിട്ട് കേട്ട് തന്നെ, പുസ്തകത്തിലൂടെയോ മറ്റോ അല്ല, നേരിട്ട് കേട്ട് അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണത് കേൾക്കുകയും അതുപോലെ അത് കാണുകയും ചെയ്തിട്ട് പരിശീലിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംഭവമാണ്. ഏതായിരുന്നാലും ഈ ബാദ് കുറച്ച് പ്രയാസമുള്ള അക്ഷരമാണ്. എന്നിരുന്നാലും നമ്മുടെ ആ ഒരു ശ്രദ്ധയും താല്പര്യവും
3: ഇതിന്. ഈസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖസസിലെ 57 മുതൽ 75 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീലാ.

0: മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖസസിലെ 57 മുതൽ 75 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഇൻഫിത്താർ.
1: അൽഹംദുലില്ലാഹ്.

0: الله أكبر الله أكبر.
1: ما شاء الله بارك الله فيكم. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഇൻഫിത്വാർ.
2: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നുവച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെപ്പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിനെ വെല്ലുന്നതാണോ ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
5: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെപ്പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.

0: من عبادنا المخلصين.
1: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
2: ഹമ്മദ് ബിഹി അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യ സഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിന്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗലാ അൻ റആ ബുർഹാൻ റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തന്റെ റബ്ബിന്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലൈഹിസ്സലാമിന്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുല്ലാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം. ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
0: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ അഥവാ യജമാനനെ. ലദൽബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു, മാ ജസാഉ, പ്രതിഫലമല്ല, മൻ അറാദ, ഉദ്ദേശിച്ചവന്റെ, ബി അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്, സൂ അൻ, തിന്മയെ, ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ, ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും, അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: من قبل إن كان قميصه قد من قبل فصدقت.
1: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിക്കുന്നത് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

أيمانكم ذلك أدنى ألا تعولوا وآتوا النساء صدقاتهن نحلة فإن

0: മാഷാ അല്ലാഹ്. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങളിലേക്ക്. പഠനത്തിൻ്റെയും അന്വേഷണത്തിൻ്റെയും സമയക്കുറവ് പരിഹരിക്കാൻ ഇപ്പോൾ എല്ലാം ഒരേ വിരൽ തുമ്പിൽ. യൂട്യൂബ് മാലിന്യങ്ങളിൽ കണ്ണുടക്കി കേട്ടറിഞ്ഞ നന്മകളുടെ സൗന്ദര്യം നഷ്ടമാകുന്ന വേദനകൾക്ക് പരിഹാരം. മതപഠനത്തിനു വേണ്ടി കുട്ടികളുടെ കയ്യിൽ സെൽഫോൺ കൊടുക്കുമ്പോൾ കാഴ്ചകൾ അധർമ്മങ്ങളിലേക്ക് തെന്നിമാറുന്നുവെന്ന പരാതികളിൽ നിന്നുള്ള ആത്യന്തിക മോചനം. ആൻഡ്രോയിഡ് ഫോണുകളിൽ പ്ലേ സ്റ്റോറിൽ ജമീൽ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്താൽ ജമീൽ ഓൺലൈൻ ലൈബ്രറി നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് റേഡിയോ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിനായി ഒരുക്കിയ സംരംഭമാണ് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ സൂറത്തു സോഫാത്തിലെ 42-43 വചനങ്ങൾ നമുക്ക് വേണ്ടി ക്ലാസ് എടുക്കുന്നു മുഹമ്മദ് കുട്ടി സലഫി.
4: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 42-43 വചനങ്ങളാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 42-43 വചനങ്ങളെക്കുറിച്ചായിരുന്നു നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന സ്വർഗീയ ഭക്ഷണങ്ങളെക്കുറിച്ചായിരുന്നു തൊട്ടു മുകളിലുള്ള വചനത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്. 42-ാമത്തെ വചനത്തിൽ ഫവാക്കിഹു, പഴവർഗ്ഗങ്ങൾ, വഹും, ആ ആളുകൾ അഥവാ സ്വർഗാവകാശികൾ, മുഖ്റമൂൻ, ആദരിക്കപ്പെടുന്നവരാകുന്നു. ഇവിടെ മാ യുക്കലു തലദ്ദുദൻ ലാലി ഹിഫ്ലി സിഹത്തിൻ യഅനി അന്നൽ ഫാക്കിഹ മാ യഅകുലുഹുൽ ഇൻസാനു ലിത്തലദ്ദുദി ലാ ലിത്തഖവ്വുതി ബിഹി. സ്വർഗത്തിലെ ആളുകൾ സ്വർഗീയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് അവിടെ ആരോഗ്യപരമായ മികവിനോ അല്ലെങ്കിൽ വിശപ്പ് അകറ്റുന്നതിനോ അല്ല, അവിടെ ആസ്വാദനത്തിനും ആനന്ദത്തിനുമാണ് അവിടെ ഭക്ഷണം നൽകപ്പെടുന്നത്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറയുന്നു, ഫവാക്കിഹ് എന്ന് പറഞ്ഞാൽ ഐ മുതനവ്വിഅ, വ്യത്യസ്തങ്ങളായ പഴവർഗ്ഗങ്ങൾ അവിടെ നൽകപ്പെടും. അല്ലാമ സഅദി റഹ്മത്തുള്ളാഹി പറയുന്നു, ദാലിക റിസ്ഖു ഫവാക്കിഹ് മുതനവ്വിഅ വഹും മുക്രമൂന ബികറാമത്തില്ലാഹി ലഹും. സ്വർഗവാസികൾക്ക് വ്യത്യസ്തങ്ങളായ പഴങ്ങൾ നൽകപ്പെടും. അവർ അവിടെ വച്ച് അള്ളാഹുവിൻ്റെ ആദരവിനാൽ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ആദരിക്കപ്പെടുകയും ചെയ്യും. അള്ളാഹുവിൻ്റെ പ്രതിഫലം കൊണ്ട്, അതേപോലെ തന്നെ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തെക്കൊണ്ട് എല്ലാ നിലയിലും അവർ ആദരിക്കപ്പെടും. അവിടെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ പല ആളുകളിൽ നിന്നും പലരിൽ നിന്നുമാണ് അവർക്ക് ആദരവ് ലഭിക്കുന്നത്. ഒന്ന്, അള്ളാഹുവിൽ നിന്ന്. അള്ളാഹുവിൻ്റെ ആദരവെന്ന് പറഞ്ഞാൽ ഫയൻദുറൂന ഇലൈഹി വയഇദുഹും റിദ്വാനഹു ഫലാ യസ്ഖതു അലൈഹിം അബദാ. അവരെ, അവർക്ക് അള്ളാഹുവിനെ നോക്കിക്കാണാൻ കഴിയും. ആ ഒരു സൗഭാഗ്യം അവർക്ക് സിദ്ധിക്കും. അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്നവർ മുക്തരായിരിക്കും. ഒരിക്കലും അല്ലാ ഇനി അവരോട് കോപിക്കുകയില്ല. അതുപോലെ തന്നെ വമുക്റമൂന മിൻ ഖിബലിൽ മലായിക, മലക്കുകളുടെ ആദരവിനും അവർ അർഹരായിരിക്കും. അള്ളാഹു സൂറത്തു റഅദിൽ പറഞ്ഞു, വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ കവാടങ്ങളിലൂടെയും മലക്കുകൾ അവരുടെ അടുക്കലേക്ക് പ്രവേശിക്കും. അവരോട് പറയും, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സമാധാനമുണ്ടാകട്ടെ. ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമ കൈക്കൊണ്ടതിനാൽ, ക്ഷമിച്ചതിനാൽ. വളരെ ശ്രദ്ധേയമാണ് സഹോദരന്മാരെ ആ പരാമർശം. ഈ ദുനിയാവിൽ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ജീവിച്ചവർക്ക് ഹറാമുകളെ തൊട്ട്, അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്ന് ഇബാദാത്തുകൾ നിർവഹിക്കുന്നതിലുള്ള ചെറിയ പ്രയാസങ്ങളിൽ പോലും എല്ലാ രംഗത്തും ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ജീവിച്ചവർക്കാണ് അള്ളാഹു സ്വർഗം വാഗ്ദാനം ചെയ്യുന്നത്. അതാണ് മലായിക്കതുകൾ പറയുന്നത്, സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ. ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചതിനാൽ. ഫനിഅമ ഉഖ്ബദ്ദാർ, സ്വർഗമാകുന്ന ആ പര്യവസാനം, ആ ഭവനം, അതെത്ര നല്ലതാകുന്നു. അതുപോലെ തന്നെ സ്വർഗാവകാശികൾ സ്വർഗീയ ഭൃത്യന്മാരെക്കൊണ്ട് ആദരിക്കപ്പെടുന്നു. ആ ഭൃത്യന്മാരാൽ അവർ ആദരണീയരായിരിക്കും. സൂറത്തുൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, യതൂഫു അലൈഹിം വിൽദാനും മുഖല്ലദൂൻ ബിഅക്വാബിം വഅബാരീഖ വകഅസിം മിം മഈൻ. സൂറത്തുൽ വാഖിഅയിൽ 17-18 വചനത്തിലാണ് അള്ളാഹു ഇത് പറയുന്നത്. യതൂഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും, വിൽദാനും മുഖല്ലദൂൻ, സ്ഥിരവാസം നൽകപ്പെട്ട സ്വർഗീയ കുട്ടികൾ, ബാലന്മാർ, ബി അക്വാബിൻ, പാനപാത്രങ്ങളുമായി, വ അബാരീഖ, കൂജകളുമായി, വകഅസിം മിം മഈൻ, ഉറവു ജലം, അത് നിറച്ചിട്ടുള്ള കപ്പുകളുമായിട്ട് സ്വർഗവാസികളുടെ അരികിലൂടെ ആ കുട്ടികൾ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതും അവർക്ക് നൽകപ്പെടുന്നൊരു ആദരവാകുന്നു എന്നർത്ഥം. സ്വർഗത്തിൽ ഏത് കാലത്തും എന്നും അവർ ആദരണീയരാണ്. നമുക്കറിയാം, ദുനിയാവിൽ ഇന്ന് ആദരിക്കപ്പെടുന്നവൻ നാളെ ഒരു പക്ഷേ ആദരിക്കപ്പെടുന്നവനാകണമെന്നില്ല. പക്ഷെ സ്വർഗത്തിലെ അവസ്ഥ, കാലാകാലം അവർ ആദരണീയരായിരിക്കും. സുബ്ഹാനല്ലാഹ്. എന്നുമെന്നും അള്ളാഹുവിൻ്റെ ആദരവിന്, മലായിക്കത്തുകളുടെ ആദരവിന്, സ്വർഗത്തിൽ സ്ഥിരവാസം നൽകപ്പെട്ടവരുടെ ആദരവിന് അവർ അർഹരായിരിക്കും. അള്ളാഹു ആ സൗഭാഗ്യവാന്മാരിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മുഖ്റമൂന മിൻ കുല്ലി വജ്ഹിൻ ലാ യജിദൂന യൗമൻ മിനൽ അയ്യാമി ലഹ്ലതൻ മിനൽ ലഹ്ദാത്തി ഷൈഅൻ മിനൽ ഇഹാന. ഒരു നിമിഷ നേരം പോലും അവിടെ അവർക്ക് നിന്ദ്യതയോ അല്ലെങ്കിൽ അനാദരവോ അനുഭവപ്പെടുകയില്ല. ബൽ ഹും ഫീ ഗായത്തിൽ ഇക്റാമി മിൻ കുല്ലി വജ്ഹ്. എല്ലായ്പ്പോഴും എല്ലാ സമയത്തും എല്ലാ ദിവസവും അങ്ങേ അറ്റത്ത ആദരവിലായിരിക്കും അവർ കഴിഞ്ഞുകൂടുക. ചെറിയ ആദരവല്ല, ചെറിയ ബഹുമാനമല്ല, ആദരവിൻ്റെ അങ്ങേ അറ്റത്ത അവസ്ഥയിലായിരിക്കും അവർ കഴിഞ്ഞുകൂടുക. അന്നല്ലാഹു അസ്സ വജല്ല അക്രമഹും വഅബാഹലഹുമുൻ നദ്ർ ഇലാ വജ്ഹിഹി. ഒന്ന്, അല്ലാഹു അവരെ ആദരിക്കും, അല്ലാഹുവിൻ്റെ തിരുമുഖം കാണാനുള്ള സൗഭാഗ്യം അവർക്ക് സിദ്ധിക്കും. വയതഹദ്ദസു ഇലൈഹിം അസ്സ വജൽ, അല്ലാഹു അവരുമായി സംസാരിക്കും. വഹാദാ ഗായതു മാ യകൂനു മിനസ് സുറൂർ, അവർക്ക് വലിയ സന്തോഷം പ്രദാനം ചെയ്യുന്ന കാര്യമാകുന്നു അത്. ലാ ഷൈഉൻ അസറു വലാ അൻഅമു വലാ അഫ്ദൽ മിൻ മുനാജാത്തില്ലാഹി അസ്സ വജൽ. അല്ലാഹുമായിട്ടുള്ള അഭിമുഖ സംഭാഷണത്തേക്കാൾ ഏറ്റവും സന്തോഷകരമായ, അനുഗ്രഹീതമായ, ശ്രേഷ്ഠകരമായ ഒരു കാര്യം അവർക്ക് മറ്റൊന്നും ഉണ്ടാവുകയില്ല. വഹും യന്ദുറൂന ഇലാ വജ്ഹിഹി സുബ്ഹാന, അവർ അല്ലാഹുവിൻ്റെ തിരുമുഖത്തേക്ക് കണ്ണുകൊണ്ട് നേർക്കുനേര കണ്ട് ആസ്വദിക്കുകയും ചെയ്യുന്നു. 43-ാമത്തെ വചനം, ഫീ ജന്നാതിൻ നഈം. ഫീ ജന്നാതിൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ, സൗഭാഗ്യത്തിൻ്റെ സ്വർഗത്തോപ്പുകളിലായിരിക്കും അവർ. ജന്നത്ത് എന്ന പദത്തിന് തോട്ടം എന്നാണ് അർത്ഥം. ആ പദം മറഞ്ഞത് എന്ന അർത്ഥത്തിലാണ് ഭാഷയിൽ പ്രയോഗിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ തോട്ടം, മരങ്ങളാൽ മറക്കപ്പെട്ട ഒന്ന് എന്നതുകൊണ്ടാണ് ജന്നത്ത് എന്ന് തോട്ടത്തിന് പറയാറുള്ളത്. നമ്മുടെ ഉള്ളിലുള്ള സാധനം എന്ന നിലക്കാണ് കൽബ് എന്നതിന് ജിനാൻ എന്ന് ഭാഷയിൽ പ്രയോഗിക്കാറുണ്ട്. ജിനാൻ, ഹൃദയം, നമ്മുടെ അകത്ത് ഒളിപ്പിക്കപ്പെട്ട, മറപ്പിച്ച് ഒളിപ്പിക്കപ്പെട്ട ഒന്നാകുന്നു അത്. അതുപോലെ തന്നെ ജുന്നത്തുൻ എന്ന് പ്രയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ കേൾക്കാറുണ്ട് അസൗമു ജുന്ന, നോമ്പ് ഒരു പരിചയാകുന്നു. അപ്പോൾ വെട്ടുകൊള്ളുന്നതിൽ നിന്ന് അല്ലെങ്കിൽ അപകടപ്പെടുത്തലിൽ നിന്ന്, അതേപോലെ തന്നെ മറ്റെല്ലാത്തിനും ഒരു പരിചയാകുന്നു, ഒരു മറയാകുന്നു ജുന്ന. അതുപോലെ തന്നെ ജിന്ന് എന്ന അള്ളാഹുവിൻ്റെ ഒരു സൃഷ്ടികൾ, അവർ നമ്മളെ തൊട്ട് അവർ മറഞ്ഞവരാകുന്നു. ആലമുൻ ഗൈബിയുൻ മുസ്തതറുൻ, മറക്കപ്പെട്ടവരാണവർ, നമുക്കവരെ കാണുക സാധ്യമല്ല. വൽ ജന്നത്തു ബുസ്താനുൻ മസ്തൂറുൻ ബിൽ അസ്ജാരി, അതേപോലെ തന്നെ വൃക്ഷങ്ങളാൽ മറക്കപ്പെട്ടതാകുന്നു ജന്നത്ത് എന്ന തോട്ടം എന്നത്. ഇവിടെ അള്ളാഹു പ്രയോഗിച്ചത് സ്വർഗത്തെക്കുറിച്ചാണ്. ഫീ ജന്നാതിൻ നഈം, സുഖാനുഭവത്തിൻ്റെ അല്ലെങ്കിൽ സൗഭാഗ്യത്തിൻ്റെ സ്വർഗത്തോപ്പുകളിൽ. ഈ അർത്ഥത്തിലും മറ്റൊന്ന്, ഇന്നേ വരെ ഒരാളും കണ്ടിട്ടില്ലാത്ത, ഒരാൾക്കും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഒരാൾക്കും മനസ്സിൽ, ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒന്നാകുന്നു സ്വർഗലോകം എന്നത്. പ്രവാചകൻ തിരുമേനി പറഞ്ഞതായി ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. വഖാല അല്ലാഹു തആല ഫിൽ ഹദീസിൽ ഖുദ്സി, അല്ലാ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ പറയുന്നു, അതാണ് ഹദീസുൻ ഖുദ്സി. അഅദത്തു ലി ഇബാദി അസ്വാലിഹീൻ, സച്ചരിതരായ എൻ്റെ ദാസന്മാർക്ക് ഞാൻ ഒരുക്കി വച്ചിരിക്കുന്നു. മാലാ ഐനുൻ റഅത്ത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്. വലാ ഉദുനുൻ സമിഅത്ത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്. വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരാളുടെ മനസ്സിലും ഭാവനയിൽ പോലും കൊണ്ടുവരാൻ കഴിയാത്തത്. സൂറത്തു സജദയിലെ പതിനേഴാമത്തെ വചനത്തിൽ കാണാം, ഫല തഅലമു നഫ്സും മാ ഉഖ്ഫിയ ലഹും മിൻ ഖുർറത്തി അഅ്യുൻ. കൺകുളിർമയായി ഞാൻ അവർക്ക് മറപ്പിക്കപ്പെട്ട, ഗോപ്യമാക്കി വച്ചത് ഫല തഅലമു നഫ്സുൻ, ഒരാളും അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. എന്താണത്? ജസാഅം ബിമാ കാനു യഅ്മലൂൻ, അവർ ചെയ്തിരുന്നതിനുള്ള പ്രതിഫലമായിട്ട്. അതാണ് ഫി ജന്നാത്തിൻ നഈം, സുഖാനുഭവത്തിൻ്റെ, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തോപ്പ് എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. അതിന് മുഫസ്സിരീങ്ങൾ പറയുന്നു, അദ്ദാറുല്ലത്തി അഅദ്ദഹല്ലാഹു ലിഔലിയാഇഹി, ആർക്കാണ് സ്വർഗം? അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി അള്ളാഹ് ഒരുക്കി വച്ച ലോകമാകുന്നു സ്വർഗലോകം. ആ സ്വർഗലോകത്തെക്കുറിച്ചാണ് ഫീ ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗത്തോപ്പ് എന്ന് വിശേഷിപ്പിച്ചത്. എന്തുകൊണ്ടാണ് നഈം എന്ന് പറയാൻ കാരണം? സുഖാനുഗ്രഹം എന്ന് പറയാൻ, ലാ ബുഅ്സ ഫീഹാ വലാ ശഖാഅ, അവിടെ ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടോ പ്രയാസമോ അനുഭവപ്പെടുകയില്ല. നഈമുൻ ലിൽ ഖൽബി, ഹൃദയത്തിന് സമാധാനമായിരിക്കും, സന്തോഷമായിരിക്കും. വഹുവ അസ്സുറൂർ, ഹൃദയത്തിൻ്റെ സുഖാനുഭവം എന്ന് പറഞ്ഞാൽ അത് സന്തോഷമാണ്. നഈമുൻ ലിൽ ബദനി, ശരീരത്തിനും സുഖാനുഭവമായിരിക്കും. ലിഅന്നഹും യുഹല്ലൗന ഫീഹാ മിൻ അസാവിറ മിൻ ദഹബിൻ, സ്വർഗവാസികൾ സ്വർണത്തിൻ്റെ വളകൾ അണിയിക്കപ്പെടും. വലിബാസുഹും ഫീഹാ ഹരീർ, അവിടുത്തെ വസ്ത്രമാകട്ടെ പട്ടുവസ്ത്രമായിരിക്കും. ഫഹും മുൻ അമൂന ഫീ അബ്ദാനിഹിം വമുൻ അമൂന ഫീ ഖുലൂബിഹിം, അവർ മാനസികവും ശാരീരികവുമായി സൗഖ്യത്തിലായിരിക്കും എന്നർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഇൻസാനിൽ പറഞ്ഞു, ആലിയഹും സിയാബു സുന്ദുസിൻ ഖുദുറു വ ഇസ്തബ്റഖ് വഹുല്ലു അസാവിറ മിൻ ഫിദ്ദ മിൻ ഫിദ്ദതിൻ വസഖാഹും റബ്ബുഹും ശറാബൻ തഹൂറ. അവരുടെ മേൽ കട്ടിപ്പട്ടുണ്ടായിരിക്കും, അതേപോലെ തന്നെ നേർത്ത പച്ച നിറത്തിലുള്ള പട്ടുമുണ്ടായിരിക്കും. വഹുല്ലു, അവർ ധരിക്കപ്പെടും, അസാവിറ മിൻ ഫിദ്ദ, വെള്ളിയുടെ വളകൾ. വസഖാഹും റബ്ബുഹും, അവരുടെ റബ്ബ് അവരെ കുടിപ്പിക്കും. ശറാബൻ തഹൂറ, വളരെ ശുദ്ധമായ പാനീയം. അതുപോലെ തന്നെ സൂറത്ത് ഇൻസാനിൽ തന്നെ കാണാം, വലഖാഹും നദ്റതൻ വസുറൂറ, അവിടെ പ്രസന്നതയും സന്തോഷവും അവർ അനുഭവിക്കും, അവർക്കത് അനുഭവപ്പെടും. ആദ്യം പറഞ്ഞത് ശാരീരികമായ സൗഖ്യമാണെങ്കിൽ, നല്ല അവസ്ഥയാണെങ്കിൽ. രണ്ടാമത് പറഞ്ഞ സൂറത്ത് ഇൻസാനിലെ പതിനൊന്നാമത്തെ വചനത്തിൽ പറഞ്ഞത് മാനസികമായ സന്തോഷത്തെക്കുറിച്ചാകുന്നു. അതുകൊണ്ടാണ് ജന്നാത്തിൻ നഈം, സുഖാനുഭവത്തിൻ്റെ അല്ലെങ്കിൽ സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗം എന്ന് അള്ളാഹു വിശേഷിപ്പിച്ചത്. ആ പറയപ്പെട്ട സൗഭാഗ്യവാന്മാരിൽ നമ്മെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാൽപ്പത്തിനാലാമത്തെ വചനം, അലാ സുറുരിം മുതഖാബിലീൻ, അലാ സുറുരിൻ, കട്ടിലുകളിൽ. സരീർ എന്ന് പറഞ്ഞാൽ കട്ടിൽ, അതിൻ്റെ ബഹുവചനമാണ് സുറൂർ, കട്ടിലുകൾ. മുതഖാബിലീൻ, പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നവരായ നിലയിൽ. തഖാബല യതഖാബലു തഖാബുൽ, അതിൽ നിന്നാണ് മുതഖാബിൽ എന്ന് വരുന്നത്. മുതഖാബിൽ എന്ന് പറഞ്ഞാൽ അഭിമുഖമായി പരസ്പരം ഇരിക്കുന്നവർ. വഹിയ അൽ കറാസിയുല്ലത്തി യജിരിസു അലൈഹ വലാക്കിൻ ലൈസത്ത് കസുറൂരി ദുനിയാ, ഈ സരീർ എന്ന് പറഞ്ഞാൽ അവിടെ സ്വർഗവാസികൾ ഇരിക്കുന്ന ഒരു തരം കസേരക്കാണ് പറയുന്നത്, കസേരകൾ. പക്ഷേ ആ കസേരകളെന്ന് പറഞ്ഞാൽ ദുനിയാവിലെ കട്ടിലുമായി അല്ലെങ്കിൽ ഇവിടുത്തെ കസേരയുമായി നാമമാത്രമായ ബന്ധം മാത്രമേ ഉള്ളൂ. സൂറത്തുൽ വാഖിയയിൽ പറഞ്ഞു, അലാ സുറുരിം മൗദൂന, സ്വർണം കൊണ്ട് നെയ്തെടുക്കപ്പെട്ട കട്ടിലുകളിൽ. സുബ്ഹാനല്ലാ, സ്വർണം കൊണ്ട് നെയ്തെടുക്കപ്പെട്ട കട്ടിലുകളിൽ. മുതഖാബിലിൻ എന്ന് പറഞ്ഞാൽ വഹാദ യദുല്ലു അലാ കമാലി അദബിഹിം വസഅത്തി മജാലിസിഹിം, രണ്ട് കാര്യം. ഒന്ന്, സ്വർഗവാസികൾ പരസ്പരം ആദരിക്കുന്നവരും ബഹുമാനിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായിരിക്കും. അതുകൊണ്ടാണ് അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞത്. സ്നേഹജനങ്ങൾ തമ്മിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കിയിരിക്കുക. ആരെങ്കിലും തമ്മിൽ പിണങ്ങിയാൽ പുറം തിരിഞ്ഞാണ് ഇരിക്കുക. അതേപോലെ പരസ്പരം ഇഷ്ടമുള്ളവരാണ് ഒന്നിച്ചിരിക്കുക. അതുകൊണ്ടാണ് മുത്തഖാബിലീൻ എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, സ്വർഗവാസികൾ എത്ര പേരുണ്ടോ അത്രയും ആളുകൾ ഇങ്ങനെ പരസ്പരം അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞാൽ ആ സ്ഥലത്തിൻ്റെ വിസ്തൃതി അതിൻ്റെ വിശാലതയും വ്യക്തമാക്കുന്നു. അള്ളാഹു പറഞ്ഞല്ലോ, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നതിൻ അർദുഹ സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽമുത്തഖീൻ. നിങ്ങൾ അള്ളാഹുവിൻ്റെ പാപമോചനത്തിലേക്കും അതേപോലെ തന്നെ ആകാശഭൂമികളേക്കാൾ വിശാലമായ സ്വർഗത്തിലേക്കും ധൃതി കാണിക്കുവീൻ. തഖ്വ പാലിക്കുന്നവർക്ക് അള്ളാഹു അത് ഒരുക്കി വച്ചിരിക്കുന്നു എന്നാണ് അള്ളാഹു ഒരു സ്ഥലത്ത് പറഞ്ഞത്. അപ്പോൾ പരസ്പരം അഭിമുഖമായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ, അവർ കട്ടിലുകളിൽ പരസ്പരം അഭിമുഖമായിക്കൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അത് ദുനിയാവിലേതുമായിട്ട് പേരിൽ മാത്രമേ സാദൃശ്യമുള്ളൂ. സ്വർണം കൊണ്ട് നെയ്തെടുക്കപ്പെട്ട ഏറ്റവും മനോഹരമായ ഹൃദ്യമായ, ഇതുവരെ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരാൾക്കും ഭാവനയിൽ പോലും സങ്കൽപ്പിക്കാൻ കഴിയാത്ത ആ സ്വർഗത്തിലെ വിശിഷ്ടമായ സൗകര്യങ്ങളെക്കുറിച്ചാണ് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. പരസ്പരം അഭിമുഖമായിട്ടിരിക്കുമെന്ന് പറഞ്ഞതിന് മുഫസ്സിരീങ്ങൾ വേറെയും ചില കാര്യങ്ങൾ വിശദീകരണമായി പറഞ്ഞത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സ്വർഗത്തെക്കുറിച്ചുള്ള ഓരോ വചനങ്ങളും ആ സ്വർഗത്തിലേക്ക് എത്താനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിൽ ശക്തമാക്കാൻ സഹായകമാക്കേണ്ടതുണ്ട്. സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് കർമ്മരംഗത്ത് സജീവമാകാൻ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നിടത്ത് എല്ലാ നിലയിലും സജീവമാകാൻ നാം തയ്യാറാവണം. തീർച്ചയായും മാനസികമായ വിശുദ്ധി, അതേപോലെ തന്നെ കർമ്മപരമായ വിശുദ്ധി, വിശ്വാസപരമായ വിശുദ്ധി, ഇതെല്ലാം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ഈ സ്വർഗലോകത്ത് നമുക്ക് പ്രവേശനം ലഭിക്കുക. അള്ളാഹു അത്തരത്തിൽ അവൻ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി അവൻ ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗലോകത്തിൽ ഇടം ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അലാ സുറൂരിൻ മുത്തഖാബിലീൻ, അലാ സുറൂരിൻ കട്ടിലുകളിൽ, മുത്തഖാബിലീൻ പരസ്പരം അഭിമുഖമായി ഇരിക്കുന്നവരായ നിലയിൽ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ജസാകുമുല്ലാഹു ഖൈറൻ. നാം കേട്ടത് ഹൃദയവസന്തം. ഇന്നത്തെ ഹൃദയവസന്തത്തിൽ നാം പഠിച്ചത് സൂറത്തു സ്വാഫാത്തിലെ 42-43 വചനങ്ങളാണ്. നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
2: ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കടന്നുവരാത്തവരായി ആരും തന്നെയില്ല. എന്നാൽ ഏതൊരു ഞെരുക്കത്തിൻ്റെ കൂടെയും ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ഒരു സന്തോഷവാർത്ത ഖുർആൻ നൽകുന്നു. അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അന്തരീക്ഷത്തിൽ ദൈവിക കൽപ്പനയ്ക്ക് വിധേയമായിക്കൊണ്ട് പറക്കുന്ന പക്ഷികളുടെ നേർക്ക് അവർ നോക്കിയില്ലേ? അല്ലാഹു അല്ലാതെ ആരും അവയെ താങ്ങി നിർത്തുന്നില്ല. വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് തീർച്ചയായും അതിൽ ദൃഷ്ടാന്തങ്ങളുണ്ട്.
1: أعوذ بالله من الشيطان الرجيم
2: فلا تحسبن الله مخلف وعده.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പീസ് റേഡിയോ കുടുംബങ്ങളിൽ അസ്വസ്ഥതകളുടെ അടിവേരറുത്ത് ആശ്വാസത്തിന്റെ കുളിർമഴ പെയ്യിച്ച അത്യത്ഭുതകരമായ ശബ്ദപ്രവാഹം മനസ്സുകൊണ്ട് കൂടെയുണ്ട് എന്നറിയാം. 1000 നന്ദി. പക്ഷേ ആശ്വാസത്തിന്റെ കുളിർ തന്നിൽ താങ്കൾ എത്ര പേർക്ക് എത്തിച്ചു കൊടുത്തു? ആഹ്ലാദത്തിന്റെ തണ്ണൽ വിരിച്ച പരിപാടികൾ എത്ര പേരെ കേൾപ്പിച്ചു? ആത്മീയ വിചാരങ്ങൾക്ക് ആവേശം പകർന്ന ഈ അത്ഭുത ശബ്ദലോകത്തെ എത്ര പേരുമായി പങ്കുവച്ചു? വരൂ, അനിർവചനീയമായ ഈ ശബ്ദവീജികളെ നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ തുടങ്ങി എല്ലാവർക്കും എത്തിച്ചു നൽകാം. ലോകം മുഴുവൻ നമുക്ക് കേൾപ്പിക്കാം, കുടുംബങ്ങൾക്കായി പങ്കുവെക്കാം. ഈ ശാന്ത ശബ്ദം ലോകം മുഴുവനും നിറയട്ടെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഒരാളുടെ അസുഖം ഭേദമാക്കൽ വളരെയധികം പുണ്യം ലഭിക്കുന്ന കാര്യമാണ്. അസുഖം വരാതെ സൂക്ഷിക്കാൻ കഴിഞ്ഞാൽ അതിനേക്കാൾ പുണ്യം ലഭിക്കും. ആയിരക്കണക്കിന് ആളുകൾക്ക് അസുഖം വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗങ്ങൾ, അസുഖം നേരത്തെ കണ്ടെത്തുവാനും അസുഖത്തിന്റെ തീവ്രത എത്തുന്നതിനു മുൻപേ ചികിത്സിച്ച് ഭേദമാക്കുവാനും ആളുകളെ ബോധവൽക്കരിക്കുക എന്ന പ്രയത്നമാണ് പീസ് റേഡിയോ ചെയ്യുന്നത്. അത്തരത്തിലുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പീസ് റേഡിയോ നടത്തുന്ന പ്രോഗ്രാമുകൾ കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് തന്നെ ഓരോ വിഷയത്തിൽ ഊന്നിക്കൊണ്ടുള്ള ആരോഗ്യ ബോധവൽക്കരണം എല്ലാ ദിവസവും ഇന്ത്യൻ സമയം രാവിലെ 6:35, കൂടാതെ 24 മണിക്കൂർ റിവൈൻഡ് കേൾവിയും ആരോഗ്യ വിചാരം, വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക വിഷയത്തെ ആസ്പദമാക്കിയുള്ള അഭിമുഖം തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ രാത്രി ഇന്ത്യൻ സമയം 9:25 ഡോക്ടറോട് ചോദിക്കാം. ലൈവ് ഫോൺ ഇൻ പ്രോഗ്രാം. തെരഞ്ഞെടുത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് തത്സമയം മറുപടി നൽകുന്ന പ്രോഗ്രാം വ്യാഴം ഇന്ത്യൻ സമയം രാത്രി 8:30 മുതൽ 9:30 വരെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

0: പീസ് റേഡിയോ അൽ ഇജാബ. എല്ലാം അന്വേഷിച്ചുറപ്പാക്കി മാത്രമേ നാം എന്തും ചെയ്യൂ. മത്സ്യവും മാംസവും വാങ്ങുമ്പോൾ, പഴവും പച്ചക്കറിയും വാങ്ങുമ്പോൾ എടുത്തു നോക്കി ചോദിച്ച് ഉറപ്പാക്കിയാണ് വാങ്ങുന്നത്. എന്നാൽ മതവിഷയങ്ങളോ? നാം ഗൗരവമായി കാണേണ്ട മതവിഷയങ്ങൾ, നമ്മുടെ സമീപനമെന്താണ്? നാം ഗൗരവമായ പഠനത്തിന് വിധേയമാക്കാറുണ്ടോ അവ? പ്രമാണങ്ങളുമായി ഒത്തുനോക്കാറുണ്ടോ? നമ്മുടെ സംശയങ്ങൾ, ആശങ്കകൾ, ചോദ്യങ്ങൾ പ്രാമാണിക വിശകലനങ്ങൾക്ക് വിധേയമാക്കാം. പീസ് റേഡിയോ ഒരുക്കുന്ന മഹത്തായ സംരംഭം അൽ ഇജാബ സംശയ നിവാരണം. പ്രക്ഷേപണം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2:10 രാത്രി 7:15. പീസ് റേഡിയോ അൽ ഇജാബ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: മക്ക നഗരത്തിന്റെ ആവിർഭാവത്തിന് നിദാനം ജംസം കിണറാണ്. ജനലക്ഷങ്ങൾ സംഗമിക്കാറുള്ള ആ വിശുദ്ധ നഗരിയുടെ സാരോപദേശങ്ങൾ അനുസ്യൂതമായി ഇനി പീസ് റേഡിയോയിൽ. വോയ്സ് ഓഫ് ഹറം. മസ്ജിദുൽ ഹറമിലെ ജുമുഅ ഖുതുബയുടെ മലയാള ഭാഷാന്തരം പ്രമുഖ പണ്ഡിതനും ഖുർആൻ വിവർത്തകനുമായ കുഞ്ഞു മുഹമ്മദ് മദനി പറപ്പൂർ അവതരിപ്പിക്കുന്നു.
2: പീസ് റേഡിയോ വോയ്സ് ഓഫ് ഹറം എല്ലാ ശനിയാഴ്ചയും ഇന്ത്യൻ സമയം വൈകുന്നേരം 4 രാത്രി 9.
0: പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും ഈ പ്രോഗ്രാം ലഭ്യം. കേൾക്കുക, കേൾപ്പിക്കുക വോയ്സ് ഓഫ് ഹറം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 74 അധ്യായം 50-51 വചനങ്ങളിലൂടെ കഴുതയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:
4: കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫർറത് മിൻ ഖസ്വറ.
3: ഈ വചനങ്ങളിൽ അല്ലാഹു തആല ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെപ്പറ്റിയാണ് പരാമർശിക്കുന്നത്. വേട്ടക്കാരനെ കണ്ട്, അല്ലെങ്കിൽ സിംഹത്തെ കണ്ട് ഭയന്നോടുന്ന കഴുതകളെപ്പോലെയാകുന്നു അത്തരം ആളുകൾ എന്നാണ് ഇവിടെ അറിയിക്കുന്നത്. ഉത്ബോധനത്തിന് കാതോർക്കാതെ, അത് കേൾക്കാൻ തയ്യാറാകാതെ ഇസ്ലാമിക ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരെപ്പറ്റിയാണ് അല്ലാഹു ഇവിടെ പരാമർശിക്കുന്നത്.
0: പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം. ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം. ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും അവശതയും അസ്വാസ്ഥ്യവുമാണ് രോഗം. രോഗങ്ങൾ പലതുണ്ട്. രോഗത്തിന് കാരണങ്ങളും പലതാണ്. പ്രതിവിധികളും വ്യത്യസ്തമാണ്. രോഗം യഥാസമയം കണ്ടെത്തുകയും മതിയായ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് പ്രധാനം. ഇക്കാര്യത്തിൽ അതതു മേഖലകളിൽ പരിചയമുള്ള ഡോക്ടർമാരുടെ അഭിപ്രായത്തിനും നിർദ്ദേശങ്ങൾക്കും വലിയ പ്രസക്തിയുണ്ട്. രോഗിക്ക് ഡോക്ടറോട് നേരിട്ട് സംവദിക്കാനുള്ള വേദി ഒരുക്കുന്നുണ്ട് പീസ് റേഡിയോ. എല്ലാ വ്യാഴാഴ്ചകളിലും രാത്രി 8:30 to 9:30 ഡോക്ടറോട് നേരിട്ട് ചോദിക്കാൻ വിളിക്കാം 9020840840. പീസ് റേഡിയോ ഡോക്ടറോട് ചോദിക്കാം ലൈഫ് ഫോൺ ഇൻ പ്രോഗ്രാം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: അറിവിന്റെ ലോകത്തേക്ക് പുതിയ വാതായനങ്ങൾ തുറന്ന് ജമീൽ ഓൺലൈൻ ലൈബ്രറി ആപ്പ് നിങ്ങളിലേക്ക്. വായനയുടെ വിസ്മയ ലോകം ഇനി താങ്കളുടെ മൊബൈൽ ഫോണിൽ ലഭ്യം. ജമീൽ ഓൺലൈൻ ലൈബ്രറി മൊബൈൽ ആപ്ലിക്കേഷനിലെ പ്രത്യേകം തയ്യാറാക്കിയ ഡോക്യുമെന്റ് സെക്ഷൻ താങ്കളുടെ ഒഴിവു സമയങ്ങളെ ഏറെ വിജ്ഞാനപ്രദമാക്കും. വിവിധ വിഷയങ്ങളിലുള്ള പുസ്തകങ്ങൾ, ലഘുലേഖകൾ, വീഡിയോ തുടങ്ങി വായനയ്ക്ക് മാറ്റുകൂട്ടുന്ന അനേക വിഭവങ്ങളുമായി ജമീൽ ആപ്പ്. വായനയ്ക്ക് പുറമെ ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ജമീൽ ആപ്പിൽ പ്രത്യേക സംവിധാനം. വേഗമാകട്ടെ, ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യൂ. വായന ഇനി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിൻ്റെയും ഒരു ഭാഗമാകട്ടെ. ജമീൽ ആപ്പ് നിങ്ങളുടെ ആത്മമിത്രമാകുന്നു. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ലളിതമായി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം.
5: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി.
6: വചനം 190. വഖാതിലു, യുദ്ധം ചെയ്യുവിൻ, ഫീ സബീലില്ലാഹി, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ, അല്ലദീന, യാതൊരുവരോട്, യുഖാതിലൂനക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നു, വലാ തഅതദു, അതിക്രമം ചെയ്യുകയുമരുത്, ഇന്നല്ലാഹ, നിശ്ചയമായും അല്ലാഹു, ലാ യുഹിബ്ബു, അവൻ ഇഷ്ടപ്പെടുകയില്ല, അൽ മുഅതദീൻ, അതിക്രമം ചെയ്യുന്നവരെ.

0: നിങ്ങളുടെ യുദ്ധത്തിന് വരുന്നവരോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുവിൻ, നിങ്ങൾ അതിക്രമിക്കുകയും അരുത്. നിശ്ചയമായും അള്ളാഹു അതിക്രമിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നതല്ല. വചനം 191. വഖ്തുലൂഹും, അവരെ കൊല്ലുകയും ചെയ്യുവിൻ. ഹൈതു, ഇടത്തുവെച്ച്. തഖിഫ്തുമൂഹും, അവരെ കണ്ടുമുട്ടിയ. വഅഖ്രിജൂഹും, അവരെ പുറത്താക്കുകയും ചെയ്യുവിൻ. മിൻ ഹൈതു, ഇടത്തിൽ വെച്ച്. അഖ്റജൂക്കും, അവർ നിങ്ങളെ പുറത്താക്കിയ. വൽ ഫിത്നത്തു, കുഴപ്പം. അശദ്ദു, അധികം കഠിനമായതാണ്. മിനൽ ഖത്ലി, കൊലയേക്കാൾ. വലാ തുഖാതിലൂഹും, നിങ്ങളവരോട് യുദ്ധം ചെയ്യരുത്. ഇൻദൽ മസ്ജിദിൽ ഹറാമി, മസ്ജിദുൽ ഹറാമിങ്കൽ വെച്ച്. ഹത്താ യുഖാതിലൂക്കും, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നതുവരെ. ഫീഹി, അതിൽ. ഫഇൻ ഖാതലൂക്കും, ഇനി അവർ നിങ്ങളോട് യുദ്ധം ചെയ്താൽ. ഫഖ്തുലൂഹും, നിങ്ങളവരെ കൊല്ലുവിൻ. കദാലിക, അപ്രകാരമാണ്. ജസാഉ, പ്രതിഫലം പകരം കൊടുക്കൽ. അൽ കാഫിരീൻ, അവിശ്വാസികളുടെ.
1: വഖ്തുലൂഹും ഹൈസു സഖിഫ്തുമൂഹും വഅഖ്രിജൂഹും മിൻ ഹൈസു അഖ്റജൂകും വൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ൽ വലാ തുഖാതിലൂഹും ഇൻദൽ മസ്ജിദിൽ ഹറാമി.

കണ്ടുമുട്ടിയിടത്തു വെച്ച് നിങ്ങൾ അവരെ കൊലപ്പെടുത്തിക്കൊള്ളുവിൻ. അവർ നിങ്ങളെ പുറത്താക്കിയിടത്തുനിന്ന് നിങ്ങൾ അവരെ പുറത്താക്കുകയും ചെയ്യുവിൻ. ഫിത്ന അഥവാ കുഴപ്പം കൊലയേക്കാൾ കഠിനമായിട്ടുള്ളതാകുന്നു. മസ്ജിദുൽ ഹറാമിൽ വെച്ച് അവർ നിങ്ങളോട് ഇങ്ങോട്ട് യുദ്ധത്തിന് വരുന്നതുവരെ നിങ്ങൾ അവിടെ വെച്ച് അവരോട് അങ്ങോട്ട് യുദ്ധം ചെയ്യരുത്. ഇനി അവർ അവിടെ വെച്ച് നിങ്ങളോട് യുദ്ധം ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അവിടെ വെച്ച് നിങ്ങൾ അവരെ കൊന്നുകളയുക. അപ്രകാരമാണ് അവിശ്വാസികളുടെ പ്രതിഫലം. വചനം 192. ഫഇനിൻതഹൌ, എന്നാൽ അവർ വിരമിച്ചാൽ, അങ്ങനെ ഇനി അവർ വിരമിച്ചാൽ, ഫഇന്നല്ലാഹ, എന്നാൽ നിശ്ചയമായും അല്ലാഹു, ഗഫൂറുൻ, വളരെ പൊറുക്കുന്നവനാണ്, റഹീമുൻ, കരുണാനിധിയാണ്. എന്നാൽ അവർ പിന്മാറി വിരമിച്ചെങ്കിൽ നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. വചനം 193. വഖാതിലൂഹും, അവരോട് യുദ്ധം ചെയ്യുക, ഹത്താ ലാ തകൂന, ഉണ്ടാകാതിരിക്കുവോളം, ഇല്ലാതിരിക്കുന്നതുവരെ, ഫിത്നത്തുൻ, കുഴപ്പം, വയകൂനദ്ദീനു, ദീൻ അഥവാ മതം ആകുകയും, ലില്ലാഹി, അല്ലാഹുവിന്, ഫഇനിൻതഹൗ, അങ്ങനെ അവർ വിരമിച്ചാൽ, ഫല ഉദ്വാന, അപ്പോൾ അതിക്രമമില്ല, ഇല്ല അലല്ലാലിമീൻ, അക്രമികളുടെ മേലല്ലാതെ.

0: ഫിത്ന അഥവാ കുഴപ്പം ഉണ്ടാകാതിരിക്കുകയും ദീൻ അഥവാ മതം അള്ളാഹുവിന് ആയിത്തീരുകയും ചെയ്യുന്നതുവരേക്കും നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുവീൻ. അങ്ങനെ അവർ വിരമിച്ചുവെങ്കിൽ അപ്പോൾ പിന്നെ അക്രമം ചെയ്യുന്നവർക്കെതിരെയല്ലാതെ അതിക്രമം ഇല്ല അഥവാ പാടില്ല.
1: 190, 191, 192, 193 എന്നീ വചനങ്ങളുടെ വിശദീകരണം.
0: മദീനയിൽ വെച്ച് യുദ്ധസംബന്ധമായി ആദ്യഘട്ടങ്ങളിൽ അവതരിച്ച ഖുർആൻ വചനങ്ങളിൽപ്പെട്ടവയാണ് ഈ വചനങ്ങൾ. ഇസ്ലാമിന്റെ ശത്രുക്കളുമായുള്ള ധർമ്മയുദ്ധങ്ങളിൽ അനുവർത്തിക്കേണ്ടുന്ന പല അടിസ്ഥാന തത്വങ്ങളും ഈ വചനങ്ങൾ മുഖേന സത്യവിശ്വാസികൾക്ക് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു. ഇവയിലെ ഉള്ളടക്കം ഇങ്ങനെ സംഗ്രഹിക്കാവുന്നതാണ്. 1. നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിലായി നിങ്ങൾ യുദ്ധം നടത്തിക്കൊള്ളുവീൻ. നിങ്ങളോട് യുദ്ധത്തിന് വരുന്നവർ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം സത്യവിശ്വാസികളോട് യുദ്ധം ചെയ്യാൻ പരിപാടിയിടുകയും ഒരുക്കം കൂട്ടുകയും ചെയ്യുന്നവരാകുന്നു. ഇങ്ങോട്ട് വന്ന് യുദ്ധം തുടങ്ങിയ ശേഷമേ അങ്ങോട്ട് യുദ്ധം ചെയ്യാവൂ എന്ന് വെക്കുന്നത് വിഡ്ഢിത്തവും ആത്മഹത്യാപരവുമാണല്ലോ. അതുകൊണ്ട് ഇങ്ങോട്ട് എതിർക്കുവാൻ തയ്യാറെടുത്ത് തക്കം പാർത്തുകൊണ്ടിരിക്കുന്നവരോട് യുദ്ധം ചെയ്തു കൊള്ളുവാൻ അള്ളാഹു കൽപ്പിക്കുന്നു. യുദ്ധം ചെയ്യുന്നത് ശത്രുക്കളോട് പകവീട്ടുവാനോ പേരിനും പെരുമയ്ക്കും വേണ്ടിയോ ആയിരിക്കാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അഥവാ അള്ളാഹുവിന്റെ ദീനിന്റെ സുരക്ഷിതത്വത്തിനും അവന്റെ വാക്യം ഉന്നതിപ്പെടുത്തുന്നതിനും വേണ്ടിയായിരിക്കണം എന്ന് പ്രത്യേകം ഉണർത്തുകയും ചെയ്തിരിക്കുന്നു. 2. അതിക്രമം ചെയ്യരുത്. നിശ്ചയമായും അതിക്രമികളെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല. ഇങ്ങോട്ട് യുദ്ധം ചെയ്യണമെന്നുദ്ദേശമില്ലാത്ത സമാധാനപ്രിയരായ സഖ്യ ഉടമ്പടികൾ കാരണം അടങ്ങിയിരിക്കുന്ന കൂട്ടരുടെ നേരെ യുദ്ധത്തിനൊരുങ്ങുക, യുദ്ധശാലികളല്ലാത്ത വൃദ്ധന്മാർ, കുട്ടികൾ, സ്ത്രീകൾ മുതലായവരെ വധിക്കുക, യുദ്ധത്തിൽ വെച്ച് കൊല്ലപ്പെട്ടവരുടെ അംഗങ്ങൾ ഛേദിക്കുക പോലെയുള്ള കടുംകൈകൾ ചെയ്യുക എന്നിത്യാദി കാര്യങ്ങൾ സത്യവിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടാവാൻ പാടില്ലാത്തതും അതെല്ലാം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളുമാണെന്ന് സാരം. ഇത്തരം കാര്യങ്ങൾ പ്രത്യേകം നിരോധിച്ചുകൊണ്ടുള്ള പല ഹദീസുകളും കാണാവുന്നതുമാണ്. 3. അവരെ കണ്ടുമുട്ടിയിടത്തു വെച്ച് കൊലപ്പെടുത്തണം. മേൽ ചൂണ്ടിക്കാട്ടിയ പ്രകാരം അങ്ങോട്ട് യുദ്ധം ചെയ്യപ്പെടുവാൻ അർഹരായ ശത്രുക്കളെ കിട്ടുന്ന തക്കം ഉപയോഗപ്പെടുത്തി വധിക്കുക തന്നെ വേണം. അവരെ ബാക്കി വെക്കുന്നത് സത്യവിശ്വാസികൾക്കും ഇസ്ലാമിനും ആപത്തായിരിക്കുമെന്നാണ് ഇതിലടങ്ങിയ തത്വം. 4. അവർ നിങ്ങളെ പുറത്താക്കിയിടത്തുനിന്ന് നിങ്ങൾ അവരെയും പുറത്താക്കിക്കൊള്ളുക. മക്കാ മുശരിക്കുകൾ, അവരാണല്ലോ മുഖ്യ ശത്രു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സത്യവിശ്വാസികളുടെയും നേരെ അഴിച്ചുവിട്ട മൃഗീയമായ അക്രമമർദ്ദനങ്ങളാൽ നിൽക്കപ്പൊറുതിയില്ലാതെ നാടും വീടും വിട്ടോടിപ്പോന്നിരിക്കുകയാണല്ലോ അവർ. അതുപോലെ അവരെയും അവിടെ നിന്ന് പുറത്താക്കണമെന്ന് സാരം. മക്കാ വിജയത്തോടെ ഇത് പ്രയോഗത്തിൽ വരികയും ചെയ്തു. മക്കയിലെ മുശരിക്കുകൾ മിക്കവാറും ഇസ്ലാമിനെ അംഗീകരിക്കുകയും ചിർക്കിൽ തന്നെ ഉറച്ചുനിന്നവർ പുറത്താക്കപ്പെടുകയും മേലിൽ മുശരിക്കുകൾക്ക് അവിടെ പ്രവേശനം നിരോധിക്കപ്പെടുകയും ചെയ്തു. ഈ നിരോധം അന്ന് തൊട്ട് ഇന്നോളം നിലവിലുണ്ട് താനും. 5. ഫിത്ന അഥവാ കുഴപ്പം കൊലയേക്കാൾ കഠിനമായതാണ്. മനുഷ്യൻ കൊല്ലപ്പെടുന്ന കാര്യം ഒരു കഠിന കൃത്യം തന്നെ. എന്നാൽ ഫിത്നയുടെ കാര്യം അതിലും ഭയങ്കരമാണ്. അതുകൊണ്ട് കൂടുതൽ ആപൽക്കരമായ അക്കാര്യം ഇല്ലാതാക്കുവാൻ വേണ്ടിയാണ് ശത്രുക്കളോട് യുദ്ധം ചെയ്യുവാനും അവരെ കൊലപ്പെടുത്തുവാനും കൽപ്പിക്കുന്നത് എന്ന് താൽപ്പര്യം. ഫിത്ന അഥവാ അൽ ഫിത്നത്തു എന്ന വാക്ക് പല അർത്ഥങ്ങളും വരുന്ന ഒരു പദമത്രേ. സ്വർണം മുതലായ ലോഹങ്ങൾ തീയിൽ കാട്ടി ഉരുക്കുക, വഴിപിഴപ്പിക്കുക, ഭ്രാന്ത്, ആപത്ത്, പരീക്ഷണം, സ്വാഭിപ്രായത്തിൽ സംതൃപ്തി അടയുക, സമ്പത്തും സന്തതികളും, ആദർശത്തിലെ ഭിന്നിപ്പ്, പാപം, അവിശ്വാസം, അപമാനം, ശിക്ഷ, മർദ്ദനം എന്നീ അർത്ഥങ്ങളെല്ലാം സന്ദർഭമനുസരിച്ച് ആ പദത്തിന് വരും. ഈ അർത്ഥങ്ങളിൽ മിക്കതും ഉൾക്കൊള്ളുന്ന ഒരർത്ഥത്തിലാണ് അതിവിടെ നിലകൊള്ളുന്നത് എന്ന് പറയാം. താഴെ 217 വചനത്തിൽ നിന്ന് ഏറെക്കുറെ ഈ വസ്തുത മനസ്സിലാക്കാവുന്നതുമാണ്. ഈ വാക്കുകൊണ്ട് ഇവിടെയുള്ള വിവക്ഷയെപ്പറ്റി ഖുർആൻ വ്യാഖ്യാതാക്കളുടെ വിവരണം പലതരത്തിലാണുള്ളത്. എല്ലാം ഫിത്നയുടെ ഓരോ വശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണതിന് കാരണമെന്ന് അവ പരിശോധിച്ചാൽ കാണാവുന്നതാണ്. മുശരിക്കുകളുടെ അവിശ്വാസവും അതിനെ തുടർന്ന് സത്യവിശ്വാസത്തിനും സത്യവിശ്വാസികൾക്കും എതിരെ അവർ അഴിച്ചുവിടുന്ന അക്രമമർദ്ദനങ്ങളും നോക്കുമ്പോൾ യുദ്ധം നിമിത്തം ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ അവയേക്കാൾ ലഘുവാണെന്നാണ് മൊത്തത്തിൽ അവയുടെ രത്നച്ചുരുക്കം. സ്വഹാബികളുടെ കാലത്ത് നടന്ന അഭ്യന്തര യുദ്ധങ്ങളിൽ പങ്കെടുക്കാതിരുന്ന ഇബിനു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അതിനെപ്പറ്റി ചിലർ ചോദിക്കുകയും അദ്ദേഹം അവരോട് മറുപടി പറയുകയും ചെയ്തതായി ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ചിട്ടുണ്ട്. അതിൽ 193 വചനത്തിലെ ഫിത്ന ഉണ്ടാകാതിരിക്കുന്നതുവരെ യുദ്ധം ചെയ്യുവീൻ, വഖാതിലൂഹും ഹത്താ ലാ തകൂന ഫിത്ന എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ലേ എന്ന് ചോദ്യകർത്താവ് ചോദിച്ചതിന് അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു കാണാം. ഫിത്ന ഇല്ലാതാകുകയും മതം അള്ളാഹുവിനായിരിക്കുകയും ചെയ്യുന്നതുവരെ ഞങ്ങൾ യുദ്ധം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഫിത്ന ഉണ്ടാകുകയും മതം അള്ളാഹുവിനല്ലാതിരിക്കുകയും ചെയ്യുന്നതുവരെ യുദ്ധം ചെയ്യുവാൻ ഉദ്ദേശിക്കുകയാണ്. മറ്റൊരു വാചകത്തിൽ ഇങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്, അതെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലത്ത് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അന്ന് ഇസ്ലാം അഥവാ മുസ്ലിങ്ങൾ അല്പമായിരുന്നു. അതിനാൽ മനുഷ്യൻ തൻ്റെ മതകാര്യത്തിൽ ഫിത്നക്ക് അഥവാ പരീക്ഷണത്തിന് വിധേയനാകുമായിരുന്നു. ഒന്നുകിൽ അവൻ കൊല്ലപ്പെടും അല്ലെങ്കിൽ മർദ്ദിക്കപ്പെടും. അങ്ങനെ ഇസ്ലാം അഥവാ മുസ്ലിങ്ങൾ വർദ്ധിച്ചു. അപ്പോൾ ഫിത്ന ഇല്ലാതായി. 6. മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ വെച്ച് അവർ അഥവാ ശത്രുക്കൾ ഇങ്ങോട്ട് യുദ്ധം ചെയ്യുന്നതുവരെ അവിടെ വെച്ച് നിങ്ങൾ അങ്ങോട്ട് യുദ്ധം ചെയ്യരുത്. മസ്ജിദുൽ ഹറാമിന്റെ അടുക്കൽ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശ്യം മക്ക ഹറമാകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ മന്ദിരം കെട്ടി ഉയർത്തുകയും ആ രാജ്യം ഒരു നിർഭയമായ രാജ്യമാക്കി തീർക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത വിവരം മുമ്പ് പറഞ്ഞുവല്ലോ. അന്ന് തൊട്ട് മക്ക ഹറമിൽ യുദ്ധമോ കയ്യേറ്റങ്ങളോ ഒന്നും പാടില്ലെന്ന് എല്ലാ കാലത്തുമുള്ള അറബികൾ പൊതുവെ സ്വീകരിച്ചും പാലിച്ചും വന്നിട്ടുള്ളതാണ്. ജാഹിലിയ കാലത്തുപോലും അതിൽ മാറ്റമുണ്ടായിട്ടില്ല. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ തത്വം സ്വീകരിക്കുവാൻ കൂടുതൽ ബാധ്യസ്ഥരാണല്ലോ. അതിനാൽ യുദ്ധത്തിന് വട്ടം കൂട്ടുന്ന ശത്രുക്കളെ എവിടെ വെച്ചു കണ്ടുകിട്ടിയാലും കൊലപ്പെടുത്തണമെന്ന് പറഞ്ഞതിൽ നിന്ന് മക്ക ഹറം സ്വാഭാവേന ഒഴിവാകുന്നു. പക്ഷേ അതു കാരണത്താൽ ശത്രുക്കൾ കഅബയുടെ പരിസരത്ത് വെച്ചു തന്നെ യുദ്ധത്തിനൊരുങ്ങിയാലും മുസ്ലിങ്ങൾ അവരോട് നേരിടാതെ കയ്യും കെട്ടി നിൽക്കണമെന്നുണ്ടോ? ഇല്ല, അതു വേണ്ടതില്ല. അവിടെ വെച്ച് മുസ്ലിങ്ങൾ അങ്ങോട്ട് യുദ്ധം ആരംഭിക്കുവാൻ പാടില്ല. നേരെ മറിച്ച് ശത്രുക്കൾ അവിടെ വെച്ച് ഇങ്ങോട്ട് യുദ്ധം തുടങ്ങുന്ന പക്ഷം പിന്നെ പിന്മാറേണ്ടതില്ല. അവിടെ വെച്ചു തന്നെ അങ്ങോട്ടും നടപടി എടുത്തുകൊള്ളണം എന്നൊക്കെ അള്ളാഹു സത്യവിശ്വാസികളെ അറിയിക്കുകയാണ്. 7. എന്നാൽ അവർ അഥവാ ശത്രുക്കൾ വിരമിച്ചുവെങ്കിൽ അള്ളാഹു വളരെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു. അതെ, ശത്രുക്കൾ അവരുടെ നിലപാട് മാറ്റി സത്യവിശ്വാസം സ്വീകരിക്കുകയും യുദ്ധങ്ങളും എതിർപ്പുകളും ഉപേക്ഷിക്കുകയും ചെയ്താൽ അള്ളാഹു അവർക്ക് മാപ്പ് നൽകുന്നതാണ്. മുമ്പ് ചെയ്ത അക്രമങ്ങളുടെ പേരിൽ അവരോട് നടപടിയെടുക്കുകയില്ല. 8. ഫിത്ന ഉണ്ടാകാതിരിക്കുകയും ദീൻ അള്ളാഹുവിനായിത്തീരുകയും ചെയ്യുന്നതുവരെ അവരുമായി യുദ്ധം നടത്തിക്കൊള്ളുക. അഥവാ യുദ്ധ നടപടികൾ മൂലം സാധിക്കേണ്ടുന്ന രണ്ടു കാര്യങ്ങളാണ് ഫിത്ന ഇല്ലാതാവലും മതം അള്ളാഹുവിനായിരിക്കലും. എന്നുവെച്ചാൽ മേൽ പ്രസ്താവിച്ചതുപോലെയുള്ള കുഴപ്പങ്ങൾ അവസാനിക്കുകയും അള്ളാഹുവിൻ്റെ മതമാകുന്ന ഇസ്ലാമിനെതിരെ ആക്രമണങ്ങളും കൈകടത്തലുകളും ഇല്ലാതായിത്തീരുകയും അതിന് ലോകത്ത് അഭിമാനപൂർവം സ്വൈരവിഹാരം കൊള്ളുമാറാകുകയും ചെയ്യുന്ന സന്ദർഭം എപ്പോൾ ഉണ്ടാകുന്നുവോ അതുവരെ യുദ്ധത്തിൻ്റെ ആവശ്യകത നിലവിലുണ്ടായിരിക്കും എന്ന് താൽപ്പര്യം. അല്ലാതെ ലോകത്ത് എവിടെയും ശിർക്കും കുഫറും അവശേഷിക്കാതെ എല്ലാ മനുഷ്യരും മുസ്ലിങ്ങളായിത്തീരുന്നതുവരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കണമെന്നല്ല ഇതിൻ്റെ അർത്ഥം. ഇസ്ലാമിൽ അങ്ങനെ ഒരു വിധിയില്ലതാനും. മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം നടത്തുകയോ നിങ്ങളെ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് ബഹിഷ്കരിക്കുകയോ ചെയ്യാത്തവർക്ക് നന്മ ചെയ്യുകയും അവരോട് നീതിമുറ പാലിക്കുകയും ചെയ്യുന്നതിന് വിരോധമില്ലെന്നും മതവിഷയത്തിൽ നിങ്ങളോട് യുദ്ധം നടത്തുകയും നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളെ ബഹിഷ്കരിക്കുകയും അതിന് പിന്തുണ നൽകുകയും ചെയ്യുന്നവരോട് നിങ്ങൾ മൈത്രി കാണിക്കുന്നത് മാത്രമേ വിരോധമുള്ളൂവെന്നും അള്ളാഹു വ്യക്തമാക്കിയിട്ടുള്ളതാണ്. സൂറത്ത് മുംതഹിന 8-9 വചനങ്ങൾ നോക്കുക. 9. അവർ വിരമിച്ചാൽ പിന്നെ അക്രമകാരികൾക്കെതിരായിട്ടല്ലാതെ അതിക്രമം പാടില്ല. അതായത് ശത്രുക്കൾ അവരുടെ അക്രമമർദ്ദനങ്ങളും കയ്യേറ്റങ്ങളും നിറുത്തൽ ചെയ്താൽ മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ യുദ്ധമോ ആക്രമണമോ ഒന്നും ഉണ്ടായിക്കൂടാ. ഉണ്ടാകുന്ന പക്ഷം അത് അക്രമവും അനീതിയുമായിരിക്കും. അവർ മുമ്പ് അക്രമികളായിരുന്നുവെന്ന് വെച്ച് ഇപ്പോൾ അവരുടെ നേരെ അത്തരം നടപടികളൊന്നും എടുക്കുവാൻ പാടില്ല എന്നു സാരം. അക്രമികൾ ഇങ്ങോട്ട് സ്വീകരിക്കുന്ന അതിക്രമങ്ങൾക്കു പകരം അതേമാതിരി അങ്ങോട്ടും നടപടികൾ സ്വീകരിക്കുന്നതിനെ ഉദ്ദേശിച്ചാണ് ഇവിടെ അതിക്രമം അഥവാ ഉദ്വാൻ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് അടുത്ത വചനത്തിൽ നിന്നു മനസ്സിലാക്കാം. യഥാർത്ഥത്തിൽ ഇത് അതിക്രമമല്ലെങ്കിലും ബാഹ്യത്തിൽ അതിക്രമ തുല്യമാണല്ലോ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി.

വ്യക്തിയുടെ ജനനം മുതൽ മരണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളിലും ഇസ്ലാം വ്യക്തമായ മാർഗനിർദ്ദേശം നൽകുന്നു. പീസ് റേഡിയോ കർമ്മസരണി ബുധനാഴ്ചകളിൽ രാത്രി 9:30 വെള്ളിയാഴ്ചകളിൽ രാവിലെ 9:35 ശനിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോയിൽ കർമ്മസരണി. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

ഇസ്ലാമിക സംസ്കാരം, തത്വചിന്ത, ഇസ്ലാമിക വിശ്വാസ പാഠങ്ങൾ, പീസ് റേഡിയോ അടിത്തറകൾ. പ്രക്ഷേപണം ചൊവ്വ രാത്രി 9:30 വ്യാഴം രാവിലെ 9:35 വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:35 പീസ് റേഡിയോ അടിത്തറകൾ, കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.

ആരോഗ്യരംഗത്ത് അറിവും തിരിച്ചറിവുമാണ് പ്രധാനം. നനയ്ക്കാതെ ജീവിതത്തിൽ വന്നെത്തുന്ന അസുഖങ്ങളെ അറിയാനും മനസ്സിലാക്കാനും ഫലപ്രദമായി ചികിത്സിക്കാനും പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് മാർഗദർശിയായി ആരോഗ്യവിചാരം. ആരോഗ്യരംഗത്തെ പ്രമുഖരായ ബിഷഗുരന്മാരുടെ ലളിതവും സമഗ്രവുമായ അവതരണം. അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി തുടങ്ങി വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിലെ പ്രമുഖരുടെ അവതരണം. പീസ് റേഡിയോ, ആരോഗ്യവിചാരം.

0: നൽകണം. കഴിയുന്നതെല്ലാം തീരുമാനിക്കൂ ഇപ്പോൾ തന്നെ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആനിന്റെ അജയമായ ശബ്ദവും സന്ദേശവും മതിൽക്കെട്ടുകളുടെ പരിമിതികളില്ലാതെ മനസ്സിനകത്ത് വിപ്ലവത്തിന്റെ നന്മ വെളിച്ചം വീശുന്നു. ജീവിത വഴികളിലൂടെ ആത്മധൈര്യത്തോടെ മുന്നേറാൻ നമുക്ക് ഊർജം പകരുന്ന വിവിധ ഖുർആൻ അനുബന്ധ പരിപാടികളുമായി നിങ്ങൾക്കരികിൽ പീസ് ഖുർആൻ റേഡിയോ.

0: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
1: പീസ് റേഡിയോ.
0: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കു. ഇമെയിൽ media@peacereadio.com.
1: Peace Radio. Tune to reality.
2: മനസ്സിനൊപ്പം ശരീരം കൂടി എത്തുമ്പോഴാണ് യാത്ര പൂർണ്ണമാകുന്നത്. അത് കേവലം കാഴ്ചകൾ നൽകുന്ന സഞ്ചാരം മാത്രമല്ല, വിവിധ ദേശങ്ങളും സംസ്കാരങ്ങളും അനുഭവങ്ങളും മറ്റും യാത്രികനെ നേരിട്ട് തന്നെ ബോധ്യപ്പെടുത്തുന്നു. സഞ്ചാരി കൂടുതൽ നവീകരിക്കപ്പെടുന്നു. സൃഷ്ടാവിന്റെ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് കൂടുതൽ കൂടുതൽ ബോധവാനാകുന്നു. കേൾക്കാം പീസ് റേഡിയോ ദൃശ്യം എല്ലാ ചൊവ്വാഴ്ചകളിലും രാത്രി 9:25 പീസ് റേഡിയോ ദൃശ്യം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോ, ഖത്മുൽ ഖുർആൻ.

0: മാഷാഅല്ലാ, ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് ഖത്മുൽ ഖുർആൻ.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോഴൊരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്? ഒരു ഇത്താത്തയുണ്ട്, അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിൽ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബ്റിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രാർത്ഥനാ പഠനം. നന്ദിയുള്ള മനസ്സിലെ പ്രാർത്ഥനയുണ്ടാകൂ. പീസ് റേഡിയോയിൽ എല്ലാ ദിവസവും രാവിലെ 8:15 പ്രക്ഷേപണം ചെയ്യുന്നു. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം. ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി. പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം.
4: അവിടെ എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഖുർആനൻ ഒന്ന് ഒരിക്കൽ കൂടി. ഇന്ന സമിഅന.
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം. അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന്, എവിടെയിരുന്നും ഒരു

ആറാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ലോക ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും യുദ്ധത്തിലുമായി ജീവിതത്തെ ബന്ധിപ്പിച്ചിരുന്ന ഡാർക്ക് ഏജ് എന്ന് വിളിച്ചിരുന്ന ഒരു സമൂഹത്തെ ലോകത്ത് സമാനതകളില്ലാത്തൊരു സമൂഹമായി എങ്ങനെ പരിവർത്തിച്ചു എന്നത് ചരിത്രത്തിൽ നമ്മൾ വായിക്കേണ്ട ഒരു കാര്യമാണ്. 2% മാത്രം സാക്ഷരതയുണ്ടായിരുന്ന ഒരു ജനസമൂഹത്തെ എങ്ങനെയാണ് ലോകത്തിന്റെ ഗുരുക്കന്മാരായി പരിവർത്തിപ്പിച്ചത്, അതിന്റെ പിന്നിലുള്ള ചരിത്രം എന്താണ്, ചരിത്രപരമായി വട്ടപൂജ്യമായിരുന്ന അറേബ്യയിലെ ജനങ്ങൾ എങ്ങനെ പരിവർത്തിക്കപ്പെട്ടു, അവർ ചിന്തിക്കുവാനും അവർ അറിവ് നേടാനും ആരംഭിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തിലൂടെയാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി നമുക്കുണ്ടാകേണ്ടത്. അറിവാർജിക്കാൻ അദ്ദേഹം തന്റെ അനുയായികളോട് ആവശ്യപ്പെട്ടു എന്നത് മാത്രമല്ല, അതിന്റെ ശ്രേഷ്ഠതകളും മഹത്വങ്ങളും അവരെ പഠിപ്പിക്കുന്നതോടൊപ്പം അവർക്ക് അറിവ് പറഞ്ഞുകൊടുക്കാൻ കിട്ടിയ അവസരങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. ഒരിക്കൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹ ഇൽമൻ, അറിവന്വേഷിച്ചുകൊണ്ട് ഒരാൾ ഒരു മാർഗത്തിൽ ഇറങ്ങിയാൽ, സഹ്ഹറല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന, അവന് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, വിദ്യ അഭ്യസിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവൻ, അക്ഷരാഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുന്നവൻ, ആ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ട ഒരാൾ, അയാൾ അതിൽ നിന്ന് വിരമിക്കുന്നത് വരെ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അറിവ് നേടുന്നവന്റെയും അറിവ് പറഞ്ഞു കൊടുക്കുന്നവന്റെയും ശ്രേഷ്ഠതയാണ് പ്രവാചക വചനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം.

സാധിക്കുകയുള്ളു എന്നാണ്. ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ പരിശോധിക്കുമ്പോൾ അവരെല്ലാവരും അള്ളാഹുവിനോട് കൂടുതൽ തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരേ ഒരു വിഷയം മാത്രമേ ഉള്ളൂ. അത് അറിവാണ്. റബ്ബി സിദ്നി ഇൽമ, അള്ളാഹുവേ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്നാണ് അവർ കൂടുതലായി പ്രവാചകന്മാർ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അറിവ് നേടാനുള്ള മാർഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ നമ്മുടെ മുമ്പിൽ വിജ്ഞാനത്തിൻ്റെ അറിവിൻ്റെ ഒരു വാതായനമാണ് നേർപ്പദം വാരികയിലൂടെ തുറന്നു വച്ചിരിക്കുന്നത്. അതിലൂടെ വായിക്കാനും പഠിക്കാനും അതേപോലെ തന്നെ മനനം ചെയ്യാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതുവഴി നമ്മുടെ വ്യക്തിജീവിതവും നമ്മുടെ കുടുംബജീവിതവും സാമൂഹ്യ ജീവിതവും പരിവർത്തിക്കപ്പെടേണ്ടതുണ്ട്. കാരണം സ്വർഗം ലഭിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും ജീവിതം നയിക്കുന്നതിലൂടെ മാത്രമാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ആ ഒരു തലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ വായനയിലൂടെ പഠനത്തിലൂടെ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.

പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി ശ്രോതാക്കൾ കേൾക്കുന്നത് കിഡ്സ് ടൈം. ചെറിയ പ്രായത്തിൽ തന്നെ വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോകശ്രദ്ധ നേടിയ ഖാരിഉകളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് നാം കേൾക്കുന്ന ഭാഗം സൂറത്തുൽ ബുറൂജ്, പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാ അള്ളാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സൂറത്തുൽ ബുറൂജ് പാരാൻ നിർവഹിച്ചത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: നേരിന്റെ വരമൊഴി നേർപഥം വാരിക. ആത്മീയ ചൂഷണങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ പ്രമാണബദ്ധമായ വിഷയാവതരണങ്ങൾ, ഇസ്ലാമുമായി ബന്ധപ്പെട്ട സമകാലിക വിഷയങ്ങളിൽ സുചിന്തിതമായ അപഗ്രഥനം, ലോകപ്രശസ്ത സലഫി പണ്ഡിതന്മാരുടെ ഫത്വകളുടെ ഭാഷാന്തരം, തിരിച്ചറിവിലേക്ക് നയിക്കുന്ന വ്യത്യസ്ത ലേഖനങ്ങൾ, സച്ചരിതരായ മുൻഗാമികൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാൻ നേരിന്റെ വരമൊഴി നേർപഥം. പ്രമാണങ്ങൾക്കൊപ്പം ഗുണകാംക്ഷയുടെ ശബ്ദം, നേരിന്റെ ആർജവം, വേറിട്ട വായനാനുഭവം. നേരിന്റെ വരമൊഴിയായി നേർപഥം വാരിക.
2: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്ന് മധുരം ഖുർആനിൽ സൂറത്തുൽ വാഖിഅയിലെ 60 മുതൽ 96 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബൽ ഹൈൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ലോകപ്രശസ്ത കാരികളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.

0: عباده وخسر هنالك الكافرون.
1: بسم الله الرحمن الرحيم.

0: ജസാക്കും അല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്. വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം. സൂറ മുദ്ദസിർ 31 മുതൽ 37 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്യുന്നത്. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
1: ഇനിയുള്ളത് ഇതുവരെ നമ്മൾ ഓതിയിൽ നിന്നും അല്പം വ്യത്യസ്തമായി കുറച്ച് ദീർഘമായ ആയത്താണ്. ഏകദേശം 5 വരിയോളം അതുണ്ട്. ഇതിലത്തെ നിയമങ്ങൾ നോക്കാം. ഒമാ ജഅൽന സൂറത്തുൽ മുദ്ദസിറിലെ 31-ാമത്തെ ആയത്ത്, ഒമാ ജഅൽന അസ്ഹാബന്നാരി, നൂന് മുശദ്ദദ നന്നായിട്ട് മണിക്ക, ഇല്ലാ മലായികത്തൻ, മദ് മുത്തസിലാണ്, മുത്തസിൽ 4 ഹർക്കത്ത് ശരിക്ക് നീട്ടി ഓതണം. പിന്നെ മലായികത്തം തൗവ തെന്നുവിന് ശേഷം വാവ് നന്നായിട്ട് മണിക്ക, ഇദ്ഗാം ബിഗുന്ന. ഇദ്ദത്തഹും ഇല്ല, ഇല്ല ശരിക്ക് ഏകദേശം ഇൽഹാറിൻ്റെ രൂപത്തിൽ രണ്ടും രണ്ടായിട്ട് ഇ. പിന്നെ ഫിത്നത്തല്ലി തെന്നുവിന് ശേഷം ലാമ്, ഇദ്ഗാം ബിലാഗുന്ന. കഫറു ലിയസ്തൈഖിന അല്ലദീന ഊതുൽ കിതാബ ويزداد الذين آمنوا إيمانا ولا يرتاب الذين أوتوا الكتاب والمؤمنون وليقول الذين في قلوبهم مرض مرض تنوين ششم وابان إدغام بغنى ماذا أراد مد منفصل بنا مثلا ഒന്ന് ചോദാണെങ്കിൽ അവിടെ ഇഖ്ഫ ആണ്, അതെല്ലാം അവിടെ നിർത്തുകയാണെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. മസല നിർത്തിയാൽ മതി. കദാലിക യുളില്ലുല്ലാഹു മയ്യ തൻവീന് ശേഷം യാ ആണ്, നന്നായിട്ട് ഇദ്ഗാം ബിഗുന്ന. വയഹ്ദി മയ്യ നുൻസാക്കിന് ശേഷം യാ, നന്നായിട്ട് മണിക്ക ഇദ്ഗാം ബിഗുന്ന. വമാ യജഅലു ജുനൂദ റബ്ബിക ഇല്ലാഹുവ, ഇല്ലാഹുവ നിർത്തുകയാണെങ്കിൽ ഇല്ലാഹു എന്നോത. വമാ ഹിയ ഇല്ലാ ദിക്റാ ലിൽ ബഷർ, നമുക്ക് നോക്കാം. ഓതാം. അതിൽ രണ്ട് മൂന്ന് സ്ഥലത്ത് നിർത്താൻ പാടില്ലാത്ത സ്ഥലങ്ങളുണ്ട്. അഥവാ അവിടെ നിർത്തുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് കുറച്ച് ഇപ്പുറത്തേതാനും വാക്കുകൾ ചേർത്തിട്ട് ഓതണം.

0: ശേഷം
1: ഇനി 32-ാമത്തെ കല്ല വൽ ഖമർ വല്ലൈലി ഇദ് അദ്ബർ വസ്സുബ്ഹി ഇദാ അസ്ഫർ. മദ് മുഫസിൽ നന്നായിട്ട് നീട്ടുക. ഇന്നഹ ല ഇഹ്ദൽ കുബർ നദീറൻ ലിൽ ബശർ ലിമൻ ഷാ മിൻകും. മദ് ലിമൻ ഷാ മദ് ഇഖ്ഫാ നുൻസാക്കിന് ശേഷം ഷീന്, പിന്നെ മദ് മുത്തസിൽ, മിൻകും വീണ്ടും ഇഖ്ഫാ അയ്യ തഖദമ ഇദ്ഗാം ബഗുന്ന ഔതഖർ. വദാ കല്ല വൽ ഖമർ
0: كلا والقمر
1: والليل إذ أدبر

0: വശം.
1: അവിടെ ശ്രദ്ധിക്കുക, നദീറൻ തെന്നുവിന് ശേഷം ലാമാണ്. അപ്പൊ ഇതാം ബിലാകുന്ന, ഒട്ടും ഊന്നത്തില്ലാതെ ഉണ്ടോന്നുണ്ട്. അപ്പോ നദീറല്ലി, നദീറല്ലി വേണ്ട, നദീറല്ലിൽ, നദീറല്ലിൽ ബഷർ,
0: ഇല്ലല്ല
1: കുറച്ച് വരുന്നുണ്ട്. നദീറല്ലി വേണ്ട, നദീറല്ലി ഒറ്റ പറച്ചിൽ. ആ
0: നദീറല്ലിൽ ബഷർ
1: കുറച്ചുകൂടി ഉണ്ടല്ലോ, ഒട്ടും വേണ്ട, ജസ്റ്റ് ഇല്ലാന്നുണ്ട് വന്നാൽ മതി.

0: ആഖാറും.
1: ഇൻഷാല്ലാ ബാക്കി അടുത്തിൽ നോക്കാം. 37-ാമത്തെ നമ്മൾ ഓതിയത്, ബാക്കി അടുത്തിൽ നോക്കാം. വാഖിറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുദ്ദസ്സിറിലെ 31 മുതൽ 37 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനം പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
4: Peace Radio. Tune to reality.
5: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ. അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ വചനം ക്ലാസ് എടുത്തുകൊണ്ട് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ നമുക്കൊപ്പം ചേരുന്നു.
6: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, സൂറത്തുൽ ബഖറയിലെ 73 വരെയുള്ള ആയത്തുകൾ കഴിഞ്ഞ ഏതാനും ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കി. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ സ്വാഭാവികമായിട്ട് കണ്ടുവരാറുള്ള അബദ്ധങ്ങളും ഇതാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. ഇൻഷാഅള്ളാ ഇന്ന് നമ്മൾ പഠിക്കുന്നത് 74-ാമത്തെ ആയത്താണ്.
7: ثُمَّ قَسَتْ قُلُوبُكُمْ مِنْ بَعْدِ ذَلِكَ فَهِيَ كَالْحِجَارَةِ أَوْ أَشَدُّ قَسْوَةً

ഖുലൂബുക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ. സുമ്മ ഈ പദം അധികം ആളുകളും സുമ്മ എന്നാണ് പറയാം. സുമ്മ മാറി സീന് വരുന്നു, അപ്പോൾ അർത്ഥവും മാറും. സുമ്മ സുമ്മ നാവിൻ്റെ അറ്റം മുൻപല്ലുകളുടെ ഇരുനിരകൾക്കിടയിലൂടെ അല്പം പുറത്തോട്ട് നിൽക്കണം നാവിൻ്റെ അറ്റം, അതാണ് സ സി സു എസ്. സീന് അങ്ങനെയല്ല, സീന് ശരിക്കും പല്ലുകളുടെ ഉൾഭാഗത്താണ് നാവിൻ്റെ അറ്റം ഉള്ളത്. അതുകൊണ്ട് അത് പ്രത്യക്ഷത്തിൽ തന്നെ ആ ഒരു തെറ്റ് മനസ്സിലാക്കാൻ പറ്റും. അർത്ഥം മാറും സുമ്മ സ സി സു സുമ്മ, അത് ശേഷം എന്നുള്ള അർത്ഥം വരും. എന്നാൽ സീന് വന്നാലോ അതൊരു വശം എന്നുള്ള അർത്ഥമാണ് വരിക. വളരെയധികം ശ്രദ്ധിക്കണം. സുമ്മ മീമിന് ശബ്ദമുണ്ട് അവിടെ, മണിക്കണം. സുമ്മ ഖസത് ഖുലൂബുക്കും. ഖ ഖസത് ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്ക്. ഖ ഖി ഖു അഖ് ഖസത് ഖസത് ഖുലൂബുക്കും എന്നല്ല, ഖസത് ഖസത് തായിനെ ഖൽഖല ചെയ്യരുത്. ഖസത് ഖുലൂബുക്കും ഖുലൂബുക്കും, ഇവിടെയും ഖാഫ് ശ്രദ്ധിക്കണം. ഖുലൂബുക്കും മിൻ സാക്കിനായ മീമിന് ശേഷം മീം ഇദ്ഗാം ബിഗുന്ന ഇദ്ഗാമു തമാസിലിൻ, മീമിനെ അടുത്ത മീമിലേക്ക് കൂട്ടിലേപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. ഖസത് ഖുലൂബുക്കും മിൻ ശേഷം മിൻ ബഅദി മിൻ ബഅദി, സാക്കിനായ നൂന് ശേഷം ബ ആണ്, നൂനിനെ മീമാക്കി മാറ്റണം. ഇഖ്ലാബ് ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇഖ്ലാബ് മിം ബഅദി മിം ബഅദി മിം ബഅദി ദാലിക ഫഹിയ കൽഹിജാറതി ഫഹിയ ഫഹിയ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. ഫഹിയ കൽഹിജാറ കൽഹിജാറത്തല്ല, ഹ അല്ല, ഹ ഹ തൊണ്ടയുടെ മധ്യഭാഗം. കൽഹിജാറതി ഔ അഷദ്ദു ഖസ്വ ഔ അഷദ്ദു അഷദ്ദു ഖസ്വ ഖാഫ് തൊണ്ടയുടെ മുഗൾ ഭാഗം കഴിച്ചു ചേർന്നാക്ക്. ഖാഫിൻ്റെ മഖ്റജ് പ്രത്യേകം ശ്രദ്ധിക്കണം. ഖസ്വ ഖ ഖസ്വ വഖഫ് ചെയ്യുമ്പോൾ ഖസ്വത് എന്നല്ല പറയേണ്ടത്, തായിനെ കേൾക്കരുത്, അഥവാ ഹ ആയിട്ട് ഹ ഒരു സുക്കൂൻ വരുന്ന രൂപമാണ് ഖസ്വ ഖസ്വ. നമ്മൾ അൽ ഖാരിഅ എന്നൊക്കെ ഓതുന്ന പോലെ തന്നെ ഖസ്വ. വ ഇന്ന നൂന് ശബ്ദ് വ ഇന്ന മിനൽ ഹിജാറതി മിനൽ ഹിജാറതി ഹ മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു യതഫജ്ജറു മിൻഹുൽ അൻഹാർ ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ അൻഹാർ മിൻഹുൽ അൻഹാർ അല്ല മിൻഹുൽ അൻഹാർ, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം. وإن منها نون مشدد غنة نون شد ഉണ്ട് മണിക്കണം. منها لما يشقق വളരെ അധികം ശ്രദ്ധിക്കണം ഇത്തരം വേർഡ്സുകൾ. يشقق ഷീനും ഖാഫിനും ശദ് ഉണ്ട്, രണ്ട അടുത്ത ഖാഫിന് ശദ് ഇല്ല. يشقق يشقق ഖാഫ് മഖ്റജ് മാറി പോകരുത്, يشقق അല്ല يشقق. فَيَخْرُجُ فَيَخْرُجُ خَ خَ خِي خُ أَخْ തൊണ്ടയുടെ മുകൾ ഭാഗം അഥവാ ഖാഫിൻ്റെ താഴെ. فَيَخْرُجُ مِنْهُ الْمَاءُ مِنْهُ الْمَاءُ മദ് മുത്തസിലാണ്, മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ അതേ പദത്തിലാണ്. അപ്പോൾ അവിടെ നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടണം, നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണ് മുത്തസിൽ. മദ് മുത്തസിൽ മദ് വാജിബാണ്. മിൻഹുൽ ഹംസ സുക്കൂൻ നൽകി വളരെയധികം ശ്രദ്ധിച്ച് ഉച്ചരിക്കണം, മാ എന്നല്ല. അതേസമയം മാ അങ്ങനെ നിർത്താനും പറ്റില്ല, ഹംസ ഉച്ചരിക്കണം. വ ഇന്ന മിൻഹ വ ഇന്ന നൂൻ മുശദ്ദഗുന്ന മിൻഹ ലമാ യഹ്ബിത് ലമാ യഹ്ബിത് ത ത ത ത
ഇത്ബാഖ് എന്ന സിഫത്ത് നൽകി കൃത്യമായിട്ട് ഉച്ചരിക്കണം. യഹ്ബിതു അല്ല, നൂന് സാക്കിനയ്ക്ക് ശേഷം ഖ വന്നാൽ ഇദ്ഹാർ, നൂനിനെ വെളിവാക്കിച്ചിരിക്കണം. മിൻ ഖശ്യതില്ലാഹ് വമല്ലാഹു ബിഗാഫിലിൻ, ബിഗ ഗൈന തൊണ്ടയുടെ മുകൾ ഭാഗം, ബിഗാഫിലിൻ അല്ല, ബിഗാഫിലിൻ ബിഗാഫിലിൻ ബിഗാഫിലിൻ അമ്മ. തൻവീന് ശേഷം ഐൻ ഇവിടെയും ഇദ്ഹാർ ചെയ്യണം, വെളിവാക്കി ഉച്ചരിക്കണം. അമ്മ അമ്മ അമ്മ അല്ല, ഐൻ. അതുപോലെ മീം, മീമിന് ശബ്ദുണ്ട്, മണിക്കണം. അമ്മ തഅമലൂൻ തഅമലൂൻ തഅമലൂൻ അല്ല, തഅമലൂൻ. ഐൻ തൊണ്ടയുടെ മധ്യഭാഗം. ഇൻഷാ അല്ലാഹ് ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ ആയത്ത്. വളരെ ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യാം, പഠിക്കണം. തജ്വീദ് നിയമങ്ങളനുസരിച്ച് കൃത്യമായിട്ട് പാരായണ നിയമങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക, പാരായണം ചെയ്യുക, ജീവിതത്തിൽ പകർത്തുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ, ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹസീൻ സൂറത്തുൽ ബഖറയിലെ 74-ാമത്തെ വചനമാണ് പഠിച്ചത്. ക്ലാസ് എടുത്തത് ഹാഫിൽ അബ്ദുഷക്കൂർ.
2: മനസ്സിന് ചെറുതായി മുറിവേൽക്കുമ്പോൾ പോലും ആത്മഹത്യയിൽ അഭയം തേടുന്നവരുടെ വാർത്തകൾ ഇടയ്ക്കിടെ നാം കേൾക്കുന്നു. പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന് പെൺകുട്ടിയെ കുത്തിക്കൊലപ്പെടുത്തുന്ന കൗമാരക്കാരൻ, മൊബൈൽ ഗെയിമുകൾക്ക് അടിമപ്പെട്ട് ജീവിതമൂല്യം മറക്കുന്ന കുട്ടികൾ, കൗമാരക്കാരുടെ, യുവാക്കളുടെ, വിദ്യാർത്ഥികളുടെ വൈകാരിക പരിസരങ്ങൾ അരക്ഷിതവും സങ്കീർണവുമാണെന്ന് പറഞ്ഞാൽ അതിശയോക്തിയാളില്ല. മനസ്സിനെ നിയന്ത്രിക്കുന്നതിൽ, മനുഷ്യനെ മനസ്സിലാക്കുന്നതിൽ, ജീവന്റെ വിലയറിയുന്നതിൽ നമ്മുടെ കുട്ടികൾ പരാജയപ്പെടുകയാണോ? ധാർമ്മികത ഒഴിവാക്കിയുള്ള, മനസ്സിനെ അവഗണിച്ചുകൊണ്ടുള്ള അശാസ്ത്രീയമായ വിദ്യാഭ്യാസ പദ്ധതിയുടെയും കപട സദാചാര ധാരണകളുടെയും ആകത്തുകയാണ് കുട്ടികളുടെ കരുണാർദ്രമല്ലാത്ത മനസ്സുകൾ. പ്രാധാന്യമേറുന്ന പരിഹാരവുമായി പീസ് റേഡിയോ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ടീൻസ് ടൈം എല്ലാ ശനിയാഴ്ചകളിലും വൈകുന്നേരം 5:05 പീസ് റേഡിയോ ടീൻസ് ടൈം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: أعوذ بالله من الشيطان الرجيم.

0: ജസാക്കുമുല്ലാഹു ഖൈറൻ. പീസ് ഖുർആൻ റേഡിയോ ശ്രോതാക്കൾ കേട്ടത് മധുരം ഖുർആൻ.
1: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിൻ്റെ ഒരക്ഷരം പാരായണം ചെയ്താൽ പ്രതിഫലമുണ്ട്, കേൾവിക്ക് പോലുമുണ്ട് പുണ്യം. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഉത്തമർ. വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നിരവധി സ്ഥിരം പ്രോഗ്രാമുകളാണ് പീസ് റേഡിയോ ഒരുക്കുന്നത്. ലോകത്തിലെ അറിയപ്പെടുന്ന കാരികളുടെ ഒരു മണിക്കൂർ നീണ്ട മനോഹരമായ പാരായണം കേൾക്കാനാണെങ്കിൽ തൻസീൽ, ഓരോ ജുസുകളുടെയും പാരായണമാണ് ആവശ്യമെങ്കിൽ ഖത്മുൽ ഖുർആൻ, ആവർത്തിച്ച് ഓതി ഓരോ പേജ് ഹൃദിസ്ഥമാക്കാനായി മനഃപ്പാഠം, ഹിഫ്ദുൽ ഖുർആൻ എന്നീ പ്രോഗ്രാമുകളും. ഖുർആൻ അർത്ഥവും വിശദീകരണവും സഹിതം പഠിക്കാനാണോ ആഗ്രഹം എങ്കിൽ ഹൃദയവസന്തം, പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
0: പീസ് ഖുർആൻ റേഡിയോയിൽ മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ 22-ാമത്തെ അധ്യായം സൂറത്തു ഹജ്ജ്, 1 മുതൽ 2 കൂടി വചനങ്ങൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നു ഷെയ്ഖ് അനസ് അൽ ജുഹനി.

0: കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചം എത്തിച്ചത്. ഈ ചൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്, മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്, ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസ്റാഫിലെ പേജ് നമ്പർ 509 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന പ്രോഗ്രാമിൽ പാരായണം ചെയ്തുകൊണ്ട് അഷ് ഷെയ്ഖ് സഅദ് അൽ ഖാമിദി ചേരുന്നു.

0: ഹൃദയസ്ഥമാക്കും. പീസ് റേഡിയോ പ്രാർത്ഥനാ പഠനം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് ഹറമൈൻ ലൈവ്. ഇന്നത്തെ ഹറമൈൻ ലൈവിൽ ആദ്യമായി മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് ബന്ദർ ബലീല.

മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ അഹ്സാബിലെ 56 മുതൽ 73 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ്ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

ولقد صرفنا في هذا القرآن للناس من كل مثل

മാഷാഅല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുന്നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ കഹ്ഫിലെ 54 മുതൽ 59 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ് ഷെയ്ഖ് അബ്ദുൽ ബാരി അത്തുബൈത്തി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

വായനയ്ക്ക് വേണ്ടി പല പ്രസിദ്ധീകരണങ്ങളെയും വാരികകളെയും മാസികകളെയും ആശ്രയിക്കാറുള്ളവരാണ്. എന്നാൽ സർക്കുലേഷൻ വർദ്ധിപ്പിക്കുവാനും സാമ്പത്തികമായ നേട്ടത്തിനും വേണ്ടി അസത്യങ്ങൾ കുത്തിനിറച്ച്, അർദ്ധസത്യങ്ങൾ നിറച്ച്, ആരോപണങ്ങൾ തൊടുത്തുവിട്ട്, അശ്ലീല വാർത്തകൾ പ്രചരിപ്പിച്ച് ധാരാളക്കണക്കിന് പ്രസിദ്ധീകരണങ്ങൾ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ്. കാലാകാലങ്ങളായി മനുഷ്യകുലം കാത്തുസൂക്ഷിച്ചു പോരുന്ന ധാർമ്മികതയുടെ അതിർവരമ്പുകൾ ഭേദിച്ച സാഹിത്യങ്ങളാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. എല്ലാ വിഷയങ്ങളും പാട്ടിന് വിഷയീഭവിപ്പിക്കാൻ പാടില്ലാത്തതുപോലെ, സിനിമകൾക്ക് ഇതിവൃത്തമാക്കാൻ പാടില്ലാത്തതുപോലെ, രചനകൾക്ക് വിഷയമാക്കാൻ പാടില്ലാത്തതുപോലെ, മനുഷ്യർ തമ്മിൽ കാത്തുസൂക്ഷിക്കുന്ന ധാർമ്മികതയുടെ മറ സംരക്ഷിച്ചുകൊണ്ടുള്ള പ്രസിദ്ധീകരണങ്ങളും സാഹിത്യങ്ങളുമാണ് പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടത്. പലപ്പോഴും അവിഹിതത്തിന്റെ വാർത്തകൾ പോലും വായനക്കാർക്ക് മുന്നിൽ മറ്റൊരു കൂട്ട ബലാത്സംഗത്തിന് പ്രേരണയേകുന്ന നിലക്കാണ് മേമ്പൊടികൾ ചേർത്തുകൊണ്ട് സാഹിത്യമെന്ന് പേരിട്ട് വിളിച്ച് അവതരിപ്പിക്കാറുള്ളത്. പ്രണയം, വിവാഹപൂർവ പ്രണയ ബന്ധങ്ങളെ കഥകളിലൂടെയും കവിതകളിലൂടെയും മഹത്വവൽക്കരിക്കുമ്പോൾ അത് സമൂഹത്തിന് വരുത്തിവെക്കുന്ന പരിക്ക് എത്രമാത്രമാണ്! വർഗീയത ഇളക്കിവിടുന്ന മൂർച്ചയേറിയ തൂലികയുടെ അക്ഷരങ്ങൾ കൊണ്ട് വെറുപ്പ് വിതറിയ പ്രസിദ്ധീകരണങ്ങൾ സമൂഹത്തിനുണ്ടാക്കിയ അരക്ഷിതാവസ്ഥ എത്ര ഭീകരമാണ്! അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എത്രമാത്രം ലേഖനങ്ങൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്! നിരീശ്വരവാദവും നിർമ്മിതവാദവും പ്രചരിപ്പിച്ച് മനുഷ്യനെ ലിബറൽ ചിന്തകളിലേക്ക് കൊണ്ടുപോയ എത്രയെത്ര ലേഖനങ്ങൾക്ക് നാം സാക്ഷികളായിട്ടുണ്ട്! ഡ്രാക്കുള കഥകൾ പറഞ്ഞ്, ഡിറ്റക്റ്റീവ് നോവൽ രചിച്ച്, ഉദ്വേഗത്തിന്റെ നിമിഷങ്ങൾ പകർന്നു നൽകി എത്ര പ്രസിദ്ധീകരണങ്ങൾ കടന്നുപോയിട്ടുണ്ട്! സമൂഹത്തിന് പരിക്കുണ്ടാക്കുന്നതാണെങ്കിലും നാട്ടുകാരുടെ വികാരത്തെ ഇളക്കിവിടുന്നതാണെങ്കിലും അശ്ലീലതകൾക്കും വൃത്തികേടുകൾക്കും പ്രചോദനമേകുന്നതാണെങ്കിലും എല്ലാത്തിനെയും ജനം വിളിച്ചു സാഹിത്യം. പല സാഹിത്യങ്ങളും സാഹിത്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. തന്റെ അക്ഷരമികവുകളെ പർവ്വതീകരിച്ച് അവതരിപ്പിച്ച് ജനങ്ങളുടെ കയ്യടി നേടാനാണ് പല ലേഖനങ്ങളും പ്രസിദ്ധീകരണങ്ങളും ശ്രമിച്ചിട്ടുള്ളത്. ഇവിടെയാണ് നേർപഥം വേറിട്ട് നിൽക്കുന്നത്. അസത്യങ്ങൾ കുത്തിനിറക്കാത്ത, അർദ്ധസത്യങ്ങൾ നിറച്ചിടാത്ത, അശ്ലീലതകളും ആഭാസത്തരങ്ങളും മനുഷ്യരുടെ വായനാനുഭവങ്ങളിലേക്ക് പകർന്നു നൽകാത്ത, അധാർമികതകളോട് സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച തൂലിക നേർപഥം വാരിക. കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാത്തവർക്ക് കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ സാധിക്കുകയില്ല എന്ന് നമുക്കറിയാം. ഓരോ സമയത്തും സമൂഹത്തെ വേട്ടയാടുന്ന, സമൂഹത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ നിലപാടിന്റെ കരുത്ത് പകർന്നു നൽകിക്കൊണ്ടാണ് സമകാലിക വെല്ലുവിളികളെ അഡ്രസ് ചെയ്യുന്ന നേർപഥം വാരികയുടെ ദൗത്യം സവിശേഷമാകുന്നത്. ആത്മീയ വിജ്ഞാനത്തിന്റെ നവജാലകങ്ങൾ തുറന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെ സത്യസന്ധമായ പാഠങ്ങൾ പകർന്നു തന്ന്, ധാർമ്മിക പരിശുദ്ധിയുള്ള കുടുംബജീവിതത്തിന്റെ വായനാനുഭവങ്ങൾ നൽകി മഹിളാരത്നങ്ങളുടെ, സ്ത്രീജനങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് സ്വത്വബോധം പകർന്നു നൽകി ലിബറൽ പുരോഗമന നാട്യങ്ങളോട് അവതരിപ്പിക്കപ്പെടുന്ന ലിബറൽ ആശയങ്ങളോട് സന്ധിയില്ല സമരം പ്രഖ്യാപിച്ച് അശ്ലീലതകളും ആഭാസത്തരങ്ങളും കുത്തിനിറക്കാതെ ധർമ്മബോധത്തിന്റെ ധാർമ്മികാനുഭവങ്ങൾ പകർന്നു തന്ന്, ദൈവവിശ്വാസത്തിന്റെയും ആത്മബോധത്തിന്റെയും കപ്പൽ പണിത് തമസിന്റെ മറനീക്കി നേരിന്റെ പ്രഭചൊരിഞ്ഞ് നേർപഥം നമുക്ക് മുമ്പിൽ വേറിട്ടു നിൽക്കുകയാണ്. സുഹൃത്തുക്കളെ, നമുക്ക് വായിക്കാം. സമൂഹം അനുഭവിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് അക്ഷര വെളിച്ചത്തിന്റെ സത്യസന്ധമായ പരിഹാരമാണ് നേർപഥം വാരിക. സർവശക്തനായ അള്ളാഹു വായന മരിച്ചിട്ടില്ലാത്ത ഈ ലോകത്ത് ഒരു പുതിയ കൂട്ടുകാരനായി, യാത്രയിലെ ചങ്ങാതിയായി, ഏകാന്തതയിലെ ആത്മമിത്രമായി നേർപഥം വാരികയെ സ്വീകരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.

പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ഇമ്രാൻ 172 മുതൽ 176 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് അഷ് ഷൈഖ് ഖലീഫ അത്തുനൈജി.

മഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം സൂറത്തു ഇമ്രാൻ 172 മുതൽ 176 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ് ഷെയ്ഖ് ഖലീഫ അത്തുനീജി.

0: ആത്മീയ പ്രകാശം, ഖുർആനിക അക്ഷരങ്ങൾ ഒരായിരം തവണ അടുത്തറിഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ഈ ഗ്രന്ഥം ഒരു ചലനവും നിർവഹിക്കാത്തത് എന്താണ്? ആ ദിവ്യവചനങ്ങളുടെ പ്രകാശവലയം നമുക്ക് ചുറ്റുമുണ്ടോ? പർവ്വതങ്ങൾക്ക് മുകളിൽ അവ അവതീർണമായാൽ അവ പൊട്ടി പിളരാൻ മാത്രം ശക്തമായ സ്വാധീനമുള്ള ഈ വേദം നമ്മിൽ ഒരു മാറ്റവും നിർവഹിക്കാത്തതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കാൻ നമ്മുടെ തടസ്സങ്ങൾ എന്താണ്? ഖുർആൻ നെഞ്ചോട് ചേർക്കാനുള്ള തടസ്സങ്ങളായി പലതും നാം പറയുന്നു. എനിക്ക് സമയം കിട്ടുന്നില്ല, ക്ലാസ്സിന് പോകാൻ വാഹന സൗകര്യമില്ല, ക്ലാസ്സുകൾ വീടിനടുത്തില്ല, ആ ക്ലാസ് നിലവാരം പോരാ, വീട് വിട്ട് പുറത്തു പോകാനാവില്ല, ജോലി കഴിഞ്ഞെത്തുമ്പോൾ വൈകും, ടോർച്ച് വെളിച്ചം കയ്യിലുണ്ടായിട്ടും അത് മാറ്റിവെച്ച് റൂമിലെ ഇരുട്ടിൽ എന്തോ തപ്പിത്തിരയുന്നവന്റെ സമീപനം എത്ര മോശമാണ്. ഖുർആൻ എന്ന തിരിച്ചറിവിന്റെ തീരം അവഗണിച്ച് പ്രശ്നപരിഹാരത്തിന് അലയുന്നവന്റെ സ്ഥിതിയും അതുപോലെ. എന്നാൽ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം, പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി താങ്കൾക്കുള്ളതാണ്. താങ്കൾക്ക് സാധിക്കുന്ന സമയത്ത്, സാധിക്കുന്ന രൂപത്തിൽ ഏറ്റവും പ്രാമാണിക പഠനം താങ്കളുടെ വിരലറ്റത്ത്, അതാണ് അന്നൂർ. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പഠിക്കാൻ യാത്ര ചെയ്ത് എവിടെയും പോകേണ്ടതില്ല, ജോലിസ്ഥലത്ത് നിന്ന് നേരത്തെ പുറപ്പെടേണ്ടതില്ല, വ്യക്തിപരമായ കാര്യങ്ങൾ മാറ്റേണ്ടി വരുന്നുമില്ല. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ആഴത്തിൽ പഠിക്കാനുള്ള സുവർണ അവസരം. പീസ് റേഡിയോ അന്നൂർ ഖുർആൻ പഠന പദ്ധതി.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ആഗ്രഹമുണ്ടെങ്കിൽ പോരൂ. റേഡിയോയിൽ അടുത്തതായി അമാനി മൗലവിയുടെ തഫ്സീർ സൂറ നസ്ർ.
3: അധ്യായം 110, സൂറത്തു നസ്ർ. സഹായം. മദീനയിൽ അവതരിച്ചത്. വചനങ്ങൾ 3.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
3: പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ.
5: വചനം 1.
3: ഇദാ ജാ, വന്നാൽ, വരുമ്പോൾ. നസ്റുല്ലാഹി, അല്ലാഹുവിന്റെ സഹായം. വൽ ഫത്ഹ്, വിജയവും തുറവിയും.
4: ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ്,
3: അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ.
5: വചനം 2.
3: വറഅയ്ത, നീ കാണുകയും ചെയ്താൽ. അന്നാസ, മനുഷ്യരെ. യദ്ഖുലൂന, അവർ പ്രവേശിക്കുന്നതായി. ഫീ ദീനില്ലാഹി, അല്ലാഹുവിന്റെ മതത്തിൽ. അഫ്വാജ, കൂട്ടങ്ങളായി, കൂട്ടം കൂട്ടമായി.
4: ورأيت الناس يدخلون في دين الله أفواجا.
3: അല്ലാഹുവിന്റെ മതത്തിൽ കൂട്ടം കൂട്ടമായി പ്രവേശിക്കുന്നതായി മനുഷ്യരെ നീ കാണുകയും ചെയ്താൽ.
5: വചനം 3.
3: ഫസബ്ബിഹ്, അപ്പോൾ നീ തസ്ബീഹ് നടത്തിക്കൊള്ളുക. ബിഹംദി, സ്തുതിച്ചുകൊണ്ട്, സ്തുതിയോടെ. റബ്ബിക, നിന്റെ റബ്ബിനെ. വസ്തഗ്ഫിർഹു, അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. ഇന്നഹു കാന, നിശ്ചയമായും അവനാകുന്നു. തവ്വാബ, പശ്ചാത്താപം സ്വീകരിക്കുന്നവൻ.
4: ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ.
3: അപ്പോൾ നീ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് തസ്ബീഹ് അഥവാ സ്തോത്ര കീർത്തനം ചെയ്തുകൊള്ളുക. അവനോട് പാപമോചനം തേടുകയും ചെയ്യുക. നിശ്ചയമായും അവൻ പശ്ചാത്താപം സ്വീകരിക്കുന്നവനാകുന്നു.
6: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വിയോഗത്തിന് അല്പം മുമ്പായി അവതരിച്ച ഒരു സൂറത്താണിത്. അവർണ്ണനീയമായ ത്യാഗങ്ങളും ഞെരുക്കങ്ങളും സഹിച്ചുകൊണ്ട് ഏതാണ്ട് 23 കൊല്ലക്കാലം നടത്തിവന്ന അവിശ്രമ പരിശ്രമങ്ങൾക്ക് പൂർണ്ണ വിജയം സിദ്ധിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകണ്ട് അവിടുത്തെ കണ്ണിന് കുളിർമയും മനസ്സിന് സംതൃപ്തിയും കൈവന്നിരിക്കുന്നു. അള്ളാഹു അവന്റെ ദീനിനെ അഥവാ ഇസ്ലാം മതത്തെ സഹായിച്ചു, അവന്റെ നബിയെയും സഹായിച്ചു. ആ സത്യമതത്തിനെതിരിൽ എന്തെന്നില്ലാത്ത കോലാഹലം നടത്തി കുപ്രസിദ്ധി നേടിയ വിരുദ്ധ ശക്തികളെല്ലാം മലപോലെ വന്ന് മഞ്ഞുപോലെ നീങ്ങിപ്പോയി. വിഗ്രഹാദി വിവിധ ദൈവങ്ങളുടെ കൂത്തരംഗമായിരുന്ന അറേബ്യ ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഇസ്ലാമിന്റെ ശത്രുക്കളാകുന്ന ശിർക്കിന്റെ അനുയായികളും അവരുടെ ദൈവങ്ങളും നിഷ്കാസനം ചെയ്യപ്പെട്ടു. അള്ളാഹുവിന്റെ മതമാകുന്ന ഇസ്ലാമിന്റെ പതാക എല്ലായിടത്തും ഉയർന്നു. അറേബ്യ മുഴുവനും സത്യവിശ്വാസത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും നാടായി മാറി. അയൽപ്പക്കങ്ങളിൽ നിലവിലുള്ള കുഫറിന്റെ സാമ്രാജ്യങ്ങളിലെ മഹാരഥന്മാർ തങ്ങളുടെ ഭാവിയെ ഉത്കണ്ഠയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. മക്ക വിജയമാകുന്ന വിജയങ്ങളുടെ വിജയം കഴിഞ്ഞതോടെ ഇസ്ലാമിനെ ആശ്ലേഷിക്കുവാനായി നാനാ പ്രദേശങ്ങളിൽ നിന്നും ആൾക്കൂട്ടങ്ങൾ തുടരെ തുടരെ മദീനയിലേക്കു പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. പുറം നാടുകളിൽ ഇസ്ലാമിന്റെ സന്ദേശവും വിജ്ഞാനവും പ്രചരിപ്പിക്കുവാനും അതിന്റെ പതാക പറപ്പിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ശിക്ഷണം ലഭിച്ച പ്രഗത്ഭരായ ശിഷ്യഗണങ്ങൾ അവിടുത്തെ പ്രതിനിധാനം ചെയ്യുവാൻ സജ്ജമായിരിക്കുന്നുമുണ്ട്. ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദൗത്യലക്ഷ്യം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അഥവാ ഇഹത്തിൽ വെച്ച് അവിടത്തേക്ക് സിദ്ധിക്കേണ്ടുന്ന സഹായ വാഗ്ദാനങ്ങൾ കിട്ടിക്കഴിഞ്ഞു. ഇസ്ലാമിന് വിജയവും സിദ്ധിച്ചു. ജനങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് ഇസ്ലാമിൽ പ്രവേശിക്കുന്നത് അവിടത്തേക്ക് കണ്ടാനന്ദിക്കുമാറാകുകയും ചെയ്തു. ഇനി അവിടത്തേക്ക് വേണ്ടി അള്ളാഹു തന്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ളതും എല്ലാറ്റിനേക്കാളും ഉപരിയായതുമായ അനുഗ്രഹങ്ങൾ നൽകുവാനിരിക്കുന്നു. അതിനായി അള്ളാഹു അവന്റെ തിരുദൂതരെ അവന്റെ പരിശുദ്ധ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ സൂറത്ത് മുഖേന. അഥവാ ആ യാത്രയ്ക്ക് ഒരുങ്ങിക്കൊള്ളുവാനുള്ള സൂചനയാണ് ഇതിലുള്ളത്. യാത്രയ്ക്കു മുമ്പായി ഇതേവരെ ലഭിച്ച വമ്പിച്ച അനുഗ്രഹങ്ങൾക്കും നേട്ടങ്ങൾക്കും നന്ദിയായി അവന് സ്തുതികീർത്തനവും സ്തോത്രകീർത്തനവും ചെയ്യണമെന്നും വല്ല വിധേനയും വന്നു വശായേക്കാനിടയുള്ള അബദ്ധങ്ങളും വീഴ്ചകളും മാപ്പു ചെയ്ത് കിട്ടുവാൻ വേണ്ടി അവനോട് പാപമോചനം തേടണമെന്നും ഉപദേശിക്കുകയും ചെയ്തിരിക്കുന്നു. അഥവാ സൂറത്തുൽ ഇൻഷിറാഹിന്റെ അവസാനത്തിൽ കണ്ടതുപോലെ ഞെരുക്കവും ഭാരവും നീങ്ങി എളുപ്പവും സൗകര്യവും ലഭിച്ചു കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി അള്ളാഹുവിന്റെ സാമീപ്യവും പ്രീതിയും കൂടുതൽ ലഭിക്കുവാൻ ശ്രമിക്കുകയും അതിനുവേണ്ടത് പ്രവർത്തിക്കുകയും ചെയ്തു കൊള്ളണമെന്ന് താൽപര്യം. പ്രവാചകന്മാർ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരായിരിക്കുമെന്നിരിക്കെ പാപമോചനം തേടുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിച്ചത് എന്തുകൊണ്ടാണെന്ന് വല്ലവരും സംശയിച്ചേക്കാം. നബിമാരുടെ പാപങ്ങൾ കൊണ്ടുള്ള വിവക്ഷയെപ്പറ്റി സൂറത്തുൽ ഫത്ഹ് 2 സൂറത്ത് മുഹമ്മദ് 19 സൂറത്തു സ്വാദ് 34, 38 വ്യാഖ്യാനങ്ങളിൽ നാം വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിവരം അവിടങ്ങളിൽ നോക്കുക. നബിമാരുടെ ഉന്നത പദവി വെച്ച് നോക്കുമ്പോൾ അവരുടെ പക്കൽ വന്നേക്കാവുന്ന കേവലം നിസ്സാരമായ വീഴ്ചകളും അവരെ സംബന്ധിച്ചിടത്തോളം പാപങ്ങളായി ഗണിക്കപ്പെട്ടേക്കും. എന്നല്ലാതെ കുറ്റകരമോ നിഷിദ്ധമോ ആയ തെറ്റുകുറ്റങ്ങൾ അവർ ചെയ്യുമെന്ന് ഇതിനർത്ഥമില്ല. കൂടാതെ നബിമാർ ജീവിച്ചിരിപ്പുള്ളപ്പോൾ തങ്ങളുടെ സമുദായ മധ്യ നടമാടുന്ന പാകപ്പിഴവുകളിൽ ഒരു ബാധ്യത അവർക്കും ഉണ്ടായിരിക്കാവുന്നതുമാണ്. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി അവിടുത്തെ സമുദായത്തിന്റെ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുവാൻ കൽപ്പിക്കപ്പെട്ടിട്ടുമുണ്ട്. സൂറത്ത് മുഹമ്മദ് 19. ഇങ്ങനെ പല നിലക്കും ആയിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പാപമോചനം തേടുവാൻ കൽപ്പിച്ചത്. അള്ളാഹുവിനറിയാം. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പോലും അള്ളാഹുവിനോട് പാപമോചനം തേടുവാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുമ്പോൾ തിരുമേനിയാകട്ടെ അത് അവിടുത്തെ നിത്യപതിവാക്കി നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുമുണ്ട്. നാം എല്ലാവരും അതിനു കൂടുതൽ കടപ്പെട്ടവരാണെന്ന് വ്യക്തം. ആ നിലക്ക് ഈ കൽപ്പന നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ശക്തമായ ഒരു ഉപദേശപാഠം കൂടിയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായി ബുഖാരി റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരം ഇപ്രകാരമാണ്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന വൃദ്ധന്മാരോടൊപ്പം എന്നെയും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സദസ്സിൽ പ്രവേശിപ്പിക്കാറുണ്ടായിരുന്നു. അതിനെപ്പറ്റി ചിലരുടെ മനസ്സിൽ വെറുപ്പ് തോന്നിയിരിക്കണം. അവർ പറഞ്ഞു, എന്താണ് ഈ ചെറുപ്രായക്കാരനായ ഇവനെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കുവാൻ? ഞങ്ങൾക്ക് ഇവനെ പോലെയുള്ള മക്കളും കൂടിയുണ്ടല്ലോ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇയാൾ നിങ്ങൾക്കറിയാവുന്ന ആളാണല്ലോ. അടിക്കുറിപ്പ്:
3: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പിതൃവ്യപുത്രനും ഖുർആനെ സംബന്ധിച്ച് കൂടുതൽ അറിയുന്ന ദേഹവുമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ആ നിലയ്ക്ക് അദ്ദേഹത്തിന്റെ ചെറുപ്രായം ഗൗനിക്കപ്പെടേണ്ടതില്ല എന്നു സാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചരമം പ്രാപിക്കുമ്പോൾ അദ്ദേഹത്തിനു ഏറെക്കുറെ 13 മാത്രമേ പ്രായമുണ്ടായിരിക്കുകയുള്ളൂ.
6: അങ്ങനെ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു അവരെയെല്ലാം വിളിച്ചു വരുത്തി കൂട്ടത്തിൽ എന്നെയും ചേർത്തു. അന്ന് എന്നെ അവരുടെ കൂട്ടത്തിൽ ക്ഷണിച്ചത് അവർക്ക് എന്നെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുവാനായിരുന്നുവെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, ഇദാ ജാഅ നസറുല്ലാഹി വൽ ഫത്ഹ്, അള്ളാഹുവിന്റെ സഹായവും വിജയവും വന്നാൽ എന്ന് അള്ളാഹു പറഞ്ഞതിനെപ്പറ്റി നിങ്ങൾ എന്തു പറയുന്നു? അവരിൽ ചിലർ പറഞ്ഞു, നമുക്ക് സഹായം ലഭിക്കുകയും വിജയം സിദ്ധിക്കുകയും ചെയ്യുമ്പോൾ നാം അള്ളാഹുവിനെ സ്തുതിക്കുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യണമെന്ന് അള്ളാഹു നമ്മോട് കൽപ്പിക്കുകയാണ്. വേറെ ചിലർ ഒന്നും പറയാതെ മൗനം അവലംബിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട്, അങ്ങനെ തന്നെയാണോ താനും പറയുന്നത് ഇബ്നു അബ്ബാസേ എന്ന് ചോദിച്ചു. അല്ല എന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം ചോദിച്ചു, താൻ എന്തു പറയുന്നു? അപ്പോൾ ഞാൻ ഇങ്ങനെ മറുപടി പറഞ്ഞു, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആയുഷ്കാലാവധി അറിയിച്ചു കൊടുത്തതാണ്. അതായത്, അള്ളാഹുവിൻ്റെ സഹായവും വിജയവും വന്നാൽ അത് നിന്റെ അവധിയുടെ അടയാളമാണ്. അപ്പോൾ നിന്റെ റബ്ബിനെ സ്തുതിച്ചുകൊണ്ട് നീ തസ്ബീഹ് നടത്തുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്തുകൊള്ളുക എന്ന് താൽപര്യം. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, താൻ പറയുന്നതല്ലാതെ അതിൽ നിന്ന് ഞാനും മനസ്സിലാക്കുന്നില്ല. ബുഖാരി. ഈ സൂറത്തിൽ അടങ്ങിയ സൂചനയാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൂണ്ടിക്കാട്ടിയത്. വേറെയും പല സംഗതികളും ഈ ഹദീസിൽ നിന്ന് ഗ്രഹിക്കുവാനുണ്ട്. നമ്മുടെ സന്ദർഭം അതല്ലാത്തതുകൊണ്ട് ആ വിവരണത്തിന് ഇവിടെ മുതിരുന്നില്ല. ഈ സൂറത്ത് അവതരിച്ചപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി തദ് നുഅയ്തു ഇലാ നഫ്സി, എനിക്ക് എന്റെ മരണവാർത്ത അറിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞതായി അഹ്മദും ബൈഹക്കിയും റഹ്മത്തുല്ലാഹി അലൈഹിമ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഈ സൂറത്തിന് സൂറത്തു തൗദിയ, യാത്രയപ്പിന്റെ അധ്യായം എന്നും പേർ പറയപ്പെട്ടിട്ടുള്ളത് ഇതുകൊണ്ടാണ്. ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തുന്ന ഒരു ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു, ഖുർആന്റെ താല്പര്യം സ്വീകരിച്ചുകൊണ്ട് ഈ സൂറത്തിലെ നിർദ്ദേശപ്രകാരം റുക്കുഇലും സുജൂദിലും വളരെ പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, സുബ്ഹാനക്കല്ലാഹുമ്മ റബ്ബനാ വബിഹംദിക അല്ലാഹുമ്മ അഫ്ഫിർലി, ഞങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവേ നിന്നെ സ്തുതിക്കുന്നതോടൊപ്പം നിനക്കു ഞാൻ സ്തോത്രകീർത്തനം ചെയ്യുന്നു, അള്ളാഹുവേ എനിക്ക് പുറത്തു തരേണമേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അവസാന കാലത്ത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ വഅതൂബു ഇലൈഹി, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടൊപ്പം ഞാൻ അവന് സ്തോത്രകീർത്തനം ചെയ്യുന്നു, അള്ളാഹുവിനോട് ഞാൻ പാപമോചനം തേടുകയും അവങ്കിലേക്ക് ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുകയും ചെയ്യുന്നു എന്ന് അധികം പറയാറുണ്ടായിരുന്നുവെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി അഹമ്മദും റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന കാലത്ത് അവിടുന്ന് നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞിരുന്നുവെന്ന് ഉമ്മുഹാനി റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിക്കുന്നു. മുമ്പില്ലാത്ത ഈ പതിവിന് കാരണം ചോദിച്ചപ്പോൾ ഈ സൂറത്തിൽ പ്രസ്താവിച്ച അടയാളം കണ്ടതുകൊണ്ടാണെന്ന് തിരുമേനി മറുപടി പറഞ്ഞതായും ആ രണ്ട് ഹദീസുകളിലും പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നു.
7: പരിശുദ്ധ ഖുർആനിന്റെ 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജിലെ 73-ാമത്തെ വചനത്തിൽ രണ്ട് പ്രാവശ്യം ഈച്ച എന്ന ജീവിയെപ്പറ്റി അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.

0: നോമ്പ്.
1: ഈ വചനത്തിലൂടെ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പുറമെ ആരാധിക്കപ്പെടുന്നവർ ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരാണ് എന്നാണ്. ഒരു ഈച്ചയെപ്പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ലോകത്തുള്ള സകല ആരാധ്യരും ഒരുമിച്ച് ചേർന്നാലും ഒരു ഈച്ചയെപ്പോലും അവർക്ക് സൃഷ്ടിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും റാഞ്ചിയെടുത്താൽ അത് തിരിച്ചുകൊണ്ടുവരാനും അവർക്ക് സാധ്യമല്ല എന്ന കാര്യമാണ്. പ്രാർത്ഥിക്കുന്നയാളുകളും പ്രാർത്ഥിക്കപ്പെടുന്നവരും അതീവ ദുർബലരാണെന്നും ഈ വചനത്തിൽ അല്ലാഹു തആല അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഈച്ചയെപ്പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിലുപരിയായി അതിനെ ഉപേക്ഷിച്ച് എല്ലാം സൃഷ്ടിക്കുകയും എല്ലാം പരിപാലിക്കുകയും എല്ലാം അറിയുകയും എല്ലാത്തിനും കഴിവുള്ളവനുമായ ലോകരക്ഷിതാവായ അല്ലാഹുവെ മാത്രം ആരാധിക്കണമെന്നതാണ് പരിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. അല്ലാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്നവർ അതീവ ദുർബലരാണ് എന്നും ഈ വചനം നമ്മെ അറിയിക്കുന്നു.
2: ഖുർആൻ അവതരിക്കുന്ന കാലത്ത് 1440 കൊല്ലത്തിൻ്റെയും മുമ്പ്, 14.5 നൂറ്റാണ്ട് മുമ്പ്, അറബി സാഹിത്യത്തിൻ്റെ ഏറ്റവും പുഷ്കലമായ, ഏറ്റവും ഉന്നതിയിൽ എത്തി നിൽക്കുന്ന കാലമായിരുന്നു അന്ന്. ഇപ്പോഴും അറബി ഭാഷാ ചരിത്രം പഠിക്കുന്ന വിദ്യാർത്ഥികൾ സാഹിത്യം പഠിക്കുന്നിടത്ത് ഏറ്റവും ഉത്കൃഷ്ടമായ കവിതകൾ ആ കാലത്തിറങ്ങിയ കവിതകളാണ്. മുഅല്ലഖാത്ത്, സബ് മുഅല്ലഖാത്ത് എന്നൊക്കെ പറയുന്ന നിലക്ക് 6-7 കവികളുടെ കവിതകളാണ് ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ അന്ന് സാഹിത്യം, കവിത ഒക്കെ അതിൻ്റെ ഏറ്റവും ഉന്നതിയിലെത്തിയ കാലമായിരുന്നു. മക്കയിൽ തന്നെ പല കവികളും ഉണ്ടായിരുന്നു. അപ്പോൾ ആ കവിതകളെ വെല്ലുന്ന, ആ കവിതകളെയും സാഹിത്യത്തെയും എല്ലാം അതിജയിക്കുന്ന വലിയൊരു സാഹിത്യ ആണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്തത്. അത് അള്ളാഹുവിൻ്റെ ഒരു ഹിക്മത്താണ്. അതായത് ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുകയും വേണം. മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ കാലത്തെ വടി പോലെ അല്ല ഇത്. ഇത് ഈ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്, ഒരു വേദഗ്രന്ഥമായി അള്ളാഹു നൽകിയത്. അപ്പോൾ ആ വേദഗ്രന്ഥം തന്നെയാണ് ദൃഷ്ടാന്തവും മുഅ്ജിസത്തും. അത് തന്നെയാണ്, അത് വലിയൊരു അത്ഭുതമായി തന്നെയാണ്. അതായത് ഇങ്ങനെ ഒരു ദൃഷ്ടാന്തം അള്ളാഹു ഇറക്കി എന്ന് മാത്രമല്ല, ആ വേദഗ്രന്ഥം മനുഷ്യനെ ഇതിലേക്ക്, സന്മാർഗത്തിലേക്ക്, ഇസ്ലാമിലേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ച് അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ഖുർആൻ്റെ ഈ ആകർഷണീയ വലയത്തിൽ പെടാതിരിക്കുകയില്ല. അത്ര ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അറബി ഭാഷ പഠിച്ച് ഖുർആൻ മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയും ഗംഭീരമാണ് അതിൻ്റെ ശൈലി. അത് അർത്ഥം വായിച്ചാൽ തന്നെ ഏകദേശം മനസ്സിലാവും, പക്ഷേ പരിഭാഷപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ പൂർണ്ണത നമുക്ക് ലഭിക്കുകയില്ല. അറബി ഭാഷ പഠിച്ചുകൊണ്ട് ഖുർആൻ വായിക്കാൻ പഠിക്കാൻ.
3: ഖുർആൻ പഠനം സാധാരണക്കാരിലേക്ക്. പീസ് റേഡിയോയിൽ ഇനി ഹൃദയവസന്തം. പീസ് റേഡിയോ ഒരുക്കുന്ന ഖുർആൻ പഠന പദ്ധതി പ്രോഗ്രാമിന്റെ ഇന്നത്തെ എപ്പിസോഡിൽ വിശുദ്ധ ഖുർആനിലെ സൂറ സ്വാഫാത്തിൽ നിന്നും 40-41 വചനങ്ങളാണ് ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി ക്ലാസ് എടുക്കുന്നത്.
4: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 40-ാമത്തെ വചനമാണ് ഒതുക്കേൽപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ 39-ാമത്തെ വചനമായിരുന്നു നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാഹു നാളെ പരലോകത്ത് അതികഠിനമായി ശിക്ഷിക്കുന്ന ആളുകളെക്കുറിച്ചാണ് തൊട്ടു മുമ്പുള്ള വചനത്തിൽ അല്ലാഹു വ്യക്തമാക്കിയത്. തുടർന്ന് പറയുന്നു, ഇല്ലാ ഇബാദല്ലാഹ്, അല്ലാഹുവിൻ്റെ അടിമകൾ ഒഴികെ. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കമാക്കപ്പെട്ട അടിമകൾ. ചില പ്രാമാണികരായ ഖുറാഉകൾ തന്നെ മുഖ്ലിസീൻ എന്നും ഖിറാഅത്ത് നടത്തിയതായി കാണാൻ സാധിക്കും. ഇല്ലാ ഇബാദല്ലാ, അല്ലാഹുവിൻ്റെ ദാസന്മാർ ഒഴികെ. ഇവിടെ ഇളാഫത്തു തഷ്രീഫ് അല്ലാഹുവിലേക്ക് ചേർത്തി പറയുമ്പോൾ അതൊരു മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഇളാഫത്താകുന്നു, ചേർത്തി പറയലാകുന്നു. അല്ലാഹുവിൻ്റെ ദാസന്മാർ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ പ്രത്യേകം ദാസന്മാർ, അവർ ഒഴികെ. അവരാരാണ്? അൽ മുഖ്ലസീൻ, നിഷ്കളങ്കമാക്കപ്പെട്ടവർ. അല്ലാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്താൽ ഇഖ്ലാസ് നൽകപ്പെട്ട, നിഷ്കളങ്കത്വം നൽകപ്പെട്ട ആളുകൾ എന്നർത്ഥം. അഖ്ലസ യുഖ്ലിസു ഇഖ്ലാസ്, അഖ്ലസ എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കമാക്കി, അതിനാണ് മുഖ്ലിസ് എന്ന് വരുന്നത്. ഇനി മുഖ്ലസ് എന്നാകുമ്പോൾ നിഷ്കളങ്കമാക്കപ്പെട്ടത് അല്ലെങ്കിൽ നിഷ്കളങ്കമാക്കപ്പെട്ട ആള് എന്നർത്ഥത്തിലാണ്. സുമ്മസ്തസ്നല്ലാഹു സുബ്ഹാനഹു മിൻ ഹാദൽ ഉമൂമി ഫഖാൽ, നേരത്തെ അല്ലാഹു മൊത്തത്തിൽ മനുഷ്യരെ അഭിസംബോധന ചെയ്തുകൊണ്ട് നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. ആ ഗണത്തിൽ നിന്ന് അല്ലാഹു വേർതിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇല്ല ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഹാദാ കമാ ഖാല തആല ഫി സൂറത്തുൽ അസ്ർ, ഇത് സൂറത്തുൽ അസ്റിൽ അല്ലാഹു പറഞ്ഞതുപോലെ ഒരു പരാമർശമാകുന്നു, അഥവാ കാലം തന്നെ സത്യം, മനുഷ്യൻ നഷ്ടത്തിലാകുന്നു എന്ന് പറഞ്ഞിട്ട് അല്ലാഹു പറയുന്നു, ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ്സബ്ർ. വിശ്വസിക്കുകയും സൽകർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ക്ഷമ കൊണ്ടും സത്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരും ഒഴികെ. എന്നതുപോലെ ആ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ആ ഗണത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ മുഖ്ലസീങ്ങളായ അഥവാ നിഷ്കളങ്കമാക്കപ്പെട്ട ഹൃദയമുള്ള ആളുകൾ അവർ മുക്തരാകുന്നു. ആരാണ് ഈ മുഖ്ലസീങ്ങൾ? അഖ്ലസൂലില്ലാഹി തബാറക വതആല ഫസ്തഖ്ലസഹുമുല്ലാഹു ലിനഫ്സിഹി ഫഹും മുഖ്ലിസൂൻ. ആദ്യം പറഞ്ഞ മുഖ്ലിസീൻ എന്ന് പറഞ്ഞതും മുഖ്ലസൂൻ എന്ന് പറഞ്ഞതും അതിൻ്റെ അർത്ഥത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. മുഖ്ലിസീൻ എന്ന് പറഞ്ഞാൽ അഖ്ലസു ലില്ലാഹി തബാറക വതആല, അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ച, ജീവിതം നയിച്ച ആളുകളാണ് മുഖ്ലിസീങ്ങൾ. എന്നാൽ മുഖ്ലസീങ്ങൾ എന്ന് പറഞ്ഞാൽ അല്ല അവരെ പ്രത്യേകമാക്കിയിരിക്കുന്നു. ഫസ്തഖ്ലസഹുമുല്ലാഹു ലിനഫ്സിഹി, അല്ല പ്രത്യേകം അവർക്ക് ഇഖ്ലാസ് നൽകിയിരിക്കുന്നു, അതാണ് മുഖ്ലസ് എന്ന് പറഞ്ഞാൽ. ലൈസു യദൂഖൂനൽ അദാബൽ അലീം, അവർ വേദനയേറിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നവരല്ല. വലാ യുനാഖിശൂന ഫിൽ ഹിസാബ്, അവർ വിചാരണ, കണിശമായ വിചാരണ, ആ വിചാരണക്ക് വിധേയമാക്കപ്പെടുന്നവരും അല്ല. ബൽ യതജാവസൂന അൻ സയ്യിആത്തിഹിം ഇൻ

പ്രതിഫലത്തിന് അർഹരാകുന്നു അവർ. അതാണ് ഇബ്നു കസീർ റഹ്മഹുള്ള ആ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നത്. അല്ലാമ സഈദി റഹ്മഹുള്ള പറയുന്നു, ഇല്ലാ ഇബാദല്ലാഹി തആല, ഈ പറഞ്ഞ ആളുകൾ അള്ളാഹുവിൻ്റെ ദാസന്മാരാകുന്നു. അല്ലദീന അഖ്ലസൂ ലഹു ഫീ ഇബാദതിഹി, അള്ളാഹുവിന് വേണ്ടി ഇഖ്ലാസോടുകൂടി ഇബാദത്ത് അനുഷ്ഠിച്ചവർ. ഫഅഖ്ലസഹും വഖ്തസഹും ബിറഹ്മതി, അപ്പോൾ അള്ളാഹ് അവരെ പ്രത്യേകമാക്കി, അള്ളാഹ് അവരെ ആത്മാർത്ഥതയുള്ളവരാക്കി. ഫഇന്നഹും, അവർ നാജൂൻ, അവർ വിജയിച്ചവരാകുന്നു, രക്ഷപ്പെട്ടവരാകുന്നു. മിനൽ അദാബിൽ അലീം, വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടവരാകുന്നു അവർ. ഇമാം തബരി റഹ്മഹുള്ള പറയുന്നത്, ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീന യഖൂൽ ഇല്ലാ ഇബാദല്ലാഹിൽ ലദീന അഖ്ലസഹും യൗമ ഖലഖഹും ലിറഹ്മതിഹി, അള്ളാഹുവിൻ്റെ കാരുണ്യത്താൽ അവരെ സൃഷ്ടിച്ച സമയത്ത് തന്നെ അള്ളാഹ് അവരോട് അവരെ ഇഖ്ലാസുള്ളവരാക്കിയിരിക്കുന്നു. വക്കത്തബ ലഹുമുസ് സഅദ, അവരുടെ കാര്യത്തിൽ അള്ളാഹു സൗഭാഗ്യത്തെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഫി ഉമ്മിൽ കിതാബ്, ലൗഹുൽ മഹ്ഫൂദിൽ, മൂലരേഖയിൽ. ഫഇന്നഹും ലാ യദൂഖൂന അൽആദാബ്, അവർ ശിക്ഷ അനുഭവിക്കുന്നവരല്ല, ആസ്വദിക്കുന്നവരല്ല. ലിഅന്നഹും, കാരണം അഹ്ലു ത്വാഅത്തില്ലാഹ് വ അഹ്ലുൽ ഈമാനി ബി, അവർ അള്ളാഹുവിന് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്, അള്ളാഹുവിൽ അവർ വിശ്വസിക്കുന്നവരാകുന്നു. അള്ളാഹു ആ ഗണത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇമാം ബഗ്‌വി റഹ്മ പറയുന്നു, അൽ മുവഹ്ഹിദീൻ, ഇവിടെ ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ എന്ന് പറഞ്ഞാൽ അത് തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ആളുകളാകുന്നു. ഈ പറഞ്ഞ ഓരോ വ്യാഖ്യാനവും ഒന്ന് ഒന്നിന് എതിരല്ല, ഓരോന്നും അതിൻ്റെ വിശദീകരണമായിട്ടാണ് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കഠിന കടോരമായ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ അർഹത നേടുന്നവർ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹത്തിന് കാരണക്കാരായ ആളുകളാകുന്നു. 41-ാമത്തെ വചനം, ഉലാഇക ലഹും റിസ്ഖും മഅലൂം, ഉലാഇക ലഹും, അവർക്കുണ്ട് റിസ്ഖുൻ, ഭക്ഷണമുണ്ട്, മഅലൂം, അറിയപ്പെട്ട ഭക്ഷണം. ഉലാഇക എന്ന് പറഞ്ഞാൽ അക്കൂട്ടർ, ലഹും എന്ന് പറഞ്ഞാൽ അവർക്കുണ്ട്, റിസ്ഖുൻ, റിസ്ഖ് എന്ന് പറഞ്ഞാൽ ഭക്ഷണം. മഅലൂം, അലിമ യഅലമു ഇൽമ്, അതിൻ്റെ മഫ്ഊൽ രൂപമാണ് മഅലൂം, അറിയപ്പെട്ടത് എന്നർത്ഥം. ഉലാഇക ദമീറു യഊദു അലാ ഇബാദില്ലാഹിൽ മുഖ്ലസീൻ, അവർ എന്ന് പറഞ്ഞതിലെ ലമീർ, അത് മടങ്ങുന്നത് ആ മുഖ്ലസീങ്ങളായ ദാസന്മാരിലേക്കാവുന്നു. പിന്നെ എന്താണ് റിസുഖും മഅലൂം എന്ന് പറഞ്ഞാൽ മുഫസ്സിരീങ്ങൾ അതിനെ പലതരത്തിലും വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. സ്വർഗവാസികൾക്ക് ഭക്ഷണപദാർത്ഥങ്ങൾ നൽകപ്പെടുന്നതിനെക്കുറിച്ച് സൂറത്തുൽ ബഖറിൽ അല്ലാഹു പറഞ്ഞു, വ ഉതൂബിഹി മുതശാബിഹ, പരസ്പരം സാദൃശ്യമുള്ളത് അവർക്ക് നൽകപ്പെടും. അഥവാ ഈ സ്വർഗത്തിൽ നൽകപ്പെടുന്ന ഏത് വസ്തുക്കളാകട്ടെ ദുനിയാവിലേതുമായി പേരിൽ മാത്രമായിരിക്കും സാദൃശ്യം, അതല്ലെങ്കിൽ രൂപസാദൃശ്യമുണ്ടായേക്കാം. അതിൻ്റെ ഗുണത്തിലോ അതിൻ്റെ മേന്മയിലോ അതിൻ്റെ മറ്റേതെങ്കിലും കാര്യത്തിലോ സ്വർഗത്തിലേതുമായി അതിന് യാതൊരു ബന്ധവുമില്ല എന്നത് വേറെ ചില വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഏതായിരുന്നാലും അള്ളാഹു പറയുന്നു, റിസ്ഖും മഅലൂം, പരിചിതമായ അറിയപ്പെട്ട ഭക്ഷണം അവർക്ക് ഉണ്ട്. തബരി റഹ്മത്ത് പറയുന്നു, യഖൂലു ഹാഉലാഇഹും ഇബാദുല്ലാഹിൽ മുഖ്ലസൂൻ ലഹും റിസ്ഖും മഅലൂം, ഈ പറഞ്ഞ ആൾക്കാർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ, അള്ളാഹു നിഷ്കളങ്കത്വം നൽകിയ ആളുകളാകുന്നു, അവർക്ക് അറിയപ്പെട്ട ഭക്ഷണമുണ്ട്. വദാലിക റിസ്ഖുൽ മഅലൂം ഹുവൽ ഫവാകിഹ്, ഈ അറിയപ്പെട്ട പരിചിതമായത് എന്ന് പറഞ്ഞത് പഴവർഗ്ഗങ്ങളെക്കുറിച്ചാകുന്നു. അല്ലത്തീ ഖലഖഹല്ലാഹു ലഹും ഫിൽ ജന്ന, സ്വർഗത്തിൽ അള്ളാഹ് അവർക്ക് നൽകുന്ന പഴവർഗ്ഗങ്ങളെക്കുറിച്ചാകുന്നു. അതേപോലെ തന്നെ മറ്റൊരു വചനത്തിൽ കാണാം, വയുത്വാഫു അലൈഹിം ബി ആനിയതിം മിൻ ഫിദ്ദതിം വഅക്വാബ് വഅക്വാബിൻ കാനത് ഖവാരീറ ഖവാരീറ മിൻ ഫിദ്ദതിം ഖദ്ദറൂഹാ തഖ്ദീറ. സ്വർഗക്കാരെക്കുറിച്ച് പറയുന്നിടത്ത് സൂറത്തുൽ ഇൻസാൻ

0: പതിനഞ്ച് പതിനാറ് വചനത്തിൽ അല്ലാഹു പറയാണ്, വയുത്വാഫു അലൈഹിം, അവരിലൂടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ബിആനിയത്തിൻ മിൻ ഫിദ്ദ, വെള്ളിയുടെ പാത്രത്താൽ. വഅക്വാബിൻ, അതേപോലെ തന്നെ പാനപാത്രങ്ങളാലും. അതാകട്ടെ കാനത്ത് ഖവാരീറ, സ്ഫടിക സമാനമായിട്ടുണ്ട്. ഖവാരീറ മിൻ ഫിദ്ദ, അതിൻ്റെ നൈർമല്യത്താൽ വെള്ളിയുടേതുപോലെയുള്ള സ്ഫടിക സമാനമായ പാത്രങ്ങൾ. ഖദ്ദറൂഹ തഖ്ദീറ, അതിനൊരു തോത് അവർ കണക്കാക്കിയിരിക്കും. എത്രയാണോ, എത്ര അളവിലാണോ പാനീയം നൽകേണ്ടത്, അത് അവർ കണക്കാക്കിയിരിക്കും. അതുപോലെ തന്നെ റിസ്ഖും മഅലൂം എന്നതിന് വ്യാഖ്യാനിക്കുന്നിടത്ത് മുഫസ്സിരീങ്ങൾ പറയുന്നു, അത് ഭക്ഷണം, പരിചിതമായ ഭക്ഷണമായിരിക്കും. ഭക്ഷണം നൽകുന്നതാകട്ടെ അതും പ്രത്യേകം പറയപ്പെട്ട, നിർണയിക്കപ്പെട്ട സമയമായിരിക്കും. സൂറത്ത് മറിയമിൽ കാണാം, വലഹും റിസ്ഖുഹും ഫീഹാ ബുക്റതൻ വഅശിയാ. വലഹും, അവർക്കുണ്ടായിരിക്കും. റിസ്ഖുഹും, അവരുടെ ഭക്ഷണം അഥവാ സ്വർഗീയ ഭക്ഷണം. ഫീഹാ, ആ സ്വർഗത്തിൽ. ബുക്റതൻ വഅശിയാ, പ്രഭാതത്തിലും പ്രദോഷത്തിലും. അപ്പോൾ ആ സമയവും മഅലൂമായ സമയമാകുന്നു, അല്ലെങ്കിൽ പരിചിതമായ, നിർണയിക്കപ്പെട്ടതാകുന്നു എന്ന് വ്യാഖ്യാനിച്ചത് കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സ്വർഗീയ ഭക്ഷണത്തെക്കുറിച്ചുള്ള ആയത്തുകളിലും ഹദീസിലുമുള്ള പരാമർശങ്ങളെക്കുറിച്ച് മുഫസ്സിരീങ്ങൾ പറയുന്നൊരു കാര്യം, സ്വർഗത്തിലെ ഭക്ഷണങ്ങൾ യഥാർത്ഥത്തിൽ വിശപ്പകറ്റാനുള്ള ഭക്ഷണമല്ല. വിശപ്പകറ്റുക എന്നൊരവസ്ഥ അവിടെ ഇല്ല. പോഷണം നൽകുന്ന ഭക്ഷണവും അല്ല, ആനന്ദിക്കുവാനുള്ള, സുഖിക്കുവാനുള്ള ഭക്ഷണമാകുന്നു. അന്ന റിസ്ഖഹും കുല്ലഹു ഫവാക്കിഹ്, സ്വർഗവാസികൾക്ക് നൽകുന്നതെല്ലാം സന്തോഷിക്കാനുള്ള, ആനന്ദിക്കാനുള്ള ഭക്ഷണമാകുന്നു. യതഫക്കഹൂന ബിഹാ വയതലദ്ദൂന, ആ ഭക്ഷ്യപദാർത്ഥങ്ങളെ കൊണ്ടവർ ആനന്ദിക്കുന്നു, അവർ ആസ്വദിക്കുന്നു. വലൈസ ഫീ റിസ്ഖിഹിം ഖൂത്തുൻ യുഖവ്വിമു അബ്ദാനഹും, തങ്ങളുടെ ശാരീരികമായ സൗഖ്യത്തിന്, അല്ലെങ്കിൽ ശാരീരികമായ ക്ഷമതക്കാവശ്യമായ ഭക്ഷണമല്ല അവിടെയുള്ളത്. ലിഅന്നഹും ഇദാ ദഖലു അൽ ജന്ന നൂദു, കാരണമെന്താണ്? സ്വർഗത്തിലേക്ക് അവർ പ്രവേശിപ്പിക്കപ്പെട്ടാൽ അവിടുന്ന് വിളിച്ചു പറയപ്പെടും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്നക്കും ലൻ തസിഹു ഫലാ തസ്ഖമു അബദ, ഇന്നക്കും അൻ തസിഹു ഫലാ തസ്ഖമു അബദ, നിങ്ങൾ ആരോഗ്യമുള്ളവരാകുന്നു, രോഗം ഇനി നിങ്ങൾക്ക് ബാധിക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. വ ഇന്നലക്കും അൻ തഹ്യു ഫലാ തമൂതു അബദ, നിങ്ങൾ ജീവിക്കുന്നവരാകുന്നു, മരണം ഇനി നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. വ ഇന്നലക്കും അൻ തഷിബു ഫലാ തഹ്റമു അബദ, നിങ്ങൾ യുവത്വം പ്രാപിച്ചവരാകുന്നു, ഇനി നിങ്ങൾക്ക് വാർദ്ധക്യമുണ്ടാവുകയില്ല. വ ഇന്നലക്കും അൻ തൻഅമു ഫലാ തബ്തഇസു അബദ, നിങ്ങൾ സുഖാനുഗ്രഹത്തിലാകുന്നു, നിങ്ങൾക്കിനി ദുഃഖത്തിൻ്റെ അവസ്ഥ, പ്രയാസത്തിൻ്റെ അവസ്ഥ ഉണ്ടാകുന്നതേ അല്ല. അബദ എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇനി ആ അവസ്ഥ ഉണ്ടാവുകയില്ല. അള്ളാഹു ഈ ദുനിയാവിലെ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ടുള്ള, അവൻ്റെ ആജ്ഞാനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കുന്നതിലൂടെ ഈ പറയപ്പെട്ട സൗഭാഗ്യവാന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഹദീസ് ഇമാം മുസ്ലിമിൻ്റെ സ്വഹീഹിൽ 2837-ാമത്തെ ഹദീസായി കാണാൻ സാധിക്കും. മാത്രമല്ല, സ്വർഗക്കാർക്ക് ആനന്ദകരമായ ഭക്ഷണം നൽകപ്പെടും എന്നതിന് പുറമേ അവർക്ക് അനുയോജ്യകളായ ഇണകളെയും അവിടെ നൽകും. ആ ഇണകളോടൊത്ത് സുഖസുന്ദരമായ ജീവിതം, ആനന്ദപൂർണമായ ജീവിതമായിരിക്കും അവിടെ അവർ നയിക്കുക. സൂറത്ത് യാസീനിൽ കാണാം,
1: ഇന്ന അസ്ഹാബൽ ജന്നതിൽ യൗമ ഫീ ശുഗുലിൻ ഫാകിഹൂൻ,
0: തീർച്ചയായും സ്വർഗക്കാർ ആ സ്വർഗത്തിൽ ഓരോ പ്രവർത്തനങ്ങളിൽ ആനന്ദിച്ചുകൊണ്ട് സന്തോഷപൂർവ്വം കഴിയുന്നവരായിരിക്കും.
1: ഹും വ അസ്വാജുഹും,
0: അവരും അവരുടെ ഇണകളും.
1: ഫീ ദിലാലിൻ അലൽ അറായിക മുത്തകിഊൻ,
0: സ്വർഗീയ തണലുകളിൽ, ചാരുകട്ടിലുകളിൽ, അലങ്കരിക്കപ്പെട്ട ചാരുകട്ടിലുകളിൽ ചാരിയിരിക്കുന്നവരായിരിക്കും.
1: ലഹും ഫീഹാ ഫാകിഹതും വലഹും മാ യദ്ദഊൻ, ലഹും ഫീഹാ ഫാകിഹതുൻ വലഹും ഫീഹാ മാ യദ്ദഊൻ.
0: അവർ ആ സ്വർഗത്തിൽ അവർക്ക് പഴവർഗ്ഗങ്ങളുണ്ടായിരിക്കും, അതുപോലെ തന്നെ അവർ ആവശ്യപ്പെടുന്ന അവർ തേടുന്ന എന്തും അവർക്കവിടെ ലഭിക്കും. സൂറത്ത് യാസീനിലെ 55 മുതൽ 57 വരെയുള്ള വചനങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. അഥവാ സ്വർഗത്തിൽ നൽകപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാകട്ടെ, സ്വർഗീയമായ സുഖ സൗകര്യങ്ങളെക്കുറിച്ചാകട്ടെ, അത് ഈ ദുനിയാവിലേതുമായി യാതൊരു ബന്ധവുമില്ലാത്തതാണെന്നത് ഖുർആനും ഹദീസും പഠിപ്പിക്കുന്ന കാര്യമാണ്. മാത്രമല്ല, ആ സ്വർഗക്കാർക്ക് യാതൊരു തരത്തിലും ദുനിയാവിലെ ചെറിയതോ വലിയതോ ആയ ഒരു പ്രയാസവും അവർ അനുഭവിക്കേണ്ടി വരികയില്ല. തികച്ചും ആനന്ദപൂർണമായ, സമാധാനപൂർണമായ, സന്തോഷകരമായ ജീവിതമാണ് സ്വർഗക്കാർക്ക് ഉണ്ടാകുമെന്ന് അല്ലാഹു വാഗ്ദാനം ചെയ്യുന്നത്. 42-ാമത്തെ വചനം,
1: ഫവാകിഹു വഹും മുക്രമൂൻ ഫീ ജന്നാതിൻ നഈം.
0: തൊട്ടുമുകളിൽ പറഞ്ഞ അവർക്കവിടെ അറിയപ്പെട്ട ഭക്ഷണമുണ്ടായിരിക്കുമെന്ന് പറഞ്ഞതിന് ശേഷം 42-ാമത്തെ വചനത്തിൽ പറയുന്നു, ഫവാകിഹു, പഴവർഗ്ഗങ്ങൾ. ഫാകിഹത്ത് എന്നതിൻ്റെ ബഹുവചനമാണ് ഫവാകിഹ്. ഫവാകിഹു, പഴവർഗ്ഗങ്ങൾ. വഹും, അവർ. മുഖ്റമൂൻ, ആദരിക്കപ്പെടുന്നവരാകുന്നു. ഫീ ജന്നാത്തിൻ, സ്വർഗത്തോപ്പുകളിൽ. അന്നഈം, സുഖാനുഗ്രഹത്തിൻ്റേതായ സ്വർഗത്തോപ്പുകളിൽ അവർ ആദരിക്കപ്പെടുന്നവരുമാകുന്നു. സഹോദരന്മാരെ, സഹോദരികളെ, സ്വർഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ആ സ്വർഗം എനിക്കോ നിങ്ങൾക്കോ നഷ്ടപ്പെട്ടുകൂടാ എന്ന അങ്ങേയറ്റത്ത ആഗ്രഹം, ജാഗ്രതാബോധം നാം ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. സ്വർഗം നഷ്ടമാകാൻ കാരണമാകുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് തീർച്ചയായും എന്ത് വില കൊടുത്തും, എന്ത് പ്രയാസം സഹിച്ചും, എന്ത് ത്യാഗം സഹിച്ചും മാറി നിൽക്കാൻ, സ്വർഗം ലഭിക്കാനാവശ്യമായ തരത്തിൽ നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ ആ തരത്തിൽ സ്വർഗം ലഭിക്കുന്ന, അല്ലാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുന്ന, സ്വർഗത്തിൽ ആദരിക്കുന്ന ആ സൗഭാഗ്യവാന്മാരിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയ്യിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: ജസാകുമുല്ലാഹു ഖൈറൻ. മാന്യ ശ്രോതാക്കൾ കേട്ടത് പീസ് റേഡിയോ ഹൃദയവസന്തം പ്രോഗ്രാമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ ബഹുമാന്യനായ മുഹമ്മദ് കുട്ടി സലഫി ക്ലാസ് എടുത്തത് വിശുദ്ധ ഖുർആനിലെ സ്വറത്ത് സ്വാഫാത്തിൽ നിന്നും 40-41 വചനങ്ങളാണ്.
3: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ഒരു മനസ്സിൻ്റെ ഏറ്റവും നല്ലൊരു ഗുണം എന്നുള്ളത് നന്ദിയാണ്. നമുക്കതിനുമാത്രം സന്തോഷവും പ്രയോജനവും ഉപകാരവും നൽകിയിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എന്തെങ്കിലും പകരം നൽകാനുള്ള ഒരു മനസ്സ്, അതാണ് ഒരുപക്ഷേ മാതാപിതാക്കളോടുള്ള കടമകൾക്ക് പിന്നിൽ, നമ്മുടെ സുഹൃത്തുക്കളോടുള്ള ബന്ധങ്ങൾക്ക് പിന്നിൽ, നമ്മുടെ മതപരമായ ആരാധനകൾക്കും വിശ്വാസങ്ങൾക്കും പിന്നിലുള്ളതെല്ലാം ഈ നന്ദി ബോധമാണ്. ഒരുപക്ഷേ ഈ നന്ദി ഏറ്റവും ആത്മാർത്ഥമായും വൈകാരികമായും ഹൃദ്യമായും പകർന്നു നൽകുന്ന നിമിഷങ്ങൾ നമ്മൾ കണ്ടത് റേഡിയോയുടെ ഫീഡ്ബാക്കിലൂടെയാണ്. ജീവിതത്തിൽ ഇസ്ലാമിനെക്കുറിച്ച് അറിയാനും നന്മകളെക്കുറിച്ച് ശ്രവിക്കുവാനും ജീവിത സമാധാനത്തിന് ആവശ്യമായ അറിവുകൾ ലഭിക്കുവാനും വഴിയില്ലാത്തവർ, ജീവിതത്തിൽ എവിടെയോ ഏതെല്ലാം തുരുത്തുകളിൽ തിരക്ക് പിടിച്ച് ജീവിക്കുന്നവർ, അടുക്കളകളിൽ, ഓഫീസുകളിൽ, യാത്രകളിലെല്ലാം വേളകളിലും ഇസ്ലാമിനെക്കുറിച്ച് കേൾക്കുവാനും പഠിക്കുവാനുമുള്ള ഈ റേഡിയോ സംവിധാനം, പീസ് റേഡിയോ സംവിധാനം, യഥാർത്ഥത്തിൽ പല സുഹൃത്തുക്കൾക്കും വലിയ സന്തോഷമാണ് ഉണ്ടായത്. അതിന് നന്ദി അവർ പലപ്പോഴും വാക്കുകളായി നമ്മുടെ ഫീഡ്ബാക്കിൽ അയക്കാറുണ്ട്, പലതും നമ്മൾ കേൾപ്പിക്കാറുണ്ട്. ഈ ഒരു നന്ദി ബോധം തന്നെയാണ് നമ്മുടെ റേഡിയോയെ നിലനിർത്തുന്നതും. വലിയ ഭാരിച്ച സാമ്പത്തിക ചിലവുകളുള്ള നമ്മുടെ ഈ ഒരു റേഡിയോയുടെ സംരംഭത്തിലേക്ക് ധാരാളം ആളുകൾ അകമഴിഞ്ഞ് സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സഹായങ്ങളാണ് ഇതിനെ നിലനിർത്തുന്നത്. ആ സപ്പോർട്ട്, അതിനോട് കാണിക്കുന്ന സപ്പോർട്ട് ഏറ്റവും പ്രധാനമാണ്. ഒരുപക്ഷെ ഏറ്റവും പ്രതിഫലാർഹമായതിൽ ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ. ആരെങ്കിലും ചോദിക്കുമ്പോൾ എന്തെങ്കിലും എടുത്തു കൊടുക്കുക എന്നതിലുപരി, ഒരുപക്ഷെ മരിച്ചാലും എനിക്ക് ശേഷിക്കണം എന്നതാണ് സമ്പത്ത് ചെലവഴിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധികളുടെ സന്ദർഭങ്ങളിൽ നമ്മൾ ചെലവഴിക്കുന്നത് നമുക്ക് കൂടുതൽ പുണ്യകരമാണല്ലോ. അപ്പോൾ ഇവിടെ ഏറ്റവും നല്ലൊരു പ്രതിഫലം കിട്ടുന്നൊരു കാര്യമാണിതെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു 50,000-ൽ താഴെ ആളുകൾ ഏകദേശം ഒരേ സമയം എന്നോണം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു അപ്ലിക്കേഷനാണ് പീസ് റേഡിയോ എന്നത്. ധാരാളം വീടുകളിൽ, കുടുംബങ്ങളിൽ ആളുകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നാം ചെറിയൊരു തുക നൽകുമ്പോൾ ആ നന്മകൾ ആരിലേക്കെല്ലാം എത്തിക്കുന്നുവോ, ആ മഹാപ്രവാഹത്തിൽ, ആ നന്മയിൽ നമ്മൾ സാക്ഷികളാവുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ അതുമാത്രമല്ല, നമ്മൾ റേഡിയോയിൽ അവതരിപ്പിക്കപ്പെടുന്ന പരിപാടികളെല്ലാം വലിയ വാരിച്ച സാമ്പത്തിക ചെലവ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളത് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഏതു കാലഘട്ടങ്ങളിലും അത് പുസ്തകങ്ങളെപ്പോലെ, മറ്ററിവുകളെപ്പോലെ, ഏതു കാലഘട്ടങ്ങളിലും അത് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ്, വിവിധ രൂപത്തിലത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുന്ന, പഠിപ്പിച്ചു കൊടുക്കുന്ന അറിവാണല്ലോ മരിച്ചാലും നമുക്ക് ശേഷിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് ഇസ്ലാമിക വിജ്ഞാനങ്ങളുടെ പ്രചരണത്തിന് വേണ്ടിയുള്ള, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുവാണ് ഈ മഹാസംരംഭത്തിൽ നമുക്ക് ലോകത്തിൻ്റെ എവിടെ നിന്നും ഭാഗവാക്കാകാം. സാമ്പത്തികമായും, അതല്ല, നമ്മുടെ നല്ല അഭിപ്രായങ്ങളിലൂടെയും മാർഗനിർദ്ദേശങ്ങളിലൂടെയും ഈ രംഗത്തെ പ്രോത്സാഹിപ്പിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ നമുക്ക് റേഡിയോക്ക് നൽകുവാനുള്ള വഴികളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ നിങ്ങളെ അറിയിക്കും. അത് പരിഗണിച്ച് ഇതിനുവേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു നമ്മുടെ ദാനധർമ്മങ്ങൾക്ക് അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യട്ടെ.
4: നമ്മുടെ ദൈനംദിന ഇസ്ലാമിക ജീവിതത്തിൽ പ്രകാശമായി കൂടെയുണ്ടാകാൻ ജമീൽ ആപ്പ് കൂടുതൽ ഫീച്ചറുകളോടെ ഇപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ. ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ലളിതവും മനോഹരവുമായ ഹോം ഡാഷ്ബോർഡ് കാണാം. ഇവിടെ കൃത്യമായ നമസ്കാര സമയവും അതിലേക്കുള്ള കൗണ്ട് ഡൗണും കാണാം. കൂടാതെ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഫീച്ചറുകൾ ഹോം സ്ക്രീനിൽ തന്നെ ക്രമീകരിക്കാനും സാധിക്കും. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഖുർആൻ പ്രോ. മുതിർന്നവർക്ക് കൈകളിൽ ഒതുക്കി ഓതാൻ സാധിക്കുന്ന മനോഹരമായ മുസ്ഹഫ് പേജ് വ്യൂ ഇതിലുണ്ട്. ഒരു യഥാർത്ഥ ഖുർആൻ പേജ് മറിക്കുന്നത് പോലെ സുഖകരമായി തന്നെ ഇത് ഉപയോഗിക്കാം. രാത്രി സമയങ്ങളിൽ കണ്ണിന് ആയാസമില്ലാതെ ഓതാൻ സെപ്പിയ ഡാർക്ക് തീമുകളും ലഭ്യമാണ്. കുട്ടികൾക്കും തുടക്കക്കാർക്കും പഠിക്കാൻ സഹായിക്കുന്ന വേഴ്സ് റീഡിംഗ് മോഡ് ഇതിലുണ്ട്. ഓരോ ആയത്തിൻ്റെയും മലയാളം, ഇംഗ്ലീഷ് പരിഭാഷകളും ഒപ്പം ഓരോ വാക്കുകളുടെയും അർത്ഥവും ഇതിലൂടെ മനസ്സിലാക്കാം. പ്രശസ്ത ഖാരിഈകളുടെ ശബ്ദത്തിൽ വിശുദ്ധ ഖുർആൻ കേൾക്കാനും ഓഫ്ലൈനായി ഡൗൺലോഡ് ചെയ്യാനും ഇതിൽ സൗകര്യമുണ്ട്. പ്രാർത്ഥനകൾ ശീലമാക്കാൻ അദ്ക്കാർ ആൻഡ് ദുആ സെക്ഷൻ സഹായിക്കും. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ദിക്റുകൾ, ഉറങ്ങുന്നതിന് മുമ്പുള്ള പ്രാർത്ഥനകൾ എന്നിവയെല്ലാം ലളിതമായി കാറ്റഗറിയായി തിരിച്ചു നൽകിയിരിക്കുന്നു. ഇതിൻ്റെ കൂടെയുള്ള ഓഡിയോ കേട്ട് കുട്ടികൾക്ക് ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ 99 നാമങ്ങൾ അവയുടെ അർത്ഥസഹിതം പഠിക്കാൻ അസ്മാഉൽ ഹുസ്ന സെക്ഷൻ ഉപയോഗിക്കാം. ഓരോ പേരിൻ്റെയും വിശദമായ അർത്ഥവും അതുമായി ബന്ധപ്പെട്ട ഓഡിയോ വീഡിയോകളും ഇതിലൂടെ കാണാം. നമ്മൾ എവിടെയാണെങ്കിലും കൃത്യമായ ഖിബില ദിശ കണ്ടെത്താൻ ജമീൽ ആപ്പിലെ ഖിബില ഫൈൻഡർ സഹായിക്കും. ഫോൺ നേരെ പിടിക്കുമ്പോൾ ഖിബിലയുടെ ദിശ കൃത്യമായാൽ സ്ക്രീനിൽ പച്ച നിറത്തിലുള്ള സിഗ്നൽ തെളിയും. വിജ്ഞാനപ്രദമായ പ്രഭാഷണങ്ങൾ കേൾക്കാനും കാണാനും വിപുലമായ ഓഡിയോ വീഡിയോ ലൈബ്രറികൾ ആപ്പിലുണ്ട്. ലോക്ക് സ്ക്രീനിലിട്ടും ബാക്ക്ഗ്രൗണ്ടിലും ഓഡിയോ കേൾക്കാം. സ്ലീപ്പ് ടൈമർ വെച്ച് പ്ലേബാക്ക് നിയന്ത്രിക്കാനും സാധിക്കും. ഒപ്പം ഇസ്ലാമിക പുസ്തകങ്ങളും PDFകളും വായിക്കാനുള്ള ഫീച്ചറുമുണ്ട്. ദിവസവും നല്ല ചിന്തകൾ സമ്മാനിക്കുന്ന വഴിവിളക്ക്, ഡെയിലി ഇൻസ്പിറേഷൻസ് കാർഡുകൾ ഇതിലുണ്ട്. ഇത് സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യാം. കൂടാതെ ഡെയിലി പ്ലാനർ വഴി നിങ്ങളുടെ നിസ്കാരങ്ങൾ, ഖുർആൻ ഓതൽ, നല്ല ശീലങ്ങൾ എന്നിവയൊക്കെ കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഖുർആൻ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഖുർആൻ റീഡിംഗ് ഗോൾസ് ഇതിലൊരുക്കിയിട്ടുണ്ട്. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ ഓതി തീർക്കാനുള്ള പ്ലാൻ സെറ്റ് ചെയ്താൽ ദിവസേന ഓതേണ്ട ടാർഗറ്റ് ആപ്പ് തന്നെ കാണിച്ചു തരും. കൂടാതെ റമദാൻ നോമ്പുകളും ഖലാ നോമ്പുകളും രേഖപ്പെടുത്താൻ ഫാസ്റ്റിംഗ് ട്രാക്കറുമുണ്ട്. നിങ്ങളുടെ സകാത്ത് കണക്കുകൂട്ടലുകൾ കൃത്യമാക്കാൻ സകാത്ത് ടൂൾസ് സഹായിക്കും. സ്വർണം, വെള്ളി, പണം, കച്ചവടം, കൃഷി തുടങ്ങി 9 കാറ്റഗറികളിലെ വിവരങ്ങളും ബാധ്യതകളും നൽകിയാൽ ലൈവ് നിസ്വാബ് നിരക്കനുസരിച്ച് സകാത്ത് തുക കൃത്യമായി കണക്കാക്കാം. മികച്ച ഡാർക്ക് മോഡ് ഫീച്ചറും വ്യക്തിഗത റിമൈൻഡറുകളും ജമീൽ ആപ്പിനെ കൂടുതൽ പ്രിയങ്കരമാക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഉപകാരപ്രദമായ ജമീൽ ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ ആത്മീയ യാത്ര കൂടുതൽ മനോഹരമാക്കൂ.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട ഒരു സംഭവം ഉണ്ടല്ലോ, പ്രവാചകന്റെ ഒരു ഹദീസ് ഉണ്ട്, അദ്ദുന്യ സിജ്നുൽ മുഅ്മിൻ വ ജന്നത്തുൽ കാഫിർ. ദുനിയാവെന്ന് പറയുന്നത് മുഅ്മിൻ്റെ പിന്നെ ജയിലും കാഫിറിൻ്റെ സ്വർഗവുമാണ് എന്നാണ് ഹദീസ്. അപ്പോൾ ഈ ഹദീസിൻ്റെ ഹദീസ് ചുറ്റിപ്പറ്റി മഹാനായ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ളയോട് ചേർത്ത് പറയുന്നൊരു സംഭവമാണ്. അദ്ദേഹം ഖാളിയാണ്, ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ഖാളിയാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ അമ്യൂണിറ്റീസ് അദ്ദേഹത്തിനുണ്ട്, അതിൻ്റെ സൗകര്യങ്ങളുണ്ട്. പിന്നെ ഭരണകൂടത്തിൻ്റെ ഒരു ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയാണല്ലോ. അപ്പോൾ ആ നിലക്ക് അദ്ദേഹത്തിൻ്റെ അമ്യൂണിറ്റീസ്, അദ്ദേഹം ഒരു വാഹനപ്പുറത്ത്, ഔദ്യോഗികമായുള്ള അദ്ദേഹത്തിൻ്റെ വാഹനപ്പുറത്ത് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. അപ്പോൾ വഴിയരികിൽ ഒരു എണ്ണ ജെയ്ത്ത് എണ്ണ വിൽക്കുന്നൊരു ഒരു കച്ചവടക്കാരൻ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ പ്രവാചകൻ കളവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താണ് പ്രവാചകൻ പറഞ്ഞ കളവ്? അപ്പോൾ ഈ ഹദീസാണ് അദ്ദേഹം പറഞ്ഞത്, ദുനിയാവ് അതെ ഈ കച്ചവടക്കാരൻ അങ്ങോട്ട് പറഞ്ഞത്, ദുനിയാവ് കളവ് പറഞ്ഞിട്ടുണ്ടല്ല, നിങ്ങളെ പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഇതാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ പോയിന്റ്. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു യഹൂദിയാണ് അഥവാ കാഫിറാണ്, അപ്പോൾ എനിക്കത് ദുനിയാവ് സ്വർഗമാകണം, നിങ്ങൾക്ക് ദുനിയാവ് ജയിലുമാകണം. അപ്പോൾ നിങ്ങളാണെങ്കിൽ പിന്നെ ഇപ്പോൾ ഭരണകൂടത്തിൻ്റെ ഔദ്യോഗിക പദവിയുള്ള ഒരു വ്യക്തിയാണ്, അതിൻ്റെ സൗകര്യങ്ങൾ ഇവിടെ പറ്റുന്നു. ഞാനാണെങ്കിൽ എൻ്റെ ജീവിതം കഴിഞ്ഞു പോകണമെങ്കിൽ ഈ പിന്നെ വഴിയരികിൽ നിന്ന് വെയിലത്ത് എണ്ണ വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പണം ഉണ്ടാക്കണം. അപ്പോൾ ആരാണ് സ്വർഗീയാനുഭൂതി ഇവിടെ അനുഭവിക്കുന്നത്, ആരാണ് പിന്നെ ജയിലിൽ അനുഭവിക്കുന്നത്, ജയിലനുഭവങ്ങൾ നേരിടുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചു എന്നാണ് സംഭവം. അപ്പോൾ ഇബ്നു ഹജർ അസ്കലാനി റഹിമഹുള്ള പറഞ്ഞു, പ്രവാചകൻ പറഞ്ഞത് തെറ്റിയിട്ടില്ല, നിങ്ങൾ മനസ്സിലാക്കിയതാണ് തെറ്റിയത്. ദുനിയാവ് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ജയിൽ തന്നെയാണ്, ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗവുമാണ്. പക്ഷേ ഇത് ബോധ്യപ്പെടുക പരലോകത്തെത്തുമ്പോഴായിരിക്കും എന്നാണ്. പരലോകത്തെത്തി സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ ഒരു മുഅ്മിന് മനസ്സിലാകും, ഇവിടെ എന്ത് തന്നെ സൗകര്യത്തിൽ ജീവിച്ച വ്യക്തിയാണെങ്കിലും അവർക്ക് മനസ്സിലാകും, ഞാൻ ഇത്രയും കാലം ഒരു ജയിലറയിലായിരുന്നു എന്ന്. നരകത്തിലെത്തുമ്പോൾ ഒരു സത്യനിഷേധിക്കും മനസ്സിലാകും, ഞാൻ എത്ര തന്നെ പ്രയാസപ്പെട്ടാണ് ദുനിയാവിൽ കഴിഞ്ഞതെങ്കിലും അത് സ്വർഗമായിരുന്നു എന്ന് അവർക്കിവിടെ
3: ശരിക്കും അതിർത്തികളോ അതിർവരമ്പുകളോ ഒന്നും ഇല്ല.
6: അതായത്
3: അവിടെ എത്തുമ്പം നേരെ തിരിച്ചാണ്.
6: അതായത്
3: വിശ്വാസികൾക്ക് നേരെ ഇവിടെ കുറെ പിന്നെ പരിധികളും ചെയ്യരുത്, അരുതകൾ കുറെ ഉണ്ട് ഇവിടെ,
6: അതിരുകൾ.
3: അതെ, പക്ഷെ അത് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ സ്വതന്ത്രരാണ് എന്നുള്ള ആ ഒരു താരതമ്യമാണ് മാഷാല്ല നല്ലൊരു.
6: നമുക്കും തന്നെ ചിലപ്പോൾ അത് ആ സംഭവം ഇങ്ങനെ വായിച്ചു പോകുമ്പോൾ ആദ്യത്തിൽ ശരിയാണല്ലോ, മുഅ്മിനീങ്ങളെല്ലാവരും ഇവിടെ ജയിൽ അനുഭവങ്ങളല്ല നേരിടുന്നത്. ഇപ്പോൾ യഥാർത്ഥത്തിൽ സ്വർഗത്തിലെത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയും, നമ്മൾ എത്ര അനുഭൂതിയിൽ ഇവിടെ ജീവിച്ചവരാണെങ്കിലും ഇതൊരു ജയിൽ തന്നെയായിരുന്നു എന്നുള്ളത്. അതൊരു മനോഹരമായ സംഭവമാണ്. പ്രവാചകൻ്റെ ഹദീസ് മനസ്സിലാക്കുന്നിടത്ത് മുൻഗാമികളുടെ അവരുടെ ഒരു പിന്നെ അവരുടെ സംഭാവന, അല്ലെങ്കിൽ അവർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള തരം സംഗതികൾ നമ്മൾക്ക് ഭയങ്കരമായൊരു ഓപ്പണിംഗ് ഉണ്ടാക്കുമെന്നതിനു കൂടെ ഈ ഒരു സംഭവം സാക്ഷിയാണ്.
5: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: പീസ് റേഡിയോ പരിപാടികൾ ഇപ്പോൾ നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്യാം. ശ്രോതാക്കളുടെ അഭ്യർത്ഥന പ്രകാരം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്ത വിവിധ പരിപാടികളുടെ ഓഡിയോ ഫയലുകൾ ഇപ്പോൾ ശ്രോതാക്കൾക്ക് ഇഷ്ടാനുസരണം ഡൗൺലോഡ് ചെയ്യാൻ അവസരമുണ്ട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പുതുതായി പുറത്തിറക്കിയ ജമീൽ ഓൺലൈൻ ലൈബ്രറി എന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യൂ. ആപ്ലിക്കേഷന്റെ ഓഡിയോ സെഷനിൽ പീസ് റേഡിയോ എന്ന കാറ്റഗറിയിൽ കഴിഞ്ഞുപോയ പീസ് റേഡിയോ പരിപാടികളിൽ നിന്നും തെരഞ്ഞെടുത്തവ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ ഇഷ്ടാനുസരണം കേൾക്കാനും ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. കൂടാതെ മറ്റ് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് നൽകാനുമുള്ള പ്രത്യേക സംവിധാനമാണ് ജമീൽ ആപ്പിൽ ഇപ്പോഴുള്ളത്. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും മറക്കാതെ ഇൻസ്റ്റാൾ ചെയ്യുക ജമീൽ ഓൺലൈൻ ലൈബ്രറി.
7: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ലോകപ്രശസ്ത ഖാരിഗളുടെ ശബ്ദത്തിൽ ആസ്വദിക്കാനുള്ള അവസരമൊരുക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് സൂറത്തു വാഖിയ മുതൽ സൂറത്തു അത്തഗാബുൻ വരെ നമുക്ക് കേൾക്കാം. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
8: إذا وقعت الواقعة ليس

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം കേട്ടത് തൻസീൽ. ഇന്നത്തെ തൻസീലിലൂടെ സൂറ വാഖിയ മുതൽ സൂറ അത്തഗാബുൻ വരെയുള്ള ഭാഗങ്ങളാണ് നാം ആസ്വദിച്ചത്. നമുക്ക് വേണ്ടി പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിന്റെ അനേകം ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല, ഒട്ടകത്തിൻ്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിൻ്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൻ്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിൻ്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്ത് ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് കിഡ്സ് ടൈം. പറയാൻ ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ദൈവിക ദർശനത്തിന്റെ മാനവിക നിലപാടുകൾ, ഇന്നിന്റെ പ്രശ്നങ്ങളിൽ ഇസ്ലാമിക കാഴ്ചപ്പാടുകൾ, ഇൻസൈറ്റ് പ്രക്ഷേപണം എല്ലാ ദിവസവും വൈകുന്നേരം 6:30. കൂടാതെ പ്രക്ഷേപണം ചെയ്ത് അടുത്ത 24 മണിക്കൂർ നേരത്തേക്ക് റിവൈൻഡ് ഓപ്ഷനിലും.
2: പീസ് ഖുർആൻ റേഡിയോ ഖത്മുൽ ഖുർആൻ വിശുദ്ധ ഖുർആനിലെ ഓരോ ജുസൂകളായി പാരായണം ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആൻ ആദ്യാവസാനം പാരായണം ചെയ്തു തീർക്കാൻ സഹായിക്കുന്ന പ്രോഗ്രാം.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേൾക്കുന്നത്.
1: വചനം 24. വലഖദ് ഹമ്മത്, അവൾ തീർച്ചയായും ഉദ്ദേശിക്കുകയുണ്ടായി. ബിഹി, അദ്ദേഹത്തെ പറ്റി. വഹമ്മ, അദ്ദേഹവും ഉദ്ദേശിച്ചു. ബിഹ, അവളെപ്പറ്റി. ലൗലാ, ഇല്ലായിരുന്നെങ്കിൽ. അർറാ, അദ്ദേഹം കണ്ടുവെന്നത്. ബുർഹാന, ദൃഷ്ടാന്തം. റബ്ബിഹി, തൻ്റെ റബ്ബിൻ്റെ. കദാലിക, അപ്രകാരം. ലിനസ്രിഫ, നാം തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. അൻഹു, അദ്ദേഹത്തിൽ നിന്ന്. അസ്സൂഅ, തിന്മയെ. വൽഫഹ്ഷാ, നീചവൃത്തിയെയും. ഇന്നഹു, നിശ്ചയമായും അദ്ദേഹം. മിൻ ഇബാദിന, നമ്മുടെ അടിയാന്മാരിൽപ്പെട്ടവനാണ്. അൽ മുഖ്ലസീൻ, നിഷ്കളങ്കരാക്കപ്പെട്ട അഥവാ കറകളഞ്ഞവരായ.
2: وَلَقَدْ هَمَّتْ بِهِ وَهَمَّ بِهَا لَوْلَا أَنْ رَآ بُرْهَانَ رَبِّهِ كَذَلِكَ لِنَصْرِفَ عَنْهُ السُّوءَ وَالْفَحْشَاءَ إِنَّهُ مِنْ عِبَادِنَا الْمُخْلَصِينَ
3: തീർച്ചയായും അവൾ അദ്ദേഹത്തെക്കുറിച്ച് ചിലത് ഉദ്ദേശിക്കുകയുണ്ടായി. അദ്ദേഹം അവളെക്കുറിച്ചും ചിലത് ഉദ്ദേശിച്ചു. തന്റെ റബ്ബിന്റെ വക ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ അഥവാ അത് സംഭവിക്കുമായിരുന്നു. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് നാം തിന്മയും നീചവൃത്തിയും തിരിച്ചു കളയുവാൻ വേണ്ടിയാണ്. കാരണം നിശ്ചയമായും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാന്മാരിൽപ്പെട്ടവനാകുന്നു.
4: ഹമ്മദ് ബിഹി, അവൾ അദ്ദേഹത്തെ പറ്റി ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം, അവൾ യൂസുഫുമായി സ്വകാര്യ ബന്ധത്തിൽ ഏർപ്പെടുവാൻ ഉദ്യമിച്ചുവെന്നും അതിനെ വിസമ്മതിക്കുന്ന പക്ഷം അദ്ദേഹത്തിനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്നുദ്ദേശിച്ചുവെന്നും ആയിരിക്കാവുന്നതാണ്. വഹമ്മ ബിഹ, അദ്ദേഹം അവളെപ്പറ്റിയും ഉദ്ദേശിച്ചു എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം ഒന്നിലധികം പ്രകാരങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുന്നു. അവയിൽ പ്രസ്താവയോഗ്യമായത് രണ്ടഭിപ്രായങ്ങളാണ്. ഒന്ന്, അവളുടെ ദുഷ്പെരുമാറ്റത്തിനെതിരെ വല്ല പ്രതികാരവും നടത്തുവാൻ അദ്ദേഹവും ഉദ്ദേശിച്ചു, എങ്കിലും അള്ളാഹുവിങ്കിൽ നിന്നുള്ള ദൃഷ്ടാന്തം കണ്ടതുകൊണ്ട് അത് ചെയ്യുവാൻ ഇടവന്നില്ല. അദ്ദേഹം അവളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക മാത്രമാണ് ചെയ്തത്. രണ്ട്, ഇച്ഛാനുസരണമോ താൽപ്പര്യപൂർവമോ അല്ലാതെ മനുഷ്യസഹജമായ സ്വഭാവ പ്രകൃതിയനുസരിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിലും വികാരവും ചായവുമുണ്ടായി. അപ്പോഴേക്കും അദ്ദേഹം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം കാണുകയുണ്ടായി. അതുകൊണ്ട് വികാരത്തിന് വഴങ്ങുകയോ ചായ്വ് പ്രകടിപ്പിക്കുകയോ ചെയ്തില്ല. സ്വയം ശുദ്ധത പാലിക്കുകയാണ് ചെയ്തത്. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം യൂസഫ് നബി അലൈഹിസ്സലാമിൻ്റെ പരിശുദ്ധതയ്ക്കും നിഷ്കളങ്കതയ്ക്കും യോജിച്ചതല്ലെന്ന് പ്രഥമ വീക്ഷണത്തിൽ ഒരുപക്ഷെ തോന്നിയേക്കാം. വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കതയ്ക്കും പരിശുദ്ധതയ്ക്കും മകുടം ചാർത്തുന്ന ഒരു തെളിവായിരിക്കും അത്. ശാരീരികമോ മാനസികമോ ആയ വിചാര വികാരങ്ങളൊന്നും ഒരാളിൽ ഇല്ലാതിരിക്കുന്നത് നിമിത്തം അയാൾ പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് അയാളുടെ ഒരു ഉത്കൃഷ്ടതയായി കണക്കാക്കുവാനാവില്ല. നേരെ മറിച്ച്, പ്രകൃതി സഹജമായുണ്ടാകുന്ന വിചാര വികാരങ്ങൾ ഉണ്ടായിത്തീരുകയും അവ പ്രകടമാക്കുകയും പ്രവർത്തനത്തിൽ കൊണ്ടുവരികയും ചെയ്യുവാനുള്ള അവസരം ലഭിക്കുകയും ചെയ്തിട്ടും ഭവിഷ്യൽ ഫലം ഓർത്ത് മനഃപൂർവ്വം പിന്മാറി നിൽക്കുന്നതിലാണ് യോഗ്യതയും ഉത്കൃഷ്ടതയും ഉള്ളത്. ഒരാൾ ഒരു തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ട് അത് പ്രവർത്തിക്കാത്ത പക്ഷം അതവന് ഒരു നന്മയായി രേഖപ്പെടുത്തുന്നതാണ് എന്ന് ബുഖാരി, മുസ്ലിം, റഹ്മത്തുല്ലാഹി അലൈഹിമ മുതലായവർ രേഖപ്പെടുത്തിയ പ്രസിദ്ധമായ ഒരു ഹദീസിൽ വന്നിട്ടുള്ളത് പ്രസ്താവ്യമാകുന്നു. ഇമാം ശമഖ്ശരി റഹ്മത്തുല്ലാഹി അലൈഹിയും മറ്റു ചിലരും ശരിവെക്കുന്നതും ന്യായീകരിക്കുന്നതും ഈ അഭിപ്രായത്തെയാണ്. മൂന്നാമത്തെ ഒരഭിപ്രായം ഇബ്നു കസീർ റഹ്മത്തുല്ലാഹി അലൈഹി ഉദ്ധരിച്ചു കാണാം. അള്ളാഹുവിൽ നിന്നുള്ള ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടതുകൊണ്ട് അദ്ദേഹം അവളെപ്പറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിക്കുകയുണ്ടായിട്ടില്ല എന്നാണത്. ഇതനുസരിച്ച് വഹമ്മ ബിഹാ ലൗല അൻ റആ ബുർഹാന റബ്ബിഹി എന്നുള്ള വാക്യത്തിന് ഇങ്ങനെ വിവർത്തനം നൽകാം. തൻ്റെ റബ്ബിൻ്റെ ദൃഷ്ടാന്തം അദ്ദേഹം കണ്ടില്ലായിരുന്നുവെങ്കിൽ അവളെപ്പറ്റി അദ്ദേഹവും ഉദ്ദേശിക്കുമായിരുന്നു. ഈ അഭിപ്രായം അറബി വ്യാകരണ നിയമപ്രകാരം ആലോചിക്കപ്പെടേണ്ടതുണ്ടെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. യൂസഫ് നബി അലൈഹിസ്സലാം കണ്ടു എന്ന് പറഞ്ഞ ആ ദൃഷ്ടാന്തം അഥവാ ബുർഹാൻ എന്തായിരുന്നു? പലരും പല പ്രകാരത്തിൽ അതിനെ വിവരിച്ചിരിക്കുന്നത് കാണാം. ഒന്നിനും പ്രത്യേക തെളിവുകളില്ലതാനും യൂസഫ് നബി അലഹിസ്സലാമിൻ്റെ മനസ്സിൽ ആ അവസരത്തിൽ എന്തോ ചില വിചാരങ്ങൾ ഉണ്ടായി. അപ്പോഴേക്കും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധവും ഭവിഷ്യത്തിനെക്കുറിച്ചുള്ള ഭയവും അദ്ദേഹത്തിനുണ്ടായി. അങ്ങനെ ആ വിചാരത്തിൽ നിന്ന് അദ്ദേഹം വിമുക്തനാകുകയും ചെയ്തു എന്ന് മൊത്തത്തിൽ മനസ്സിലാക്കാം. ദൃഷ്ടാന്തം വിവരിച്ചുകൊണ്ടുള്ള പല അഭിപ്രായങ്ങളും ഉദ്ധരിച്ച ശേഷം ഇബ്നു ജരീർ റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, യൂസഫ് നബി അലൈഹിസ്സലാം ഉദ്ദേശിച്ച കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ പ്രചോദനം നൽകുമാറ് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ട ഒരു ദൃഷ്ടാന്തം അദ്ദേഹം കാണുകയുണ്ടായി. അത് അവയിൽ ഏതെങ്കിലും ഒന്നായിരിക്കാം, അല്ലാതെയുമായിരിക്കാം, ഒന്നും നിജപ്പെടുത്തുവാൻ തക്ക തെളിവില്ല. ഇതാണ് വാസ്തവം. അപ്രകാരം ചെയ്തത് അദ്ദേഹത്തിൽ നിന്ന് തിന്മയും നീചവൃത്തിയും തിരിച്ചുകളയുവാനാണെന്നും അദ്ദേഹം നമ്മുടെ നിഷ്കളങ്കരാക്കപ്പെട്ട അടിയാനാണെന്നും അള്ളാഹു പറഞ്ഞതിൽ നിന്ന് തന്നെ അല്പം ആലോചിക്കുന്നവർക്ക് ആ ദൃഷ്ടാന്തം കൊണ്ടുള്ള വിവക്ഷ ഏറെക്കുറെ മനസ്സിലാക്കാവുന്നതാണ്. ഇൻഷാ അള്ളാഹ് സംഭവത്തിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത വചനത്തിൽ അള്ളാഹു വിവരിക്കുന്നു.
1: വചനം 25. വസ്തബഖ, അവർ രണ്ടുപേരും മുൻകടന്നു വന്നു, അഥവാ മത്സരിച്ചോടി. അൽബാബ, വാതിൽക്കലേക്ക്. വഖദ്ദത്ത്, അവൾ കീറുകയും ചെയ്തു. ഖബീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം. മിന്ദുബരിൻ, പിന്നിൽ നിന്നും. വഅൽഫയാ, രണ്ടാളും കണ്ടെത്തുകയും ചെയ്തു. സയ്യിദഹ, അവളുടെ നാഥനെ, അഥവാ യജമാനനെ. ലദൽബാബ്, വാതിൽക്കൽ വെച്ച്. ഖാലത്ത്, അവൾ പറഞ്ഞു. മാ ജസാഉ, പ്രതിഫലമല്ല. മൻ അറാദ, ഉദ്ദേശിച്ചവൻ്റെ. ബി അഹ്ലിക, താങ്കളുടെ വീട്ടുകാരെ കൊണ്ട്. സൂ അൻ, തിന്മയെ. ഇല്ലാ അയ്യുസ്ജന, അവൻ തടവിലാക്കപ്പെടുകയല്ലാതെ. ഔ അദാബുൻ, അല്ലെങ്കിൽ വല്ല ശിക്ഷയും. അലീമുൻ, വേദനയേറിയ.

0: രണ്ടുപേരും വാതിൽക്കലേക്ക് മത്സരിച്ചോടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു കീറുകയും ചെയ്തു. അവളുടെ നാഥനെ അഥവാ ഭർത്താവിനെ അവർ വാതിൽക്കൽ വെച്ച് കണ്ടെത്തുകയും ചെയ്തു. ഉടനെ അവൾ പറഞ്ഞു, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് തിന്മ ചെയ്യുവാൻ ഉദ്ദേശിച്ചവന്റെ പ്രതിഫലം അല്ല അവൻ തടവിലാക്കപ്പെടുകയോ അല്ലെങ്കിൽ വേദനയേറിയ വല്ല ശിക്ഷയോ അല്ലാതെ മറ്റൊന്നും.
1: പുറത്തേക്ക് കടന്ന് അവളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി യൂസഫ് നബി അലൈഹിസ്സലാം വാതിൽക്കലേക്ക് ഓടി. തന്റെ ആവശ്യം സാധിപ്പിക്കാതെ അവനെ വിട്ടുകൂടാ എന്ന് വച്ച് സുലൈഖായും പിന്നാലെ ഒപ്പം ഓടി. അവൾ അദ്ദേഹത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചു, അത് കീറി. അപ്പോഴതാ അസീസ്, അവളുടെ ഭർത്താവ്, വാതിൽക്കൽ. പെട്ടെന്ന് ഒഴിവ് കഴിവ് പറയാനുള്ള സാമർഥ്യം സ്ത്രീ സഹജമാണല്ലോ. അവൾ യഥാർത്ഥം മറിച്ചാക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ ഇവൻ എന്റെ നേരെ ദുർവൃത്തിക്കായി ശ്രമം നടത്തുന്നു, അതിനുവേണ്ടി എന്നെ പിടിച്ചു വലിക്കുന്നു. ഇവനെ ഒരിക്കലും വെറുതെ വിട്ടുകൂടാ. ഉന്നതനും മാന്യനുമായ നിങ്ങളുടെ പത്നിയെക്കൊണ്ട് നീചവൃത്തി ചെയ്യുവാൻ ശ്രമം നടത്തുന്ന ഇവനെ തടവിലിടുകയോ കഠിനമായി ശിക്ഷിക്കുകയോ ചെയ്യുക തന്നെ വേണം. യൂസഫ് നബി അലൈഹിസ്സലാം സത്യാവസ്ഥ വിവരിച്ചു.
2: വചനം 26. ഖാല, അദ്ദേഹം പറഞ്ഞു, ഹിയ, അവൾ അഥവാ അവളത്രേ, റാവദത്തിന് എന്നോട് വശീകരണ ശ്രമം നടത്തി അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അൻ നഫ്സി, എനിക്ക് വേണ്ടി. വശഹിദ, സാക്ഷ്യം പറയുകയും ചെയ്തു. ഷാഹിദുൻ, ഒരു സാക്ഷി. മിൻ അഹ്ലിഹ, അവളുടെ ആൾക്കാരിൽ നിന്ന്. ഇൻകാന, ആകുന്നുവെങ്കിൽ. ഖമീസുഹു, അവൻ്റെ കുപ്പായം. ഖുദ്ദ, കീറപ്പെട്ടിരിക്കുന്നു. മിൻ ഖുബുലിൻ, മുൻഭാഗത്തു നിന്ന്. ഫസദഖത്ത്, അപ്പോൾ അവൾ സത്യം പറഞ്ഞു. വഹുവ, അവനാകട്ടെ. മിനൽ കാദിബീൻ, കളവ് അഥവാ വ്യാജം പറയുന്നവരിൽപ്പെട്ടവനാകുന്നു.

0: അദ്ദേഹം അഥവാ യൂസുഫ് പറഞ്ഞു, അവളത്രെ എന്നെ വശീകരിക്കുവാൻ അഥവാ വശത്താക്കുവാൻ ശ്രമം നടത്തിയത്. അവളുടെ ആൾക്കാരിൽ നിന്ന് ഒരാൾ ഇങ്ങനെ സാക്ഷ്യം പറയുകയും ചെയ്തു, അവന്റെ കുപ്പായം മുന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ സത്യം പറഞ്ഞിരിക്കുകയാണ്, അവൻ കളവ് പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 27. വഇൻകാന ആണെങ്കിലോ, ഖമീസുഹു അവന്റെ കുപ്പായം, ഖുദ്ദ കീറപ്പെട്ടിരിക്കുന്നു, മിന്ദുബുരിൻ പിന്നിൽ നിന്ന്, ഫകദബത് അപ്പോൾ അവൾ കളവ് പറഞ്ഞു, വഹുവ അവനാകട്ടെ, മിനസ്വാദിഖീൻ സത്യം പറയുന്നവരിൽപ്പെട്ടവനാണ്.

0: പിന്നിൽ നിന്ന് കീറപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൾ കളവു പറഞ്ഞിരിക്കുകയുമാണ്. അവൻ സത്യം പറയുന്നവരിൽ പെട്ടവനുമാകുന്നു.
1: വചനം 28. ഫലമ്മാ റഅ, അങ്ങനെ അദ്ദേഹം കണ്ടപ്പോൾ, ഖമീസഹു, അദ്ദേഹത്തിൻ്റെ കുപ്പായം, ഖുദ്ദ, കീറപ്പെട്ടുവന്ന് മിന്ദുബുരിൻ, പിന്നിൽ നിന്ന്, ഖാല, അദ്ദേഹം പറഞ്ഞു, ഇന്നഹു, നിശ്ചയമായും ഇത്, മിൻ കൈദികുൻ, നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. ഇന്ന കൈദകുന്ന, നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം, അദീം, വമ്പിച്ചതാകുന്നു.

0: ത്തിന്റെ കുപ്പായം പിന്നിൽ നിന്ന് കീറപ്പെട്ടതായി കണ്ടപ്പോൾ അദ്ദേഹം അവളോട് പറഞ്ഞു, നിശ്ചയമായും ഇത് സ്ത്രീകളായ നിങ്ങളുടെ തന്ത്രത്തിൽപ്പെട്ടതാണ്. നിശ്ചയമായും നിങ്ങളുടെ തന്ത്രം വമ്പിച്ചതാകുന്നു.
1: അനന്തരം രണ്ടാളോടുമായി അദ്ദേഹം പറഞ്ഞു,
2: നിങ്ങൾ കേട്ടത് തഫ്സീർ അമാനി. ഇന്ന് തഫ്സീർ അമാനിയിൽ സൂറത്ത് യൂസുഫിലെ 24 മുതൽ 28 വരെയുള്ള വചനങ്ങളാണ്. മുഹമ്മദ് അമാനി മൗലവിയുടെ മലയാള വ്യാഖ്യാന ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കി ശ്രോതാക്കൾ കേട്ടത്.
3: ഈ ഗ്രന്ഥത്തിൽ ഒരു തെറ്റുമില്ല, ഒരു സംശയവുമില്ല എന്നാണ് അത് തുടക്കത്തിൽ തന്നെ അവകാശപ്പെടുന്നത്. ഇത് ഒരു വൈജ്ഞാനിക ഗ്രന്ഥത്തിലും പറയാൻ സാധിക്കാത്ത കാര്യമാണ്. ഏതൊരു ഗ്രന്ഥകാരൻ ഗ്രന്ഥം ഇറക്കുമ്പോഴും എഴുതുമ്പോഴും തയ്യാറാക്കുമ്പോഴും അതിനെപ്പറ്റി ഗവേഷണം നടത്തി അവസാനം അത് ഗ്രന്ഥമാക്കി ക്രോഡീകരിച്ച് പുസ്തകമാക്കി ഇറക്കുമ്പോൾ അതിൻ്റെ മുഖവിലയിൽ ഗ്രന്ഥകാരൻ എഴുതും, ഞാനിതാ എൻ്റെ ഇതുവരെ ഉള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, എൻ്റെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയ ഗ്രന്ഥമാണിത്, ഇതിൽ എന്തെങ്കിലും വല്ല തെറ്റും കണ്ടാൽ എന്നെ അറിയിക്കണം, ഞാൻ അടുത്ത പതിപ്പിൽ അത് തിരുത്തുന്നതാണ് എന്നാണ് ഒരു ഗ്രന്ഥകാരൻ പറയുക. ഇനി ഒന്നിലധികം ഗ്രന്ഥകാരന്മാർ, അങ്ങനെ ഉണ്ടാവുമല്ലോ, ഒന്നിലധികം ആൾക്കാർ ചേർന്നുകൊണ്ട് പുസ്തകങ്ങൾ എഴുതാറുണ്ട്, അവരും അത് തന്നെയാണ് പറയുക, ഞങ്ങളുടെ ഇതുവരെയുള്ള ഗവേഷണത്തിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്, എന്തെങ്കിലും അബദ്ധങ്ങൾ കണ്ടാൽ അറിയിക്കണം. അത്രയും മനുഷ്യന് പറയാൻ കഴിയുള്ളൂ. കാരണം വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, നേരെമറിച്ച് ഫിക്ഷൻ കഥയും നോവലും ഉള്ളതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. വൈജ്ഞാനിക ഗ്രന്ഥങ്ങൾ അങ്ങനെ തന്നെയാണ്, കാരണം അതുവരെയുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത്, അതുവരെയുള്ള വിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് എഴുതുന്നത്. വിജ്ഞാനം ദിവസം തോറും എന്നല്ല, ഇന്നിപ്പോൾ നിമിഷം തോറും വിജ്ഞാനത്തിൻ്റെ സീമ വർദ്ധിച്ച് അതിങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ നിലക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയുള്ളൂ. നേരെ മറിച്ച് വിശുദ്ധ ഖുർആൻ തുടങ്ങുന്നത് തന്നെ ദാലിക്കൽ കിതാബ് ലാ റൈബ ഫീഹി, ഇതിലൊരു സംശയമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അതുപോലെ മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല, അള്ളാഹുവിൽ നിന്നല്ലാതെ അറിയുന്നെങ്കിൽ ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ, ഒരുപാട് തെറ്റുകൾ വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നാണ്ട് കണ്ടുപിടിച്ചാൽ മതി, അല്ലെങ്കിൽ ഒരു തെറ്റുണ്ട് എന്ന് കണ്ടുപിടിച്ചാൽ മതി, ഖുർആന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകും. പക്ഷേ ഒരു തെറ്റും കാലം വരെ ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഇതിലൊരു തെറ്റില്ല എന്ന് സ്വയം അവകാശപ്പെടുന്ന അവസ്ഥ ഈ ഗ്രന്ഥത്തിന് മാത്രമേ ഉള്ളൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഒരു മനുഷ്യൻ ഇറക്കുന്ന, മനുഷ്യൻ എഴുതുന്ന ഒരു ഗ്രന്ഥത്തിന് ഒരിക്കലും ഇങ്ങനൊരു അവകാശം പ്രഖ്യാപിക്കാൻ അല്ലെങ്കിൽ എഴുതാൻ പറയാൻ സാധ്യമല്ല എന്നതാണ് യാഥാർത്ഥ്യം. ലാ റൈബ ഫീഹി, സംശയത്തിൻ്റെ ഒരു നേരിയ കണിക പോലും ഇതിലില്ല എന്നാണ് ഖുർആന്റെ തുടക്കത്തിൽ തന്നെ, രണ്ടാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത.
4: Peace Radio. Tune to reality.

0: പീസ് ഖുറാൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ നാം കേൾക്കുന്നത് മനഃപ്പാഠം. ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 511 നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അഷ്ഷെയ്ഖ് സഅദ് അൽ ഗാമിദിയാണ് നമുക്കൊപ്പമുള്ളത്.
1: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: وتسبحوه بكرة وأصيلا.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസഹഫിലെ പേജ് നമ്പർ 511-ൽ നിന്നും ഏതാനും വചനങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് അവ മനഃപ്പാഠമാക്കാൻ ശ്രോതാക്കളെ സഹായിക്കുകയായിരുന്നു ഇന്നത്തെ മനഃപ്പാഠം പ്രോഗ്രാമിലൂടെ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് സാഅിദ് അൽ ഖാമിദി.
2: ഗ്രന്ഥത്തിൻ്റെ പ്രഥമ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൻ്റെ ഉദ്ഘാടനം ഇഖ്റ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അതായത് ആദ്യമായി അവതരിച്ച ആയത്ത് മലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹിറ ഗുഹയിൽ വെച്ച് ആദ്യമായി നേരിട്ട് കൊടുത്ത ആയത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്നായിരുന്നു. അഞ്ചായത്തുകളാണ് ആദ്യമായി ഇറങ്ങിയത്. അതിൽ ആദ്യത്തെ ആയത്ത്, ആദ്യത്തെ സൂക്തം ഇഖ്റ, ആദ്യത്തെ വാക്ക് ഇഖ്റ എന്നാണ്. ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ എന്ന് പറഞ്ഞാൽ നീ വായിക്ക് എന്നാണ്. ബിസ്മി റബ്ബിക്ക, നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ, അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ നീ വായിക്കൂ എന്നാണ്. ഇതും അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അതായത് ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ സിദ്ധാന്തം തൗഹീദാണ്. അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല എന്ന കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് ഒന്നാമത്തത്. മൂന്നാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം: ഒന്ന് തൗഹീദ്, രണ്ട് റിസാലത്ത്. റിസാലത്ത് എന്ന് പറഞ്ഞാൽ പ്രവാചകത്വം, മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന് ദൈവം പ്രവാചകന്മാർ മുഖേന പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജീവിക്കേണ്ടത്. അങ്ങനെ പ്രവാചകൻ എന്ന വ്യക്തിയെ അള്ളാഹു തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുത്ത പ്രവാചകനിലൂടെ അധ്യാപനങ്ങൾ, ദൈവികാധ്യാപനങ്ങൾ പഠിപ്പിക്കുകയും അവർക്ക് മാതൃക കാണിക്കുകയും ചെയ്യും. അതാണ് പ്രവാചകത്വം എന്ന് പറയുന്നത്. പിന്നെ ആഖിറത്താണ്. ആഖിറത്ത് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ലക്ഷ്യം പരലോകമാണ്. പരലോകം അതായത് മരണാനന്തര ജീവിതം ഉണ്ട്. ആ ജീവിതത്തിലെ രക്ഷയും ശിക്ഷയുമാണ്, അല്ലെങ്കിൽ സ്വർഗവും നരകവുമാണ് മനുഷ്യൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം. അപ്പം ആ ജീവിത ലക്ഷ്യം നേടാൻ മനുഷ്യൻ അവൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചാൽ പറ്റുകയില്ല. ദൈവിക മാർഗനിർദ്ദേശങ്ങൾ ഈ റിസാലത്തിലൂടെ, അതായത് പ്രവാചകത്വത്തിലൂടെ എന്താണോ പഠിപ്പിക്കുന്നത്, അത് ആണ് അവൻ നടപ്പാക്കേണ്ടത്. അതായത് തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്, ഇതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങൾ. ഈ അടിസ്ഥാന സിദ്ധാന്തങ്ങളിൽപ്പെട്ട ഒരു സംഗതിയുമല്ല ആദ്യത്തെ ആയത്ത്. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ ആണ് അഞ്ച്: അള്ളാഹുവിൽ വിശ്വസിക്കുക, പരലോകത്ത് വിശ്വസിക്കുക, നബിമാരിൽ വിശ്വസിക്കുക, ഇങ്ങനെ അഞ്ച് കാര്യങ്ങൾ. അതുപോലെ ആറ് ഈമാൻ കാര്യങ്ങൾ, ആറ് ഇസ്ലാം കാര്യങ്ങൾ, അഞ്ച് നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഇങ്ങനെയുള്ള അഞ്ച്. ഇതൊന്നുമല്ല ആദ്യത്തെ ആയത്ത്. അതാണ് അത്ഭുതകരമായ സംഗതി. മറിച്ച് നീ വായിക്ക് എന്നാണ്. അതായത് വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, നിന്റെ ദൈവത്തിൻ്റെ നാമത്തിൽ നീ വായിക്കുകയും പഠിക്കുകയും ചെയ്യുക എന്ന കൽപ്പനയാണ് ലോകസൃഷ്ടാവിൻ്റെ ആദ്യത്തെ കൽപ്പന. മനുഷ്യരാശിയോട് അള്ളാഹു കൽപ്പിക്കുന്നത് വായിക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു അത്ഭുതകരമായ കാര്യമാണ്. മറ്റൊരു കാര്യവും പറയാതെ വായിക്ക്, ചിന്തിക്ക്, പഠിക്ക്, അങ്ങനെ ദൈവമാർഗത്തിലേക്കെത്തൂ, ഇസ്ലാമിലേക്കെത്തൂ, സന്മാർഗത്തിലേക്കെത്തൂ എന്നാണ് ഖുർആൻ ആവശ്യപ്പെടുന്നത്. ഇതും വളരെ അത്ഭുതകരമായ ഒരു കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് വായന, ചിന്ത, പഠനം എന്നത് വളരെ അടിസ്ഥാനപരമായ കാര്യമാണ്. മനുഷ്യർ പൊതുവെ വായനയിൽ വിമുഖരാണ്. പ്രത്യേകിച്ച് സീരിയസ് ആയ ഗൗരവപൂർവമായ വായന വളരെ കുറവാണ്. സീരിയസ് റീഡിംഗ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരിക്കണം. അവനാണ് യഥാർത്ഥ മനുഷ്യൻ എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ നിലക്കുള്ള ഒരു തുടക്കത്തോടുകൂടി മറ്റൊരു ഗ്രന്ഥവും നമ്മൾക്ക് കാണാൻ, ദൈവിക ഗ്രന്ഥവും നമുക്ക് കാണാൻ സാധ്യമല്ല.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: أعوذ بالله من الشيطان الرجيم.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മധുരം ഖുർആൻ. ഇന്ന് മധുരം ഖുർആനിൽ സൂറത്തുൽ വാഖിഅയിലെ 60 മുതൽ 96 വരെയുള്ള വചനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. പാരായണം ചെയ്തത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അബൽ ഹൈൽ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: വിശുദ്ധ ഖുർആൻ പാരായണത്തിലെ അബദ്ധങ്ങൾ തിരുത്താം. പാരായണ പഠനം. സൂറ മുദ്ദസ്സിർ 8 മുതൽ 30 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി സ്വഹ്ബി അജ്മഈൻ മാ ബഅദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ മുദ്ദസ്സിർ 8-ാമത്തെ ആയത്ത്. ഫഇദാ നുഖിറ ഫിൻ നാഖൂർ, ന നൂൻ ശദ്ദുണ്ട്, നല്ലതായിട്ട് മണിക്കുക. ഫദാലിക യൗമ ഇദൈ യൗമ ഇദൈ യ തൻവിൻ ശേഷം യാ ഇദ്ഗാം ബിഗുന്ന. യൗമുൻ അ തൻവിൻ ശേഷം അയിനാണ് ഇൽഹാർ. അലൽ കാഫിരീന ഗൈറു യസീർ. യസീർ രാ സീർ തർക്കിക്കാണ്. ذرني ومن ومن خ يونساكن ششم خ خ ആണ്. അപ്പോൾ ഇൽഹാർ ഒട്ടും ഉന്നത്ത് മണിക്കേണ്ടതില്ല, ഉന്നത്ത് വേണ്ടതില്ല. മലം തൻവിൻ ശേഷം മീമാണ്. തൻവിൻ ശേഷം മീമാവുമ്പോൾ നന്നായിട്ട് മണിക്കുക. വബനീന ഷുഹൂദ വമഹത്തു ലഹു തംഹീദ. അത്രയും മതി.

0: ആ അതിന്റെ നിയമം നമ്മൾ പറഞ്ഞില്ലാന്ന് തോന്നുന്നുണ്ട്. മഹത്തു ദാലിനു, ദാലിന് ശേഷം ത ആണ്. അപ്പൊ അത് ഇതുകാം ചെയ്ത് ഉത മഹദിത്തു എന്ന് പറയണ്ട, മഹത്തു നമ്മൾ അങ്ങനെ തന്നെ ഓതിയത്. വമഹത്തു വമഹത്തു ലഹൂതം ഹീദ
1: വമഹത്തു ലഹൂതം ഹീദ.
0: ഇനി 15-ാം താഴത്ത് മുതൽ സുമ മീം ശബ്ദുണ്ട്, നന്നായിട്ട് മണിക്കുക. അൻ അസീദ് ഇൽഹാറാണ്, അൻ അസീദ്. കല്ല ഇന്നഹു മദ് മുംഫസിൽ, പിന്നെ ഇന്ന നൂൻ ശബ്ദുള്ളതാണ്, നന്നായിട്ട് മണിക്കുക. ഇന്നഹു ചെറിയൊരു മദ്ദോടുകൂടി ഹാക്ക് ശേഷം. കാനലിയായത്തിന അനീദ സൗർഹിഖുഹു സഊദ. ഇന്നഹു ഫക്കറ ഫഖദ്ദർ ഫഖുതില കൈഫ ഖദ്ദർ ثم قتل كيف قدر ثم نظر ثم يطمع أن أزيد.

0: നവർ.
1: സുമ്മ നവർ.
0: ഇനി 22-ാമത്തെ മുതൽ സുമ്മ സുമ്മ സുമ്മ ശ്രദ്ധിക്കണം. സ ആണ് സ, സ അല്ല സ. പിന്നെ മീമ ശബ്ദ് നന്നായിട്ട് മണിക്കുക. സുമ്മ വീണ്ടും സുമ്മ ഉണ്ട്. ഇസ്തക്ബർ ഫഖാല ഇൻ ഹാദ, നൂൻ സാക്കിനക്ക് ശേഷം ഹ ആണ്. ഇൽഹാർ തീരെ ഉന്നത്ത് വേണ്ട. ഹാദ മദ് മുംഫസിൽ. പിന്നെ സെഹ്റുയു തൻവിന് ശേഷം യാ ആണ്. ഇത് ഗാംബി ഊന്ന. ഇൻ ഹാദ വീണ്ടും ഇൽഹാർ, നൂൻ സാക്കിന് ശേഷം ഹായാണ്. ഹദ മദ് മുംഫസിൽ. സ ഉസ്ലീഹി സഖർ. ഒമാ അദ്റാക മ സഖർ. ലൗ ലാ തുബ്ഖി വലാ തദർ. ലവ്വാഹത്തുൻ ലിൽ ബഷർ. അലൈഹ തിസ്അത അശർ. ലവ്വാഹത്തുൻ ലിൽ ഇദ്ഗാം ബിലാ ഗുന്ന. വദാം ثم عبس وبصر.
1: ثم عبس وبصر.
0: صلى بس بسر انوري.
1: ثم عبس

0: سقر
1: سأصليه سقر
0: سأصليه سقر
1: وما أدراك ما سقر
0: وما

0: 19.
1: عليها 19.
0: إن شاء الله باقي أرتيل لكم. وآخر دعوانا الحمد لله رب العالمين.
2: പീസ് ഖുർആൻ റേഡിയോ പാരായണ പഠനം പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറ മുദ്ദസ്സിർ 8 മുതൽ 30 കൂടിയ വചനങ്ങളാണ് ഇന്നത്തെ പാരായണ പഠനത്തിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ജനാബ് മുബാറക് ബിൻ ഉമർ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഞങ്ങൾ നിങ്ങൾക്ക് വിദ്യ നൽകുന്നുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് വിജ്ഞാനം നൽകുന്നുണ്ട്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾ പരിഹാരം നൽകുന്നുണ്ട്. നന്മയുടെ നറുകണങ്ങൾ ഞങ്ങളെപ്പോഴും നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഞങ്ങൾ മാർഗദർശികളാവാറുണ്ട്. നിങ്ങളുടെ പഠന വഴികൾ ഞങ്ങൾ വരച്ചു കാണിക്കാറുണ്ട്. നിങ്ങൾക്ക് മികച്ച തൊഴിലവസരങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരാറുണ്ട്. നിങ്ങളുടെ ജീവിത വഴികളിൽ സധീരം മുന്നോട്ടു പോകാൻ ഞങ്ങൾ പ്രചോദനമേകാറുണ്ട്. കഥ പറഞ്ഞും പാട്ടുപാടിയും ഞങ്ങൾ നിങ്ങളെ സന്തോഷിപ്പിക്കാറുണ്ട്. പീസ് റേഡിയോ ധർമ്മപാതയിൽ നിങ്ങൾക്ക് ഒരു ഉത്തമ കൂട്ടുകാരൻ. വിശ്രമവേളകളിൽ, ജോലി തിരക്കുകൾക്കിടയിൽ, യാത്രാവേളകളിൽ, ഉറക്കത്തിലും ഉണർവിലും നിങ്ങൾക്കൊരു സന്തത സഹചാരി. പീസ് റേഡിയോ 10 ലക്ഷത്തിൽ പരം ഡൗൺലോഡുകൾ കൊണ്ട് മലയാളികളുടെ മനസ്സിൽ ഇടം പിടിച്ച പീസ് റേഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളും സുഹൃത്തുക്കളും ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ തിരക്കേറിയ ജീവിതത്തിന് ആശ്വാസത്തിന്റെ, ആനന്ദത്തിന്റെ, പ്രതീക്ഷയുടെ പുതുഭാവങ്ങൾ പകർന്നു നൽകൂ. പീസ് റേഡിയോ പുതിയ ഒരു പ്രഭാതം നിങ്ങളെ കാത്തിരിക്കുന്നു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ഈ ശബ്ദലോകത്തെ
6: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
7: കുട്ടികളുടെ വൈജ്ഞാനിക സർഗാത്മക സൃഷ്ടികൾക്കായി പീസ് റേഡിയോ അവതരിപ്പിക്കുന്ന സവിശേഷ പരിപാടികൾ സ്റ്റാർ ക്വിസ്റ്റ്, ടെലിക്വിസ്, പൂമരത്തണലിൽ വിവിധ വിഷയങ്ങളെ അധികരിച്ച് 100 കണക്കിന് എപ്പിസോഡുകളിലൂടെ ഗാനം, കഥ, കവിത, പ്രഭാഷണം, മറ്റ് വൈവിധ്യമാർന്ന പരിപാടികളുമായി കൂട്ടുകാരുടെ ഇഷ്ട പ്രോഗ്രാം സ്റ്റാർ ക്വെസ്റ്റ്. വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:45. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന പീസ് റേഡിയോ ലൈവ് ടെലിക്വിസ്. വ്യത്യസ്ത വിഷയങ്ങളിലുള്ള ലളിതമായ ചോദ്യങ്ങൾ, വേറിട്ട അവതരണ രീതി. എല്ലാ ദിവസവും ഇന്ത്യൻ സമയം 5:35. കൂടാതെ പ്രോഗ്രാം കഴിഞ്ഞ് 24 മണിക്കൂർ റിവൈൻ കേൾവിയും. അറിവിന്റെ നവ്യാനുഭൂതി പകർന്നുകൊണ്ട് പാട്ടും കഥകളുമായി വിവിധ വിഷയങ്ങളിൽ അവതാരകന്റെ കൂടെ ചേർന്ന് കൂട്ടുകാരുടെ തനിമയാർന്ന അവതരണങ്ങൾ പങ്കുവച്ച് പൂമരത്തണലിൽ.

0: നമ്മുടെ മക്കളുടെ കഴിവിനെ കണ്ടെത്താനും പരിപോഷിപ്പിക്കാനും ഇതിലും മികച്ച അവസരം ഇനി ഉണ്ടാകണമെന്നില്ല. ഉടൻ തന്നെ പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷനിലൂടെ ബന്ധപ്പെടൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ഇനി കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാജ്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: ജസാകുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രോഗ്രാമിലൂടെ പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
4: ഹുനാലികൽ വലായതു ലില്ലാഹിൽ ഹഖ്.

0: ലോകപ്രശസ്ത കാര്യങ്ങളുടെ ഹൃദ്യമായ ഖുർആൻ പാരായണങ്ങളുമായി പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പാരായണം അഷേഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ഖുർആൻ വെല്ലുവിളിക്കുകയും ചെയ്തു. ആ വെല്ലുവിളിയും ഇന്നും നിലനിൽക്കുന്നു. അതായത്, നിങ്ങൾ ഇതിൽ വിശ്വസിക്കാൻ

0: തയ്യാറില്ലെങ്കിൽ, ഇതിനെ എതിർക്കുകയും ആണ് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ ഇതുപോലെയുള്ള ഒരു ഗ്രന്ഥം, ഒരു സൂറത്ത്, ഒരധ്യായമെങ്കിലും കൊണ്ടുവരിക എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. എന്നു വച്ചാൽ 114 അധ്യായങ്ങളുണ്ട്. ആ അധ്യായങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യായത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന ഒരു അധ്യായം നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ഖുർആൻ വെല്ലുവിളിച്ചു. ആ വെല്ലുവിളി ഇന്നും നിലനിൽക്കുന്നു. ഈ വെല്ലുവിളി കേട്ട് അന്നത്തെ സാഹിത്യകാരന്മാർ പലരും പല ശ്രമങ്ങളും നടത്തി നോക്കി. പക്ഷേ അതൊക്കെ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലാണ് അതിന് സ്ഥാനമുണ്ടായിരുന്നത്. അത് ഖുർആനിൽ 114 അധ്യായങ്ങളിലതിൽ വളരെ സുദീർഘമായ അധ്യായങ്ങളുണ്ട്. സൂറത്തുൽ ബക്കറയിൽ 256 ആയത്തുകളുണ്ട്. അതുപോലെ 100 ആയത്തുകളുള്ള സൂറത്തുകളുണ്ട്. എന്നാൽ ഏറ്റവും ചെറിയ സൂറത്തുകളും ഉണ്ട്. ഏറ്റവും ചെറിയ സൂറത്ത് 3 സൂറത്തുൽ കൗസറാണ്. അപ്പം 3 സൂക്തങ്ങളുള്ള ഒരു ഇതിനെ കടപിടിക്കുന്ന ഒരു അധ്യായം കൊണ്ടുവന്നാൽ ഈ സാഹിത്യകാരന്മാർക്ക് ഈ വെല്ലുവിളി സ്വീകരിക്കാമായിരുന്നു. ഖുർആൻ തന്നെ അത് പറഞ്ഞു, നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്ന്. അവിടെ ഒരു സംശയമുണ്ടായേക്കാം. അതായത്, ഖുർആൻ സാഹിത്യ സൃഷ്ടിയാണ്. അപ്പോൾ സാഹിത്യ സൃഷ്ടിയിൽ പരസ്പരം അങ്ങനെ ഒരു തുല്യമായ ഒന്ന് കൊണ്ടുവരിക എന്നുള്ളത് പറയുന്നത് തന്നെ ശരിയല്ല. പക്ഷേ ആ പറയുന്നതിൽ അടിസ്ഥാനമൊന്നുമില്ല. ഉദാഹരണത്തിന്, ഇന്ന സാഹിത്യകാരൻ്റെ പുസ്തകവും ഇന്ന സാഹിത്യ ഉദാഹരണത്തിന് തകഴിയുടെ അല്ലെങ്കിൽ ബഷീറിൻ്റെ ഒരു പുസ്തകവും, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു പാത്തുമ്മയുടെ ആട് അല്ലെങ്കിൽ മതിലുകൾ, ഇതിനെ വെല്ലുന്നതാണോ മുട്ടത്ത് വർക്കിയുടെ ഒരു നോവൽ, അല്ലെങ്കിൽ അത് തമ്മിലുള്ള താരതമ്യം എങ്ങനെയാണ്? അപ്പോൾ ആ താരതമ്യം ഇതിന് വെല്ലുന്നതാണോ, ഇതിനോട് കിടപിടിക്കുന്നതാണോ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുപോലെ തന്നെ വിശുദ്ധ ഖുറാനെയും നമുക്ക് പറയാം. ഈ നിലക്ക് പല ശ്രമങ്ങളും അവർ നടത്തി, കാലാകാലങ്ങളിൽ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് റേഡിയോ അടുത്ത പരിപാടി തജ്വീദ് പഠനം. ദ്വാദ് എന്ന അക്ഷരത്തിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ. ക്ലാസ് എടുക്കുന്നത് അബ്ദുല്ല സമീർ മദീനി.
3: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അല നബിയ്യന മുഹമ്മദിൻ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅല മനിത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാനരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുല്ലാഹി വബറകാതു. തജ്വീദ് പഠനം എപ്പിസോഡുകളിലായി നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഖുർആൻ പാരായണ നിയമങ്ങളെക്കുറിച്ചും അതെങ്ങനെയാണ് നാം പ്രാവർത്തികമാക്കേണ്ടത്, പ്രയോഗവൽക്കരിക്കേണ്ടത് എന്നും അതിൽ വരുന്ന അബദ്ധങ്ങൾ എങ്ങനെ നമ്മുടെ ഖുർആൻ പാരായണത്തെ ബാധിക്കും, അതിൽ ഗൗരവമേറിയ അബദ്ധങ്ങൾ ഏതൊക്കെയാണ്, അത്ര ഗൗരവമല്ലാത്തതേത് തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ വിശദീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവസാനമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മഖ്റജുകളിൽ വരുന്ന പിഴവുകൾ, അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനത്ത് നിന്നും കൊണ്ടുവരാത്തത് കൊണ്ടോ, അതല്ലെങ്കിൽ അതിന് നൽകേണ്ട വിശേഷണം നൽകാത്തത് കൊണ്ടോ വരുന്ന അബദ്ധങ്ങളെ കുറിച്ചാണ് ഈ അടുത്ത കഴിഞ്ഞ എപ്പിസോഡുകളിലായി വിശദീകരിച്ചു വരുന്നത്. തൊട്ട് മുമ്പ് കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചതിൻ്റെ തുടർച്ചയെന്നോണം, നാവിൽ നിന്നും വരുന്ന അക്ഷരങ്ങളെ, ആ അക്ഷരങ്ങളെ ശരിയായ രൂപത്തിൽ ഉച്ചരിക്കാത്തത് കൊണ്ടുണ്ടാകുന്ന അബദ്ധങ്ങൾ, അതാണ് നമ്മൾ വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഖാഫിൻ്റെയും കാഫിൻ്റെയും ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങൾ സൂചിപ്പിച്ചു. അതിനുശേഷം നാവിൻ്റെ മധ്യഭാഗത്തുനിന്നും ഉച്ചരിക്കുന്ന, പുറത്തുവരുന്ന ജീം, ഷീൻ, യ എന്നീ 3 അക്ഷരങ്ങളുടെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിലൂടെ ചുരുങ്ങിയ രൂപത്തിൽ ഉദാഹരണ സഹിതം വിശദീകരിച്ചത്. ഇൻഷാല്ലാ ഇന്നത്തെ എപ്പിസോഡിൽ അറബി ഭാഷയിലെ തന്നെ ഏറ്റവും പ്രയാസമേറിയ, ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള, പൊതുവെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന അക്ഷരം, ഒരു വേള അറബി ഭാഷയുടെ പേരായിക്കൊണ്ട് അല്ലെങ്കിൽ അതിലേക്ക് അതിൻ്റെ മാത്രം പ്രത്യേകതയായിക്കൊണ്ട് വിലയിരുത്തപ്പെടുന്ന അക്ഷരം ദാദ്, അല്ലാദ് എന്നുള്ള അക്ഷരം അറബി ഭാഷയുടെ മാത്രം പ്രത്യേകത. അതുകൊണ്ട് തന്നെ അറബി ഭാഷയെ ലോഗത്തു ദാദ്, ദാദിൻ്റെ ഭാഷ എന്ന് പറയാറുണ്ട്. കാരണം മറ്റു ഇതര ഭാഷകളിൽ ഒന്നും തന്നെ ഇല്ലാത്ത അറബി ഭാഷയ്ക്ക് മാത്രം അവകാശപ്പെട്ട ഒരക്ഷരമാണ് ബാദ് എന്നുള്ളത്. അതിൻ്റെ ഉച്ചരിക്കാനുള്ള ചില പ്രയാസങ്ങൾ, അല്ലെങ്കിൽ തുടക്കം മുതലേ ആ ഒരു പരിശീലനം ലഭിക്കാത്തത് കൊണ്ട് ഉണ്ടാകാവുന്ന അബദ്ധങ്ങളെ അതിലുള്ളൂ. പല ആളുകളും ദാഉം അതുപോലെ തന്നെ ദാദും തമ്മിലുള്ള വ്യത്യാസം പലപ്പോഴും അവർ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ പ്രകടിപ്പിക്കാറില്ല. അതിന് വ്യക്തമായിട്ടുള്ള തെളിവ് ആണ് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോൾ അതിൻ്റെ അവസാന ആയത്ത്, അവസാന കലിമത്ത് അദ്ദാലീൻ എന്നുള്ളതാണ്. വലദ്ദാലീൻ, അത് മഹാഭൂരിപക്ഷം ആളുകളും അറിയാതെയാണ് പലരും ലോലീൻ എന്നാണ്, അഥവാ ബാദിനെ ലോ ആക്കി ഉച്ചരിക്കുന്നു, അല്ലെങ്കിൽ ആ രൂപത്തിലാണ് ഉച്ചരിക്കപ്പെടുന്നത്, ലോ ആയിട്ടാണ് കേൾക്കുന്നവർക്ക് തോന്നുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അക്ഷരം മാറിപ്പോകുക എന്നുള്ളത്. അത് അർത്ഥത്തെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഗുരുതരമായ ലഹ്നുൽ ജലീൽ പെടുന്ന കാര്യമാണ് തജ്വീദിൽ അക്ഷരങ്ങൾ വ്യത്യാസപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം, ദാദിൻ്റെ ഉച്ചാരണത്തിൽ വരുന്ന അബദ്ധങ്ങളെ സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ കാര്യം, ഈ ലോഉം അതുപോലെ തന്നെ ദാദും തമ്മിലുള്ള അന്തരം, ആ വ്യത്യാസം പ്രകടമാക്കാതിരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പല ആളുകളും ഈ ദാദു ദാഉം തമ്മിലുള്ള അത് കൂടിക്കലർത്തിക്കൊണ്ട്, പരസ്പരം കൂട്ടിക്കലർത്തിക്കൊണ്ടോ ഒരേ രൂപത്തിൽ തോന്നിക്കുന്ന വിധമാണ് പലപ്പോഴും അതിനെ ഉച്ചരിക്കാറുള്ളത്, അല്ലെങ്കിൽ അങ്ങനെയാണ് കേൾക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ വിശേഷണത്തിലും അതിൻ്റെ മഖ്റജിലും അക്ഷരങ്ങൾ അതിൻ്റെ ഉത്ഭവസ്ഥാനത്തിലും അതുപോലെ അതിൻ്റെ വിശേഷണങ്ങളിലും വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അക്ഷരത്തിനുള്ള വിശേഷണം മറ്റു അക്ഷരത്തിനുണ്ടാകാം. വിപരീതമുള്ള സിഫത്തുകളുണ്ട്, വിപരീതമില്ലാത്ത സിഫത്തതൊക്കെ പരസ്പരം ഉള്ള വിശേഷണങ്ങളുണ്ടാകാം. എന്നിരുന്നാലും ആ വിശേഷണങ്ങളെ വ്യത്യാസം അതിൻ്റെ ഉച്ചാരണത്തിൽ നമുക്ക് പ്രകടമാകും. സിഫാത്തുകളുടെ വിഷയങ്ങൾ നമ്മൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ വിശേഷണങ്ങളാണ് എന്നുള്ളത്. ഓരോ അക്ഷരത്തിനുമുള്ള വിശേഷണങ്ങൾ പറയാം. ഇവിടെ അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളൊരു വിശേഷണമുണ്ട്. നമ്മൾ വിപരീതമില്ലാത്ത സിഫത്തുകൾ, വിപരീതമില്ലാത്ത അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ എന്ന തലക്കെട്ടിൽ കുറേ എപ്പിസോഡുകൾ കഴിഞ്ഞ കുറേ കാലം മുമ്പ് നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ വിശദീകരിച്ച കാര്യമാണ് അൽ ഇസ്തിത്വാലത്ത് എന്നുള്ളത്. അഥവാ ബാദിൻ്റെ മഹ്റജ്, അതിൽ റാദിൻ്റെ ലാദിൻ്റെ മഹ്റജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവിൻ്റെ ഇടതു ഭാഗം, അതിൻ്റെ അരിക്, അതാണ് ഇത് ദാദിൻ്റെ മഖ്റജ്. അൽ അദ്റാസ്, അൽ യുസ്ര യുംന, ചിലർ പറയുന്നത് വലതു ഭാഗത്ത് അല്ലെങ്കിൽ ഇരു ഭാഗത്തിൽ ഏതിൽ ഒരു ഭാഗത്ത്, അതിൽ ഇടതു ഭാഗമാണ് അതിലേറ്റവും ശരിയായത്, അല്ലെങ്കിൽ കൂടുതൽ അവിടെ നിന്നാണ് ഉച്ചരിക്കപ്പെടുന്നത്. അത് അരു നീളത്തിലാണ്, നാവിൻ്റെ ഇടതു ഭാഗം അരു നീളത്തിൽ തന്നെ നീണ്ടുകിടക്കുന്ന മഹ്റജാണ് ദാദിൻ്റെ മഹ്റജ്. അതുകൊണ്ട് ഇസ്തിത്വാലത്ത് എന്ന് പറഞ്ഞ ആ മഹ്റജ് ദാദിൻ്റെ മഹ്റജ് തുടങ്ങി ലാമിലേക്ക് നീളുന്ന, അതാണ് ഇസ്തിത്വാലത്ത്. ആ നീളുന്ന മഹ്റജ് ഉള്ള അക്ഷരമാണ്, സിഫത്തുള്ള അക്ഷരമാണ് ദാദ് എന്നുള്ളത്. അത് അണ്ണാക്കിലേക്ക് അങ്ങനെ നീണ്ട് പോകുന്ന അക്ഷരം ദാദ്. ഈ ദാദ് എന്ന് പറയുമ്പോൾ നാവിൻ്റെ സൈഡിൽ തന്നെ പറയാൻ നമ്മൾ ശ്രമിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ഉച്ചാരണം. നമ്മൾ നാവിൻ്റെ ഇടതു ഭാഗത്ത് നീളത്തിൽ ആ അണ്ണ മുകളിലത്തെ അണ്ണാക്കിനോട് ചേർന്ന് കൊണ്ടാണ് അത് ഉച്ചരിക്കുക. അപ്പോൾ മഹ്റജ് ആണെങ്കിലും അതുപോലെ തന്നെ സിഫത്താണെങ്കിലും ഈ ഒരു പിന്നെ സാദൃശ്യമില്ലായ്മ, ഒരു സാദൃശ്യവും ദാഉം അതുപോലെ തന്നെ ദാദും തമ്മിൽ ഇല്ല. മനസ്സിലായില്ലേ? വിശേഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിലും മഹ്റജണി തുറഫുൽ ലിസൻ, നാവിൻ്റെ അറ്റഭാഗത്തു നിന്നാണ്, മുൻഭാഗത്തെ അഗ്രഭാഗത്തു നിന്നാണ് ലാ ഉച്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാ പറയുമ്പോൾ നാവ് പുറത്തേക്ക്, അതിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരും. അതിൻ്റെ അഗ്രഭാഗം സാ പറയുന്ന പോലെ, ദാല് വാ പറയുമ്പോൾ നാവിൻ്റെ പുറത്തേക്ക് വരും. എന്നാൽ ഒരിക്കലും തന്നെ ബാദ് ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ അഗ്രഭാഗം പുറത്തേക്ക് വരുന്നതല്ല. കാരണം അത് ഉള്ളിൽ ഇടതുഭാഗത്ത് നാവിൻ്റെ അരികിൽ ഇടതുഭാഗത്ത് അരിനീളത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരമാണ് അവ്വാദ്. അതാണ് അതിൻ്റെ വിശേഷവുമായും അതുപോലെ തന്നെ മഹ്റജുമായും ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം, തറഫുൽ ലിസാൻ എന്നാണ് വാ വരുന്നതെങ്കിൽ എഹ്ദാ ഹാഫത്തൈ ലിസാൻ, അല്ലെങ്കിൽ നാവിൻ്റെ ഇടത് ഭാഗത്ത്, ഹാഫത്ത് എന്ന് പറഞ്ഞാൽ അരിക്, എഹ്ദാ ഹാഫത്തൈ ലിസാൻ എന്നാണ് തജ്വീദിൻ്റെ പല പുസ്തകങ്ങളിലുള്ളത്. നാവിൻ്റെ ഇരുപാർശ്വങ്ങളിൽ ഒരു ഏതെങ്കിലും ഒരു പാർശ്വത്തിൽ, അപ്പോൾ അതിൽ ഇടത് ഭാഗമാണ് കൂടുതലും പിന്നെ പറയാറുള്ളതും അതുപോലെ അങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കാറുള്ളതും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ തറഫുൽ ലിസാനിലാണ് ഇത് വാവിൻ്റെ ഉച്ചാരണം ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഇബ്നുൽ ജസരി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വദ്ദാദ ബിസ്തിത്താലതിം വമഖ്റജി മയ്യിസ് മിനല്ലാഹി വകുല്ലുഹാ തജി. വദ്ദാദ ബിസ്തിത്താലതിൻ, ഇസ്തിത്താലത്ത് കൊണ്ടാണ്, അത് പിന്നെ അതുപോലെ അതിൻ്റെ മഹ്റജ് കൊണ്ടും, മയ്യിസ് മിനല്ലാഹി, ലാഇൽ നിന്നും അതിൻ്റെ തമ്യീസ് വ്യത്യാസം, അതിൻ്റെ മഹ്റജ് കൊണ്ടും, രണ്ട് മഹ്റജിലാണ്, ലാഇൻ്റെ മഹ്റജ് തറഫുൽ ലിസാൻ നാവിൻ്റെ അഗ്രഭാഗത്താണ്, മേലെ മുൻപല്ലിൻ്റെ ഇതിനോട് ചേർന്ന് ഉസൂലിനോട് ചേർന്നിട്ടുള്ള അത് നാവിൻ്റെ മുൻഭാഗത്തെ അഗ്രഭാവം ചേർന്നുകൊണ്ടാണ് അതിൻ്റെ ലാഇൻ്റെ മഹ്റജ് എങ്കിൽ നാവിൻ്റെ ഇടത് ഭാഗത്ത് അരുനീളത്തിലാണ് ബാദിൻ്റെ മഹ്റജ്. ഇനി ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഇപ്പം രണ്ടും രണ്ട് അക്ഷരമാണ്, രണ്ടും രണ്ട് മഹ്റജാണ്, രണ്ടിനും സിഫത്തുകളും വേറെ തന്നെയാണ്. ഇസ്തിത്താലത്തി എന്നുള്ള സിഫത്തുള്ള അക്ഷരമാണ് ബാദ്, എന്നാൽ ലാഇന് ആ സിഫത്തില്ല. അപ്പോൾ സിഫത്തിലും മഹ്റജിലും അക്ഷരങ്ങളുടെ വിശേഷണത്തിലും അതുപോലെ തന്നെ ഉത്ഭവസ്ഥാനത്തിലും വ്യത്യാസമുണ്ട്. ഇനി രണ്ടക്ഷരങ്ങൾ ഉള്ള രണ്ടക്ഷരങ്ങളായ സംഗതി ഒരക്ഷരമാക്കി അല്ലെങ്കിൽ അതിനെ മാറ്റിച്ചരിച്ചാൽ അർത്ഥത്തിൽ വ്യത്യാസം വരുമെന്നുള്ളത് സ്വാഭാവികമായും നമുക്ക് അറിയാവുന്ന കാര്യം. പ്രത്യേകിച്ചും അറബി ഭാഷയിൽ വളരെ ചെറിയ വ്യത്യാസം, ഹറക്കത്ത് മാറിയാലും അക്ഷരം മാറിയാലും ഒക്കെ വളരെയധികം വ്യത്യാസമുള്ള സംഗതിയാണ്. അപ്പോൾ വല്ല യദില്ലു വലാലത്ത്, നമുക്കറിയാം വഴികേട്, പിഴച്ചു എന്നാണ് അർത്ഥം. എന്നാൽ വല്ല എന്ന് പറഞ്ഞാലോ അതിൻ്റെ അർത്ഥം വ്യത്യാസമുണ്ട്, അസ്ബഹ വല്ല. അപ്പോൾ ഈ രൂപത്തിലെ വ്യത്യാസം അർത്ഥത്തിൽ വരും എന്നുള്ളത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മനസ്സിലായില്ലേ? നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ഇലാ റബ്ബിഹാ നാളിറ വുജൂഹു യൗമഇദിൻ നാളിറ ദ ദാണ് പ്രശോഭിതമായിരിക്കും അന്നത്തെ ദിവസം ഖിയാമത്ത് നാളുണ്ടാകുന്ന സംഭവങ്ങൾ. നല്ല മനുഷ്യന്മാർ, സൗഭാഗ്യവാന്മാരായിട്ടുള്ള, സ്വാലിഹികളായിട്ടുള്ള ആളുകൾ, അവരുടെ ചില മുഖങ്ങൾ പ്രശോഭിതമായിരിക്കും. നാദിറ. എന്നിട്ട് അടുത്ത ആയത്തിലോ ഇലാ റബ്ബിഹാ നാദിറ നാദിറ ദി ലാ സാദ് തോ ലാ, അതെന്താണ് നാദിറ, നോക്കി എന്നാണ്. അപ്പോൾ ഈ രണ്ട് വ്യത്യാസങ്ങൾ അക്ഷരത്തിൽ നാദിറ, നാദിറ. അപ്പോൾ ഈ വ്യത്യാസം അക്ഷരത്തിൽ വരുന്ന വ്യത്യാസം അർത്ഥത്തിലും വ്യത്യാസം വരും. അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന പാരായണം അത് പാടില്ലാത്തതാണ്, ഹറാമാണ്, വലിയ ഗുരുതരമായിട്ടുള്ള ലഹ്നു ജലി എന്ന് പറയുന്ന ഗുരുതരമായ തെറ്റാണ്. അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, മഹ്റജിലും സിഫത്തിലുമുള്ള വ്യത്യാസം അതിൻ്റെ അർത്ഥത്തിലെ വ്യത്യാസത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കണം. രണ്ടാമത്തെ കാര്യം, പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും നമുക്ക് അബദ്ധം സംഭവിക്കാറുള്ള ഒരു സാഹചര്യം എങ്ങനെയായിരിക്കും, ഒരു പക്ഷേ രണ്ടും വെവ്വേറെ സ്ഥലത്ത് വരുമ്പോൾ അത് അങ്ങനെ തന്നെ ഉച്ചരിക്കാൻ നമ്മൾ ശ്രമിച്ചു എന്ന് വരാം, അല്ലെങ്കിൽ അങ്ങനെ ഉച്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്ന് വരാം. എന്നാൽ രണ്ടും ഒരേ കലിമത്തിൽ അടുത്തടുത്ത് വരുമ്പോഴോ, അവിടെയാണ് ചിലപ്പോൾ നമുക്ക് ഒരുപോലെയാകുന്നത്, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ അടുത്തടുത്ത് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരേ കലിമത്തിൽ തന്നെ വരുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് കലിമത്തുകളിൽ ആദ്യത്തിലും അവസാനത്തിലും അടുത്ത കലിമത്തിൽ ആദ്യത്തിലും വരുമ്പോഴൊക്കെയാണ് ഇത് പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ ഓരോ മഹ്റജും ഓരോ അക്ഷരത്തിൻ്റെയും മഹ്റജിൽ നിന്ന് തന്നെ അത് കൊണ്ടുവരാൻ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒന്ന് രണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ സൂറത്ത് ഫുർഖാനിലെ 27-ാമത്തെ ആയത്തിൽ ഇപ്രകാരം കാണാം:
4: ويوم يعض الظالم على يديه ويوم يعض يعض الظالم يعض الظالم ض ض ض ض
3: അണ്ടേ ഈ വ്യത്യാസം. അള്ളു അവിടെ ദാദാണ്, സ്വാദുള്ളാദാണ്. അക്രമി അന്ന് കൈകടിക്കുന്ന ദിവസം.
4: യഅദ്ദുല്ലാലിമു യാ ലൈതനി തഖദ്തു മഅ റസൂലി സബീല ويوم يعض الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا.
3: ഇനി അതുപോലെ തന്നെ ഒരു മറ്റൊരു ഉദാഹരണമാണ് സൂറത്തു അഷ്റഹ് അലൻ അഷ്റഹ് ലക സദ്രക എന്ന സൂറത്തിലെ
4: അല്ലദീ അൻഖദ ദഹ്റക് അൻഖദ ദഹ്റക്
3: സ്ലായ
4: അൻഖദ ദഹ്റക്
3: അങ്കബ സ്വാദുള്ളത് മുറിച്ചു കളയുക അല്ലെങ്കിൽ. അപ്പോൾ ആ രൂപത്തിൽ രണ്ടും വ്യത്യാസപ്പെടുത്തി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഓതണം.
4: അല്ലദീ അങ്കബ ദഹ്റക് അങ്കബ ദഹ്റക്.
3: അത് രണ്ടും രണ്ടായി തന്നെ പറയണം. കേൾക്കുന്നവർക്ക് സദൃശ്യമായിട്ട് ഒരുപോലെയായി തോന്നാൻ പാടില്ല. കേൾക്കുമ്പോൾ രണ്ടും രണ്ടായി തന്നെ തോന്നാൻ പാടില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഓതാനും പാടില്ല. അപ്പോൾ രണ്ടും ഒരുമിച്ച് വരുമ്പോൾ ബാദും ലാവും ഒരേ കലിമത്തിലോ അല്ലെങ്കിൽ ഒന്നാമത്തെ കലിമത്തിൻ്റെ അവസാനത്തിലോ രണ്ടാമത്തെ കലിമത്തിൻ്റെ തുടക്കത്തിലോ വരുമ്പോൾ രണ്ടിനെയും ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് തന്നെ ഓതാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു രൂപം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം നമ്മൾ ഖുർആൻ ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ദാദ് എന്ന അക്ഷരം, ലുഗത്തു ദാദ്, അതിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ദാദ് എന്ന അക്ഷരം അതിൻ്റെ ഒരു സിഫത്താണ് അൽ ഇസ്തിഇല ഹുസ്സബഖ്തിൻ ഖിൽ. മുമ്പ് നമ്മൾ ഒരു എപ്പിസോഡിൽ സൂചിപ്പിച്ചതാണ് ഹുറൂഫുൽ ഇസ്തിഇല. ഇസ്തിഇലൻ്റെ അക്ഷരം അഥവാ നാവ് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് വായ നിറച്ച് ഗൗരവത്തിൽ ഉച്ചരിക്കുന്ന അക്ഷരം. ഖ സ പ ള ഗ ക ള തുടങ്ങിയുള്ള അക്ഷരം. അപ്പോൾ ഇതിൽപ്പെട്ട രണ്ട് അക്ഷരമാണ് എന്ത്? ഈ ദാദും ദാദും അതുപോലെ രണ്ടും ഇസ്തിഇലായിൻ്റെ അക്ഷരം തന്നെയാണ്. എന്നിരുന്നാലും അത് നമ്മൾ ഓതുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ അക്ഷരങ്ങൾ അതിന് തൊട്ട് മുമ്പ് വരുന്ന അക്ഷരങ്ങൾ ആസ്പദമാക്കിക്കൊണ്ട് അതിൻ്റെ ഉച്ചാരണത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൽഹാർ ചെയ്തുകൊണ്ട് വ്യക്തമാക്കിക്കൊണ്ട് പ്രകടമാക്കുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. ഇൽ തുറ ഇൽ ഇൽ തുറ. അതുപോലെ തന്നെ ഫമനിൽ തുറ ഗൈറ ബാഗി വലാ ആദി ഫലാ ഇസ്മ അലൈ. അതുപോലെ തന്നെ അഫദ്തും അഫദ്തും. ബാദിനെയും ബാഇനെയും വേർതിരിച്ച്, അതാണ് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് വേർതിരിച്ച് തന്നെ പ്രകടമാക്കി തന്നെ ഓതാൻ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഇമാം ജസീർ റഹിമഹുള്ള പറഞ്ഞത്, വൽതുറ മഅ വഅൽത മഅ ഫൽതും വസഫ്ഹ ജിബാഹുഹും അലൈഹിം. അപ്പോൾ അത് പ്രത്യേക അത് ഈ വൽതുറ വഅൽത അഫൽതും പോലെയുള്ള ആ കലിമത്തുകളിൽ എന്ത് ചെയ്യണം? രണ്ടും രണ്ട് വ്യക്തമാക്കി തന്നെ അത് നമ്മൾ ഉച്ചരിക്കണം. അത് ഇദ്ഗാം ചെയ്ത് ഓതാൻ പാടില്ല. ചേർത്തി ദാദിന് ശേഷമുള്ള അക്ഷരത്തിലേക്ക് ചേർത്തിക്കൊണ്ട് ഓതാൻ പാടില്ല. ഇൽഹാർ ചെയ്തുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? അവഅദ്ദ അവഅദ്ദ ഉണ്ടോ, അത് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം? ഇതുപോലെ ശേഷം ഒക്കെ വരുമ്പോൾ രണ്ടും വേർതിരിച്ച് തന്നെ ഓതാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കാം. ഏതായാലും നമ്മൾ അനറബികളാണ്, അതുകൊണ്ട് തന്നെ അറബി ഭാഷ തന്നെ ഉച്ചരിക്കാൻ അത് ഉച്ചരിച്ച് ശീലിച്ചിട്ടില്ലാത്ത അറബി ഭാഷ പഠിക്കുന്ന തുടക്കക്കാരായ, അതുപോലെ ഖുർആൻ പാരായണം പരിശീലിച്ച് തുടങ്ങിയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും തുടക്കത്തിൽ. പക്ഷേ അത് നമ്മൾ ചിട്ടയായ പരിശീലനത്തിലൂടെ കൃത്യമായ ശ്രദ്ധയോടുകൂടി നല്ല ഒരു തജ്വീദ് അറിയുന്ന കാരിയിൽ നിന്നും കേട്ട് ഉച്ചാരണങ്ങൾ ശരിയായ രൂപത്തിൽ പരിശീലിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം തന്നെയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ ഇതുവരെ സൂചിപ്പിച്ചതൊക്കെ തന്നെ ഓരോ അക്ഷരങ്ങളെയും അതിൻ്റെ ഉച്ചാരണ സ്ഥലത്തുനിന്ന് കൊണ്ടുവരുന്ന അതേ മഹ്റജ് ഒരേ അതിൻ്റെ ശരിയായ ഉച്ചാരണം അതിന് നൽകുന്നത് വരെ നമ്മുടെ പരിശീലനം തുടരേണ്ടതുണ്ട്. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് ഞാൻ അത്യാവശ്യമൊക്കെ പഠിച്ചു, ഖുറാനൊക്കെ ഓതുന്നുണ്ട്, അത്യാവശ്യം ഹിഫ്ദുണ്ട്, ചില ആളുകളൊക്കെ അത്യാവശ്യം പഠിച്ച രീതിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ എനിക്ക് തജ്വീദൊന്നും പഠിക്കാനല്ല, ഇനി പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ പാരായണമൊന്നും ശരിയാക്കേണ്ടതില്ല എന്നുള്ള ഒരു ധാരണ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷേ പലപ്പോഴും ആ ധാരണ തെറ്റാണെന്ന് നമ്മളെക്കാൾ ഖുർആൻ കൂടുതൽ അറിയുന്ന ഒരാളുടെ മുമ്പിൽ നമ്മൾ ഓതുമ്പോൾ അല്ലെങ്കിൽ അക്ഷരങ്ങൾ ഉച്ചരിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് പഠിക്കാത്തവർ അത് പഠിക്കുക, പഠിച്ചവരാണെങ്കിൽ തന്നെ അതിനൊന്നുകൂടി ശരിയായിട്ടുണ്ടോ പഠിച്ചത് എന്നുള്ളത് കൂടി വിലയിരുത്തുക. തീർച്ചയായും വിശുദ്ധ ഖുർആൻ അല്ലാഹു എളുപ്പമാക്കിയിട്ടുണ്ട്. വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആൻ അല്ലാഹു എളുപ്പമാക്കിയിട്ടുണ്ട് ലിദ്ദിക്കർ, അതിനെ പഠിക്കാനും ചിന്തിക്കാനും ഉദ്ദേശിക്കുന്നവർക്ക്. ഫഹൽ മിൻ മുദ്ദക്കിർ, ചിന്തിക്കുവാനും പഠിക്കുവാനും ഒക്കെ തയ്യാറുള്ളവർ ആരുണ്ടോ എന്നുള്ള അള്ളാഹുവിൻ്റെ ചോദ്യം. അപ്പോൾ ഖുർആൻ എന്നുള്ളത് തജ്വീദാകട്ടെ തഫ്സീറാകട്ടെ ഏത് ഇതാകട്ടെ ഖുർആനുമായി ബന്ധപ്പെട്ടത് അത് അള്ളാഹു എളുപ്പമാക്കിയിട്ടുണ്ട് പഠിക്കുക. പക്ഷെ അതിൻ്റെ പഠിക്കാനുള്ള ശരിയായ രൂപം, അത് ശരിയായ രൂപത്തിൽ ഖിറാഅത്തിൻ്റെ നിയമങ്ങൾ അറിയുന്ന ആളുകളുടെ അടുക്കൽ നിന്നും പോയി പഠിക്കുക. ആ ഉച്ചാരണം നേരിട്ട് കേട്ട് തന്നെ, പുസ്തകത്തിലൂടെയോ മറ്റോ അല്ല, നേരിട്ട് കേട്ട് അതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണത് കേൾക്കുകയും അതുപോലെ അത് കാണുകയും ചെയ്തിട്ട് പരിശീലിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന സംഭവമാണ്. ഏതായിരുന്നാലും ഈ വാദ് കുറച്ച് പ്രയാസമുള്ള അക്ഷരമാണ്. എന്നിരുന്നാലും നമ്മുടെ ആ ഒരു ശ്രദ്ധയും താല്പര്യവും ഇതിൻ.
5: പീസ് ഖുർആൻ റേഡിയോ അൽ മുഅല്ലിം, പാരായണ നിയമങ്ങൾ പാലിച്ച് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ നമ്മെ സഹായിക്കുന്ന അൽ മുഅല്ലിമിൽ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.

0: നിങ്ങൾ കേട്ടത് അൽ മുഅല്ലിം, ഗുരുമുഖത്തുനിന്നെന്ന പോലെ ഖുർആൻ പഠിക്കാൻ ശ്രോതാക്കളെ സഹായിക്കുന്ന അൽ മുഅല്ലിമിൽ പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഖലീഫ അത്തുനൈജി.
1: ജീവിതം ഒരു യാത്രയാണെന്ന് പറയാറുണ്ട്. ജനനത്തിൽ തുടങ്ങി മരണത്തിൽ അവസാനിക്കുന്ന യാത്ര. കാലമാം തീവണ്ടിയിലോ കപ്പലിലോ ബസ്സിലോ കാറിലോ നമുക്ക് സഞ്ചരിക്കാം. സ്പീഡിൽ തന്നെ, വേഗക്കുറവ് ആർക്കും താല്പര്യമില്ലല്ലോ. എന്നാൽ യാത്രയ്ക്ക് അവിചാരിതമായി തടസ്സം നേരിട്ടാലോ? കുറച്ചു നേരത്തിന്, അല്ലെങ്കിൽ കുറെ കൂടി നീണ്ടകാലം, ഒരുപക്ഷെ ദീർഘകാലം, അല്ലെങ്കിൽ അവസാനം വരെ, അഥവാ മരണം വരെ, നടക്കുമ്പോൾ ഒന്ന് തെന്നി വീണാൽ, യാത്ര ചെയ്യുന്ന വാഹനമൊന്ന് നിയന്ത്രണം തെറ്റിയാൽ, ശരീരത്തിലെ ഏതെങ്കിലും ഞരമ്പുകളിൽ ഒന്ന് പണിമുടക്കിയാൽ, ഹൃദയതാളം അവതാളത്തിലായാൽ, ഓടിച്ചാടി നടന്നിരുന്നവർ പെട്ടെന്ന് ശയ്യാവലംബിയാകും. ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ഒരുപക്ഷെ മരണം വരെയോ കിടക്കയിൽ കിടക്കേണ്ടി വന്നേക്കും. പല കാര്യങ്ങൾക്കുമായി പറന്നു നടന്നിരുന്ന ആൾ പെട്ടെന്ന് ഒറ്റമുറിയിൽ ഒതുക്കപ്പെടുന്നത് ഭീകരമാണ്. വേഗതയിൽ ഓടിയിരുന്ന വാഹനം സഡൻ ബ്രേക്ക് ഇട്ട് നിന്ന പോലെ. കുറച്ചു ദിവസം കൂട്ടുകാരും കൂട്ടക്കാരും ഒക്കെ സന്ദർശിക്കും. ദൂരെയുള്ളവർ ഫോൺ വിളിക്കും, പിന്നെ അതങ്ങ് കുറയും, പിന്നെ തീരെ ഇല്ലാതാകും. വീട്ടുകാർക്ക് പോലും കൂടെ നിന്ന് കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറെ കൂടി കഴിഞ്ഞാൽ കൂട്ടുകാർ, ബന്ധുക്കൾ എന്നിവരെ അങ്ങോട്ട് വിളിച്ചാൽ പോലും ആളെ കെട്ടിയെന്ന് വരില്ല. ഒറ്റപ്പെടലിന്റെ ഏകാന്ത ഭീകരത. ഒന്ന് വർത്തമാനം പറയാൻ ആരെയെങ്കിലും കിട്ടിയെങ്കിലെന്ന് ആശിച്ചു പോകും. താങ്കൾ ഇങ്ങനെ ഒറ്റപ്പെട്ടിട്ടുണ്ടോ? അടുപ്പമുള്ള ആരെങ്കിലും ഇത്തരം അവസ്ഥയിലുണ്ടോ? അവർക്ക് സദാ കൂടെ ഒരു കൂട്ടുകാരനെ കിട്ടിയെങ്കിലെന്ന് ആശിക്കുന്നുണ്ടോ? 24 മണിക്കൂറും ഉറങ്ങാതെ ഏത് നേരവും കേട്ടിരിക്കാൻ ഒപ്പമുള്ള ഒരാൾ? പറഞ്ഞാൽ തീരാത്ത വർത്തമാനങ്ങളുമായി ആശ്വാസവും വിജ്ഞാനവും വിനോദവുമൊക്കെയായി സമാധാനിക്കൂ. പീസ് റേഡിയോ കൂടെയുണ്ട്. നേരവും കാലവും നോക്കാതെ സദാസമയവും നെറ്റ് കണക്ഷനുള്ള ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. പീസ് റേഡിയോ, മടുപ്പിക്കാത്ത കൂട്ടുകാരൻ.
2: പരിശുദ്ധ ഖുർആനിന്റെ 29-ാം അധ്യായം സൂറത്തുൽ അൻകബൂത്തിലെ 41-ാമത്തെ വചനത്തിൽ എട്ടുകാലി എന്ന ജീവിയെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. 29-ാമത്തെ അധ്യായത്തിന്റെ പേര് തന്നെ അൽ അൻകബൂത്ത് എന്നാണ്. അൻകബൂത്ത് എന്ന പദത്തിനർത്ഥം ചിലന്തി, എട്ടുകാലി എന്നാണ്. ഇവിടെ അള്ളാഹു ഉദ്ധരിക്കുന്ന ആയത്ത് ഇപ്രകാരമാണ്:

0: ഈ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുന്നത്, അല്ലാഹുവിന് പുറമെ ആരാധ്യരെ സ്വീകരിച്ചവരുടെ ഉദാഹരണം എട്ടുകാലിയുടെ വല പോലെയാണ് എന്നതാണ്. ചിലന്തി വല പോലെ അതീവമായ ദുർബലമായ ഒരവസ്ഥാവിശേഷമാണ് അവർക്കുള്ളത് എന്ന് അല്ലാഹു ഇതിലൂടെ വ്യക്തമാക്കുന്നു. ശിർക്കും അതിൻ്റെ അനുയായികളും ദുർബലതയിൽ തന്നെയാണ്. എട്ടുകാലി വല പോലെ അവരുടെ വിശ്വാസം അതീവ ദുർബലമാണ് എന്ന കാര്യം ഇവിടെ അറിയിക്കുന്നു.
1: അടുത്തതായി പീസ് റേഡിയോയിൽ ഹൃദയവസന്തം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ സ്വാഫാത്തിലെ 48 മുതൽ 50 വരെയുള്ള വചനങ്ങൾ അവതരിപ്പിക്കുന്നത് മുഹമ്മദ് കുട്ടി സലഫി.
2: ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعندهم قاصرات الطرف عين. പ്രിയ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 47-ാമത്തെ വചനം വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിച്ചത്. ഇൻഷാ അല്ലാ 48-ാമത്തെ വചനമാണ് ഇന്ന് വിശദീകരിക്കുന്നത്. വഇന്ദഹും, അവരുടെ അടുക്കലുണ്ടായിരിക്കും, ഖാസിറാത്തു ത്വർഫി, ദൃഷ്ടി ചുരുക്കുന്ന അഥവാ നിയന്ത്രിക്കുന്ന സ്ത്രീകൾ, ഈൻ, വിശാല നേത്രങ്ങൾ ഉള്ള. സ്വർഗാവകാശികൾക്ക് അള്ളാഹു നൽകുന്ന സ്വർഗീയമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഇതിന് മുമ്പുള്ള വചനങ്ങളിലും നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ ഈ വചനത്തിൽ സ്വർഗാവകാശികൾക്ക് നൽകുന്ന സ്വർഗീയമായ ഒരു അനുഗ്രഹമാണ് അള്ളാഹു എടുത്തു പറയുന്നത്. വഇന്ദഹും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പല മുഫസ്സിരീങ്ങളും ചൂണ്ടിക്കാണിച്ചതുപോലെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും സ്വർഗീയ സ്ത്രീകൾ അല്ലെങ്കിൽ സ്വർഗീയ ഇണകൾ. ദുനിയാവിൽ നിന്ന് വ്യത്യസ്തമായി പലപ്പോഴും അവരുടെ അസാന്നിധ്യം പലപ്പോഴും ഇണകൾക്ക് അനുഭവപ്പെടാറുണ്ട്. അത് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ, തങ്ങളുടെ ജോലി ആവശ്യാർത്ഥം വിട്ടുനിൽക്കുന്നവർ, അതല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി വിട്ടുനിൽക്കുന്നവർ. എന്നാൽ സ്വർഗാവകാശികളുടെ പ്രത്യേകത അവർ ഇവരുടെ കൂടെ തന്നെ സദാസമയവും ഉണ്ടായിരിക്കും എന്നാണെന്ന്. വഇന്ദഹും, അവരുടെ അടുക്കലുണ്ടായിരിക്കും എന്ന ആ പദപ്രയോഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അല്ലാമ ഉസൈമി റഹ്മത്തുള്ളാഹി പറയുന്നു, ഇന്ദ അസ്ഹാബിൽ ജന്ന അല്ലദീനഹും ഇബാദുല്ലാഹിൽ മുഖ്ലസൂൻ. സ്വർഗാവകാശികളായ ആളുകൾ, അവർ അള്ളാഹുവിൻ്റെ നിഷ്കളങ്കന്മാരായ അടിമകളാകുന്നു. അല്ലാഹു ഇഖ്ലാസ് നൽകിയ ആത്മാർത്ഥത നൽകപ്പെട്ട ആളുകൾ. ലി അന്നല്ലാഹ ഖാൽ, കാരണം 40-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഇല്ലാ ഇബാദല്ലാഹിൽ മുഖ്ലസീൻ. ഈ സ്വർഗം അല്ലാഹു നൽകുക, ഭയാനകമായ നരകത്തിൽ നിന്ന് അല്ലാഹു രക്ഷ നൽകുക ഇഖ്ലാസുള്ള അള്ളാഹുവിൻ്റെ ദാസന്മാർക്കാകുന്നു അവരൊഴികെ. ഹാബിസാത്തുൽ അയുനി അല അസ്വാജിഹിന്ന്, മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നത് തങ്ങളുടെ ഇണകളിൽ തങ്ങളുടെ കണ്ണുകൾ അവർ തടഞ്ഞു നിർത്തുന്നു, അഥവാ മറ്റുള്ളവരിലേക്ക് ദൃഷ്ടി പായിപ്പിക്കാത്തവർ, മറ്റുള്ളവരിലേക്ക് നോട്ടം അയച്ചുവിടാത്തവർ. ലാ യൻദുർന ഇലാ ഗൈരിഹിം ലിഹുസ്നിഹിം ഇൻദഹുന്ന്, എന്തുകൊണ്ടാണവർ മറ്റുള്ളവരെ നോക്കാത്തത്? അവരുടെ സ്വഭാവത്തിലെ മഹിമ കൊണ്ട് തങ്ങളുടെ ഇണകളിലേക്ക് മാത്രമാകുന്നു അവർ ദൃഷ്ടി പായിപ്പിക്കുന്നത്. അല്ലത്തീ ഖസ്റത്ത് അത്വറാഫുഹുന്ന അത്വറാഫഹുന്ന അല അസ്വാജിഹിന്ന്, തങ്ങളുടെ ഇണകളിൽ മാത്രമായി അവരുടെ കണ്ണുകളെ അവർ നിയന്ത്രിക്കുന്നു. യഅനി അന്നഹുന്ന ലാ യൻദുർന ഇല ഗൈരി അസ്വാജിഹിന്ന, മറ്റുള്ളവരിലേക്ക് തങ്ങളുടെ ഇണകളല്ലാത്തവരിലേക്ക് അവർ നോക്കുന്നില്ല. വഹാദ ലാ ശക്ക അന്നഹു മിൻ നിഅമത്തില്ലാഹി അലസ്സൗജ്, ഇത് തൻ്റെ ഇണക്ക് അള്ളാഹു നൽകുന്ന അതിമഹത്തായ അനുഗ്രഹമാകുന്നു. തന്നിലേക്ക് മാത്രം ദൃഷ്ടി അയക്കുന്ന, മറ്റുള്ളവരിലേക്ക് നോട്ടം അയക്കാത്ത, വളരെയധികം നിയന്ത്രിച്ചു നിർത്തുന്ന അത്തരത്തിലുള്ള ഇണകൾ ഒരാളുടെ വലിയ സൗഭാഗ്യത്തിൽപ്പെട്ടതാകുന്നു. വമിൻ കമാലി സഅദ അല്ലാ തൻദുറൽ മർഅത്തു ഇലാ ഗൈരി സൗജിഹ. മുഫസ്സിരീങ്ങൾ വ്യാഖ്യാനിക്കുന്നു, സൗഭാഗ്യം അത് പരിപൂർണമാകുന്നത് ഒരു സ്ത്രീ ഒരു ഇണ തൻ്റെ ഇണയിലേക്ക് തൻ്റെ ഭർത്താവിലേക്ക് മാത്രം നോക്കുന്നവളാവുക എന്നതാകുന്നു. കാരണം ലിഅന്നഹ ഇദാ നദറത് ഇലാ ഗൈരി സൗജിഹ ഫസൗഫ യുൽഖി ശൈത്വാനു ഫീ ഖൽബിഹ മവദ്ദത ഹാദൽ മൻദൂർ. മറ്റുള്ളവരിലേക്ക് നോക്കുന്ന ഒരു സ്ത്രീ സ്വാഭാവികമായും പിശാജ് അവരുടെ മനസ്സിൽ ആ ആളോട് ഇഷ്ടം ഉണ്ടാക്കിക്കൊടുക്കുന്നു. വ കറാഹത്തു സൗജി, തൻ്റെ ഇണയോടൊരു അതൃപ്തിയും താൻ നോക്കുന്ന പുരുഷനോട് ഒരു താൽപ്പര്യവും പിശാജ് ഉണ്ടാക്കിക്കൊടുക്കുന്നു. സഹോദരങ്ങളെ, സഹോദരികളെ, നമ്മുടെ സമൂഹത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ മോശമായൊരവസ്ഥ എന്ന് പറഞ്ഞാൽ ദൃഷ്ടി നിയന്ത്രിക്കാതിരിക്കുക എന്നതാകുന്നു. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ സമൂഹം അനുഭവിക്കുകയും ചെയ്യുന്നു. ഭർതൃമതികളായ സ്ത്രീകൾ ഒളിച്ചോടിപ്പോകുന്ന, മറ്റുള്ളവരുടെ കൂടെ പോകുന്ന കാഴ്ചകൾ, അതേപോലെ തന്നെ ഭാര്യയും സന്താനങ്ങളുമുള്ള പുരുഷന്മാർ മറ്റു അന്യ സ്ത്രീകളുമായി അവരുടെ കൂടെ പോകുന്ന അത്തരം അവിഹിത ബന്ധങ്ങളിലേക്ക് മനുഷ്യനെ പിശാജ് കൊണ്ടെത്തിക്കും ദൃഷ്ടികൾ നിയന്ത്രിക്കാതിരുന്നാൽ. ഫഇദാ കാനത് ഖദ് ഖസുറത് ത്വർഫഹ അലാ സൗജിഹ ഫഇന്ന ഹാദാ മിൻ കമാലി സആദതി സൗജിയ. ദാമ്പത്യ ജീവിതം അത് സന്തോഷപൂർണമാകുന്നത്, വളരെ ആഹ്ലാദപൂർണമാകുന്നത് യഥാർത്ഥത്തിൽ ദൃഷ്ടികൾ നിയന്ത്രിക്കുമ്പോഴാണെന്നത് ഈ വചനത്തെ വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്, കണ്ണിനെ അനിയന്ത്രിതമായി വിടുക എന്നത് തൻ്റെ ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ആ മനുഷ്യൻ പ്രയാസപ്പെടേണ്ടി വരും എന്നത് ഒരു യാഥാർത്ഥ്യമാകുന്നു. ഈ വചനത്തെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഖാസിറാത്തു ത്വർഫ് എന്ന് പറഞ്ഞാൽ തൻ്റെ ഭർത്താവിൽ മാത്രം ദൃഷ്ടി പതിപ്പിക്കുന്നവളെന്ന് പറഞ്ഞാൽ, മറ്റൊരു വ്യാഖ്യാനപ്രകാരം തൻ്റെ ഭർത്താവ് മറ്റൊരുത്തിയിലേക്ക് നോക്കാതിരിക്കാൻ മാത്രമുള്ള ആ പാതിവ്രതം, അത്തരത്തിലുള്ള സൂക്ഷ്മത, അത് ആ ഭാര്യയിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. അന്ന സൗജ ലാ യൻദുറു ഇലാ സിവാഹ ഫഹുവ ഖദ് ഖസുറ തർഫഹു അലൈഹ. ഒരാൾ ഒരു ഭർത്താവ് തൻ്റെ നോട്ടം തൻ്റെ ഭാര്യയിലേക്ക് മാത്രം ചുരുക്കുന്നു. വദാലിക കമാലിഹ വഹുസ്നിഹ ഫീ നളരിഹി. എന്താണ് കാരണം? തൻ്റെ ഇണ തന്നെ തന്നെ സന്തോഷിപ്പിക്കുന്നവളാണ്. വഹീന ഇദിൻ യകൂനു ലിഖാസിറാത്തി ത്വർഫി മഅനയാൻ. അതുകൊണ്ട് ഈ പദപ്രയോഗത്തിന് രണ്ട് അർത്ഥതലങ്ങളുണ്ട്. ഒന്ന്, ഒരു സ്ത്രീ ഒരു ഇണ താൻ തൻ്റെ ഭർത്താവിനെ ഏറ്റവും സന്തോഷിപ്പിക്കുന്നതിലൂടെ ആ ഭർത്താവ് തന്നിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ, ദൃഷ്ടി അയക്കുന്നുള്ളൂ. രണ്ടാമത്തെ വ്യാഖ്യാനം, രണ്ടാമത്തെ അർത്ഥം, അന്ന അസ്വാജഹുന്ന ഖദ് ഖസറു അത്റാഫഹും അലൈഹിന്ന വകിലൽ മഅനയൈനി സ്വഹീഹ്. രണ്ടാമത്തെ അർത്ഥപ്രകാരം ഭർത്താക്കന്മാർ ആ സ്ത്രീകളിലേക്ക് മാത്രമേ നോക്കുന്നുള്ളൂ, വേറെ ഒരു സ്ത്രീയിലേക്കും അവർ നോക്കുന്നില്ല. അത് സ്ത്രീയായിരുന്നാലും പുരുഷനായിരുന്നാലും ഇണകൾ തങ്ങളുടെ ഇണകളിലേക്ക് മാത്രമാണ് ദൃഷ്ടി അയക്കുന്നത്. ഐൻ എന്ന പദത്തിന് കണ്ണ്, ദൃഷ്ടി എന്നാണർത്ഥം. ഐനാ എന്നതിൻ്റെ ബഹുവചനമാണ് ഐൻ എന്ന പദം. ഈ വചനത്തിന് വന്നിരിക്കുന്ന ഐൻ എന്നത് കണ്ണുകൾ എന്നർത്ഥത്തിലാകുന്നു, അഥവാ ഏറ്റവും മനോഹരമായ കണ്ണുകൾ, അതേപോലെ തന്നെ വിശാലമായ നേത്രങ്ങൾ എന്നൊക്കെയാണ് ആ പദത്തിന് മുഫസ്സിരീങ്ങൾ നൽകുന്ന വ്യാഖ്യാനം. സഅത്തുൽ അയ്യുൻ ഹുസ്നുൽ അയ്യുൻ, വിശാലമായ കണ്ണ് എന്നും വളരെ മനോഹരമായ ദൃഷ്ടി എന്നുമൊക്കെയാണ് ആ പദത്തിൻ്റെ അർത്ഥമായി വ്യാഖ്യാനിക്കുന്നത്. അല്ലാമ ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, ഐ അഫീഫാത്തുൻ, അവർ ചാരിത്രവതികളാകുന്നു. ലാ യന്ദുർന ഇലാ ഗൈരി അസ്വാജിഹിന്ന്, തങ്ങളുടെ ഇണകളിലേക്കല്ലാതെ അവർ നോക്കുന്നില്ല. കദാ ഖാല ഇബ്നു അബ്ബാസ് വ മുജാഹിദ് വ സയ്ദ് ഇബ്നു അസ്ലം വ ഖതാദ വ സുദ്ദി വ ഗൈറുഹും. ഈ മഹാന്മാരായ മുഫസ്സിരീങ്ങളെല്ലാം ആ ആയത്ത് വ്യാഖ്യാനിച്ചുകൊണ്ട് പറഞ്ഞ അഭിപ്രായം അതാകുന്നു. ഖാല തആല ഫീഹിന്ന ഖൈറാത്തുൻ ഹിസാൻ. സൂറത്തുർ റഹ്മാനിലെ 70-ാമത്തെ വചനത്തിൽ കാണാം, ആ സ്വർഗത്തിൽ മനോഹരമായ ഏറ്റവും ഭംഗിയുള്ള ഇണകൾ ഉണ്ടായിരിക്കും, സ്ത്രീകൾ ഉണ്ടായിരിക്കും. അവിടെ ഉദ്ദേശിക്കുന്നതും ഈ വചനത്തിൽ പറഞ്ഞതുപോലെ തന്നെ വളരെ മനോഹരമായ ദൃഷ്ടികളുള്ള വിശാല നേത്രങ്ങളുള്ള സ്ത്രീകളാകുന്നു എന്നതാണ്. അല്ലാമ സഅദി റഹ്മല്ലാഹു പറയുന്നു, വഇന്ദഹും ഫീ മജാലിസിഹിം നിസാഉൻ അഫീഫാത്, അവരുടെ സദസ്സുകളിൽ അവരുടെ മജ്ലിസുകളിൽ ചാരിത്രവതികളായ സ്ത്രീകളുണ്ടായിരിക്കും. ലാ യന്ദുർന ഇലാ ഗൈരി അസ്വാജിഹിന്ന്, അവർ തങ്ങളുടെ ഇണകളിലേക്ക് മാത്രമേ ദൃഷ്ടി അയക്കുകയുള്ളൂ. ഹിസാനുൽ അഅ്യുൻ, അതേപോലെ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഏറ്റവും സൗന്ദര്യമുള്ള നേത്രങ്ങളുടെ ഉടമകളാകുന്നു അവർ. അതാണ് വഇന്ദഹും ഖാസിറാത്തു ത്വർഫിഈൻ, അവരുടെ അടുക്കൽ ദൃഷ്ടികൾ നിയന്ത്രിക്കുന്ന, ദൃഷ്ടികൾ ചുരുക്കുന്ന ഇണകളുണ്ടായിരിക്കും, സ്ത്രീകളുണ്ടായിരിക്കും എന്നതിന് മുഫസ്സിരീങ്ങൾ നൽകുന്ന വ്യാഖ്യാനം. 49-ാമത്തെ വചനം, കഅന്നഹുന്ന ബൈദും മഖ്നൂൻ. കഅന്നഹുന്ന, അവരാണെന്ന പോലെയായിരിക്കും. ബൈദുൻ, മുട്ടകളെപ്പോലെ. മഖ്നൂൻ, സൂക്ഷിച്ചു വെക്കപ്പെട്ട, അഥവാ പക്ഷിയുടെ കൂട്ടിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകളെപ്പോലെയുണ്ട് അവർ. മുഫസ്സിരീങ്ങൾ പറയുന്നു, വഹാദ തഷ്ബീഹുൻ തഹ്സീനിയുൻ, ഇത് സൗന്ദര്യത്തിൽ അല്ലെങ്കിൽ മനോഹരമായ അവസ്ഥയിൽ ഉള്ള ഒരു ഉപമയ്ക്കലാകുന്നു. വഅക്സുദാലിക് അത്തഷ്ബീഹുൽ തഖ്ബീഹി, ഇതിന് വിരുദ്ധമായി വിരൂപതയുടെ കാര്യത്തിലും ഉദാഹരിക്കാറുണ്ട്, ഉപമ പറയാറുണ്ട്. അള്ളാഹു പിശാചുക്കളെക്കുറിച്ച് പറഞ്ഞു, അതല്ലെങ്കിൽ സഖും വൃക്ഷത്തെക്കുറിച്ച് പറഞ്ഞു, തൽഉഹ കഅന്നഹു റുഊസു ശയാത്വീൻ, അവയുടെ കുലകൾ അത് പിശാചുക്കളെ തല പോലെയുണ്ട്. ഇതാണ് തഷ്ബീഹു തഖ്ബീഹിയ്യ് എന്ന് മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ വചനത്തിൽ ഭംഗിയെക്കുറിച്ചാണ് ആ തരത്തിൽ വ്യാഖ്യാനിച്ചത്, അള്ളാഹു ഉപമിച്ചത്. കഅന്നഹുന്ന ഐ ഫിൽ ലൗനി ബൈദുൻ ലിന്നിആമി, അവർ അവരുടെ നിറത്തിൽ അതേപോലെ തന്നെ അവരുടെ ലോലതയിൽ. മഖ്നൂൻ, മസ്തൂറുൻ ബി രീഷിഹി, ലാ യസ്ലു ഇലൈഹി ഗുബാറുൻ വലൗനുഹു വഹുവൽ ബയാൽ ഫീഹി സുഫ്രത്തുൻ അഹ്സനു അൽവാനി നിസാ. പക്ഷിക്കൂട്ടിൽ സൂക്ഷിച്ചു വെക്കപ്പെട്ട മുട്ടകളെപ്പോലെയുണ്ട് അവർ. യഥാർത്ഥത്തിൽ അല്പം മഞ്ഞ കലർന്നുള്ള ഒരു വെളുപ്പ് നിറത്തിനാണ്

0: റഹ്മത്തുള്ളാഹി പറയുന്നു, കഅന്നഹുന്ന ബൈദുൻ ജംഉൽ ബൈദ മക്നൂൻ മസൂനുൻ മസ്തൂറുൻ, അഥവാ സംരക്ഷിക്കപ്പെട്ട സൂക്ഷിക്കപ്പെട്ട മുട്ടകളെപ്പോലെ. ഖാൽ ഹസൻ ശബ്ബഹുന്ന ബിബൈദിൻ നിആമ തകിന്നുഹ ബിർരീശി മിനദ്ദീഹ് വൽ ഗുബാർ. ഈ സംരക്ഷിക്കപ്പെട്ടത് അല്ലെങ്കിൽ സൂക്ഷിക്കപ്പെട്ടത്, മറക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അത് പൊടിപടലങ്ങളിൽ നിന്ന് അതേപോലെ തന്നെ കാറ്റിൽ നിന്ന് ഒക്കെ സൂക്ഷിക്കപ്പെട്ടത് എന്നർത്ഥത്തിലാകുന്നു. ഫലൗനുഹ അബിയദു ഫീ സുഫ്രത്തിൻ വയുഖാലു ഹാദാ അഹ്സനു അൽവാനി നിസാ അൻ തകൂനൽ മർഅത്തു ബൈദാ മഷ്റുബത്തു സുഫ്രത്തിൻ. അല്പം മഞ്ഞ കലർന്നിട്ടുള്ള വെളുപ്പ് നിറം, അത് സ്ത്രീകളുടെ കാര്യത്തിൽ അവരുടെ അലങ്കാരത്തിൽ ഏറ്റവും അലങ്കാരമുള്ളവർ എന്ന് പറയാൻ അറബികൾ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം കൂടിയാകുന്നു. ഏതായിരുന്നാലും അള്ളാഹു സ്വർഗത്തെക്കുറിച്ച് പറയുന്ന ഏതൊരു കാര്യമാകട്ടെ, ഭൂമിയിലെ വസ്തുക്കളുമായി അത് പേരിൽ മാത്രമേ സാദൃശ്യമുള്ളൂ എന്നത് വളരെ ഗണ്യതമായി അള്ളാഹുവും അള്ളാഹുവിൻ്റെ റസൂലും പറഞ്ഞ കാര്യമാകുന്നു. അതുകൊണ്ട് തന്നെ സ്വർഗാവകാശികൾക്ക് ഏറ്റവും മനോഹരമായ വസ്തുക്കളാണ്, മനോഹരമായ കാര്യങ്ങളാണ് നൽകപ്പെടുക എന്ന കാര്യം നമുക്ക് ഈ വചനത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതാണ് അവരെ അള്ളാഹു, സ്വർഗീയ സ്ത്രീകളെ അള്ളാഹു ഉപമിച്ചത്, അവർ കഅന്നഹുന്ന ബൈദും മക്നൂൻ, അവർ സൂക്ഷിക്കപ്പെട്ട മുട്ടകളെപ്പോലെയുള്ളവരാകുന്നു. അവരുടെ നിറത്തിലും അതേപോലെ തന്നെ മനോഹാരിതയിലും ആണ് അള്ളാഹു ആ തരത്തിൽ ഉപമിച്ചിരിക്കുന്നത്. 50-ാമത്തെ വചനം, فَأَقْبَلَ بَعْضُهُمْ عَلَى بَعْضٍ يَتَسَاءَلُونَ فَأَقْبَلَ, അങ്ങനെ അവർ മുന്നിടും അഥവാ തിരിയും. ബഅദുഹും, അവരിൽ ചിലർ, അല ബഅദിൻ, ചിലരുടെ നേരെ, യതസാഅലൂൻ, അവർ അന്യോന്യം ചോദ്യം നടത്തിക്കൊണ്ട്, അഥവാ സ്വർഗവാസികൾ അവർ ഒന്നിച്ചിരുന്ന് പരസ്പരം അഭിമുഖമായി സംസാരിക്കുമെന്നാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നത്. അതായത് മുഖത്തോട് മുഖം തിരിഞ്ഞിരുന്ന് വളരെ മര്യാദയോടുകൂടിയായിരിക്കും അവരുടെ സംസാരം. അല്ലാമ ഹുസൈൻ റഹ്മത്തുള്ളാഹി പറയുന്നു, അവരുടെ അദബാണ് അതറിയിക്കുന്നത്. കാരണം ഒരാൾ മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നതാണ് മര്യാദ. അള്ളാഹുവിൻ്റെ വചനത്തിൽ പറയുന്നു, അവർ പരസ്പരം അഭിമുഖമായി ഇരുന്നു കൊണ്ട് പരസ്പരം അന്വേഷിക്കും, പരസ്പരം സംസാരിക്കുമെന്ന്. യതസാഅലൂന അൻകുല്ലി അഹ്വാലിഹിം ഫിദ്ദുനിയ വഫിൽ ആഖിറ. മുഫസ്സിറുകൾ പറയുന്നു, ദുനിയാവിലെയും അതേപോലെ തന്നെ അവർ ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്ന പരലോകത്തിലെയും കാര്യങ്ങൾ അവർ സംസാരിക്കുമെന്നതാണ്. സഹോദരങ്ങളെ, സഹോദരികളെ, സ്വർഗാവകാശികളെക്കുറിച്ച് പറയുന്ന ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കേൾക്കുമ്പോൾ ആ സൗഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ, ആ സ്വർഗീയമായ സുഖങ്ങൾ നൽകപ്പെടുന്നവരിൽ ഉൾപ്പെടാനുള്ള അടങ്ങാത്ത ആഗ്രഹമായിരിക്കണം നമ്മിൽ ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ടത്. ആദ്യത്തിൽ പറഞ്ഞ 48-ാമത്തെ വചനത്തിൽ പറഞ്ഞ സ്വർഗാവകാശികളുടെ, സ്വർഗീയ സ്ത്രീകളുടെ വിശേഷണം തീർച്ചയായും നമുക്കും കാത്തു സൂക്ഷിക്കാൻ സാധിക്കണം. അതേപോലെ തന്നെ സ്വർഗാവകാശികൾക്ക് അള്ളാഹു നൽകുന്ന അഭിമുഖമായ സംഭാഷണം, വളരെ മനസ്സ് തുറന്ന സന്തോഷപൂർവമായ സംസാരം, ആ സംസാരത്തിനും നമുക്ക് അവസരം ലഭിക്കണം. അള്ളാഹു റബ്ബുൽ ആലമീൻ അത്തരത്തിലുള്ള സ്വർഗാവകാശികളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയ്യിന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
1: ഇതുവരെ കേട്ടത് ഹൃദയവസന്തം, സൂറത്തുൽ സ്വാഫാത്തിലെ 48 മുതൽ 50 വരെയുള്ള വചനങ്ങളാണ് ഇതുവരെ നമ്മൾ കേട്ടത്. അവതരിപ്പിച്ചത് മുഹമ്മദ് കുട്ടി സലഫി.
2: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച

0: ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമുഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: വിശുദ്ധ ഖുർആൻ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികാട്ടിയായി മാറിയിട്ടുണ്ടോ? നാം ഉപയോഗിക്കുന്ന ചെറിയ ഉപകരണങ്ങൾ പോലും ഉപയോഗക്രമം നന്നായി വിവരിച്ചാണ് നിർമ്മാതാക്കൾ നമുക്ക് നൽകുന്നത്. സങ്കീർണമായ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാനുള്ള മാർഗം നമ്മുടെ സൃഷ്ടാവ് നമുക്കും വരച്ചു കാണിച്ചിട്ടുണ്ട്. മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവും വരച്ചു കാണിക്കുന്ന വിശുദ്ധ ഖുർആനാണ് മനുഷ്യവർഗത്തിന് സൃഷ്ടാവ് നൽകിയ യൂസർ മാനുവൽ. മനുഷ്യന്റെ വിശ്വാസവും സംസ്കാരവും എന്നു വേണ്ട സർവ്വ ജീവിത വ്യവഹാരങ്ങൾക്കും വഴികാട്ടിയായ വിശുദ്ധ ഖുർആൻ ജനമനസ്സുകളിൽ മുദ്രണം ചെയ്യുകയാണ് മലയാളത്തിന്റെ ധാർമ്മിക ശബ്ദ വിസ്മയമായ പീസ് ഖുർആൻ റേഡിയോ. പഠനം, മനനം, പാരായണം, ഗവേഷണം തുടങ്ങി ശ്രോതാക്കളുടെ ബൗദ്ധിക നിലവാരത്തിന് അനുസൃതമായി ഏതേത് മേഖലയിലേക്കും വഴികാട്ടിയായി വ്യത്യസ്തത നിറഞ്ഞു നിൽക്കുന്ന പരിപാടികൾ, ശ്രവണ മധുരമായ പാരായണത്തിന്റെ രീതിയും നിയമവും അഭ്യസിപ്പിക്കുന്ന മധുരം ഖുർആൻ. പരലോകത്തേക്ക് സംഭരിച്ചു വെക്കാവുന്ന ഏറ്റവും നല്ല വിഭവമാണ് നാം ഹൃദ്യസ്ഥമാക്കിയ ഖുർആൻ വചനങ്ങൾ. അമൂല്യമായ ആ വിഭവ സമാഹരണത്തിന് സഹായകമായ ഹിഫ്ലുൽ ഖുർആൻ. ഹൃദയത്തിൽ പരിവർത്തനം വിതച്ച് വസന്തം വിരിയിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ ആശയം പ്രാമാണികമായി അനുശാസിക്കുന്ന ഹൃദയ വസന്തം. കൂടാതെ മനസ്സിലെ നിഖില മേഖലകളിലും സംസ്കൃതിയുടെ വെളിച്ചം വീശി ധാർമ്മിക വസന്തം തീർത്ത് സമാധാന തീരത്തേക്ക് നിങ്ങളുടെ ജീവിതം അടുപ്പിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ. സമാധാനത്തിന്റെ ഈ ശബ്ദം ഇനി താങ്കളുടെ ജീവിതത്തിന്റെ താളമാവട്ടെ.
2: പീസ് റേഡിയോ പ്രഭാതങ്ങൾക്കിപ്പോൾ പുതുമയുടെ സൗരഭ്യമാണ്. രാവിലെ 6 മണി തൊട്ട് രാവിലെ 8 മണി വരെ ലൈവ് പ്രോഗ്രാമുകൾ, ശ്രോതാക്കളെ റേഡിയോക്കൊപ്പം കൂട്ടുന്ന നിരവധി പ്രോഗ്രാമുകൾ, പ്രഭാതങ്ങളെ പ്രകാശപൂരിതമാക്കുന്ന പ്രാർത്ഥനകൾ അർത്ഥമറിഞ്ഞ് ചൊല്ലിപ്പഠിക്കാൻ അതുകാർ, ഹൃദയസ്പർശിയായ ഇടപെടലുകളുടെ സുഗന്ധം അനുഭവം, പുലരിയിൽ പുതുപ്രതീക്ഷയും അറിവുകളുമായി പുലരിവെട്ടം, പുതിയ കാര്യങ്ങളിലേക്ക് മനസ്സിനെ നയിക്കുന്ന ചിന്ത, വാദ്യഘോഷങ്ങളുടെ ബഹളമില്ലാതെ അർത്ഥവത്തായ വരികളുടെ ഇമ്പമുള്ള ആലാപനം, സ്വരം, വർത്തമാനകാലത്തെ വിഷയങ്ങൾ ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ ചർച്ച ചെയ്യുന്ന സമകാലികം, ഓരോ ദിവസവും മാധ്യമങ്ങളിലെ ചൂടുള്ള പ്രധാന വാർത്തകൾ, പത്രവാർത്ത, ആനുകാലിക കാര്യങ്ങളോട് സംവദിക്കുന്ന പ്രതികരണം, പ്രശസ്ത ഖാരിഗളുടെ മനോഹരമായ ഖുർആൻ പാരായണം മധുരം ഖുർആൻ, സമൂഹം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കുന്ന വോയിസ് ഓഫ് പീസ്, സ്റ്റുഡിയോയിൽ 2 ആങ്കർമാർക്കൊപ്പം അറിയപ്പെടുന്ന അതിഥികൾക്കൊപ്പം സംവാദം, ലൈവ് ക്വിസ് മത്സരവും സമ്മാനങ്ങളും, പ്രക്ഷേപണ സമയത്ത് റേഡിയോയുമായി ബന്ധപ്പെടാൻ സംവിധാനം. പീസ് റേഡിയോ ലൈവ് പ്രോഗ്രാം കേൾക്കൂ, ഇക്കാലത്ത് ലൈവായിരിക്കൂ.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല സംവിധാനിച്ച സംവിധാനങ്ങളും മനുഷ്യർക്ക് വേണ്ടി തയ്യാറാക്കിയ അനുഗ്രഹങ്ങളും എണ്ണിപ്പറയുന്നതോടൊപ്പം സദാസമയം അള്ളാഹു നമ്മെ കാണുന്നുണ്ട് എന്ന ഏറ്റവും ചിന്തനീയമായ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നതായ ഒരായത്ത് കേൾക്കുക.

0: ആകാശങ്ങളും ഭൂമിയും ആറു ദിവസങ്ങളിലായി സൃഷ്ടിച്ചവനാണവൻ. പിന്നീട് അവൻ സിംഹാസനസ്ഥനായി. ഭൂമിയിൽ പ്രവേശിക്കുന്നതും അതിൽ നിന്ന് പുറത്തു വരുന്നതും ആകാശത്തുനിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറി ചെല്ലുന്നതും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട് താനും. അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി കണ്ടറിയുന്നവനാകുന്നു.
1: നീ എന്താ റേഡിയോ പോലെ കേൾവിക്കാരന് അവസരം കൊടുക്കാത്ത സംസാരപ്രിയരോട് നാം ചോദിക്കാറുള്ള ചോദ്യമാണിത്. ഈ അർത്ഥത്തിൽ പീസ് റേഡിയോ ഒരു ഏകപക്ഷീയമായ റേഡിയോ അല്ല. കാരണം ശ്രോതാവിന്റെ ചോദ്യങ്ങൾ, അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ടെക്സ്റ്റായും പിക്ചറായും ശബ്ദമായും പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി താങ്കൾക്കും സംവേദനം ചെയ്യാം. പീസ് റേഡിയോ ജനങ്ങളുടെ ഉറ്റ ചങ്ങാതിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. وصاحب نبيلا ولا تكثرن فكم مكثر يا اخي حرم وحقق دارم تشيئا പീസ് റേഡിയോ റെഡി ബട്ടന്റെ വലതുഭാഗത്തായി കാണുന്ന മെസ്സേജ് ഐക്കൺ പ്രസ് ചെയ്താൽ താങ്കളുടെ പേര്, ഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി എന്നിവ ചേർത്ത ശേഷം പ്രോഗ്രാം എന്ന് കാണുന്ന ഭാഗത്ത് അമർത്തിയാൽ വിവിധ പരിപാടികളുടെ പേരുകൾ കാണാം. താങ്കൾ ഉദ്ദേശിക്കുന്ന പരിപാടിയിൽ സ്പർശിച്ച ശേഷം താങ്കൾക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം. മുകളിലെ വോയിസ് ഐക്കൺ അമർത്തിയാൽ ഫീഡ്ബാക്ക് ശബ്ദമായും അയയ്ക്കാം. അടുത്തറിയുക ഈ സംവിധാനം ഇപ്പോൾ തന്നെ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പരിശുദ്ധ ഖുർആനിന്റെ 105 അധ്യായം സൂറത്തു അൽ ഫീലിൽ ആനയെ സംബന്ധിച്ച് അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്.
4: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: ആ അധ്യായത്തിൻ്റെ പേര് തന്നെ ആന എന്നാണ്. പരിശുദ്ധമായ കഅബാലയം തകർക്കാൻ വേണ്ടി കടന്നുവന്ന അബ്രഹത്ത് എന്ന രാജാവും അവൻ്റെ ആനപ്പടയും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് വിധേയരായി ചവച്ചരക്കപ്പെട്ട വൈക്കോൽ തുരുമ്പ് പോലെ ആക്കപ്പെട്ടതാണ് ഈ അദ്ധ്യായത്തിൻ്റെ വചനങ്ങളിലൂടെ അള്ളാഹു തആല നമ്മെ അറിയിക്കുന്നത്. ദൈവധിക്കാരികളായ അള്ളാഹുവിൻ്റെ ഭവനത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരായ, ഇസ്ലാമിൻ്റെ തകർച്ച ആഗ്രഹിക്കുന്നവരായ ഒരു മുന്നറിയിപ്പായി ഈ സംഭവം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: വിശുദ്ധ ഖുർആനിന്റെ അനർഘമായ ജീവിത മാർഗരേഖ അനുസ്യൂതമായി പ്രവഹിക്കുന്ന പ്രത്യേക പഠന പദ്ധതി അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. ശരിയെന്ന് കരുതി നാം അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെ അപഗ്രഥനം ചെയ്യാനും ജീവിതത്തിന്റെ ഇരുട്ടകറ്റാനും അറിവിന്റെ അതിരുകളില്ലാത്ത ലോകം പ്രേക്ഷകർക്ക് മുന്നിൽ അനാവരണം ചെയ്യുന്നു അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം. അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് പ്രമാണബദ്ധിതമായ പണ്ഡിതോചിതമായ അവതരണം, ശാസ്ത്രീയമായ പാഠ്യക്രമവും നിരന്തരമായ മൂല്യനിർണയ സംവിധാനങ്ങളും. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ഈ വിജ്ഞാന സ്രോതസ്സിന്റെ പ്രയോജകരാവാൻ ഉടൻ തന്നെ പീസ് റേഡിയോ കോഴ്സ് ഓപ്ഷൻ വഴി അന്നൂർ ഖുർആൻ പഠന പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യൂ. വിജ്ഞാനത്തിന്റെ ഈ മഹാവിപ്ലവത്തിൽ താങ്കളും പങ്കാളിയാകൂ. ശബ്ദവീജികൾ ജീവിതത്തിൽ വിപ്ലവമൊരുക്കുന്നു. അന്നൂർ ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം.
2: Peace Radio. Tune to reality.

0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലികിസ് മോഡറേറ്ററായി നമ്മോടൊപ്പം ചേരുന്നു അമീൻ പാദാരി.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. ഏറെ പ്രിയം നിറഞ്ഞ മാന്യ ശ്രോതാക്കളെ, ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മാനസികമായി മനസ്സിന് വല്ല ആശങ്കകൾ കടന്നു വരുമ്പോൾ, എപ്പോഴും അവലംബിക്കാറുള്ള ആളുകളെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളെയോ അതിനുമപ്പുറം വിശുദ്ധ ഖുർആനിനോട് ബന്ധമുണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ തൻ്റെ മനസ്സിലെ വിഷമങ്ങളും പ്രയാസങ്ങളും അകന്നുപോയിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെളിച്ചം തൻ്റെ മനസ്സിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ശ്രമിക്കുന്നവരാണ് നാം എല്ലാവരും. ആ വിശുദ്ധ ഖുർആനിനെ മനഃപ്പാഠമാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനും അതിലെന്തെങ്കിലും സംശയങ്ങളുണ്ടാകുമ്പോൾ അത് ചോദിച്ചറിയുവാനും ഏറെ പരിശ്രമിക്കുന്നവരും കഠിനാധ്വാനം ചെയ്യുന്നവരുമാണ് നാം എല്ലാവരും. അത്തരത്തിലുള്ള ഒരു മത്സരത്തിലേക്കാണ് പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്ന പീസ് ഖുർആൻ ടെലിക്യൂസിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ടെലിക്യൂസിൽ നാം ചോദിക്കുന്നത്, വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ രണ്ട് ജുസ് അഥവാ സൂറത്തുൽ മുൽ തബാറക്ക് ജുസും അതുപോലെ തന്നെ അമ്മ ജുസിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഇൻഷാല്ലാ ഒന്നാമത്തെ കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
2: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: പീസ് ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: മിനാൽ.
1: ഓക്കെ, മിനാൽ മോൻ എവിടെ നിന്നാ വിളിക്കുന്നത്? മിനാൽ മോള. ഓക്കെ, മിനാൽ മോള എവിടെ നിന്നാ വിളിക്കുന്നത്? തോട്ടശ്ശേരി. മാഷാല്ലാ, എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ?
2: രണ്ടാം ക്ലാസ്സില്.
1: ഓക്കെ, രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മിനാൽ മോളാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോ സ്കൂളൊക്കെ തുറന്ന് സ്കൂളിൽ പോകാൻ തുടങ്ങി, അതോ നാളെ മുതൽ പോകുമോ? ആ ഓക്കെ, ഇൻഷാല്ലാ. അപ്പോ ഖുർആനിലെ എത്ര ഭാഗം മനഃപ്പാഠമാക്കിയിട്ടുണ്ട്? അപ്പൊ ഇന്നത്തെ ടെലിക്യൂസിൽ നമ്മൾ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പോ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിച്ചാലോ? ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ശ്രദ്ധിച്ച് കേൾക്കണേ, ഒരു ശബ്ദം ഉണ്ടാകരുത് കേട്ടോ. ശ്രദ്ധിച്ചിരുന്നു കൊണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം പറയണം. ഓക്കെ ഓക്കെ, ഇൻഷാല്ലാ. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹ وقال الانسان ما لها. اوكي ادي باقي باقو ده
2: يومين تهدث اخبارها بان ربك اوها لها يومين يستر الناس اشتاتا ليروا اعمالهم فمن يعمل مثقال ذره خيرا يره
1: ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ട് ചോദ്യങ്ങളാണ് നമുക്ക് ബാക്കിയുള്ളത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഒന്നാമത്തെ ചോദ്യത്തിന് എങ്ങനെയാണോ മറുപടി പറഞ്ഞത് അതുപോലെ പറയണം പെട്ടെന്ന് ട്ടാ. ഓക്കെ ഇൻഷാല്ലാ. അപ്പോ രണ്ടാമത്തെ ചോദ്യത്തിന് പ്രത്യേകത, ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും. അതേത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം? മിനാൽ നമ്മൾ പറഞ്ഞു തരണം. ഓക്കെ ആണോ? ഇൻഷാല്ലാ, ശ്രദ്ധിച്ചിരിക്കണേ. ആയത്തോട് ഉസ്താദ് ഓതുന ശ്രദ്ധിച്ചിരിക്കണേ. لقد خلقنا الإنسان في أحسن تقويم ثم رددناه أسفل سافلين إلا الذين آمنوا وعملوا الصالحات فلهم أجر غير ممنون. من المولد ايه سورة لنا
2: تيني
1: ആ മാഷാല്ലാ, സൂറത്ത് തീനിലെ വചനങ്ങളായിരുന്നു ഉസ്താദ് ഓതിയിരുന്നത്. മാഷാല്ലാ, വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ് പറഞ്ഞത്. രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം കഴിഞ്ഞു. ഇൻഷാല്ലാ ഇനി മൂന്നാമത്തെ ഒരു ചോദ്യം കൂടി ബാക്കിയുണ്ട്. ആ ഒരു ചോദ്യത്തിൻ്റെ കൂടെ ഉത്തരം പറഞ്ഞാൽ എന്താവും? ആ ഓക്കെ ഇൻഷാല്ലാ. അപ്പോൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാൻ കേട്ടോ, ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. അവസാനത്തെ ചോദ്യം ഉസ്താദ് കുറച്ചായത്തോതും അതിൻ്റെ ബാക്കി എന്ത് ചെയ്യണം, മിലാൽ മോൾ ഓതി തരണം. ശ്രദ്ധിച്ചോട്ടോ. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ കദ്ദബത് സമൂദ് ബിതഗ്വാഹ ഇദ് ബഅസ അഷ്ഖാഹ. ഇതിൻ്റെ ബാക്കി ഭാഗം ഓതാണ്.
2: ഫഖാല ലഹും
1: ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഫഖാല ലഹും കിട്ടുന്നുണ്ടോ? മൂന്ന് ചോദ്യത്തിന്റെയും ഉത്തരം മിനാൽ മോൾ പറഞ്ഞു കഴിഞ്ഞു. മൂന്നും ശരിയായ ഉത്തരമാണ് പറഞ്ഞത്. പിന്നത്തെ ഒരു വിജയമായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. ഓക്കെ ഇൻഷാല്ലാ. അപ്പോ മിനാൽ മോൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, നമ്മുടെ ഇതേപോലെ നമ്മുടെ കുറെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടാവും, കൂട്ടുകാരികളൊക്കെ ഉണ്ടാവും, അവരൊക്കെ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ടെലിക്യൂസിൽ പങ്കെടുപ്പിക്കുവാൻ ശ്രമിക്കണം കേട്ടോ. ഖുർആനൊക്കെ പഠിച്ചിരിക്കണ കുറേ കുട്ടികളുണ്ടാവും, അവരോടൊക്കെ എന്ത് ചെയ്യാൻ പറയണം, പീസറുടെ അവതരിപ്പിക്കുന്ന ഖുർആൻ ടെലിക്യൂസിൽ പങ്കെടുപ്പിക്കണം കേട്ടോ ഇൻഷാല്ലാ. അപ്പോൾ അതിലൂടെ എന്ത് ചെയ്യും, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ നിന്ന് കുറേ കൂലി ലഭിക്കും, പ്രതിഫലങ്ങളൊക്കെ ലഭിക്കും കേട്ടോ ഇൻഷാല്ലാ.
2: ഓക്കെ
1: നമുക്ക് അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മാഷാല്ലാ, മിനാൽ മോൾ വളരെ ഭംഗിയോട് കൂടി മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറിയിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ് ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? വിളിക്കുന്നത്. എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഏഴാം ക്ലാസ്സിലേ. ഓക്കെ ഇൻഷാല്ലാ. അപ്പോ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന മിർഷാദ് എത്ര ജുസ് പഠിച്ചിട്ടുണ്ട്?
3: രണ്ട്
1: ജുസ്. ആ ഓക്കെ മാഷാദ്. എവിടെ നിന്ന് പഠിച്ചത്? വീട്ടിൽ നിന്നാണോ അതോ മദ്രസയിൽ നിന്നോ അതോ ഹിഫ്ള് പഠിക്കാൻ പോയിരുന്നോ? ആ ഓക്കേ മാഷാല്ല. അപ്പോൾ സ്വന്തം പ്രയത്നം കൊണ്ട് പഠിച്ചുണ്ടാക്കിയതാണല്ലേ മാഷാല്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടെലിക്യൂസിൽ നമ്മൾ ചോദിക്കുന്നത് അവസാനത്തെ രണ്ട് എന്നുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോട്ടോ. പക്ഷെ അത് കുറച്ച് ആയത്തുകൾ ഓതും, അതിൻ്റെ ബാക്കി എന്ത് ചെയ്യണം? ഓക്കെ ഇൻഷാല്ലാ. മിർഷാദ് മോൻ ഓതണം കേട്ടോ, ശ്രദ്ധിച്ചോട്ടോ. ഒന്നാമത്തെ ചോദ്യം: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى. ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗം എന്ത് ചെയ്യണം? മിർഷാദ് മോനോദനം.
3: أعوذ بالله من الشيطان الرجيم ألم يجدك يتيما

0: حياتي ربي كتحدي.
1: ഓക്കേ, മാഷാല്ലാ മാഷാല്ലാ. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ ക്ലിയറായി, ഉഷാറായി പറഞ്ഞു. ഇനി രണ്ട് ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? ഓക്കേ, രണ്ടാമത്തെ ചോദ്യത്തിന് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉസ്താദ് കുറച്ച് ആയത്തുകൾ ഓതും, അതിൻ്റെ ബാക്കി ഭാഗം എന്ത് ചെയ്യണം, സോറി ബാക്കി ഭാഗമല്ല, അത് ഏത് സൂറത്തിൽ നിന്നാണ് എന്ത് ചെയ്യണം, മിർഷാദ് മോന് പറഞ്ഞു തരണം. ഓക്കേ, ഇൻഷാല്ലാ ശ്രദ്ധിച്ചിരുന്നു കേട്ടോ. فقال أنا ربكم الأعلى فأخذه الله نكال الآخرة والأولى إن في ذلك لعبرة لمن يخشى أأنتم أشد خلقا أم السماء بناها رفع سمكها فسواها. ഇത് ഏത് സൂറത്തിൽ ആയത്തുകളാ? ഓക്കേ, സൂറത്തു നാസിയാത്ത്. വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ് പറഞ്ഞിട്ടുള്ളത് മാഷാല്ല. അപ്പൊ രണ്ട് ചോദ്യങ്ങളുടെയും ഉത്തരം വളരെ ഉഷാറായി പറഞ്ഞു കഴിഞ്ഞു. ഇനി ഒരു ചോദ്യമേ ബാക്കിയുള്ളൂ, അതും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു വിജയമായിട്ട് മാറും. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്ക. ഓക്കെ, കുറച്ച് ആയത്തുകൾ തന്നെയാണ് ഒതുക, അതിന്റെ ബാക്കി എന്ത് ചെയ്യണം, ഓതണം. ഓക്കെ, മൂന്നാമത്തെ ചോദ്യമാണ്, ശ്രദ്ധിച്ചിരിക്കട്ടോ. ഫറത് മിൻ ഖസ്വറ. ഓക്കെ, ഇതിന്റെ ബാക്കി ഭാഗം ഓതു, ശ്രദ്ധിച്ചോട്ടോ. ഫമാ തൻഫഉഹുമു ശഫാഅത്തു ശാഫിഈൻ ഫമാ ലഹും അനി തദ്ക്കിറത്തി മുഅ്രിദീൻ കഅന്നഹും ഹുമുറു മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ. ചോദ്യം ക്ലിയർ ആയോ? മിർഷാദ് മോൻ, ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സമയം അവസാനിക്കാറായിട്ടുണ്ട്. ലാസ്റ്റ് പ്രാവശ്യമാണ്, ശ്രദ്ധിച്ചോട്ടോ. فما لهم عن التذكرة معرضين كأنهم حمر مستنفرة فرت من قسورة
0: في أي سورة ما شاء
1: الله. لو آيت شرد آيت انت تيرون دلو كتن دلو മിർഷാദമോ, നമ്മുടെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം, ബല്യുരീദു കുല്ലുംരിയും മിൻഹും അയ്യുത സുഹുഫൻ മുനശ്ശറ കല്ല ബല്ലാ യഖാഫൂന അൽആഖിറ. ഓക്കെ മിർഷാദമോൻ, ഇൻഷാല്ലാ അടുത്ത ടെലിക്വിസിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, ഈ ഭാഗങ്ങളൊക്കെ ശ്രദ്ധിച്ച് നോക്കണം. അവസാനത്തെ രണ്ട് നിന്നുള്ള ചോദ്യങ്ങളാണല്ലോ ഇൻഷാല്ലാ. അപ്പൊ അടുത്തൊരു ടെലിക്യൂസിൽ വന്നുകൊണ്ട് ഈ മൂന്ന് ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് വിജയമാവണം ഇൻഷാല്ലാ. ഓക്കെ അല്ലേ? ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മിർഷാദ് മോനായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. വളരെ മനോഹരമായി കൊണ്ട് രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. ഇൻഷാല്ലാ അടുത്ത കോളർ ആരാണെന്ന് നമുക്ക് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: പീസ്, ഖുർആൻ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്?
0: ഇബ്രാഹിം.
1: ഇബ്രാഹിം, മാഷാല്ലാ. ഇബ്രാഹിം മോൻ എവിടെ നിന്നാണ് വിളിക്കുന്നത്?
0: കാസർഗോഡ്.
1: കാസർഗോഡിൽ നിന്ന് ഇബ്രാഹിം ആണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇബ്രാഹിം മോൻ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? അഞ്ചില്. മാഷാല്ലാ. ഓക്കെ, അപ്പോ വിശുദ്ധ ഖുർആനിലെ എത്ര ഭാഗം മനഃപ്പാഠമാക്കിയിട്ടുണ്ട്? ഒരു ജുസ്. മാഷാ അല്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടെലിക്യൂസ് അവസാനത്തെ രണ്ട് ജുസിൽ നിന്നാണ്. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടന്നാലോ? റെഡിയാണോ? ഓക്കെ, ശ്രദ്ധിച്ചു കേട്ടോ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാണ്. ശ്രദ്ധിച്ചോട്ടോ. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ويل لكل همزة لمزة الذي جمع مالا وعدده يحسب أن ماله أخلده. أوكي إبراهيمون, ഇതിന്റെ ബാക്കി ഭാഗം പോതും. ഓക്കെ, മാഷാല്ലാ മാഷാല്ലാ മാഷാല്ലാ. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം വളരെ ഭംഗിയായിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് ആയത്തുകൾ ഓതും. അതേത് സൂറത്തിൽ നിന്നാണ്? എന്ത് ചെയ്യണം? ഇബ്രാഹിമോൻ പറഞ്ഞു തരണം. ശ്രദ്ധിച്ചോട്ടോ. അറഅയ്ത ഇൻ കാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ അറഅയ്ത ഇൻ കദ്ദബ വതവല്ല അലം യഅലം ബിഅന്ന അല്ലാഹ യറ. ഇബ്രാഹിമോൻ, ഇത് ഏത് സൂറത്തിലെ വചനങ്ങളാ? ഇബ്രാഹിമോൻ ചോദ്യം കേട്ടോ, സൂറത്തിന്റെ പേര് പറയണം. സൂറത്തു
0: കലം.
1: ഉറപ്പാണോ? ഓക്കെ, ഇബ്രാഹിമോൻ രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരമായി പറഞ്ഞത് സൂറത്തുൽ ഖലമ എന്നാണ്. എന്നാൽ ഉത്തരം തെറ്റിയിട്ടുണ്ട്. സൂറത്തുൽ അലഖായിരുന്നു. സൂറത്തുൽ അലഖിലെ വചനങ്ങളായിരുന്നു ഉസ്താദ് ഓതിയിരുന്നത്. ഓക്കെ, ഇൻഷാല്ലാ അടുത്ത ഒരു ടെലിക്യൂസിലേക്ക് വരുമ്പോൾ ഈ സൂറത്തുകളുടെ പേരും ഒക്കെ ശ്രദ്ധിച്ച് പഠിച്ചിട്ട് ഇൻഷാല്ലാ അടുത്ത ടെലിക്യൂസിൽ വന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം പറയാൻ ശ്രമിക്കണം. ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
0: അപ്പൊ
1: നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് ഇബ്രാഹിം മോനായിരുന്നു. വളരെ ഒന്നാമത്തെ ചോദ്യത്തിന് മാത്രമാണ് മറുപടി പറയാൻ സാധിച്ചത്. ഇൻഷാല്ലാ നിങ്ങൾ ഓരോരുത്തർക്കും ഈ ഒരു ക്വിസിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാം. വിശുദ്ധ ഖുർആനിൻ്റെ അവസാനത്തെ രണ്ട് ജുസിൽ നിന്നുള്ള ചോദ്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. ഇൻഷാല്ലാ ഇനിയും ഇതുപോലെയുള്ള ടെലി ക്വിസിൽ പങ്കെടുക്കുവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കുക. നിങ്ങളെല്ലാവരും അതിനുവേണ്ടി പഠിച്ച് പ്രയത്നിച്ചുകൊണ്ട് സമ്മാനം നേടുവാൻ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. وصلى الله وسلم على نبينا محمد وعلى آله وصحبه اجمعين والحمد لله رب العالمين.
2: جزاكم الله خيرا. പീസ് ഖുർആൻ റേഡിയോ ഖുർആൻ ടെലികിസ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. ഇന്നത്തെ ഖുർആൻ ടെലികിസിൽ നമ്മോടൊപ്പം ചേർന്നത് തോട്ടശ്ശേരിയറയിൽ നിന്ന് മിനാൽ, അതുപോലെ തോട്ടശ്ശേരിയറയിൽ നിന്ന് മിർഷാദ്, കാസർഗോഡ് നിന്ന് ഇബ്രാഹിം എന്നിവരാണ്. ഇന്നത്തെ ഖുർആൻ ടെലികിസിൽ മോഡറേറ്ററായി നമ്മോടൊപ്പം ചേർന്നത് അമീൻ പാദാരി.
3: أعوذ بالله من الشيطان الرجيم.
4: فلا تحسبن الله مخلف وعده.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ സമാപിക്കുന്നു. സൂറത്തു ഇബ്രാഹിമിലെ 47 മുതൽ 52 വരെയുള്ള വചനങ്ങളുടെ പാരായണമാണ് നമ്മൾ കേട്ടത്. പാരായണം നിർവഹിച്ചത് ഷെയ്ഖ് ഇബ്രാഹിം അൽ ജിബ്രീൻ.
1: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുന്നവരും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് ചെയ്യാൻ കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 15 വചനങ്ങളാകുന്നു ഇപ്രകാരം നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്.

0: ആകാശങ്ങളിലും ഭൂമിയിലും ഒളിഞ്ഞുകിടക്കുന്നത് പുറത്തുകൊണ്ടുവരികയും നിങ്ങൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അറിയുകയും ചെയ്യുന്നവനായ അള്ളാഹുവിന് അവർ പ്രണാമം ചെയ്യാതിരിക്കുവാൻ വേണ്ടി പിശാജ് അങ്ങനെ ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 27-ാമത്തെ അധ്യായം സൂറത്തു നംലിലെ 25-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നിങ്ങൾ കേട്ടത്. പീസ് റേഡിയോ ഈ പഠനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഖുർആനിൽ ഇത്തരം വചനങ്ങൾ കേൾക്കുമ്പോൾ, അത് പാരായണം ചെയ്യുമ്പോഴും സുജൂദ് ചെയ്യാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ ഓരോരുത്തരും എത്തുക എന്നുള്ളതാണ്. എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ.
1: പീസ് ഖുർആൻ റേഡിയോ, മധുരം ഖുർആൻ. വിശുദ്ധ ഖുർആനിൻ്റെ വശ്യസുന്ദരമായ പാരായണത്തിനു വേണ്ടി മധുരം ഖുർആൻ. ഇന്നത്തെ മധുരം ഖുർആനിൽ വിശുദ്ധ ഖുർആനിലെ 50-ാം അധ്യായം സൂറത്തു നിസാ 66 മുതൽ 79 കൂടി വചനങ്ങളുടെ പാരായണം. പാരായണം നിർവഹിക്കുന്നത് പ്രശസ്ത ഖാരി ഷെയ്ഖ് റാദ് അൽ ഖുർദി.
2: أعوذ بالله من الشيطان الرجيم.

0: പ്രഭാതത്തിൻ്റെ പ്രസരിപ്പ് പോലെ മനസ്സിൽ നവോന്മേഷം നിറയ്ക്കുകയാണ് ആ ശബ്ദവിസ്മയം. അബ്രപാളികൾ മനസ്സിൽ തീർത്ത അധർമ്മത്തിൻ്റെ നാമ്പുകൾ നുള്ളിമാറ്റി ധർമ്മത്തിൻ്റെ കവചം ജീവിതവീഥികളിൽ ചേർത്തുവച്ച ശബ്ദവിസ്മയം. മനസ്സിൽ മാറ്റത്തിൻ്റെ മനോഹാരിത തീർക്കാൻ, മനസ്സിൽ നന്മ കൊണ്ട് നിറയ്ക്കാൻ കേവലമൊരു കേൾവി കൊണ്ട് സാധിക്കുമെന്നോ? അതെ, നന്മയുടെ നറുനിലാവായി, ധർമ്മത്തിൻ്റെ അക്ഷയ ഖനിയായി, വിജ്ഞാനത്തിൻ്റെ അണയാത്ത സ്രോതസ്സായി, വിജയത്തിലേക്ക് വഴികാട്ടിയായി ഒരു ശബ്ദ സൗഭാഗ്യം. പീസ് റേഡിയോ, ഹൃദയങ്ങളെ കുളിരണിയിക്കുന്ന ശാന്തിയുടെ സ്വരം, പീസ് റേഡിയോ. ഇനി നമ്മുടെ വീടകങ്ങളിൽ വിശുദ്ധ ഖുർആനിൻ്റെ വിജ്ഞാനത്തിൻ്റെ ശബ്ദം നിറയട്ടെ. പ്രശ്നസങ്കീർണമായ കുടുംബ സാഹചര്യത്തെ അത് സന്തോഷത്തിൻ്റെ തുരുത്തുകളിലേക്ക് നയിക്കട്ടെ. സമകാലിക വിഷയങ്ങളിൽ, സാമൂഹിക പ്രശ്നങ്ങളിൽ നല്ല നിലപാടുകൾ സ്വീകരിക്കാൻ അത് നമ്മെ പ്രാപ്തരാക്കട്ടെ. ഇസ്ലാമിക പ്രമാണം, ധാർമ്മിക വിജ്ഞാനം, പ്രവാചകന്റെയും അനുചരന്മാരുടെയും ജീവിതം, ഇവയെ അടിസ്ഥാനമാക്കി സന്തുഷ്ട ജീവിതത്തിൻ്റെ പുതിയൊരു ലോകം ഇനി നമുക്ക് മുന്നിൽ തുറക്കട്ടെ. പീസ് റേഡിയോ ഓരോ നിമിഷവും അറിവിനാൽ പ്രകാശിതമായി ഹൃദയത്തിൽ ശാന്തിയുടെ സ്വരം പകരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: അള്ളാഹുവിൽ നിന്നും മനുഷ്യർ പിന്തിരിയാനായി കണ്ടെത്തുന്ന രണ്ട് കാരണങ്ങളാണ്, ഒന്ന് വിനോദവും മറ്റൊന്ന് കച്ചവടവും. പലപ്പോഴും തങ്ങളുടെ ജീവിതത്തിൽ വിനോദങ്ങൾക്കും കച്ചവടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുകയും അള്ളാഹുവാണ് തങ്ങൾക്ക് ഉപജീവനം നൽകുന്നത് എന്ന് പോലും ചിന്തിക്കാതെ ജീവിക്കുകയും ചെയ്യുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട്. എന്നാൽ അത്തരക്കാരുടെ അവസ്ഥയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറയുന്നത് കേൾക്കുക.

0: അവർ ഒരു കച്ചവടമോ വിനോദമോ കണ്ടാൽ അവയുടെ അടുത്തേക്ക് പിരിഞ്ഞു പോകുകയും നിന്ന നിൽപ്പിൽ തന്നെ നിന്നെ വിട്ടേക്കുകയും ചെയ്യുന്നതാണ്. നീ പറയുക, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് വിനോദത്തെക്കാളും കച്ചവടത്തെക്കാളും ഉത്തമമാകുന്നു. അള്ളാഹു ഉപജീവനം നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാകുന്നു.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, അവർക്ക് നീ വാഗ്ദാനം ചെയ്തിട്ടുള്ള സ്ഥിരവാസത്തിനുള്ള സ്വർഗങ്ങളിൽ അവരെയും അവരുടെ മാതാപിതാക്കളെയും ഭാര്യമാർ സന്തതികൾ എന്നിവരിൽ നിന്നുള്ള സദ്വൃദ്ധരായിട്ടുള്ളവരെയും നീ പ്രവേശിപ്പിക്കണമേ. തീർച്ചയായും നീ തന്നെയാകുന്നു പ്രതാപിയും യുക്തിമാനും. അവരെ നീ തിന്മകളിൽ നിന്ന് കാക്കുകയും ചെയ്യണമേ. അന്നേ ദിവസം നീ ഏതൊരാളെ തിന്മകളിൽ നിന്ന് കാക്കുന്നുവോ അവനോട് തീർച്ചയായും നീ കരുണ കാണിച്ചിരിക്കുന്നു. അതുതന്നെയാകുന്നു മഹാഭാഗ്യം. ഗാഫിർ വചനം 8:9.
1: أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم

0: ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾക്കും വിശ്വാസത്തോടെ ഞങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയിട്ടുള്ള ഞങ്ങളുടെ സഹോദരങ്ങൾക്കും നീ പുറത്തു തരയണമേ. സത്യവിശ്വാസം സ്വീകരിച്ചവരോട് ഞങ്ങളുടെ മനസ്സുകളിൽ നീ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുതേ. ഞങ്ങളുടെ രക്ഷിതാവേ, തീർച്ചയായും നീ ഏറെ ദയയുള്ളവനും കരുണാനിധിയുമാകുന്നു. അൽ ഹഷർ വചനം 10.
1: ഖുർആനിൽ ഒന്നാമതായി ഇറങ്ങുകയും പഠനത്തിനും വായനക്കും പ്രോത്സാഹനം നൽകുകയും റബ്ബിന്റെ കടിവിനെ പരിചയപ്പെടുത്തുന്നതുമായ ഏതാനും ആയത്തുകൾ. സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക. മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നീ വായിക്കുക, നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു. പേനകൊണ്ട് പഠിപ്പിച്ചവൻ, മനുഷ്യന് അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു.

0: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് അത്തഹസീൻ, അത്തഹസീൻ തിരുത്താം, പാരായണത്തിലെ അബദ്ധങ്ങൾ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 72-73 വചനങ്ങളാണ് ഇന്ന് പഠിക്കുന്നത്. ക്ലാസ് എടുക്കുന്നത് ഹാഫിൽ അബ്ദുൽ ഷക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറ 71 വരെയുള്ള ആയത്തുകളാണ് അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അള്ളാ ഇന്ന് 72-73 ആയത്തുകളാണ് എടുക്കുന്നത്.

വഇദ് ഖതൽതും. വഇദ് ദാലിൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. വഇസ് എന്നല്ല, വഇദ് വഇദ്. ഖതൽതും, ഖാഫ് തൊണ്ടയുടെ മുകൾ ഭാഗവും കഴിഞ്ഞ് തൊട്ടുമേലെ ചെറുതാക്കിൻ്റെ ആ ഒരു ഭാഗം ഖതൽതും. നഫ്സൻ ഫ, നഫ്സൻ തൻവീനാണ്, ശേഷം ഫുന്ന അതിയുടെ അതിൻ്റെ അക്ഷരമാണ്, അതിനെ അവ്യക്തമാക്കി മണിക്കണം. നഫ്സൻ ഫദ്ദാറത്തും. ഇനി ഫദ്ദാറത്തും, ഇതിൽ ഫദ്ദാറ ഹംസയുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം. ഫദ്ദാറത്തും എന്നല്ല, കലകല ചെയ്യരുത്. ഫദ്ദാറത്തും ഫീഹ, സാക്കിനായ മീമിന് ശേഷം ഫ. ഫദ്ദാറത്തും ഫി, മീമിനെ പൂർണ്ണമാക്കി, അഥവാ രണ്ട് ചുണ്ടുകൾ തമ്മിൽ തട്ടിച്ച് മീമിനെ പൂർണ്ണമാക്കി ഫ ഉച്ചരിക്കണം. ഫദ്ദാറത്തും ഫീഹ. വല്ലാഹു മുഖ്രിജും, വല്ലാഹു മുഖ്രിജുൻ, മുഖ് ഖ ഖി ഖു അഖ്, മുഖ്രിജുൻ, മുഖ്രിജും. തൻവീന് ശേഷം മീമ്, ഇദ്ഗാം ബിഗുന, തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം, കൂട്ടി ലയിപ്പിച്ച് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മുഖ്രിജും. കുന്തും, നൂനിനെ അവ്യക്തമാക്കി മണിക്കണം. കുന്തും, ശേഷം തെക്തുമൂൻ, തെക് കെ കി കു എക്, തെക്തുമൂൻ, തെക്തുമൂൻ. അടുത്ത ആയത്തിൽ فَقُلْنَا اضْرِبُوهُ بِبَعْضِهَا فَقُلْنَا اضْرِبُوهُ فَقُلْنَا قَافَ صَدِّقَنَا وَشَارْنَا فَقُ قَا قِي قُ أَقْ فَقُلْ

كذلك يحيي الله الموتى. كذلك، كذلك لا، كذلك يحيي الله الموتى. يحيي ح തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. യുഹീല്ലാഹു എന്നല്ല, യുഹീല്ലാഹു എന്ന് പറയുമ്പോൾ ഹ ആയി, ഹ മാറി ഹ ആയി, അപ്പോൾ ഹ തൊണ്ടയുടെ താഴെ ഭാഗമാണ്. മഖ്റജനെ മാറി, അക്ഷരവും മാറി, ശ്രദ്ധിക്കണം. യുഹീല്ല തൊണ്ടയുടെ മധ്യഭാഗം. അതുപോലെ തന്നെ ഹന ഖൽഖലയും ചേരത്, യുഹീല്ലാഹു എന്നല്ല, യുഹീല്ലാഹു അല്ല, യുഹീ യുഹ്യില്ലാഹുൽ മൗത വയുരീക്കും, വയുരീക്കും ആയാതിഹി. ഇവിടെ വയുരീക്കും സാക്കിനായ മീം, ശേഷം ആയാതിഹി ഹംസ. പലപ്പോഴും ഓതിപ്പോകുന്ന സമയങ്ങളിൽ വയുരീക്കും ആയാതിഹി ഇങ്ങനെ സാക്കിനായ മീമിന് ശേഷം ഇവിടെ ഹംസ വരുമ്പോൾ അധികം ആളുകൾ അങ്ങനെ കൂട്ടി ഓതുമ്പോഴൊക്കെ വയുരീക്കും ആയാതിഹി ഇങ്ങനെ മീമിനെ കൊണ്ട് ഒരു വായന വരാറുണ്ട്. അത് ശ്രദ്ധിക്കണം. വയുരീക്കും ആയാതിഹി ലഅല്ലകും, ലഅല്ലകും ഐന തൊണ്ടയുടെ മധ്യഭാഗമാണ് മഖ്റജ്. ലഅല്ലകും തഅഖിലൂൻ, തഅഖിലൂൻ ഇവിടെ താഇൻ്റെ ഉച്ചാരണം ശ്രദ്ധിക്കണം. തഅഖിലൂൻ എന്ന് താഇനെ കനപ്പിച്ച് ഉച്ചരിക്കരുത്. തഅഖിലൂൻ അല്ല, ത ത തി തു അത്, തഅഖിലൂൻ, തഅഖിലൂൻ. ഐനും ശ്രദ്ധിക്കണം. തൊണ്ടയുടെ മധ്യഭാഗം ഖാഫ്, തൊണ്ടയുടെ മുഗൾ ഭാഗവും കഴിഞ്ഞ് ചെറുനാക്കാണ് ഖാഫ്. അപ്പോൾ തഅഖിലൂൻ അവസാനത്തിൽ മദ് ആരിദുൽ സുക്കൂനാണ്. തഅഖിലൂന തൊട്ട് മുകളിലുള്ള ആയത്തിൽ തക്തുമൂന, ശേഷം തഅഖിലൂന. ഇവിടെയൊക്കെ നൂനിന് ഫത്ഹാണല്ലോ, നമ്മൾ വഖഫ് ചെയ്യുന്നത് കാരണത്താൽ സുക്കൂൻ വരുന്നു. തക്തുമൂൻ, തഅഖിലൂൻ. ആയത്തുകളുടെ അധികം ആയത്തുകളുടെയും അവസാനത്തിൽ ഇങ്ങനെ ഈയൊരു വഖഫാണ് ഉണ്ടാവുക. അപ്പോൾ സുക്കൂൻ നൽകിക്കൊണ്ട് നമ്മൾ നിർത്തുന്നു. താൽക്കാലിക സുക്കൂൻ അഥവാ നിർത്തുന്നത് കാരണത്താലാണത് സുക്കൂൻ വരുന്നത്. അതുകൊണ്ടാണ് മദ് ആരദ് സുക്കൂൻ രണ്ടോ നാലോ ആറോ ഹർക്കത്തുകളുടെ ഖദറിൽ അത് നിർത്താവുന്നതാണ്, ഓതി നീട്ടി നിർത്താവുന്നതാണ്. ഇൻഷാ അല്ലാ ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ ബഖറയിലെ 72-73 ആയത്തുകളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ സൂറത്തുൽ ബഖറയിലെ 72-73 വചനങ്ങളിൽ സാധാരണ കണ്ടുവരാറുള്ള പാരായണത്തിലെ പിഴവുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹാഫിൽ അബ്ദുഷുക്കൂറാണ് ഇതുവരെ നമുക്ക് വേണ്ടി ക്ലാസ് എടുത്തത്.
2: ജീവിതത്തിൽ ഒരു മാറ്റം ആഗ്രഹിക്കുകയും നന്മയിലൂടെ ജീവിക്കാനായി താൽപ്പര്യപ്പെടുകയും ചെയ്യുന്നവരാണ് എല്ലാവരും. അത്തരത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് ഏറെ പ്രചോദനമുണ്ടാക്കുകയും ജീവിതത്തിൽ സ്വന്തം മാറ്റം വരുത്തേണ്ടത് ഓരോരുത്തരുടെയും ഹിതമനുസരിച്ചാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്ന വിശുദ്ധ ഖുർആനിലെ ഒരായത്ത് കേൾക്കുക.

0: മനുഷ്യന് അവന്റെ മുമ്പിലൂടെയും പിന്നിലൂടെയും തുടരെ തുടരെ വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അവനെ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ അഥവാ മലക്കുകൾ ഉണ്ട്. ഏതൊരു ജനതയും തങ്ങളുടെ സ്വന്തം നിലപാടുകളിൽ മാറ്റം വരുത്തുന്നതുവരെ അള്ളാഹു അവരുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തുകയില്ല. തീർച്ച, ഒരു ജനതയ്ക്ക് വല്ല ദോഷവും വരുത്താൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ അത് തട്ടിമാറ്റാനാവില്ല. അവനു പുറമെ അവർക്ക് യാതൊരു രക്ഷാധികാരിയുമില്ല.
1: ഈസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ശ്രോതാക്കൾ കേൾക്കുന്നത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖസസിലെ 57 മുതൽ 75 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിക്കുന്നത് അഷ് ഷെയ്ഖ് ബന്ദർ ബലീല.

മാഷാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഖസസിലെ 57 മുതൽ 75 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല. തുടർന്ന് ഹറമൈൻ ലൈവിൽ മദീന മസ്ജിദുൻ നബവിയിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഇൻഫിത്താർ.

0: الله أكبر
1: الله أكبر. മാഷാല്ലാ ബാറക്കല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ ഇൻഫിത്വാർ.
2: നൂറുകണക്കിന് പുസ്തകങ്ങളുണ്ട്, പക്ഷെ ഒന്നിരുന്ന് വായിക്കാൻ സമയമില്ല. ഇത്തരം ആളുകൾ ഉദ്ദേശിച്ചുകൊണ്ടും അതോടൊപ്പം കാഴ്ച പരിമിതരായ മനുഷ്യരുണ്ട്, അവരെ ലക്ഷ്യമാക്കിക്കൊണ്ടും നമ്മൾ ആരംഭിച്ചിട്ടുള്ള സംരംഭമാണ് ഓഡിയോ ബുക്ക് സീരീസ്. വിസ്ഡം യൂത്ത് ഓർഗനൈസ് ചെയ്യുന്ന, പീസ് റേഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന, ജമീലിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു കൂട്ടം സുഹൃത്തുക്കളുടെ പരിശ്രമമാണ്. അൽഹംദുലില്ലാ, ഇതിൻ്റെ ഭാഗമായി അമാനി മൗലവിയുടെ പരിഭാഷ ആദ്യാവസാനം അതിൻ്റെ റെക്കോർഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ, വിസ്ഡം ബുക്സിൻ്റെ വ്യത്യസ്തമായ പുസ്തകങ്ങൾ ആ നിലക്ക് ഉപയോഗിക്കുന്നു. കാഴ്ച പരിമിതരായ സുഹൃത്തുക്കളുടെ നമ്മുടെ ടീം വർക്ക് എൻവിഷന്റെ കീഴിൽ അവർക്ക് പ്രത്യേക പരീക്ഷ നടത്തി ഈ മെറ്റീരിയലുകൾ ആളുകൾ ഉപയോഗിക്കുന്നു. അൽഹംദുലില്ലാ, അത് കൂടുതൽ വ്യക്തികളിലേക്ക് എത്തിക്കും വിധമുള്ള സംരംഭങ്ങൾ അൽഹംദുലില്ലാ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറേ സുഹൃത്തുക്കളുടെ ഡെഡിക്കേഷന്റെ ഭാഗമാണ്, അവരുടെ ത്യാഗപൂർണമായ പരിശ്രമങ്ങളുടെ ഭാഗമാണ്. ഇതിലേക്ക് നിങ്ങളുടെ ശബ്ദം കൊടുത്തുകൊണ്ടും സമയം കൊടുത്തുകൊണ്ടും സമ്പത്ത് കൊടുത്തുകൊണ്ടൊക്കെ സഹകരിക്കാൻ പറ്റും. ഇതുപോലത്തെ ധാരാളം പ്രൊജക്റ്റുകൾ നടന്നു പോകുന്നിടത്ത് അത് ഒരു ആളുകളുടെ സർവീസ് മോഡൽ നടക്കുന്ന കാര്യമാകുമ്പോൾ പലപ്പോഴും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയില്ല. അപ്പോൾ കൂടുതൽ സ്റ്റാഫിനെ നിയമിക്കണം, കൂടുതൽ ഓഫീസ് അറേഞ്ച്മെൻസുകൾ നിർവഹിക്കണം, അപ്പം അതിലേക്കൊക്കെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഇത്തരം വിവിധ മേഖലകളിൽ നാഫിആയ ഇൽമ്, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിജ്ഞാനം, അത് ആ രംഗത്തുള്ള പ്രവർത്തനങ്ങളൊക്കെ ജാരിയായ സ്വതക്കയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓഹരി പീസ് റേഡിയോക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുകൂടി ഒരു ഘട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ടീം വർക്കിലേക്ക് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ പീസ് റേഡിയോ ഫീഡ്ബാക്ക് വഴി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
4: ഈ ശബ്ദലോകത്തെ
5: പുലരിയിൽ വിരിയുന്ന പ്രതീക്ഷയുടെ ശബ്ദം നിങ്ങളുടെ ജീവിതം ഇപ്പോൾ കൂടുതൽ പ്രഭാപൂരിതമാക്കുന്നു. പീസ് റേഡിയോയുടെ പ്രഭാത പ്രക്ഷേപണം ഇപ്പോൾ കൂടുതൽ പുതുമകളുമായി. മോർണിംഗ് ലൈവ് ഷോ, ആത്മീയതയുടെ ആനന്ദാനുഭൂതി പകർന്നു നൽകുന്ന അതുക്കാർ, ജീവിതത്തിന് ലക്ഷ്യബോധം പകർന്നു നൽകി പ്രതീക്ഷകളിലൂടെ നമ്മെ വഴി നടത്തുന്ന പുലരിവെട്ടം, സാരസമ്പൂർണമായ സത്വൃദ്ധാന്തത്തിന്റെ പ്രാമാണിക ആഖ്യാനവുമായി തിരുമൊഴികൾ, ബാല്യത്തിന്റെ സ്മരണ പുതുക്കി ധർമ്മബോധം വളർത്തുന്ന കഥ, ഇമ്പമാധുര്യം കൊണ്ട് മനസ്സിൽ ആഹ്ലാദ ചിത്രം വരയ്ക്കുന്ന സ്വരം, നമ്മുടെ മനസ്സിനെ നേർമ്മയുള്ളതാക്കി അവാച്യമായ അനുഭൂതി പകർന്നു നൽകുന്ന മധുരം ഖുർആൻ, അതെ, പ്രഭാതത്തെ പ്രഭാപൂരിതമാക്കാൻ പ്രശോഭ പരത്തുന്ന അനേകം വിഭവങ്ങളുമായി എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 8 മണി വരെ പീസ് റേഡിയോ, റേഡിയോ മോർണിംഗ് വെബ്സ് നിങ്ങളെ തേടിയെത്തുന്നു. പീസ് റേഡിയോ, കേൾവിയുടെ മധുരം, ജീവിതത്തിന്റെ ആനന്ദം.
3: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: വിശുദ്ധ കഅബയെയും മസ്ജിദുൻ നബവിയെയും ചുറ്റിപ്പറ്റി മുഴങ്ങുന്ന അള്ളാഹുവിന്റെ ദിവ്യവചനങ്ങൾ ആ അനുഗ്രഹീത സ്വരങ്ങളിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ്. പ്രഭാതത്തിന്റെ പവിത്രതയെ കൂടുതൽ മനോഹരമാക്കുന്ന മദീനയിലെ ഫജ്ർ നമസ്കാരത്തിന്റെ ഖുർആൻ പാരായണങ്ങളിലേക്ക്.

0: الله أكبر
1: الله أكبر.
0: الله أكبر.
1: الله

0: الله أكبر
1: الله أكبر.
2: بارك الله فيكم، جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹർമേൻ ലൈവ് പ്രോഗ്രാമിലെ മദീനയിലെ ഫജ്ർ നമസ്കാരത്തിൽ സൂറ നഹ്ലിലെ 90 മുതൽ 102 കൂടിയ വചനങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് അഷെയ്ഖ് അബ്ദുള്ള ബുഐചാൻ. ഇനി മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിലേക്ക്.

لقد خلقنا الإنسان في أحسن تقويم.

0: أكبر.
1: سمع الله لمن حمده.
0: ربنا ولك الحمد.
1: الله أكبر.
0: الله

0: أمر سلام هي حتى مطلع الفجر. الله
1: الله أكبر.
2: بارك الله فيكم جزاك الله خيرا كثيرا. പീസ് ഖുർആൻ റേഡിയോ ഹറമേൻ ലൈവ് പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. മക്കയിലെ മഗ്രിബ് നമസ്കാരത്തിൽ സൂറത്തീൻ, സൂറ ഖദർ എന്നീ അധ്യായങ്ങളാണ് പാരായണം ചെയ്തത്. നേതൃത്വം നൽകിയത് ഷെയ്ഖ് വലീദ് അൽ ഷംസാൻ.
3: പ്രോഗ്രാമുകൾ തുടരുമ്പോൾ നാം കേൾക്കുന്നത് കിഡ്സ് ടൈം. കുരുന്നു ഖാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണം ശ്രോതാക്കളിലേക്ക് എത്തിക്കുകയാണ് ഈ പ്രോഗ്രാമിലൂടെ. ഇന്ന് സൂറത്തു സുമറിലെ 38 മുതൽ 46 കൂടിയ വചനങ്ങൾ പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ത്വഹ അൽ ജുനൈദ്.

മഷാല്ലാ ബാറക്കല്ലാ ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ കിഡ്സ് ടൈം, സൂറത്തു സുമറിലെ 38 മുതൽ 46 കൂടിയ വചനങ്ങൾ. പാരായണം നിർവഹിച്ചത് അഷ്ഷെയ്ഖ് മുഹമ്മദ് ത്വാഹ അൽ ജുനൈദ്. പീസ് ഖുർആൻ റേഡിയോ തൻസീൽ പ്രമുഖരുടെ ഖുർആൻ പാരായണങ്ങൾ ശ്രോതാക്കളിലേക്ക് എത്തിക്കുന്ന ഈ പ്രോഗ്രാമിൽ ഇന്ന് ഷെയ്ഖ് ആദിൽ റയാൻ സൂറത്തു നിസ 101 മുതൽ 176 വരെയും സൂറത്തു മാഇദ 1 മുതൽ 50 വരെയും വചനങ്ങൾ പാരായണം ചെയ്യുന്നു.

0: يطلع. ഖുർആൻ ലീഗ്സ് തുടരുന്നു, അടുത്ത കോളിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
1: വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു.
0: പീസ് ഖുർആൻ റേഡിയോ, ഖുർആൻ ടെലിഗസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: മറിയം അബ്ദുൽ ഹമീദ്.
0: മറിയം അബ്ദുൽ ഹമീദ്, എവിടെയാണ് വീട്?
1: മഞ്ചേശ്വരം.
0: ആരൊക്കെയാണ് വീട്ടിലുള്ളത്?
1: ഉമ്മയും മാമയും എന്നിട്ടുമാരും അഞ്ച് എന്നിട്ടമ്മ.
0: ഉമ്മയും
1: ഉമ്മയും മാമയും നാല് എനിക്കുമാർ.
0: നാലനിയത്തിമാരോ? ഒരേട്ടത്തി. അപ്പൊ ആറ് ആളുണ്ടല്ലേ? ആറ് പെൺകുട്ടികളാണ്. മോൾ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ആറാം ക്ലാസ്സില്. ഖുർആൻ ടെലിഗിസ് കേൾക്കാറുണ്ടോ? മുമ്പ് വിളിച്ചിട്ടുണ്ടോ? സമ്മാനം
1: കിട്ടിയിട്ടുണ്ടോ?
0: ഒന്നാമത് ചോദ്യത്തിലേക്ക് പോട്ടെ. ഫസ്റ്റ് ചോദ്യം ഞാൻ ഓതുന്നതിൻ്റെ ബാക്കി ഓത കേട്ടോ. അടുത്തായത്. أعوذ بالله من الشيطان الرجيم إن يوم الفصل كان ميقاتا يوم
1: أعوذ بالله من الشيطان الرجيم يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا

0: زدكم إلا عذابا.
1: മാഷാ അല്ലാ, അഹ്സൻത്, ബറകല്ല. വളരെ നന്നായിട്ടുണ്ട് പറയണം. അതുകൊണ്ടാണ് ഞാൻ ഒരായത്ത് കഴിഞ്ഞപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറയാതിരുന്നത്. നല്ല പറയാനാണ് കേട്ടോ. മാഷാ അല്ലാ. മോള് എങ്ങനെയാണ് ഖുർആൻ പഠിക്കുന്നത്?
0: സ്കൂളിൽ ഹിഫ്ദുണ്ട്,
1: സ്കൂളിൽ ഹിഫ്ദ് ഉണ്ട് അല്ലേ?
0: മദ്രസയിലുണ്ട്.
1: മദ്രസയിലുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം. ഒരു രണ്ട് ആയത്ത് ഞാൻ പാരായണം ചെയ്യാം. അത് ഏത് സൂറത്തിലാണെന്ന് പറയാം കേട്ടോ.

0: بهم ربهم رشدا وأنا منا الصالحون ومنا دون ذلك كنا طرائق قددا. ഈ രണ്ടായത്തുകളും ഇത് സീറത്ത്, ഇത് സൂറത്താണ്, സൂറത്തുൽ ജിന്ന്. മാഷാല്ലാ, സൂറത്തുൽ ജിന്നിലെ.
1: പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠത്തിലാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഉസ്മാനി മുസഹഫിൽ നിന്നും പേജ് നമ്പർ 508 നിന്നും ഏതാനും വചനങ്ങളാണ് ഇന്ന് ഷെയ്ഖ് സാഅിദ് അൽ ഖാമിദി നമുക്ക് മുൻപിൽ പാരായണം ചെയ്യുന്നത്.

0: ദുആകും.
1: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ മനഃപ്പാഠം ഉസ്മാനി മുസ്ഹാഫിലെ പേജ് നമ്പർ 508 നിന്നും ഏതാനും വചനങ്ങളാണ് നാം കേട്ടത്. അഷ് ഷെയ്ഖ് സഅദ് അൽ ഖാമിദിയാണ് നമുക്ക് വേണ്ടി പാരായണം ചെയ്തത്.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെയാകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: പീസ് ഖുർആൻ റീഡിൽ ഇനി അത്തഹ്സീൻ സൂറത്തുൽ ബഖറ 70 മുതൽ 71 വരെ. അത്തഹ്സീനിൽ ഹാഫിദ് അബ്ദുശ്ശുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങളും പാരായണത്തിൽ വരാറുള്ള സ്വാഭാവിക അബദ്ധങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിച്ചു വരുന്നത്. ഇൻഷാ അല്ലാ ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ബഖറയിൽ നിന്നും 70-71 ആയത്തുകളാണ് ഇൻഷാ അല്ലാ പഠിക്കുന്നത്.

0: أتسقي الحرث مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كانوا.
1: ഈ ആയത്തുകളിൽ ശ്രദ്ധിക്കേണ്ട തജ്വീദ് നിയമങ്ങൾ, അതോടൊപ്പം പാരായണത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രത്യേകം കാര്യങ്ങളും.
0: قالوا ادعوا لنا قالوا ادعوا.
1: ശ്രദ്ധിക്കേണ്ടത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞ പോലെ തന്നെ
0: ഉദഉ
1: ദാലിന് സുക്കൂനാണ്, ഐനു ദമ്മാണ്. വളരെയധികം ശ്രദ്ധിക്കണം ഇവിടെ. പ്രത്യേകം പഠിച്ച ആളുകളിൽ പോലും ഇവിടെ ഉദഉ ദാലിന് ദമ്മ വരാൻ സാധ്യത വളരെ കൂടുതലാണ്.
0: ഖാലു ദഉ
1: വളരെയധികം ശ്രദ്ധിക്കണം. ഖാലു
0: ദഉ.
1: ഇനി
0: ലന റബ്ബക യുബയ്യിൽ ലന
1: സാക്കിന നൂനിന് ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന, നൂനിനെ ലാമിലേക്ക് ഇദ്ഗാം ചെയ്യണം, മണിക്കാതെ ഉച്ചരിക്കണം.
0: യുബയ്യില്ലന മാഹി,
1: അവിടെ കൂട്ടി ഓതുന്നത് നല്ലത്, നിർത്തുകയാണെങ്കിൽ
0: മാഹി
1: കൂട്ടി ഓതുമ്പോൾ
0: മാഹിയ ഇന്നൽ ബഖറ,
1: ഇന്നൽ ബഖറ നൂനിന് ശബ്ദുണ്ട്, മണിക്കണം.
0: ഇന്നൽ ബഖറ തശാബഹ അലൈന, തശാബഹ
1: തൊണ്ടയുടെ താഴെ ഭാഗമാണ് മഖ്റജ്.
0: തശാബഹ അലൈന അലൈന വ ഇന്ന
1: നുൻ മുശദ്ദഗുന്ന, അതോടൊപ്പം മദ്ദിൻ്റെ അക്ഷരമായ അലിഫിന് ശേഷം ഹംസ വേറെ പദത്തിലാണ്. മദ് മുൻഫസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നീട്ടാവുന്ന മദ്ദാണ്.
0: വ ഇന്ന ഇൻഷാഅല്ലാഹ്.
1: ഇനി ഇൻഷാ സാക്കിന നൂന് ശേഷം ഷീന് ഇഖ്ഫാവും ബിഗുന്ന, അവ്യക്തമാക്കി മണിക്കണം.
0: ഷാഅല്ലാഹ്
1: മദ് മുത്തസിൽ, നാലോ അഞ്ചോ ഹർക്കത്തിൻ്റെ ഖദറിൽ നിർബന്ധമായിട്ടും നീട്ടേണ്ട മദ്ദാണത്. മദ് മുത്തസിൽ വാജിബാണ്.
0: ഇൻഷാഅല്ലാഹ് ലമുഹ്തദൂൻ, ലമുഹ് ഹ ഹി ഹു അഹ്
1: തൊണ്ടയുടെ താഴേ ഭാഗമാണ് ഹ ഇൻ്റെ മഖ്റജ്.
0: ലമുഹ്തദൂൻ ലമുഹ്തദൂൻ
1: ലമുഹ്തദൂൻ ലമുഹ്തദൂൻ അല്ല
0: ലമുഹ്തദൂൻ.
1: അടുത്ത ആയത്ത്
0: ഖാല ഇന്നഹു യഖൂലു ഇന്നഹ ബഖറതുൻ ലാ, ഖാല ഖാഫ്
1: ചെറുനാക്കിൻ്റെ ആ ഭാഗമാണ് ഖാഫിൻ്റെ മുഖ്റജ്.
0: ഖാല ഇന്നഹു
1: നൂൻ മുശദ്ദഗുന്ന,
0: യഖൂലു യഖു ഖ യഖൂ യഖൂലു ഇന്നഹ
1: ഇവിടെയും നൂൻ ശബ്ദുണ്ട്, മണിക്കണം.
0: ബഖറതു ലാ ബഖറത്തല്ല ബഖറ ഖ ഖീ ഖൂ അഖ ബഖറതു ലാ
1: തൻവീനു ശേഷം ലാം ഇദ്ഗാം ബിലാഗുന്ന,
0: ബഖറതു ലാ ബഖറതുൻ ലാ തുൻ ലാ എന്നല്ല, ബഖറതു ലാ. ദലൂലുൻ ദലൂൽ സലൂലല്ല, ദലൂലുൻ ദലൂലുൻ തുസീറുൽ തുസീറു
1: തുസീറല്ല, ഥ എന്ന അക്ഷരമാണ്. ഥ സി സു എസ് സീനാവരുത്, തുസീറുൽ അർലല്ല
0: തുസീറുൽ തുസീറുൽ അർദ
1: തുസീറുൽ ലർല ലർല അല്ല, ഹംസ കൃത്യമായിട്ട് ഉച്ചരിക്കണം.
0: തുസീറുൽ അർദ ദ ദ തുസീറുൽ അർദ വലാ തസ്ഖിൽ ഹർസ് വലാ തസ്ഖിൽ ഹ
1: ഹ തൊണ്ടയുടെ മധ്യഭാഗം.
0: വലാ തസ്ഖിൽ ഹർസ് ഹർസ്
1: ഫാഇന സുക്കൂൻ
0: ഫാസീസു എസ് എസ് ഹർസ് ولا تسقي الحرث مسلمة لا شية فيها مسلمة لا
1: تنوين شش ملام ادغام بلا غنة ودين رد
0: مسلمة لا مسلمة لا شية لا شية فيها قالوا الآن
1: قالوا الآن ألا
0: قالوا الآن
1: هم ذكرت ما يتجري كنم
0: قالوا الآن جئت
1: جئت ജീത്ത അല്ല ജീത്ത. ഇവിടെ ഈ പാരായണത്തിൽ
0: ജീത്ത ബിൽ ഹഖ് ജീത്ത ബിൽ ഹഖ് ബിൽ ഹഖ് ഹ
1: അതുപോലെ ഖാഫ്
0: ബിൽ ഹഖ് ഫദബഹൂഹ
1: ശ്രദ്ധിക്കേണ്ടത് ഫത് എന്നല്ല, ദാൽ ഫത്ഹാണ്. തൊണ്ടയുടെ മധ്യഭാഗം ഫദബഹൂഹ അല്ല, ഫദബഹൂഹ വമാ കാദു യഫ്അലൂൻ. വമാ കാദു യഫ്അ, തൊണ്ടയുടെ മധ്യഭാഗം യഫ്അലൂൻ. വമാ കാദു യഫ്അലൂൻ, അവസാനത്തിൽ മദ് ഇഅറദുൽ സുക്കൂൻ. ശ്രദ്ധിക്കുക, ഒന്നുകൂടെ ഓതാം.

0: ولا تسقي الحرف مسلمة لا شية فيها قالوا الآن جئت بالحق فذبحوها وما كادوا يفعلون.
1: സൂറത്തുൽ ബഖറയിലെ 70-71 ആയത്തുകളാണ് നമ്മൾ ഇന്ന് കേട്ട് മനസ്സിലാക്കിയത്. പാരായണം കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക, തജ്വീദ് നിയമങ്ങൾ കൃത്യമായി പഠിക്കുക, വിശുദ്ധ ഖുർആൻ നന്നായിട്ട് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു.
2: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് അത്തഹസീൻ, സൂറത്തുൽ ബഖറ 70 മുതൽ 71 വരെ. അത്തഹസീനിൽ ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ ആയിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്.
3: പരിശുദ്ധ ഖുർആനിലെ ചില വചനങ്ങൾ പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും പാരായണത്തിൻ്റെ സുജൂദ് സത്യവിശ്വാസികൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയിലെ 15-ാമത്തെ വചനമാകുന്നു. വചനം ഇപ്രകാരമാകുന്നു:

നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ മുഖേന ഉത്ബോധനം നൽകപ്പെട്ടാൽ സാഷ്ടാംഗം പ്രണമിക്കുന്നവരായി വീഴുകയും തങ്ങളുടെ രക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് പ്രകീർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമേ നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയുള്ളൂ. അവർ അഹംഭാവം നടിക്കുകയുമില്ല. പരിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായം സൂറത്തു സജ്ജദയുടെ 15-ാമത്തെ വചനമാകുന്നു ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വചനം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുന്നവരും തിലാവത്തുൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള സുജൂദ് തിലാവ ചെയ്യേണ്ടതാണെന്ന് നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ആയത്ത് ഒരിക്കൽ കൂടി

0: ഇതുപോലെയുള്ള സുജൂദ് തിലാവയുടെ വചനങ്ങൾ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യുക.
1: ഖുർആൻ ഇതൊരു അമാനുഷിക ദൃഷ്ടാന്തമാണ്. അതായത്, ഓരോ പ്രവാചകനും ദൈവം അമാനുഷികമായ ദൃഷ്ടാന്തങ്ങൾ കൊടുക്കും. ഉദാഹരണത്തിന്, മൂസാ നബി അലൈഹിസ്സലാമിന് മോസസിന് വടി കൊടുത്തിരുന്നു. ആ വടി വളരെ വലിയ അത്ഭുതങ്ങൾ കാണിച്ചിട്ടുണ്ട്. നിലത്തിട്ടാൽ പാമ്പാകും, വെള്ളത്തിലടിച്ചപ്പോൾ വെള്ളം രണ്ട് ഭാഗത്തേക്ക് മാറി നിന്നു, അതിലൂടെ ഇസ്രായേൽ സന്തതികൾ കടന്നുപോയി. അതുപോലെ പാറയിലടിച്ചപ്പോൾ ഉറവ പൊട്ടിയൊലിച്ചു. ഇങ്ങനെ പല അത്ഭുതങ്ങളും. ഈ ദൃഷ്ടാന്തം ആ പ്രവാചകൻ്റെ സത്യതയ്ക്ക് വേണ്ടി ദൈവം നൽകുന്ന ദൃഷ്ടാന്തമാണ്. ദൃഷ്ടാന്തം എന്നാണ് ഇത് പറയുക, അമാനുഷിക ദൃഷ്ടാന്തം, മുഅ്ജിസത്ത് എന്നാണ് അറബിയിൽ പറയുക. ഈ ദൃഷ്ടാന്തം അന്നത്തെ പ്രബോധിതർക്കേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ, പിന്നീടതില്ലല്ലോ. അന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് കാണാൻ കഴിഞ്ഞു, ആ ദൃഷ്ടാന്തം പിന്നീടില്ല. അതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്, യേശുവിന് വലിയ മാരക രോഗങ്ങൾ സുഖമാക്കുന്ന, ഭേദപ്പെടുത്തുന്ന ചില കഴിവുകളാണ് കൊടുത്തിരുന്നത്. ജന്മനാ അന്ധന് കാഴ്ച നൽകുക, അതുപോലെ വെള്ളപ്പാണ്ട്, ഇങ്ങനെയുള്ള രോഗങ്ങൾ മാറ്റുക, ഇങ്ങനെയുള്ള. അതായത് ആ കാലത്ത് ഒരു സമയത്ത് എന്താണോ ജനങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്നത്, ആ ശ്രദ്ധിക്കുന്ന കാര്യത്തെ വെല്ലുന്ന ഇതാണ് ദൃഷ്ടാന്തമായിട്ട് കൊടുക്കുക. ചികിത്സയുടെ കാര്യത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് വലിയ പുരോഗതി നേടിയ കാലമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അത്തരത്തിലുള്ള ദൃഷ്ടാന്തം നൽകിയത്. മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ കാലത്ത് ജാലവിദ്യയുടെ ഒരു കാലമായിരുന്നു. അപ്പോൾ വലിയ ജാലവിദ്യ, ആ ജാലവിദ്യയെല്ലാം മറികടക്കുന്ന, അതിനെല്ലാം അതിജയിക്കുന്ന ഒരു ദൃഷ്ടാന്തം അദ്ദേഹത്തിന് നൽകി. എന്നാൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത് ഖുർആനാണ്. ആ ദൃഷ്ടാന്തം കാലാകാലം നിലനിൽക്കുന്നതാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

ജോലിയും തിരക്കും മക്കളും പുതിയ വീടും ഒരുപാട് ഓട്ടവും പാച്ചിലുമൊക്കെ ആകുമ്പോൾ സജീവ ശ്രദ്ധയിൽ നിന്നും മനസ്സിൻ്റെ സമ്പൂർണമായ ഓർമ്മയിൽ നിന്നും മായുന്നത് വയോധികരായ മാതാപിതാക്കളായിരിക്കും. അവർ പിന്നെയും പിന്നെയും റൂമിൻ്റെ ഉള്ളിലേക്ക് പിൻവാങ്ങേണ്ടി വരുമ്പോഴൊക്കെ ഒന്ന് പുറത്തിറങ്ങാൻ ആരുടെയെങ്കിലും സഹായം വേണം, ടോയ്ലറ്റിൽ പോകാൻ ആരുടെയെങ്കിലും സഹായം വേണം, മരുന്ന് തീർന്നുകൊണ്ടിരിക്കുന്നു, മരുന്ന് കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥ വരുമ്പോഴൊക്കെ അവർ നമ്മെ കൂടുതൽ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നത് കുഞ്ഞായ നാളിൽ നമ്മൾ കാണിച്ച കുസൃതികളും അവർക്കുണ്ടായ നൊമ്പരങ്ങളും അവർ നമുക്ക് വേണ്ടി കണ്ട സ്വപ്നങ്ങളും ഒക്കെ തന്നെയായിരിക്കും. പ്രവാസികളോട് ഞാൻ പറയുന്നു, ഭർത്താവിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ സ്വസ്ഥമായി പ്രവാസത്തിലിരിക്കുന്നവർ ഒരിത്തിരി സമയമെടുത്ത് മാതാപിതാക്കളെ വിളിക്കണം, അവരോട് സംസാരിക്കണം. അതൊരു ഇബാദത്താണ്. നാട്ടിലുള്ളവർ, ഞാനടക്കമുള്ളവർ ഒരിത്തിരി ആത്മവിമർശനത്തോടെ മാത്രം എല്ലാവർക്കും അങ്ങനെ മാത്രമേ ഇത് പറയാൻ കഴിയൂ. പ്രായമാകുമ്പോൾ ഓർമ്മകൾ മങ്ങിത്തുടങ്ങുമ്പോൾ പുതിയ വാശിയും പുതിയ ദേഷ്യവുമൊക്കെ അവരുടെ ഉള്ളിൽ രൂപപ്പെടുമ്പോൾ അത് കണ്ടുമറിഞ്ഞും ഇടപെടുക എന്നത് ഇതുപോലത്തൊരു ദിനം നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട്. അതുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും തീർച്ചയായും ഉറപ്പുവരുത്തുക.

0: അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്ന. അല്ലാഹു അവനല്ലാതെ ആരാധനകർഹനായി മറ്റാരുമില്ല. അവൻ്റേതാകുന്നു ഏറ്റവും ഉത്കൃഷ്ടമായ നാമങ്ങൾ. ഇമാം ഇബ്നുൽ അറബി പറയുന്നു, അറിവിൻ്റെ മഹത്വം അറിയപ്പെട്ടതിൻ്റെ മഹത്വത്തിലാണ്. അറിയപ്പെട്ടതിൽ ഏറ്റവും മഹത്തരമായത് സൃഷ്ടികർത്താവാണ്. അതിനാൽ അവൻ്റെ നാമങ്ങളെക്കുറിച്ചുള്ള അറിവ് വിജ്ഞാനങ്ങളിൽ ഏറ്റവും ഉത്തമമത്രേ. അസ്മാഉൽ ഹുസ്ന ലോകരക്ഷിതാവിൻ്റെ അത്യുത്തമമായ നാമങ്ങളും വിശേഷണങ്ങളും. ഇവ പഠിക്കലും ജീവിതത്തിൽ പകർത്തലും ഒരു വിശ്വാസിയുടെ സ്വർഗപ്രവേശനത്തിന് എളുപ്പമാകുന്ന ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന് 99 നാമങ്ങളുണ്ട്, 100 ഒന്ന് കുറവ്. വല്ലവനും ആ നാമങ്ങളെ അറിഞ്ഞും മുഴിഞ്ഞും ഇഹ്സാ ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. അസ്മാഉൽ ഹുസ്നയുടെ പഠനം ഇപ്പോൾ ജമീൽ ആപ്പിൽ ലഭ്യമാണ്. ഓഡിയോ വീഡിയോ ഡോക്യുമെന്റ്സ് തുടങ്ങി എല്ലാ കാറ്റഗറിയിലും അസ്മാഉൽ ഹുസ്ന പഠന ക്ലാസ്സുകളുണ്ട്. ഓഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് ക്ലാസ്സുകൾ കേൾക്കാം. വീഡിയോ സെഷനിൽ അല്ലാഹു എന്ന കാറ്റഗറിയിൽ, അസ്മാഉൽ ഹുസ്ന എന്ന സബ് കാറ്റഗറിയിൽ നിന്ന് വീഡിയോ ക്ലാസ്സുകൾ കേൾക്കാം, വീഡിയോ ക്ലാസ്സുകൾ കാണാം. അസ്മാഉൽ ഹുസ്ന ലേഖനങ്ങൾ വായിക്കുവാൻ ഡോക്യുമെന്റ്സ് സെഷനിലെ അസ്മാഉൽ ഹുസ്ന എന്ന കാറ്റഗറി സന്ദർശിക്കൂ. കൂടുതൽ പഠിക്കുവാനും സുഹൃത്തുക്കൾക്ക് എളുപ്പത്തിൽ ഷെയർ ചെയ്യുവാനും ഇഷ്ടപ്പെട്ട ഓഡിയോ ഡോക്യുമെന്റ്സ് ഡൗൺലോഡ് ചെയ്ത് സൗകര്യപ്പെടുന്ന സമയത്ത് കേൾക്കുവാനും വായിക്കുവാനും സാധിക്കുന്നു. വ്യത്യസ്ത വിഷയത്തിലെ ഒട്ടനവധി ഓഡിയോ വീഡിയോ ലേഖനങ്ങളുമായി ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.
1: Peace Radio. Tune to reality.
2: ഖുർആൻ ഇത് ഒന്നിച്ച് ഒരു പുസ്തകമാക്കി ഇറങ്ങിയതല്ല, ഒരു സമയത്തിൻ്റെ ഇറങ്ങിയതല്ല. തൗറാത്ത് ഒന്നിച്ചാണ് കൊടുത്തത്. പല തവണ പല സന്ദർഭങ്ങളിലായിട്ടില്ല, ഒറ്റ തവണ അത് രേഖപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഒരു ഗ്രന്ഥം തയ്യാറാക്കിയിട്ടുണ്ട് ഇറക്കലാണ് സാധാരണ, പക്ഷേ ഇതങ്ങനെയല്ല. ഇത് സത്യത്തിൽ 23 കൊണ്ടാണ് ഈ ഖുർആൻ പൂർത്തിയായത്, അവതരണം പൂർത്തിയായത്. 13 പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജീവിച്ചു, അതിനുശേഷം 10 മദീനയിൽ ജീവിച്ചു. അപ്പോൾ ഈ 10, 13 23 കൊണ്ടാണ് ഇതിലെ അധ്യായങ്ങളും അതിൻ്റെ ആയത്തുകളും ഒക്കെ ഇറങ്ങിയത്. 114 അധ്യായങ്ങളുണ്ട്, 6236 സൂക്തങ്ങളുണ്ട്. ഇതിൽ ചിലപ്പോൾ ഒരു സൂക്തം ഇറങ്ങും, ചിലപ്പോൾ 10 സൂക്തം ഇറങ്ങും, 10 അല്ലെങ്കിൽ 15-20 ഇറങ്ങും, അല്ലെങ്കിൽ ഒരു സൂറത്ത് ഒന്നിച്ചിറങ്ങും. ഓരോന്നും ഇറങ്ങുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബികൾക്ക് അനുയായികൾക്ക് എഴുത്തുകാരായ പ്രത്യേകം സഹാബികളുണ്ടായിരുന്നു. ഈ വഹി എഴുതി വെക്കാനായിട്ട് ഖുർആൻ എഴുതി വെക്കാൻ പ്രത്യേകം നിശ്ചയിക്കപ്പെട്ട സഹാബികളുണ്ടായിരുന്നു. അവരോട് പറയും, ഇന്ന അധ്യായത്തിൽ ഇന്ന സ്ഥലത്താണിത്, ഇന്ന അധ്യായത്തിൽ ഇന്നതിൻ്റെ മുമ്പാണിത്, ഇന്നതിൻ്റെ താഴെയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് അവർ എഴുതി വെക്കുകയും അങ്ങനെയാണിത് ക്രോഡീകരിക്കപ്പെട്ടത്. ഓക്കെ, ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെ തന്നെയാണ്. അത് 23 ഇത് പൂർത്തിയായത്. അപ്പം ഇങ്ങനെ വ്യത്യസ്ത സമയങ്ങളിൽ ഇറങ്ങിയത് ഇത് ക്രോഡീകരിക്കപ്പെടുകയായിരുന്നു. ഇത് ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിൻ്റെ എല്ലാം ദൈവീകമാണ്. അതായത് ഇതിലെ പദങ്ങൾ, ഇതിലെ വാചകങ്ങൾ, ഇതിലെ ആശയങ്ങൾ, ഇതിൻ്റെ തെർത്തീവ്, അതായത് ഇന്ന ആയത്തിന് ശേഷം ഇന്നത്, ഇന്ന സൂറത്തിന് ശേഷം ഇന്നത്, ഇങ്ങനെയെല്ലാം, അതുപോലെ ഈ സൂറത്തിൻ്റെ പേരുകൾ, ഇങ്ങനെയുള്ള എല്ലാം എത്രത്തോളം എന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണ് ഓതേണ്ടത് എന്ന് പോലും ജിബ്രീൽ, അതായത് ഈ വേദം ഖുർആൻ നബി സല്ലല്ലാഹു പ്രവാചകന് ഓതിക്കൊടുക്കുന്ന ദൂതൻ മലക്ക് ഓതിക്കൊടുത്ത ഓത്തുപോലും ദൈവികമാണ് എന്നതാണ് യാഥാർത്ഥ്യം. അതായത് ഒരു സാധാരണ അറബി ഗ്രന്ഥം വായിക്കുന്നത് പോലെ ഇത് വായിക്കാൻ പറ്റുകയില്ല. ഇതിന് ഇതിൻ്റേതായ ഒരു രൂപമുണ്ട്. അതിനാണ് ഇൽമു തജ്വീദ് എന്ന് പറയുക, പാരായണ നിയമങ്ങൾ. ആ പാരായണ നിയമങ്ങൾ അനുസരിച്ച് ഇത് പാരായണം ചെയ്യാൻ പറ്റുകയുള്ളൂ. സാധാരണ അറബി വായിക്കുന്നത് പോലെ പറ്റുകയില്ല. അപ്പോൾ ഇതിൻ്റെ എല്ലാം, ഇതിൻ്റെ ആശയവും ഇതിൻ്റെ ക്രോഡീകരണവും ഇതിൻ്റെ വായനയും എല്ലാം തന്നെ ദൈവികമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇതും ഈ ഗ്രന്ഥത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഒരു സവിശേഷതയാണ്, മറ്റൊരു ഗ്രന്ഥത്തിനും ഇല്ലാത്ത.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.

കണ്ടാലും കേട്ടാലും തീരാത്ത കാഴ്ചകളും കേൾവികളുമായി ജമീൽ സമൂഹത്തെ ഉണർത്താനും മാനുഷിക മൂല്യങ്ങൾ പകർന്ന് അറിവിന്റെ പൂർണതയിൽ എത്തിക്കാനും സാങ്കേതിക തികവോടെ ഒരു വേറിട്ട സംരംഭം ജമീൽ. എല്ലാം ഒരു കുടക്കീഴിൽ എന്ന വാചകം അന്വർത്ഥമാക്കുന്നതാണ് ജമീൽ ആപ്പിലെ മിഴിവാർന്ന സൗകര്യങ്ങൾ. വീഡിയോ ക്ലിപ്സ്, ഷോർട്ട് വീഡിയോസ്, പ്രൊമോ വീഡിയോസ്, പ്രഭാഷണങ്ങൾ, ആനുകാലിക സന്ദേശങ്ങൾ, ചർച്ചകൾ, അഭിമുഖങ്ങൾ തുടങ്ങി ഒരു വിശാലമായ ദൃശ്യലോകമാണ് ജമീൽ നിങ്ങൾക്കായി തുറന്നിടുന്നത്. കേൾവിക്കനുസൃതമായ ഉപയോഗത്തിന് ഇണങ്ങുന്ന വിധമാണ് ജമീൽ ആപ്പിന്റെ രൂപകൽപ്പനയും വിനിയോഗവും. അതിമനോഹരവും വിശാലവുമായ അനന്ത സാധ്യതകളാണ് ജമീൽ ആപ്പ് നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ളത്. ജമീൽ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്നു തന്നെ ഡൗൺലോഡ് ചെയ്യൂ.

0: പീസ് ഖുർആൻ റേഡിയോ മധുരം ഖുർആൻ വിശുദ്ധ ഖുർആനിലെ അൽ മാഇദ 109 മുതൽ 120 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യുന്നു. പാരായണം നിർവഹിക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് അൽ ലൊഹൈദാൻ.
1: أعوذ بالله من الشيطان الرجيم.
2: يوم يجمع الله الرسل فيقول

പീസ് ഖുർആൻ റേഡിയോ തൻസീൽ. വിശുദ്ധ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ലോകപ്രശസ്ത കാരിയുകളുടെ ശബ്ദത്തിൽ കേൾക്കുവാനുള്ള അവസരം. തൻസീൽ ഇന്നത്തെ എപ്പിസോഡിൽ പ്രശസ്ത ഖുർആൻ കാരി സഅദ് അൽ ഗാമിദി സൂറത്തുദ്ദഹർ മുതൽ സൂറത്തുന്നാസ് വരെ പാരായണം ചെയ്യുന്നു.

الرجع والأرض ذات الصدع إنه لقول فصل وما هو بالهزل

عمله وما كسب سيصلى نارا ذات لهب وامرأته حمالة الحطب.

0: പീസ് ഖുർആൻ റേഡിയോ തൻസീൽ അവസാനിക്കുന്നു. പാരായണം നിർവഹിച്ചത് സഅദ് അൽ ഗാമിദി. സൂറത്തു ദഹർ മുതൽ
1: സമയമില്ല പോലും, ഒന്നിനും നേരമില്ല പോലും. പഠനവും ജോലിയും അതിനുള്ള ഓട്ടപ്പാച്ചിലിനുമിടയിൽ നേരെ ചൊവ്വേ ഉണ്ണാനോ ഉറങ്ങാനോ പോലും സമയം അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ മതകാര്യങ്ങൾ കേൾക്കാനും പഠിക്കാനും നേരം കിട്ടുക എന്നത്? അങ്ങനെയും ചിലർ പറയുന്നു. യാത്രയും പ്രസംഗവും ജോലിയും വായനയും എഴുത്തും സംഘടനാ പ്രവർത്തനവുമായി വിവിധ മേഖലകളിൽ ഒരേ സമയം തിളങ്ങി നിൽക്കുന്ന പ്രമുഖ നേതാക്കൾക്കും നമ്മെപ്പോലെ ദിവസവും 24 മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ. മനസ്സുണ്ടെങ്കിൽ സമയവും ഉണ്ടാകും എന്നർത്ഥം. അപ്പോൾ മതം പഠിക്കാനും ജീവിതത്തിൽ സമാധാനം ലഭിക്കാനും അവസരം ഒരുങ്ങും. തൊഴിൽ വേളകളിലും വിശ്രമനേരങ്ങളിലും യാത്രയിലും മറ്റേതു സമയത്തും പ്രത്യേകിച്ചും സമയമൊന്നും കളയാതെ ആർക്കും കേൾക്കാം, പഠിക്കാം, ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താം. പീസ് റേഡിയോ അതിനുള്ളതാണ്. പീസ് റേഡിയോ, അറിയാനും പകരാനും പകർത്താനും. പീസ് റേഡിയോ.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി തഫ്സീർ അമാനി. സൂറത്ത് ഫലക്കിന്റെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിൽ നാം കേൾക്കുന്നത്.
4: അധ്യായം 113, സൂറത്തുൽ ഫലഖ്, ഉലരി. മക്കയിൽ അവതരിച്ചത്. വചനങ്ങൾ 5. മദീനയിൽ അവതരിച്ചതാണെന്നും അഭിപ്രായമുണ്ട്.
5: ഈ സൂറത്തിനും അടുത്ത സൂറത്തിനും ചേർന്ന് അൽ മുഅവ്വിദത്താനി എന്ന് പറയപ്പെടുന്നു. ശരണം അഥവാ രക്ഷ നൽകുന്ന രണ്ട് സൂറത്തുകൾ എന്നർത്ഥം. വിവിധ തരത്തിൽ ഉണ്ടാകുന്ന കെടുതലുകളിൽ നിന്ന് അള്ളാഹുവിൽ ശരണം പ്രാപിക്കുകയും അവനോട് രക്ഷ തേടുകയും ചെയ്യുവാൻ പഠിപ്പിക്കുന്നതാണ് രണ്ട് സൂറത്തുകളും. രണ്ട് സൂറത്തുകളുടെയും പ്രാധാന്യം കുറിക്കുന്ന പല ഹദീസുകളും റിവായത്തുകളും വന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രസ്താവിച്ചതായി ഉഖബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു. ഈ രാത്രി അവതരിപ്പിക്കപ്പെട്ട ചില ആയത്തുകൾ താൻ കണ്ടില്ലേ? അതുപോലെയുള്ളവ തീരെ കാണപ്പെട്ടിട്ടില്ല. അതായത് ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് വഖുൽ ഔദു ബിറബ്ബിൻ നാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് എന്നിവ. അഹ്മദ്, മുസ്ലിം, തിർമദി, നസായി. ഉഖബത്തു ബിൻ ആമിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് തന്നെ നസായി റഹ്മഹുല്ലയുടെ ഒരു നിവേദനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞതായും വന്നിരിക്കുന്നു: ഏതൊരാൾക്കും ചോദിക്കുവാനും രക്ഷ തേടുവാനും ഇവയെപ്പോലെ മറ്റൊന്നില്ല. ഏഷണി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളാണ് കെട്ടുകളിൽ ഊതുന്നവരെ കൊണ്ട് വിവക്ഷ എന്ന് വേറെയും ഒരഭിപ്രായമുണ്ട്. ഇത് പിൻഗാമികളായ ചില വ്യാഖ്യാതാക്കൾ സ്വീകരിച്ചതാണ്. പുരുഷന്മാരെ മയക്കി വശീകരിക്കുന്ന സ്ത്രീകളും ഏഷണിക്കാരും വരുത്തി തീർക്കുന്ന ആപത്തുകൾ വമ്പിച്ചതും അള്ളാഹുവിനോട് ശരണം തേടപ്പെടേണ്ടതുമാണെന്നതിൽ സംശയമില്ല. പക്ഷേ അള്ളാഹു ഉപയോഗിച്ച വാക്കിന്റെ ശരിയായ അർത്ഥം നോക്കുമ്പോൾ ഭൂരിപക്ഷം മുഫസ്സിറുകളും യോജിക്കുന്ന ഒന്നാമത്തെ അഭിപ്രായമാണ് കൂടുതൽ ശരിയായി തോന്നുന്നത്. മുജാഹിദ്, ഇക്രിമ, ഹസൻ, ഖത്താദ, ലൊഹാക്ക് റഹ്മത്തുല്ലാഹി അലൈഹിം മുതലായവർ സ്വീകരിച്ചിട്ടുള്ളതും അതുതന്നെ. ഒടുവിലത്തെ രണ്ടഭിപ്രായങ്ങളും ആ വാക്ക് ഒരു അലങ്കാര പ്രയോഗമാണെന്നുള്ള അടിസ്ഥാനത്തിലാണ്. സാക്ഷാൽ അർത്ഥം കൽപ്പിക്കുന്നതിന് തടസ്സമില്ലാത്തപ്പോൾ അലങ്കാരാർത്ഥം സ്വീകരിക്കുന്നതിന് ന്യായീകരണമില്ല. സിഹുറുകാരെ കൊണ്ടും മന്ത്രവാദക്കാരെ കൊണ്ടും ഉണ്ടാകുന്ന ദോഷങ്ങളും അവർ നടത്തുന്ന പൈശാചിക പ്രവർത്തനങ്ങളും അധികം വിസ്തരിച്ചു പറയേണ്ടതില്ല. രോഗം മാറ്റുവാൻ, ഭാഗ്യം സിദ്ധിക്കുവാൻ, അന്യന് ആപത്ത് നേരിടുവാൻ, തമ്മിൽ പിണക്കമുണ്ടാക്കുവാൻ, അങ്ങിന് പലതിൻ്റെ പേരിലും ഹോമം, ജപം, മുട്ടറുക്കൽ, ഉറുക്ക്, മന്ത്രം, ജ്യോത്സ്യം എന്നിങ്ങനെ പലതും നടത്തി അവർ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നു. അസ്മാഇൻ്റെ പണിക്കാർ, തൊൽസമാത്തുകാർ എന്നിങ്ങനെയുള്ള അറബി പേരുകളിൽ അറിയപ്പെടുന്നവരും ഇതിൽ ഉൾപ്പെടുന്നവർ തന്നെ. ഇവർ തങ്ങളുടെ മന്ത്രതന്ത്രങ്ങളിൽ ചില ഖുർആൻ വചനങ്ങളും ദിക്റുകൾ മുതലായവയും കൂട്ടിക്കലർത്തുന്നതുകൊണ്ട് ഇതിൽ നിന്ന് ഒഴിവാകുന്നതല്ല. വേണമെങ്കിൽ ഈ സൂറത്തു തന്നെ മോദിക്കൊണ്ട് കെട്ടുകളിൽ മന്ത്രിക്കുന്ന അവരുടെ കെടുതലിൽ നിന്നു തന്നെ അവരറിയാതെ അവർ അള്ളാഹുവിൽ ശരണം തേടിയെന്ന് വന്നേക്കും. അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന അതേ രൂപത്തിൽ തന്നെ അവർക്ക് പോലും അജ്ഞാതമായ ഏതോ ചില പേരുകൾ വിളിച്ച് പ്രാർത്ഥിക്കലും അർത്ഥം ഗ്രാഹ്യമല്ലാത്ത വാക്കുകൾ ഉരുവിടലും അവരുടെ പതിവാണ്. പിശാചിനെ സേവിക്കുകയും പൂജിക്കുകയും ചെയ്യുന്ന ചില മുസ്ലിം നാമധാരികളായ അവിശ്വാസികൾ തങ്ങളുടെ പൂജാ കർമ്മങ്ങളിൽ ചിലപ്പോൾ സൂറത്ത് യാസീൻ പോലെയുള്ള ഖുർആന്റെ ഭാഗങ്ങളും തൗഹീദിന്റെ കലിമയും മറ്റും ഉരുവിട്ടെന്ന് വരും. പാമരന്മാരെ വഞ്ചിക്കുവാൻ വേണ്ടി പിശാജ് ആസൂത്രണം ചെയ്യുന്ന അതിസമർത്ഥമായ പകിട്ടുവിദ്യകളത്രേ ഇതെല്ലാം. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവും അവന്റെ റസൂലും നിർദ്ദേശിച്ചും അനുവദിച്ചും തന്നിട്ടില്ലാത്ത എല്ലാ മന്ത്രതന്ത്രങ്ങളും തെറ്റായതും അവ മൂലം ഏർപ്പെടാവുന്ന കെടുതികൾ വളരെ വമ്പിച്ചതുമാകുന്നു. ഇസ്ലാമിൽ മന്ത്രമേയില്ല, എല്ലാ മന്ത്രവും അന്ധവിശ്വാസത്തിൽ നിന്ന് ഉടലെടുത്തതാണ് എന്നിങ്ങനെയുള്ള ചില ചിന്താഗതിക്കാരെയും അഭിപ്രായക്കാരെയും ഇന്ന് കാണാം. ഇത് തികച്ചും തെറ്റായ ഒരു വാദമത്രേ. താഴെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്നും മറ്റും മന്ത്രത്തെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ യഥാർത്ഥ വിധി എന്തെന്ന് മനസ്സിലാക്കാവുന്നതാകുന്നു. സിഹറിനു യാഥാർത്ഥ്യമില്ല. ഗുണമായോ ദോഷമായോ ഉള്ള എന്തെങ്കിലും ഫലമുണ്ടാക്കുന്ന തരത്തിൽ ഒരു സിഹറുമില്ല. കേവലം മനുഷ്യരെ പകിട്ടാക്കുന്ന ചില ചെപ്പടി വിദ്യകൾക്ക് മാത്രമുള്ള പേരാണ് സിഹർ എന്നിങ്ങനെ ചില അഭിപ്രായങ്ങൾ മുമ്പും ഇപ്പോഴുമുണ്ട്. മുഅ്തസില വിഭാഗക്കാരിൽ നിന്നാണ് ഇതിന്റെ ഉത്ഭവം. വിശദാംശങ്ങളിൽ കുറച്ചൊക്കെ സത്യമുണ്ടെങ്കിലും മൊത്തത്തിൽ ഈ അഭിപ്രായം ഖുർആനും നബിവചനങ്ങൾക്കും എതിരാകുന്നു. ഈ അഭിപ്രായത്തിന്റെ വെളിച്ചത്തിലാണ് കെട്ടുകളിൽ ഊതുന്നവർ അന്നഫാസാത്തി ഫിൽ ഉഖദ് എന്നതിന്റെ വിവക്ഷ ഏഷണിക്കാരാണെന്നും പുരുഷന്മാരെ മയക്കുന്ന സ്ത്രീകളാണെന്നും മുകളിൽ ഉദ്ധരിച്ച വ്യാഖ്യാനങ്ങൾ വാസ്തവത്തിൽ ഉടലെടുത്തിരിക്കുന്നത്. ഇതിനെപ്പറ്റി ഇവിടെ കൂടുതൽ സംസാരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. മർഹൂം അല്ലാമ സയ്യിദ് ഖുതുബിന്റെ ഒരു പ്രസ്താവന കൊണ്ട് തൽക്കാലം മതിയാക്കാം. അതിങ്ങനെ സംഗ്രഹിക്കാവുന്നതാണ്. കെട്ടുകളിൽ ഊതുന്നവർ എന്ന് വെച്ചാൽ ബാഹ്യേന്ദ്രിയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും കബളിപ്പിക്കുക വഴി ഉപദ്രവ പ്രവർത്തനങ്ങൾ നടത്തുന്ന സിഹറുകാരാകുന്നു. വല്ല നൂലിലോ ഉറുമാലിലോ കെട്ടിട്ടുകൊണ്ട് അവർ അതിൽ ഊതുന്നതാണ്. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുന്നതോ പുതിയ ഏതെങ്കിലും യാഥാർത്ഥ്യം സൃഷ്ടിക്കുന്നതോ അല്ല സിഹർ. പക്ഷേ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളെ സിഹറിന്റെ കർത്താവ് ഉദ്ദേശിക്കുന്ന പ്രകാരത്തിൽ അത് കബളിപ്പിച്ചേക്കും. ഇതാണ് മൂസ അലൈഹിസ്സലാം നബിയുടെ കഥയിൽ ഖുർആൻ വിവരിച്ച സിഹർ. സിഹറുകാരുടെ കയറുകളും വടികളും അവരുടെ സിഹർ നിമിത്തം ഓടുന്നതായി അദ്ദേഹത്തിന് തോന്നിക്കപ്പെട്ടിരുന്നുവെന്നും അതിനാൽ അദ്ദേഹത്തിന് മനസ്സിൽ ഭയം തോന്നിയിരുന്നുവെന്നും ഭയപ്പെടേണ്ടതില്ല, താൻ തന്നെയാണ് ഉന്നതൻ എന്ന് അള്ളാഹു പറഞ്ഞുവെന്നും സൂറത്തു ത്വാഹയിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ കയറും വടിയുമൊന്നും സർപ്പമായി മാറിയിട്ടില്ല. മൂസ അലൈഹിസ്സലാം നബിക്കും ജനങ്ങൾക്കും അങ്ങനെ തോന്നുകയാണുണ്ടായത് എന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ മനസ്സിന് അള്ളാഹു സ്ഥൈര്യം നൽകിയതോടുകൂടി ഭയം നീങ്ങി, പിന്നീട് യഥാർത്ഥം തുറന്നു കാണുകയും ചെയ്തു. ഇതാണ് സിഹറിന്റെ സ്വഭാവ പ്രകൃതി. ഇത് നാം സമ്മതിച്ച് സ്വീകരിക്കേണ്ടതാണ്. ഇതനുസരിച്ച് സിഹർ മനുഷ്യരിൽ ചില മാറ്റമുണ്ടാക്കുകയും സിഹറുകാരന്റെ ഹിതപ്രകാരമുള്ള ചില മാറ്റങ്ങൾ മനുഷ്യന്റെ ഇന്ദ്രിയ ശക്തികളിൽ അവൻ ഉളവാക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിനോട് ശരണം തേടേണ്ടുന്ന കെടുതൽ തന്നെയാണിത്. സിഹറിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ അതിർത്തിയിൽ നിലയുറപ്പിക്കുക. ഫി ലിലാലിൽ ഖുർആൻ. വസ്തുക്കളുടെ പ്രകൃതിയിൽ മാറ്റം വരുത്തുകയോ പുതിയ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യം നൽകുകയോ സിഹർ കൊണ്ട് സാധ്യമല്ല. എങ്കിലും മനുഷ്യന്റെ മനസ്സിലും കാഴ്ച, കേൾവി മുതലായവയിലും വഞ്ചനാപരമായ മാറ്റമുണ്ടാക്കി ഉപദ്രവം ചെയ്യുവാൻ സിഹർ കാരണമാണെന്നത്രേ ഈ ഉദ്ധരണിയുടെ ചുരുക്കം. ജനങ്ങൾക്കിടയിൽ പിണക്കവും വഴക്കും ഉണ്ടാക്കുക, ചില മനുഷ്യ പിശാചുക്കളിൽ ദിവ്യത്വവും അസാധാരണമായ കഴിവും ഉള്ളതായി തെറ്റിദ്ധരിപ്പിക്കുക മുതലായ പല നാശങ്ങളും അതുകൊണ്ടുണ്ടായിത്തീരുന്നു. ഇന്ദ്രജാലം, ആഭിചാരം, മായവിദ്യ, ജാലം, കൺകെട്ട്, ചെപ്പടിവിദ്യ എന്നൊക്കെ പറയുന്നത് സിഹറിന്റെ ഇണങ്ങളിൽപ്പെട്ടതത്രേ. മനുഷ്യനെ മൃഗമാക്കുക, കല്ല് സ്വർണമാക്കി മാറ്റുക പോലെയുള്ള കഴിവുകൾ സിഹറിനുണ്ടെന്ന ധാരണ തികച്ചും മൗഢ്യവും അടിസ്ഥാനമില്ലാത്തതുമാകുന്നു. പക്ഷേ അതുകൊണ്ട് സിഹറിന്റെ എല്ലാ ഇനങ്ങളെയും അവ മൂലം എന്തെങ്കിലും ദോഷം സംഭവിക്കുന്നതിനെയും നിഷേധിക്കുവാൻ സാധ്യമല്ല. നേരെ മറിച്ച് സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതായി അറിയപ്പെടുന്നതിലൊന്നും തന്നെ ഒരു യാഥാർത്ഥ്യവുമില്ലെന്ന ധാരണയും ശരിയല്ല. ഇതാണ് വാസ്തവം. 4. വമിൻ ശരി ഹാസിദിൻ ഇദാ ഹസദ്. അസൂയക്കാരൻ അസൂയ വെക്കുമ്പോഴുണ്ടാകുന്ന കെടുതിയിൽ നിന്നും മറ്റുള്ളവർക്ക് വല്ല നന്മയും കൈവരുന്നതിലുള്ള അതൃപ്തിയാണ് അസൂയ. മറ്റുള്ളവരുടെ നന്മ മൂലം തനിക്കൊന്നും നഷ്ടപ്പെടാനില്ലെങ്കിലും അസൂയക്കാരന് അത് സഹിക്കുവാൻ സാധിക്കയില്ല. അങ്ങനെ അവൻ അവർക്ക് തുരങ്കം വെക്കുവാനും അവരെ അബദ്ധത്തിൽ ചാടിക്കുവാനും തന്നാലാകുന്ന കുതന്ത്രങ്ങളും ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കും. സമനിലക്കാരെന്ന് കരുതപ്പെടുന്നവർ തമ്മിലാണ് അസൂയക്ക് കൂടുതൽ സ്ഥാനമുണ്ടാകുക. സാധാരണക്കാരെ അപേക്ഷിച്ച് യോഗ്യതയും സ്ഥാനമാനമുള്ളവർക്കിടയിലും കൂടുതലായി കാണാം. ഭൗതിക നന്മകളിൽ മാത്രമല്ല മതപരവും പാരത്രികവുമായ കാര്യങ്ങളിലും അസൂയ ഉണ്ടാകാറുണ്ട്. വ്യക്തികൾ തമ്മിലെന്ന പോലെ സമൂഹങ്ങളും സമുദായങ്ങളും രാഷ്ട്രങ്ങളും തമ്മിലും അസൂയ പിടിപെടും. യൂസുഫ് അലൈഹി വസലാം നബിയുടെ സഹോദരന്മാർ അദ്ദേഹത്തെ കിണറ്റിലിട്ടതും ഒരു നീണ്ടകാലം അക്ഷമയോടെ തങ്ങൾ കാത്തുകൊണ്ടിരുന്ന പ്രവാചകൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അദ്ദേഹം അറബികളിൽപ്പെട്ട ആളാകൊണ്ട് വേദക്കാർ ഇസ്ലാമിന്റെ ശത്രുക്കളായി മാറിയതും അസൂയ കൊണ്ടായിരുന്നു. എന്നിരിക്കെ അസൂയ നിമിത്തം നേരിടുന്ന ആപത്തുകൾ അതിഭയങ്കരമാണെന്ന് ഊഹിക്കാമല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി ചരമം പ്രാപിച്ച രോഗത്തിൽ അവിടുന്ന് ഇഖ്ലാസ്, ഫലഖ്, നാസ് എന്നീ മൂന്ന് സൂറത്തുകൾ അഥവാ അൽ മുഅവ്വിദാത്ത് ഓതി ദേഹത്തിൽ ഊതിയിരുന്നുവെന്നും രോഗം ശക്തിയായപ്പോൾ താൻ അവ ഓതി തിരുമേനിയുടെ കയ്യിൽ ഊതി ആ കൈകൊണ്ട് തടവിക്കൊടുക്കാറുണ്ടായിരുന്നുവെന്നും ആയിഷ റളിയല്ലാഹു അൻഹ പ്രസ്താവിച്ചതായി ബുഖാരിയും മുസ്ലിമും റഹ്മത്തുല്ലാഹി അലൈഹിമ രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികളെ ഈ സൂറത്തുകൾ ഓതി മന്ത്രിക്കാമെന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. അനുവദനീയമെന്നും അനുവദനീയമല്ലാത്തതെന്നും വ്യത്യാസം കാണാതെ ഇസ്ലാമിൽ മന്ത്രത്തിനു സ്ഥാനമേ ഇല്ലെന്ന് ചിലർ പറയാറുള്ളത് ശരിയല്ലെന്ന് ഈ ഹദീസും ഇതുപോലെയുള്ള മറ്റു പല ഹദീസുകളും സംശയത്തിനിടമില്ലാത്ത വിധം സ്പഷ്ടമാക്കുന്നു. ഹദീസുകളിൽ വന്നിട്ടുള്ള മന്ത്രങ്ങൾ പരിശോധിച്ചാൽ അവയെല്ലാം കേവലം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനകളാണെന്ന് കാണാവുന്നതാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഈ ഹദീസിന്റെ വ്യാഖ്യാനവേളയിൽ ബുഖാരിയുടെ വ്യാഖ്യാതാവായ ഇമാം അസ്ഖലാനി റഹിമഹുല്ല ചെയ്ത ഒരു പ്രസ്താവന അറിയുന്നത് ഇവിടെ പ്രയോജനകരമായിരിക്കും. അദ്ദേഹം ആ പ്രസ്താവന ഇങ്ങനെ ആരംഭിക്കുന്നു. തിർമദിയും നസായിയും റഹ്മത്തുല്ലാഹി അലൈഹിമ നിവേദനം ചെയ്തിരിക്കുന്നു, മുഅവ്വിദാത്ത് അഥവാ സൂറത്ത് ഇഖ്ലാസും ഫലഖും നാസും അവതരിക്കുന്നതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിന്നുകളിൽ നിന്നും മനുഷ്യന്റെ കണ്ണേറിൽ നിന്നും അള്ളാഹുവിനോട് ശരണം തേടാറുണ്ടായിരുന്നു. പിന്നീട് അവ ആ സൂറത്തുകൾ സ്വീകരിക്കുകയും മറ്റുള്ളവ അഥവാ മറ്റു വാചകങ്ങളിലുള്ള ശരണം തേടൽ വിട്ടുകളയുകയും ചെയ്തു. അനന്തരം അസ്ഖലാനി റഹിമഹുല്ല ഇങ്ങനെ തുടരുന്നു, മറ്റുള്ള തഅവ്വുദ് അഥവാ ശരണം തേടലുകളൊന്നും പാടില്ലെന്ന് ഈ ഹദീസ് കൊണ്ടുവരുന്നില്ല. പക്ഷേ ഇവ കൊണ്ടുള്ള തേട്ടമാണ് കൂടുതൽ നല്ലത്. ഇവയല്ലാത്തതുകൊണ്ടുള്ള ശരണം തേടൽ ഉണ്ടായിട്ടുണ്ട് താനും. എല്ലാവിധ കെടുതികളിൽ നിന്നുമുള്ള രക്ഷ തേടൽ മൊത്തത്തിലും വിശദരൂപത്തിലും ഈ രണ്ട് സൂറത്തുകളിൽ അടങ്ങിയിരിക്കുന്നതാണ് തിരുമേനി അവ കൊണ്ട് മതിയാക്കുവാൻ കാരണം. മൂന്ന് നിബന്ധനകൾ ഒത്തുവന്നാൽ മന്ത്രങ്ങൾക്ക് വിരോധമില്ലെന്നുള്ളതിൽ പണ്ഡിതന്മാർ യോജിച്ചിരിക്കുന്നു. ഒന്ന്, അള്ളാഹുവിൻ്റെ വാക്യമോ അവൻ്റെ നാമങ്ങളോ അവൻ്റെ ഗുണവിശേഷങ്ങളോ കൊണ്ടായിരിക്കുക. രണ്ട്, അറബി ഭാഷയിലോ അർത്ഥം അറിയാവുന്ന മറ്റു ഭാഷയിലോ ആയിരിക്കുക. മൂന്ന്, ഫലം ചെയ്യുവാൻ മന്ത്രത്തിന് സ്വയം ശക്തിയില്ല, അള്ളാഹു മാത്രമാണ് ഫലം നൽകുന്നവൻ എന്ന വിശ്വാസം ഉണ്ടായിരിക്കുക. ഫതുഹുൽ ബാരി.

0: ആയ ഭാഗങ്ങൾ ഉണ്ടാകാറുണ്ടെന്നുള്ളതാണ്. അഥവാ ഇല്ലെന്ന് വന്നാൽ പോലും അർത്ഥം അറിയാത്ത വാക്കുകൾ ഉരുവിടുന്നതിൽ എന്താണ് പ്രയോജനമുള്ളത്? അസ്കലാനി റഹിമഹുള്ള ചൂണ്ടിക്കാട്ടിയതുപോലെ സൂറത്ത് ഫലക്കിലും നാസിലും ഉള്ളതല്ലാത്ത മറ്റു വാചകങ്ങൾ ഉപയോഗിച്ച് ശരണം തേടുകയോ മന്ത്രിക്കുകയോ ചെയ്യുന്നതിന് വിരോധമില്ലെന്നും വിരോധിക്കപ്പെട്ടിരിക്കുന്നത് ഏത് തരത്തിലുള്ള മന്ത്രങ്ങളാണെന്നും താഴെ ഉദ്ധരിക്കുന്ന ഹദീസുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പ്രസ്താവിക്കുന്നു, ഞങ്ങൾ ജാഹിലിയത്തിൽ അഥവാ ഇസ്ലാമിന് മുമ്പ് മന്ത്രം നടത്താറുണ്ടായിരുന്നു. ഞങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് അതിനെപ്പറ്റി അവിടുന്ന് എന്താണ് അഭിപ്രായപ്പെടുന്നത് എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, നിങ്ങളുടെ മന്ത്രം എനിക്ക് കാട്ടിത്തരുവീൻ, ഞാൻ ഒന്ന് പരിശോധിക്കട്ടെ. മന്ത്രത്തിൽ ശിർക്കൊന്നുമില്ലെങ്കിൽ അതിന് തിരക്കേടില്ല. മുസ്ലിം. ഇസ്ലാമിന് മുമ്പുണ്ടായിരുന്ന മന്ത്രങ്ങൾ ശിർക്കു കലർന്നതായിരുന്നത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് മറ്റൊരു ഹദീസിൽ തിരുമേനി ഇങ്ങനെ പ്രസ്താവിച്ചിരിക്കുന്നതും, നിശ്ചയമായും മന്ത്രവാദങ്ങളും തമീമത്തുകളും തിവലത്തും ശിർക്കാകുന്നു. കാവലിനും രക്ഷയ്ക്കും വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഉറുക്ക് കവചം മുതലായവയാണ് തമീമത്തും തിവലത്തും അഥവാ അത്തിവലത്തുവ തമായും. ഇതിൻ്റെ മുമ്പുദ്ധരിച്ച ഹദീസിലും മറ്റും അനുവദിച്ചതല്ലാത്ത എല്ലാത്തരം മന്ത്രങ്ങളും ഉറുക്ക് കവചം ഐക്കൽ മുതലായ എല്ലാ ശരണവകുപ്പുകളും അനുവദനീയമല്ലാത്തതാണെന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ. ഹസൻ റളിയല്ലാഹു അൻഹു, ഹുസൈൻ റളിയല്ലാഹു അൻഹു എന്നിവർക്ക് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ശരണം തേടിയിരുന്നതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചിരിക്കുന്നു. ഉഈദുകുമ ബി കലിമാത്തില്ലാഹി താമ്മ മിൻ കുല്ലി ഷൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. സാരം, എല്ലാ പിശാചിൽ നിന്നും എല്ലാ വിഷജന്തുക്കളിൽ നിന്നും ദുഷ്ടക്കണ്ണുകളിൽ നിന്നും അള്ളാഹുവിൻ്റെ പരിപൂർണ വചനങ്ങൾ മുഖേന ഞാൻ നിങ്ങൾക്ക് ശരണം തേടുന്നു. എന്നിട്ട് തിരുമേനി ഇങ്ങനെ പറയുകയും ചെയ്തിരുന്നു, നിങ്ങളുടെ പിതാവ് അഥവാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൻ്റെ മക്കളായ ഇസ്മായിലിനും ഇസ്ഹാക്കിനും അലൈഹിമുസ്സലാം ഇപ്രകാരം ശരണം തേടിയിരുന്നു. ബുഖാരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രോഗികളെ മന്ത്രിച്ചിരുന്ന ഒരു പ്രാർത്ഥന ഇതാണ്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് വശ്ഫിഹി അന്തശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ. മുത്തഫഖുൻ അലൈഹി. സാരം, അല്ലാഹുവെ മനുഷ്യരുടെ റബ്ബെ, വിഷമം നീക്കിത്തരണമേ, ഇവനെ സുഖപ്പെടുത്തുകയും വേണമേ, നീയാണ് സുഖപ്പെടുത്തുന്നവൻ, നീ നൽകുന്ന സുഖമല്ലാതെ സുഖമില്ല, യാതൊരു രോഗവും അവശേഷിക്കാത്തവണ്ണം സുഖം നൽകണമേ. ബുഖാരി മുസ്ലിം. മാതൃകയ്ക്കു വേണ്ടി മാത്രം ഉദ്ധരിച്ച ഈ നബിവചനങ്ങളിൽ നിന്ന് മന്ത്രത്തെയും ശരണം തേടുന്നതിനെയും സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ നിലപാട് എന്താണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നതാണ്.
1: പീസ് ഖുർആൻ റേഡിയോയിൽ ഇതുവരെ നാം കേട്ടത് തഫ്സീർ അമാനി. സൂറത്തുൽ ഫലക്കിലെ രണ്ടാം ഭാഗമാണ് ഇന്നത്തെ തഫ്സീർ അമാനിയിലൂടെ നാം ശ്രവിച്ചത്.
2: ആരോഗ്യ പാഠങ്ങൾ പ്രസരിക്കപ്പെടണം, പങ്കുവെക്കപ്പെടണം രോഗരഹിത ജീവിതത്തിന്. പീസ് റേഡിയോ ആരോഗ്യ ചിന്തകൾ എല്ലാ ദിവസവും രാവിലെ 6:35. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും.
3: പീസ് ഖുർആൻ റേഡിയോ ഹർമൈൻ ലൈവിലേക്ക് ഇനി നാം പ്രവേശിക്കുന്നു. ആദ്യമായി മദീന മസ്ജിദുൻ നബവിയിൽ ഫജ്ർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തു സുമർ 19 മുതൽ 38 കൂടിയ വചനങ്ങൾ അഷ് ഷെയ്ഖ് ഖാലിദ് അൽ മുഅന്നയുടെ ശബ്ദത്തിലാണ് നാം കേൾക്കുന്നത്.

0: മാഷാല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മദീന മസ്ജിദുൻ നബവിയിൽ ഫജർ നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്ത് സുമറിലെ 19 മുതൽ 38 കൂടിയ വചനങ്ങൾ. പാരായണം ചെയ്തത് അഷ്ഷെയ്ഖ് ഖാലിദ് അൽ മുഹന്ന. തുടർന്ന് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്‌രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൻ നിസാ 40 മുതൽ 42 കൂടിയ വചനങ്ങളും ഒപ്പം സൂറത്തുൽ ആറാഫിലെ 158-ാമത്തെ വചനവുമാണ് പാരായണം ചെയ്യുന്നത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീല.
1: അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.

0: واتبعوه لعلكم تهتدون.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് മക്ക മസ്ജിദുൽ ഹറമിൽ മഗ്രിബ് നമസ്കാരത്തിൽ പാരായണം ചെയ്ത സൂറത്തുൽ നിസാ 40 മുതൽ 42 കൂടിയ വചനങ്ങളും സൂറത്തുൽ ആറാഫിലെ 158-ാമത്തെ വചനവുമാണ് നാം കേട്ടത് അഷ്ഷെയ്ഖ് ബന്ദർ ബലീലയുടെ ശബ്ദത്തിൽ.
2: സ്വന്തമായ സവിശേഷതകളോടെ ലോകമെങ്ങുമുള്ള മലയാളി സമൂഹത്തെ മുന്നിൽ കണ്ട് പ്രക്ഷേപണം ചെയ്തു വരുന്ന ചടുലമായ മാധ്യമ സംവിധാനമാണ്
3: പീസ് റേഡിയോ.
2: നിങ്ങൾക്കും ഈ മഹത്തായ സംവിധാനത്തിന്റെ ഭാഗമാകാം. വിദ്യാഭ്യാസം, ജനസേവനം, പൊതുവിഷയങ്ങൾ തുടങ്ങിയ മേഖലകളിൽ അവതരണം, സ്ക്രിപ്റ്റ് റൈറ്റിംഗ് എന്നിവയ്ക്ക് പ്രാപ്തരായ വ്യക്തികളെ തേടുന്നു. സേവനമായോ പാർട്ട് ടൈം ജോലിയായോ താൽപ്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. ഉടനെ CV അയയ്ക്കൂ. ഇമെയിൽ media@peaceradio.com.
3: Peace Radio. Tune to reality.
4: പീസ് ഖുർആൻ റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നത് അൽ മുഅല്ലിം, സൂറത്ത് ആൽ ഇംറാൻ ആയത്ത് 166 മുതൽ 171 വരെ. പാരായണം ഖലീഫ സുനൈജി.
5: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ഇപ്പോൾ കേട്ടത് അൽ മുഅല്ലിം, സൂറത്ത് ആൽ ഇംറാൻ 166 മുതൽ 171 വരെ. പാരായണം നടത്തിയത് ഖലീഫ അസ്സുനൈജിയായിരുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പീസ് ഖുർആൻ റേഡിയോ പ്രോഗ്രാമുകൾ തുടരുമ്പോൾ ഇപ്പോൾ ഹൃദയവസന്തത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. ഇന്ന് സൂറത്തു അസ്സോഫാത്ത് 37 മുതൽ 39 കൂടിയ വചനങ്ങളാണ് നാം പഠിക്കുന്നത്. ക്ലാസ് എടുത്തുകൊണ്ട് മുഹമ്മദ് കുട്ടി സലഫി നമുക്കൊപ്പം ചേരുന്നു.
3: ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. أعوذ بالله من الشيطان الرجيم بل جاء بالحق وصدق المرسلين. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, സൂറത്തു സ്വാഫാത്തിലെ 37-ാമത്തെ വചനമാണ് ഓതിക്കേൾപ്പിച്ചത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആ വചനത്തിൻ്റെ ചില വിശദീകരണങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആ വചനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മറ്റു ചില കാര്യങ്ങൾ, പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ച സത്യനിഷേധികൾക്കുള്ള മറുപടിയായിക്കൊണ്ടാണ് അള്ളാഹു ഈ വചനം അവതരിപ്പിച്ചതെന്ന് പ്രാമാണികരായ മുഫസ്സിരീങ്ങൾ നമ്മെ അറിയിക്കുന്നു, പഠിപ്പിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുധാവനം ചെയ്യാൻ, അവിടുത്തെ അധ്യാപനങ്ങളെ സ്വീകരിക്കാൻ വിശ്വാസികളോട് ആഹ്വാനം ചെയ്യുന്ന വചനങ്ങൾ ഖുർആനിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന അധ്യാപനങ്ങളെല്ലാം പൂർണ്ണമായും സത്യമാണ് എന്ന് ഖുർആൻ പല സ്ഥലത്തും ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. സൂറത്തുൽ അൻആമിലെ 115-ാമത്തെ വചനത്തിൽ കാണാം, വതമ്മത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാ, നിന്റെ റബ്ബിൻ്റെ വചനങ്ങൾ സത്യത്താലും നീതിയാലും പൂർണ്ണമായിരിക്കുന്നു, അഥവാ നീതിനിഷ്ഠമായ സത്യസന്ധമായ വചനങ്ങളാകുന്നു നിന്റെ റബ്ബിൻ്റെ വചനങ്ങൾ എന്നർത്ഥം. പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർവപ്രവാചകന്മാരെയെല്ലാം സത്യപ്പെടുത്തിയിരുന്നുവെന്ന് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്നു. ലിഅന്നഹു യജിബു അലൽ മഅ്മൂമി മുതാബഅത്തുൽ ഇമാം ഫഇമാമുന മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫയജിബു അലൈനാ അൻ നത്തബിഅഹു. പ്രവാചകൻ തിരുമേനി പൂർവപ്രവാചകന്മാരെയെല്ലാം സത്യപ്പെടുത്തി എന്നതിനാൽ ഒരു ഇമാമിനെ പിന്തുടരൽ മഅ്മൂമിന് ബാധ്യതയായതുപോലെ തന്നെ നമ്മുടെ ഇമാമായ പ്രവാചകൻ തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടരൽ നമ്മുടെ ബാധ്യതയാണ്, പൂർവപ്രവാചകന്മാരെ സത്യപ്പെടുത്തൽ നമ്മുടെ കടമയാണ് എന്ന് ഈ വചനം നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് ചില മുഫസ്സിരീങ്ങൾ വ്യക്തമാക്കുന്നു. ഖുർആനിലെ സൂറത്തു ആലി ഇംറാനിലെ 81-ാമത്തെ വചനത്തിൽ കാണാം, വഇദ് അഖദല്ലാഹു മീസാഖൻ നബിയീന لما آتيتكم من كتاب وحكمة. നാം പ്രവാചകന്മാരോട് കരാറു വാങ്ങിയ സന്ദർഭം, ലമ ആതൈതുക്കും മിൻ കിതാബിൻ വഹിക്മ, നിങ്ങൾക്ക് വേദഗ്രന്ഥവും അതുപോലെ തന്നെ തത്വജ്ഞാനവും നാം നൽകിയിരിക്കുന്നു. സുമ്മ ജാഅകും റസൂലും മുസദ്ദിഖുൻ ലിമാ മഅകും, നിങ്ങളുടെ കൂടെയുള്ളതിനെ സത്യപ്പെടുത്തിക്കൊണ്ട് പിന്നെ ഒരു ദൂതൻ വന്നാൽ, ലതുഅ്മിനുന്ന ബിഹി വലതൻസുറുന്ന, ആ പ്രവാചകനെ സത്യപ്പെടുത്തുകയും അഥവാ അദ്ദേഹത്തെ വിശ്വസിക്കുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യൽ നിങ്ങളുടെ കടമയാകുന്നു. ഖാല, അല്ലാ പറഞ്ഞു, ചോദിച്ചു, അഖറർത്തും, നിങ്ങൾ അത് ഉറപ്പിച്ചോ, വഅഖദ്തും അലാ ദാലിക്കും ഇസ്രി, ആ കാര്യത്തിൽ ഞാനുമായിട്ടുള്ള കരാർ നിങ്ങൾ സ്വീകരിച്ചോ. ഖാലു, അവർ പറഞ്ഞു, പ്രവാചകന്മാർ പറഞ്ഞു, അഖറർന, ഞങ്ങൾ ഉറപ്പിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. ഖാല ഫഷ്ഹദു, അല്ല പറഞ്ഞു, എന്നാൽ നിങ്ങൾ സാക്ഷ്യം വഹിക്കുക, വഅന മഅകും മിനശ്ശാഹിദീൻ, ഞാനും സാക്ഷികളിൽ നിങ്ങളുടെ കൂടെയാകുന്നു. ഈ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, എല്ലാ പ്രവാചകന്മാരുടെയും സന്ദേശങ്ങളുടെ മൗലികമായ സന്ദേശങ്ങളെല്ലാം ഒന്നായിരുന്നു. അള്ളാഹുവിൻ്റെ ഏകത്വവും പാരത്രിക ജീവിതവും, അങ്ങനെ തുടങ്ങി പ്രവാചകന്മാരെല്ലാം ഏത് കാലഘട്ടത്തിനും സമൂഹത്തോട് പറഞ്ഞ അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ഒരേ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് ഒരു പ്രവാചകൻ വന്ന് തൻ്റെ മുമ്പുള്ള പ്രവാചകനെ സത്യപ്പെടുത്തുകയാണ് ചെയ്യാറുള്ളത്. തൻ്റെ ശേഷം വരാനിരിക്കുന്ന പ്രവാചകനെക്കുറിച്ച് സന്തോഷവാർത്ത അറിയിക്കുകയാണ് ചെയ്യാറുള്ളത്. പ്രവാചകന്മാരാരും തന്നെ പരസ്പരം ശത്രുക്കളോ എതിരാളികളോ ആയിരുന്നില്ല. ഫഇന്നൽ മുറാദ ബിദാലിക് മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വചനത്തിൽ ഉദ്ദേശിക്കപ്പെട്ടത് മുഹമ്മദ് നബിയെ ആകുന്നു എന്ന് ചില മുഫസ്സിരീങ്ങൾ പറയുന്നു. അല്ലാമ സഅദി റഹ്മഹുള്ള ഈ വചനവുമായി ബന്ധപ്പെട്ട് പറയുന്നൊരു കാര്യം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഖുർആനും തൗഹീദുമാകുന്നു. അതുപോലെ തന്നെ പൂർവ്വപ്രവാചകന്മാർ പഠിപ്പിച്ച അധ്യാപനങ്ങളെ അദ്ദേഹം സത്യപ്പെടുത്തുകയും ചെയ്യുന്നു. അതാണ് ഈ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കുന്ന കാര്യം. 38-ാമത്തെ വചനം, ഇന്നകും ലസാഇഖുൽ അദാബിൽ അലീം. ഇന്നകും, തീർച്ചയായും നിങ്ങൾ, ലസാഇഖുൽ അദാബ്, ശിക്ഷ അനുഭവിക്കുന്നവർ തന്നെയാകുന്നു, ശിക്ഷ ആസ്വദിക്കുന്നവർ തന്നെയാകുന്നു. അൽ അലീം, വേദനയേറിയ ശിക്ഷ. ഇന്നക്കും എന്നതിൻ്റെ അർത്ഥം തീർച്ചയായും നിങ്ങൾ. ല ദാഇഖു, ദാഖ യദൂഖു ദൗഖ്, ദാഖ എന്ന് പറഞ്ഞാൽ അനുഭവിച്ചു, ആസ്വദിച്ചു എന്നർത്ഥം. അതിൽ നിന്നാണ് ദാഇഖ് എന്ന് വരുന്നത്, അനുഭവിക്കുന്നവൻ, ആസ്വദിക്കുന്നവൻ. ല എന്ന് ചേർക്കാൻ കാരണം അത് ഉറപ്പിച്ചു പറയുകയാണ്, തൗക്കീദിനു വേണ്ടിയാണ് അള്ളാഹു ആ ഒരു പദം ഉൾപ്പെടുത്തിയത്, ആ ഒരു അക്ഷരം. ല ദാഇഖു, അനുഭവിക്കുന്നവർ തന്നെയാകുന്നു. അൽ അദാബിൽ അലീം, വേദനയേറിയ ശിക്ഷ. അഥവാ ഇന്നക്കും അയ്യുഹൽ മുശ്രിക്കൂൻ ബിഖൗലിക്കും വകുഫ്രിക്കും വതക്സീബിക്കും, ഹേ ബഹുദൈവ വിശ്വാസികളെ, നിങ്ങളുടെ വാക്കും അതേപോലെ നിങ്ങളുടെ നിഷേധവും നിങ്ങളുടെ വ്യാജമാക്കലും കാരണം ലസാഇഖുൽ അദാബൽ അലീം അൽ മൂജിഅ്, വേദനാജനകമായ ശിക്ഷ നിങ്ങളെ കാത്തിരിക്കുന്നു. തീർച്ചയായും നിങ്ങൾ അത് അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. ഇമാം ഇബ്നു കസീർ അഹ്മദ് പറയുന്നു, യഖൂൽ തആല മുഖാതിബൻ ലിന്നാസി, ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്നക്കും ലസാഇഖുൽ അദാബൽ അലീം, അദാബിൽ അലീം, നിങ്ങൾ വേദനാജനകമായ ശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്ന് അള്ളാഹു വ്യക്തമാക്കുന്നു. അഥവാ പ്രവാചകന്റെ അധ്യാപനങ്ങൾക്ക് പുറംതിരിഞ്ഞു നിന്ന, അതിനെ നിഷേധിക്കാൻ സന്നദ്ധരായ ആളുകളോടാണ് പറയുന്നത്, ഹാദൽ ഖിതാബു ഇന്നക്കും ലിന്നാസി അജ്മഈൻ, ഈ അഭിസംബോധന നിങ്ങൾ എന്നത് എല്ലാ മനുഷ്യരോടുമാകുന്നു. ഇന്നക്കും അയ്യുഹന്നാസ് ലസാഇഖുൽ അദാബൽ അലീം, ഹേ ജനങ്ങളെ, നിങ്ങൾ വേദനയേറിയ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അൽ മൂജിഉ അൽ മുഹീൻ വദാലിക ജസാഉ ബിമാ കുന്തും തഅമലൂൻ. ആ ശിക്ഷ എന്ന് പറഞ്ഞാൽ, വേദനാജനകം എന്ന് പറഞ്ഞാൽ കേവലം വേദനാജനകം മാത്രമല്ല, അപമാനകരമായ ശിക്ഷ. ആ ശിക്ഷയാകട്ടെ നിങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണ് ലഭിക്കുന്നത്. അല്ലാഹു സൂറത്തു നിസാഇൽ പറഞ്ഞു, വലാ തുദ്ലമൂന ഫതീല, തരിമ്പും ഒരൽപ്പം പോലും നിങ്ങൾ അനീതിക്ക് ഇരയാക്കപ്പെടുകയില്ല. അഥവാ ശിക്ഷയാകട്ടെ രക്ഷയാകട്ടെ അർഹിക്കുന്നതാണ് ഓരോരുത്തർക്കും നൽകുക എന്നർത്ഥം. സൂറത്തു നബയിൽ കാണാം, ജസാഅം വിഫാഖ, അനുയോജ്യമായ ശിക്ഷ അല്ലെങ്കിൽ പ്രതിഫലം. അവിടെ ഉദ്ദേശിക്കുന്ന പ്രതിഫലം ശിക്ഷയെക്കുറിച്ചാണ്. ഓരോരുത്തരും അർഹിക്കുന്ന, ഓരോരുത്തർക്കും അനുയോജ്യമായ ശിക്ഷയാണ് അള്ളാഹു നൽകുക എന്നർത്ഥം. സത്യനിഷേധത്തിൻ്റെയും അതേപോലെ തന്നെ ആ നിഷേധത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെയും കാരണമായി, അതുപോലെ തന്നെ അഹങ്കാരത്തിൻ്റെ കാരണമായി, അള്ളാഹുവിൻ്റെ ഏകത്വത്തെക്കുറിച്ച് പറയുമ്പോൾ കണ്ണടച്ചുകൊണ്ട് അഹങ്കാരപൂർവ്വം അതിനെ തള്ളിക്കളയുന്നതിന് കാരണമായി നിങ്ങളെ ശിക്ഷ കാത്തിരിക്കുന്നു. നേരത്തെ 35-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, ഇന്നഹും കാനു ഇദാ ഖീല ലഹും ലാ ഇലാഹ ഇല്ലല്ലാഹു യസ്തക്ബിറൂൻ, ഈ ആളുകളുടെ സമീപനം, നിലപാട് അല്ലാഹുവല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല എന്ന് പറയപ്പെട്ടാൽ അവർ അഹങ്കാരം കാണിച്ച് പിന്മാറിയിരുന്നു എന്ന് പറഞ്ഞതുപോലെ, ഈ പറയുന്ന ആളുകൾക്ക് ശിക്ഷ ലഭിക്കാനുള്ള കാരണം അവരുടെ ധിക്കാരമാണ്, അതേപോലെ തന്നെ സത്യനിഷേധമാണ്. ആ സത്യനിഷേധത്തിലെ അതിര് കവിയലാണെന്ന് കാണാൻ സാധിക്കും. ഫലം മസ്തക്ബറു അൻ ലാ ഇലാഹ ഇല്ലല്ലാ ഇസ്തഹഖുൽ അദാബ് കമാ ഖാല തആല. അല്ലാഹു സൂറത്തു ഗാഫിറിലെ 60-ാമത്തെ വചനത്തിൽ പറഞ്ഞതുപോലെ, വഖാല റബ്ബുക്കുമുദ്ഊനീ അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ. നിന്റെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് വിളിച്ചു പ്രാർത്ഥിക്കുവീൻ, എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുവീൻ, അസ്തജിബ് ലക്കും, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകും. എത്ര ലളിതമായിക്കൊണ്ടാണ്, എത്ര വ്യക്തമായിക്കൊണ്ടാണ് അള്ളാഹു പറയുന്നത്. പക്ഷേ സമൂഹത്തിൽ മതവിശ്വാസികളായ ആളുകൾ പോലും, മുസ്ലിങ്ങളായ സഹോദരന്മാർ പോലും അവർ തെറ്റിദ്ധാരണയിലാണ്. നേർക്കുനേരെ അള്ളാഹുവോട് ദുആ ചെയ്താൽ ഫലം ലഭിക്കുമോ? അതല്ല, അള്ളാഹുവിനോടടുത്ത അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിലൂടെ മാത്രമേ അള്ളാഹുവോട് പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ദുആ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെയാണ് അവർ സംശയിക്കുന്നത്, ചിന്തിക്കുന്നത്. എന്നാൽ അള്ളാഹു പറയുന്നു, വഖാല റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, ഉദുഊനീ അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുവീൻ, നിങ്ങൾക്ക് ഞാൻ ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി, എന്നെ ആരാധിക്കാൻ അഹങ്കാരം കാണിക്കുന്നവർ. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, അള്ളാഹുവിനെ ആരാധിക്കാൻ അഹങ്കരിക്കുന്നവരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ അഹങ്കരിക്കുന്നവർ എന്നാണ് ഉദ്ദേശ്യം. കാരണം മക്കയിലെ മുശ്രിക്കുകളെക്കുറിച്ച് പരിശോധിച്ചാൽ ചരിത്രത്തിൽ കാണാൻ സാധിക്കും, പ്രാമാണികരായ തഫ്സീറുകൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് കാണാൻ സാധിക്കും, അവരും അള്ളാഹുക്കു വേണ്ടി ചില ഇബാദത്തുകൾ ചെയ്തിരുന്നു. പക്ഷേ അവർ പ്രവാചകന്റെ ശത്രുക്കളാവാനുള്ള കാരണം അള്ളാഹുവിന് വേണ്ടി മാത്രം ഇബാദത്ത് ചെയ്യാൻ അവർ അഹങ്കാരം കാണിച്ചു. അതുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിൽ നിങ്ങൾ അഹങ്കരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അഹങ്കരിക്കുന്നവർ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, നരകത്തിൽ വഴിയെ അവർ നിന്ദ്യരായി കടന്നെറിയേണ്ടി വരും. അതുപോലെ തന്നെ സൂറത്തുൽ മാഇദയിൽ കാണാം, ലയ്യസ്തകിഫൽ മസീഹു അയ്യകൂന അബ്ദൽ ലില്ലാ വലൽ മലായികത്തുൽ മുഖറബൂൻ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ദാസനാകാൻ വൈമനസ്യം കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിച്ച മലായിക്കത്തുകളും വൈമനസ്യം കാണിച്ചിട്ടില്ല. വമൻ യസ്തൻകിഫ് അൻ ഇബാദതിഹി വയസ്തക്ബിർ, ആരെങ്കിലും അള്ളാഹുവിന് ഇബാദത്തെടുക്കാൻ വൈമനസ്യം കാണിക്കുന്നുവെങ്കിൽ, അഹങ്കരിക്കുന്നുവെങ്കിൽ, കണ്ടോ, അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് വൈമനസ്യം കാണിക്കുകയും അതുപോലെ തന്നെ അഹങ്കരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അവിടെയൊക്കെ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാൻ വൈമനസ്യം കാണിക്കുന്നവർ. ഇന്ന് മതവിശ്വാസികൾ എന്ന് പറയുന്നവരിൽ മഹാഭൂരിപക്ഷവും അള്ളാഹുവിനെ ആരാധിക്കുന്നവർ പോലും കറപ്പില്ലാത്ത തൗഹീദ് സ്വീകരിക്കുന്നതിൽ, അള്ളാഹുവിൻ്റെ ഏകത്വം അത് അംഗീകരിക്കുന്നതിൽ വീഴ്ച കാണിക്കുന്നു എന്നത് ഖേദകരമായ കാര്യമാണ്. അവിടെയാണ് ഈ വചനത്തിൻ്റെ പ്രസക്തി, ഇതിൻ്റെ പൊരുൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത്. വമൻ യസ്തങ്കിഫ്, ആരെങ്കിലും വൈമനസ്യം കാണിക്കുന്നുവെങ്കിൽ, അൻ ഇബാദത്തിഹി, അവനെ ആരാധിക്കുന്നതിൽ, വയസ്തക്ബിർ, അഹങ്കരിക്കുന്നുവെങ്കിൽ, ഫസയഹ്ഷുറുഹും, അവരെ അള്ളാഹു ഒരുമിച്ച് കൂട്ടും, ഇലൈഹി, അവനിലേക്ക്, ജമീആ, എല്ലാവരെയും അള്ളാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടും. ഫഅമ്മല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, ഫയുവഫീഹിം ഉജൂറഹും, അവർക്ക് പൂർണ്ണമായി അവരുടെ പ്രതിഫലം നൽകപ്പെടും. വയസീദുഹും മിൻ ഫദ്ലിഹ്, അതിൻ്റെ കൂടെ അള്ളാഹുവിന് അനുഗ്രഹം അള്ളാഹ് അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. വഅമ്മല്ലദീനസ്തകഫൂ വസ്തക്ബറൂ, എന്നാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ വൈമനസ്യം കാണിച്ചവർ, അതുപോലെ തന്നെ അവനെ ആരാധിക്കാൻ അഹങ്കരിച്ചവർ, ഫയുഅദ്ദിബുഹും അദാബൻ അലീമ, വേദനയേറിയ ശിക്ഷ അള്ളാഹ് അവരെ ശിക്ഷിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ ശിക്ഷയുടെ മുമ്പിൽ അവരെ രക്ഷിക്കുന്ന ഒരു സഹായിയെയോ ഒരു മിത്രത്തെയോ അവർക്ക് കാണുക സാധ്യമല്ല. എത്ര കൃത്യമായി, എത്ര വ്യക്തമായി അള്ളാഹു ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഇത് സൂറത്തു നിസായിലെ 172-173 വചനത്തിൽ കാണാൻ സാധിക്കും. മാത്രമല്ല, ശിക്ഷ അവർക്ക് അനുഭവിക്കുമ്പോൾ, അള്ളാഹു അവർക്ക് ശിക്ഷ നൽകുമ്പോൾ, ആ ശിക്ഷയിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കാൻ, രക്ഷപ്പെടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. കാരണം സഹിക്കാനാവാത്ത കഠിന കഠോരമായ ശിക്ഷയാണ് അവർ അനുഭവിക്കേണ്ടി വരുന്നത്. ഖുർആൻ ആ കാര്യം സൂറത്തു ഗാഫിറിൽ തന്നെ എടുത്തു പറയുന്നു. ഇന്നല്ലദീന കഫറു, തീർച്ചയായും നിഷേധികൾ, യുനാദൗന ലമഖ്തുല്ലാഹി അക്ബറു മിം മഖ്തികും, അവർ വിളിച്ചു പറയും അള്ളാഹുവിന്റെ കോപം നിങ്ങളുടെ കോപത്തേക്കാൾ കഠിനമാകുന്നു എന്ന്. മിം മഖ്തികും അംഫുസകും ഇദ് തുദ്അഉന ഇലൽ ഈമാനി ഫതക്ഫുറൂൻ, നിങ്ങൾക്കിപ്പോഴുള്ള കോപത്തേക്കാൾ, ദേഷ്യത്തേക്കാൾ അതികഠിനമാകുന്നു അള്ളാഹുവിന് നിങ്ങളോടുള്ള ദേഷ്യം. നിങ്ങൾ സത്യവിശ്വാസത്തിലേക്ക് വിളിക്കപ്പെട്ടപ്പോൾ ഫതക്ഫുറൂൻ, നിങ്ങൾ അവിശ്വസിച്ചിരുന്നു, നിഷേധിച്ചിരുന്നു. ഖാലു, അവർ പറയും, റബ്ബന അമത്തന സനതൈൻ, റബ്ബേ നീ രണ്ട് പ്രാവശ്യം ഞങ്ങളെ നീ മരിപ്പിച്ചു. വ അഹ്യൈതന സനതൈൻ, രണ്ടു തവണ നീ ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. അഥവാ ഞങ്ങൾ ഈ ഭൂമുഖത്ത് ജനിക്കുന്നതിന് മുമ്പ് മരണാവസ്ഥയിലായിരുന്നു, നിർജീവാവസ്ഥയിലായിരുന്നു, അതാണ് രണ്ട് പ്രാവശ്യം എന്ന് പറഞ്ഞത്. പിന്നീടുള്ള യഥാർത്ഥമായ മരണവും രണ്ടു ജീവിതമെന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ ഭൂമുഖത്തേക്ക് ജീവിച്ചതും ശേഷം മരണശേഷമുള്ള ജീവിതവും. അതുകൊണ്ട് ഫഅ്തറഫ്ന ബിദുനൂബിന, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾ ഏറ്റുപറയുന്നു, ഞങ്ങൾ സമ്മതിക്കുന്നു. ഫഹൽ ഇലാ ഖുറൂജിം മിൻ സബീൽ, ഈ കഠിന കഠോരമായ നരകശിക്ഷയിൽ നിന്ന് പുറത്തു കടക്കാൻ വല്ല മാർഗവുമുണ്ടോ? ദാലികും ബി അന്നഹു ഇദാ ദുഇയല്ലാഹു വഹ്ദാ, എന്തേ ആ ശിക്ഷ അവരനുഭവിക്കാൻ കാരണം? നിങ്ങളെ വിളിക്കപ്പെട്ടപ്പോൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവീൻ, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുവീൻ എന്ന് പറയപ്പെട്ടപ്പോൾ, കഫർത്തും, നിങ്ങൾ അവിശ്വസിച്ചു. എത്ര ചിന്തിപ്പിക്കുന്ന വചനമാണ് സഹോദരന്മാരെ! ദാലിക്കും, അത് ബി അന്നഹു ഇദാ ദുഇയല്ലാഹു വഹ്ദാ, അല്ലാഹു എന്ന് മാത്രം പറയപ്പെട്ടപ്പോൾ കഫർത്തും, നിങ്ങൾ നിഷേധിച്ചു. വയുശ്രക് ബിഹി തുഅ്മിനു, നിങ്ങൾ അവനിൽ പങ്കു ചേർക്കപ്പെട്ടപ്പോഴോ, അത് അങ്ങനെ പറഞ്ഞപ്പോഴോ നിങ്ങൾ വിശ്വസിച്ചു. ഫൽ ഹുക്മു ലില്ലാഹിൽ അലിയിൽ കബീർ, അതുകൊണ്ട് തീരുമാനാധികാരം ഉന്നതനും മഹാനുമായ അള്ളാഹുവിൻ്റെ അടുക്കലാകുന്നു, അള്ളാഹുവിനാകുന്നു. സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ കലർപ്പില്ലാതെ വിശ്വസിക്കുകയും പ്രവാചകന്മാർ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ പൂർണ്ണ മനസ്സോടെ സ്വീകരിക്കുകയും ചെയ്തവർക്കായിരിക്കും നാളെ പരലോകത്ത് സമാധാനപൂർവം സ്വർഗം വരിക്കാൻ സാധിക്കുക. അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനത്തിൽ അള്ളാഹു വ്യക്തമാക്കിയതുപോലെ വിലപിക്കേണ്ടി വരുന്ന ദുരവസ്ഥയായിരിക്കും ഉണ്ടാവുക. അള്ളാഹു സുബ്ഹാനഹു തആല തൗഹീദിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കാൻ, അത് പ്രബോധനം ചെയ്യാൻ നാം ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.
2: മാഷാ അല്ലാഹ് ബാറകല്ലാഹു ഫീകും. നാം ഇതുവരെ കേട്ടത് പീസ് ഖുർആൻ റേഡിയോ ഹൃദയവസന്തം സൂറത്തു സോഫാത്തിലെ 37-39 കൂടിയ വചനങ്ങളാണ് നാം പഠിച്ചത്. ക്ലാസ് എടുത്തത് മുഹമ്മദ് കുട്ടി സലഫി.
4: പീസ് റേഡിയോ ആദ്യം ഇത് ഒരു സ്വപ്നം മാത്രമായിരുന്നു. പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും ഒത്തുചേർന്നപ്പോൾ സ്വപ്നങ്ങൾ സഫലമായി. വിരലിൽ വിടരുന്ന സംഗീത ശബ്ദങ്ങളുടെ അകമ്പടിയില്ലാതെ, യന്ത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശബ്ദങ്ങളിലെ കപടതകളില്ലാതെ മനുഷ്യഹൃദയങ്ങളെ കീഴടക്കാം എന്ന ആശയം 10,000 നെഞ്ചേറ്റി. ഇനിയും ഒരുപാട് കാതം നമുക്ക് താണ്ടാനുണ്ട്. ഈ പകൽ ഏൽപ്പിച്ച ഒരുപാട് ചുമതലകളുണ്ട്. ഈ രാവ് മറ്റൊരു പുലരിക്ക് വഴിമാറും മുമ്പ് പലതും ചെയ്യാനുണ്ട്. നാട്ടിലും മറുനാട്ടിലും ഭൂഖണ്ഡങ്ങൾക്കപ്പുറത്തും പീസ് റേഡിയോ കാതിൽ ചേർത്ത് വെച്ച ആയിരങ്ങളുടെ പ്രാർത്ഥനയും പിന്തുണയും അഭിപ്രായങ്ങളും തിരുത്തലുകളുമാണ് ടീം പീസ് റേഡിയോയ്ക്ക് ഈ നന്മയുടെ പ്രവാഹത്തിൽ ജീവവായു, സാമ്പത്തിക, സാങ്കേതിക, വൈജ്ഞാനിക മേഖലകളിൽ സഹകരണങ്ങൾക്കായി കാത്തിരിക്കുന്നു.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: ബോറടിക്കുന്നുണ്ടല്ലേ? ഒന്നും ചെയ്യാനാവാതെ മടുപ്പിക്കുന്ന ചില വേളകളുണ്ടല്ലേ? ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ, വാഹനത്തിരക്കിൽ വാഹനം അരിച്ചു നീങ്ങുമ്പോൾ, റെയിൽവേ സ്റ്റേഷനിൽ തീവണ്ടി കാത്തു നിൽക്കുമ്പോൾ, യാത്ര മണിക്കൂറുകളും ദിവസങ്ങളുമായി നീളുമ്പോൾ, ചെക്ക് ഇൻ ചെയ്ത് എയർപോർട്ടിൽ വിമാനം കാത്തുകിടക്കുമ്പോൾ, കൺസൾട്ടിംഗ് മുറിക്ക് മുമ്പിൽ ഡോക്ടറെ കാത്തുകെട്ടി കിടക്കുമ്പോൾ, ആശുപത്രിയിൽ രോഗിക്ക് കൂട്ടിരിക്കുമ്പോൾ, അങ്ങനെ അങ്ങനെ പലപ്പോഴും മുഷിഞ്ഞ് മടുപ്പ് കീഴടക്കുമ്പോൾ, വിരസത മാറ്റാൻ ഒരു മാർഗമുണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് കരുതാറില്ലേ? വിഷമിക്കേണ്ട, സദാ കൂട്ടിനൊന്നുണ്ട്. പീസ് റേഡിയോ. കേവലം നെറ്റ് കണക്ഷനുള്ളൊരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ലോകത്തിന്റെ ഏത് മൂലയിലും നിങ്ങൾക്കൊപ്പമുണ്ടാകും 24 മണിക്കൂറും. ധാർമ്മികാടിത്തറയിൽ നിലയുറച്ച് അറിവ്, വിനോദം, ആരോഗ്യം, ക്വിസ്, വഴികാട്ടി, ജനക്ഷേമം തുടങ്ങി നിരവധി പ്രോഗ്രാമുകൾ, 60-ലധികം പ്രോഗ്രാമുകൾ, 50-ലധികം അവതാരകർ, 1000-ക്കണക്കിന് ശ്രോതാക്കൾ. ഇനി വൈകിക്കേണ്ട, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് പീസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ബോറടിക്കാതിരിക്കൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
6: പ്രവാചകനിലൂടെ വാമൊഴിയായി ലഭിച്ച ദിവ്യ വെളിപാടുകളാണ് വിശുദ്ധ ഖുർആൻ. മാനവ ജീവിതത്തിലെ സർവ്വ വ്യവഹാരങ്ങൾക്കും ആവശ്യമായ നിയമവും കൽപ്പനകളും അതിലുണ്ട്. മാനവകുലത്തിന് ഒന്നാകെ അവതരിപ്പിക്കപ്പെട്ട വിശുദ്ധ ഖുർആനിന്റെ ഒരക്ഷരം പാരായണം ചെയ്തു

0: ആഗ്രഹം, എങ്കിൽ ഹൃദയവസന്തം. പാരായണ നിയമങ്ങളോടുകൂടി പഠിക്കാൻ തജ്വീദ് പഠനം, വേറെയും നിരവധി പ്രോഗ്രാമുകൾ. പീസ് ഖുർആൻ റേഡിയോ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കോ, ജീവിതത്തിലുടനീളം പുണ്യം നേടോ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: പരിശുദ്ധ ഖുർആനിൻ്റെ അനേക ആയത്തുകളിൽ പരാമർശിക്കപ്പെട്ട ഒരു ജീവിയാണ് ഒട്ടകം എന്നത്. പരിശുദ്ധ ഖുർആനിൻ്റെ 7-ാം അധ്യായം സൂറത്തു അൽ അറാഫിലെ 40-ാമത്തെ വചനത്തിൽ ജമൽ എന്ന പദം ഒട്ടകത്തിന് നൽകിയിട്ടുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

ഈ വചനത്തിൽ അല്ലാഹു തആല പറയുന്നത്, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുകയും അതിനു നേരെ അഹങ്കാരം നടിക്കുകയും ചെയ്തവർ അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്നും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്നതുമാണ്. ഒട്ടകം സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിക്കുന്നതുവരെ എന്ന് പറയുമ്പോൾ, ഒട്ടകമല്ല ഒട്ടകത്തിന്റെ കയറ് പോലും സൂചിയുടെ ദ്വാരത്തിലൂടെ പ്രവേശിപ്പിക്കുവാൻ നമുക്ക് സാധ്യമല്ലാത്തതുപോലെ, അല്ലാഹുവിന് പുറമെ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, അല്ലാഹുവിന്റെ വചനങ്ങളെ നിഷേധിക്കുന്ന, അതിനെ പരിഹസിക്കുന്ന ആളുകൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്ന കാര്യം അതിഗൗരവമായി അല്ലാഹു ഇവിടെ അറിയിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിന്റെ 6-ാം അധ്യായം സൂറത്തു അൽ അൻആമിന്റെ 144-ാമത്തെ വചനത്തിലും അല്ലാഹു തആല ഒട്ടകത്തെപ്പറ്റി ഇബിൽ എന്ന് പ്രയോഗിക്കുന്നുണ്ട്. ആ വചനം ഇപ്രകാരമാണ്:

അതുപോലെ പതിനൊന്നാം അധ്യായം സൂറത്തു ഹൂദിന്റെ 64-ാമത്തെ വചനത്തിൽ അല്ലാഹു തആല ഒട്ടകച്ചപ്പറ്റി നാഖത്ത് എന്നും പ്രയോഗിക്കുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.

കാതടപ്പിക്കുന്ന ശബ്ദസംഗീതത്തിന്റെ ഈ ലോകത്ത് മലയാളികളുടെ വീടകങ്ങളിലും സ്വകാര്യ നിമിഷങ്ങളിലും പീസ് റേഡിയോ ശബ്ദിച്ചു തുടങ്ങിയിട്ട് 6 ആണ്ടുകൾ പൂർത്തിയാവുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിത ഇന്റർനെറ്റ് റേഡിയോ ആയ പീസ് റേഡിയോ 10,000 സമാധാനത്തിന്റെ വെള്ളി വെളിച്ചമെത്തിച്ചത്. ഈ ജൈത്രയാത്രയിൽ റേഡിയോയെ ശ്രോതാക്കൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് റേഡിയോ ആപ്പിലെ സവിശേഷമായ ഫീച്ചറുകളാണ്. പീസ് റേഡിയോ റിവൈൻഡ്, പ്രക്ഷേപണം ചെയ്ത പരിപാടികൾ 24 മണിക്കൂറിനുള്ളിൽ ആവശ്യാനുസരണം വീണ്ടും കേൾക്കാനുള്ള അവസരമാണ് റിവൈൻഡ് ഓപ്ഷൻ ശ്രോതാക്കൾക്ക് നൽകുന്നത്. തിരക്കുകൾ കാരണം പ്രക്ഷേപണ സമയത്ത് പരിപാടികൾ കേൾക്കാൻ സാധിക്കാത്തവർക്ക് ഏറെ സഹായകരമാണ് ഈ ഓപ്ഷൻ. പീസ് റേഡിയോ നോട്ടിഫിക്കേഷൻ, റേഡിയോ പരിപാടികളെക്കുറിച്ച് ശ്രോതാക്കളെ ഓർമ്മപ്പെടുത്തുന്ന സംവിധാനമാണ് നോട്ടിഫിക്കേഷൻ. വരും ദിവസങ്ങളിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ, ശ്രോതാക്കൾക്കുള്ള മറ്ററിയിപ്പുകൾ തുടങ്ങിയവ ദിനേന നോട്ടിഫിക്കേഷനുകളായി പീസ് റേഡിയോ ആപ്പിൽ ലഭ്യമാകും. പീസ് റേഡിയോ ഫീഡ്ബാക്ക്.

0: മറ്റു റേഡിയോ സംവിധാനങ്ങളിൽ നിന്ന് പീസ് റേഡിയോയെ വ്യത്യസ്തമാക്കുന്ന സവിശേഷമായ ഒന്നാണ് ഫീഡ്ബാക്ക് ഓപ്ഷൻ. പരിപാടികളെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിവിധ വിഷയങ്ങളിലുള്ള അവരുടെ സംശയങ്ങളും ഇതുവഴി ടീം റേഡിയോയ്ക്ക് അയക്കാം. 10,000 ആളുകളാണ് ഇതിനോടകം ഈ സംവിധാനം ഉപയോഗപ്പെടുത്തി അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തിയത്. പീസ് റേഡിയോ കോഴ്സ്. ആഴത്തിലുള്ള മതപഠനം ആഗ്രഹിക്കുന്നവർക്ക് പീസ് റേഡിയോ ഒരുക്കുന്ന അവസരമാണ് പീസ് റേഡിയോ കോഴ്സുകൾ. ആഴത്തിലുള്ള ഖുറാൻ പഠനത്തിനായി 500 ഖുറാൻ ലേണിംഗ് പ്രോഗ്രാം, വിവിധ കർമ്മശാസ്ത്ര വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ലഘു കോഴ്സുകൾ ഉൾപ്പെടുത്തിയ ലൈഫ്, ലേൺ ഇസ്ലാം ഫോർ എവർ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇ മദ്രസ റെഗുലർ കോഴ്സ് എന്നിവയാണ് നിലവിൽ കോഴ്സിന് രജിസ്റ്റർ ചെയ്തവർക്ക് ലഭ്യമാകുന്നത്. കൂടാതെ മറ്റനേകം ഫീച്ചറുകളും വൈവിധ്യമാർന്ന പരിപാടികളും സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന പീസ് റേഡിയോ നിങ്ങളുടെ ജീവിതത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കും, മറ്റുള്ളവരിലും എത്തിക്കുമല്ലോ. ഇപ്പോൾ തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ പീസ് റേഡിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിച്ചു തുടങ്ങൂ.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
2: നന്മയുടെ നിലയ്ക്കാത്ത ശബ്ദ പ്രസരണം പീസ് റേഡിയോ. ഏതുതരം പ്രോഗ്രാമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത്? ശ്രുതിമധുരമായ ഖുർആൻ പാരായണമാണോ? ഖുർആൻ മനഃപ്പാഠമാക്കാനാണോ താല്പര്യം? അതല്ല അർത്ഥസഹിതം പഠിക്കണമെന്നുണ്ടോ? ഹദീസ് പഠിക്കാനാണോ താല്പര്യം? അതല്ല അറിയണം എന്നാഗ്രഹിക്കുന്നത് കർമ്മശാസ്ത്ര വിഷയങ്ങളാണോ? ആനുകാലിക വിഷയങ്ങളോട് ഇസ്ലാമികമായ കാഴ്ചപ്പാട് എന്താണെന്ന് അറിയേണ്ടതുണ്ടോ? കുട്ടിക്കാലത്ത് പഠിച്ച് മറന്നു തുടങ്ങിയ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണോ വേണ്ടത്? പ്രവാചക ചരിത്രങ്ങളാണോ കേൾക്കേണ്ടത്? മറിച്ച് വിദ്യാർത്ഥികൾക്ക് മാത്രമുള്ള പ്രോഗ്രാമുകളാണോ അതോ മദ്രസാ പ്രായത്തിലുള്ള കുട്ടികൾക്ക് മാത്രമുള്ളതോ? ഇതൊന്നുമല്ല വനിതകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അറിയണോ? ആരോഗ്യ സംബന്ധമായ വിഷയങ്ങളാണോ അറിഞ്ഞിരിക്കേണ്ടത്? കോഴ്സുകൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെ പരിചയപ്പെടണോ? സാങ്കേതിക വിവരങ്ങളാണോ സ്വായത്തമാക്കേണ്ടത്? അതുമല്ലെങ്കിൽ കുടുംബകങ്ങളിൽ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ അതിനൊരു പരിഹാരമാണോ നിങ്ങൾക്ക് കിട്ടേണ്ടത്? യാത്രാക്കുറിപ്പുകളോ അതോ വേറിട്ട വ്യക്തിത്വങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കലാണോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതാണ്ടെല്ലാ പ്രോഗ്രാമുകളും പീസ് റേഡിയോയിൽ പ്രതീക്ഷിക്കാം. മലയാളത്തിലെ ആദ്യത്തെ വ്യവസ്ഥാപിതമായ ഇന്റർനെറ്റ് റേഡിയോ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അത് സദാ താങ്കൾക്ക് കൂടെ ഉണ്ടാകും. പീസ് റേഡിയോ, നന്മയുടെ നിലയ്ക്കാത്ത പ്രവാഹം.
1: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പീസ് ഖുർആൻ റേഡിയോയിൽ ഇനി മനഃപാഠം, പേജ് 507, സഅദ് അൽ ഗാമിദി.
4: അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം.

0: ലഹും.
1: ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് മനഃപാഠം, പേജ് 507, സഅദ് അൽ ഗാമിദിയുടെ ഖിറാത്ത്.
2: പരിശുദ്ധ ഖുർആനിൽ കഴുത എന്ന ജീവിയെപ്പറ്റി അനേകം സ്ഥലങ്ങളിൽ അല്ലാഹു തആല പരാമർശിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആനിൻ്റെ 62 അധ്യായം സൂറത്തുൽ ജുമഅയിലെ 5 വചനത്തിൽ അല്ലാഹു തആല പറയുന്നത് ഇപ്രകാരമാണ്:

0: വേദക്കാരായ യഹൂദികളായ ആളുകളെ സംബന്ധിച്ചാണ് ഈ വചനത്തിൽ അള്ളാഹു പ്രസ്താവിച്ചിട്ടുള്ളത്. അതായത്, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെപ്പോലെയാകുന്നു അവർ എന്നാണ് അള്ളാഹു തആല പഠിപ്പിക്കുന്നത്. കെമസലിൽ ഹിമാരി യഹ്മിലു അസ്വാറ, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളുടെ ഉദാഹരണമാണ് ആ യഹൂദ പുരോഹിതരുടെ ഉദാഹരണമെന്നാണ് അള്ളാഹു തആല ഇവിടെ അറിയിക്കുന്നത്. അറിവുണ്ടാവുകയും ഉള്ള അറിവിനനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെപ്പറ്റിയാണ് പരിശുദ്ധ ഖുർആൻ ഈ ഒരു ഉദാഹരണത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്.
1: സമൂഹ നന്മയ്ക്ക്, വ്യക്തി കുടുംബ സംസ്കരണത്തിന് പീസ് റേഡിയോ പ്രകാശതീരം. പ്രക്ഷേപണം എല്ലാ ദിവസവും തിങ്കൾ രാത്രി 9:30, ബുധൻ രാവിലെ 9:35, വ്യാഴം വൈകുന്നേരം 5:35 പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്യുന്നു പ്രകാശതീരം. കൂടാതെ പീസ് റേഡിയോ റിവൈൻഡ് സംവിധാനത്തിലും

0: തിരുത്താം പാരായണത്തിലെ അബദ്ധങ്ങൾ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ. സൂറ മുർസലാത്ത് 1 മുതൽ 19 കൂടിയ വചനങ്ങൾ. അവതരിപ്പിക്കുന്നത് ഹാഫിദ് അബ്ദുൽ ഷുക്കൂർ.
1: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ ജുസ് അമ്മ ജുസ് പൂർണ്ണമായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിലെ സൂറത്തുൻ നാസ് മുതൽ മുകളിലോട്ട് ചെറിയ ചെറിയ സൂറത്തുകൾ കഴിഞ്ഞ് സൂറത്തുൻ നബ വരെ പഠിച്ചു മനസ്സിലാക്കി. ഇനി 29-ാമത്തെ ജുസ്ഇലെ സൂറത്തുൽ മുർസലാത്ത്, ഈ സൂറത്താണ് ഇൻഷാ അള്ളാഹ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. സൂറത്ത് മുർസലാത്ത് പാരായണം ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും വരാൻ സാധ്യതയുള്ള തെറ്റുകൾ വരാൻ സാധ്യതയുള്ള ഭാഗം മാത്രമാണ് കൂടുതലായിട്ട് വിശദീകരിച്ചുകൊണ്ട് പറയുക. ബാക്കിയെല്ലാം ഒരു സാധാരണ ഓതിപ്പോവുകയാണ് ഇൻഷാ അള്ളാഹ് ചെയ്യുന്നത്.

സൂറത്തു മുർസലാത്തിലെ ഒന്നാമത്തെ ആയത്ത്. വൽ മുർസലാത്തി ഉർഫ, ഇവിടെ വൽ മുർസലാത്തി ഉർഫ എന്ന് ആവുന്നത് ശ്രദ്ധിക്കണം. ഐന് പകരം ഹംസ. അതുപോലെ തന്നെ ഉർഫ റാ എന്ന അക്ഷരത്തിന് സുക്കൂനാണ്. അത് പലപ്പോഴും ലൊമ്മ ആവാൻ സാധ്യതയുണ്ട്. അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഉർഫ റാക്ക് സുക്കൂനാണ്, അത് ശ്രദ്ധിക്കണം. രണ്ടാമത്തെ ആയത്തിൽ ഫൽ ആസിഫാതി അസ്ഫ, ഫൽ ആസിഫാതി, ഇവിടെ സ്വാദിന് പകരം സീന്, ഫൽ ആസിഫാതി അസ്ഫ. രണ്ട് സ്ഥലത്തും സ്വാദാണ്, അവിടെ സീനാവുന്നത് ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ആയത്തിൽ വന്നാശിറാതി നശ്ര, വന്നാശിറാതി നശ്ര, നൂന്ന് ശബ്ദുണ്ട്, മണിക്കുക. فالفارقات فرقا، فالفارقات فرقا، فرقا قافن പകരം കാഫ് ആകുന്നത്, ഫർഖ ഇങ്ങനെ ഫർഖ, ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ കാഫ് ഉച്ചരിക്കുമ്പോൾ തൊണ്ടയുടെ ഏറ്റവും മുകൾ ഭാഗം കഴിഞ്ഞ് ചെറുനാക്കിൻ്റെ അടുത്താണ് അതിൻ്റെ മഖ്റജ്. ഫൽഫാരിഖാതി ഫർഖ എന്ന് തന്നെ പറയുക. ഫൽമുൽഖിയാതി ദിക്റ, ദിക്റ, ഇവിടെ കാഫിന് ഖൽഖല ചെയ്യരുത്, ദിക്റ എന്നാണ് പറയേണ്ടത്. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ ഔ നുദ്റ, ഐന് പകരം ഹംസ. ഉദ്റൻ ഔ നുദ്റ, ഉദ്റൻ എന്നല്ല പറയേണ്ടത്, ഉദ്റൻ, ഉദ്റൻ ഔ നുദ്റ. ഇന്നമാ തുഅദൂന ലവാഖിഉ, ഇതിൽ ലവാഖിഉ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. فإذا النجوم طمست، فإذا النجوم طمست، طو طمست അവിടെ ത ആണ്. ഇവിടെ അധികവും നമ്മളിൽ തുമിസത് എന്നേ വരികയുള്ളൂ. തുമിസത്, ഇത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അപ്പോൾ തുമിസത് ത്വന ഉച്ചരിക്കുമ്പോൾ നാവിൻ്റെ മധ്യഭാഗം അണ്ണാക്കിലോട്ട് ഉയർന്നു വരുന്ന രൂപത്തിലാവണം. وإذا السماء فرجت، وَإِذَا السَّمَاءُ فُرِجَتْ، وَإِذَا الْجِبَالُ نُصِفَتْ، وَإِذَا الرُّسُلُ أُقِّتَتْ، وَإِذَا الرُّسُلُ أُقِّتَتْ. ഇവിടെ പതിനൊന്നാമത്തെ ആയത്തിൽ ഉഖിതത് എന്ന പദത്തിന് ഖാഫിൽ ശബ്ദാണ്, അത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം. ഒരിക്കലും ഉഖിതത് എന്ന് പറയരുത്, കാഫിന് ശബ്ദ് കൊടുത്തുകൊണ്ട് വായിക്കരുത്. ഉഖിതത് ഖാഫിന് ആണ് ശബ്ദ്. وَإِذَا الرُّسُلُ أُقِّتَتْ لِأَيِّ يَوْمٍ أُجِّلَتْ. ഇവിടെ لِأَيِّ يَوْمٍ أُجِّلَتْ, ഉജ്ജിലത് ജീമിന് ശബ്ദുണ്ട്, അതിനെ പ്രത്യേകം എടുത്ത് കാണിക്കണം. ഉജ്ജിലത് لِأَيِّ يَوْمٍ أُجِّلَتْ لِيَوْمِ الْفَصْلِ وَمَا أَدْرَاكَ مَا يَوْمُ الْفَصْلِ. രണ്ട് സ്ഥലത്തും ഫസ്ലു, ഫസ്ലിന് സ്വാദാണ്, സ്വാദിന് പകരം സീനാവുന്നത് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഫസ്ലു, ഫസ്ലു എന്നാണ് പറയേണ്ടത്. ലിയൗമിൽ ഫസ്ലു വമാ അദ്രാകമ അദ്രാ, അദ്രാ റായിനെ കനപ്പിക്കണം, തഫ്ഹീം ചെയ്യണം. അദ്രാക, അത് അദ്രാക എന്നല്ല പറയേണ്ടത്, അദ്രാക. വമാ അദ്രാകമ യൗമുൽ ഫസ്ലു,

ഇവിടെ വൈലു യൗമ ലുൻ ലാമമേൽ ലൊമു തൻവീൻ, ശേഷം യാ വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇദ്ഗാം നാഖുസാണ് ചെയ്യേണ്ടത്. ആ ലാമിനെ ലാമമേൽ ഉള്ള തൻവീനിനെ യാ ഇലേക്ക് ഇദ്ഗാം ചെയ്യണം, അഥവാ കൂട്ടി ലയിപ്പിക്കണം. അപ്പോൾ അവിടെ യ എന്ന അക്ഷരത്തിന് ശദ്ദ് വരുന്നതാണ് പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ, അതുപോലെ തന്നെ യൗമ ഇദില്ലിൽ ദില്ലിൽ, അവിടെ ദിൻ ലിൽ എന്ന് വായിക്കരുത്, വൈലു യൗമ ഇദില്ലിൽ എന്നാണ് വായിക്കേണ്ടത്. വൈലു യൗമ ഇദില്ലിൽ മുകദ്ദിബീൻ അലം നുഹ്ലിക്കിൽ അവ്വലീൻ. ഇവിടെ അലം നുഹ്ലിക്കി എന്നല്ല പറയേണ്ടത്, അലം നുഹ്ലിക്കി അല്ല, അലം നുഹ്ലിക്കിൽ, അലം നുഹ്ലിക്കിൽ അവ്വലീൻ, അലം നുഹ്ലിക്കിൽ ഔ

ഇവിടെ നുത് ബിഉ എന്നാണ്, നുത് ബിഉ എന്ന് പറയരുത്, നുത് ബിഉ. ത എന്ന അക്ഷരത്തിന് ത ഇന് സുക്കൂൻ വരുമ്പോൾ അതിന് കലകല ചെയ്യാൻ പാടില്ല. നുത് ബിഉ. ثم نتبعهم الآخرين. ഇവിടെ അതുപോലെ തന്നെ ഐനിന് ലൊമ്മാണ്, നുത്ബിഉ എന്നാണ്. നുത്ബിഉഹുമുൽ എന്ന് പറയരുത്, നുത്ബിഉഹുമുൽ. അത് ഐന് സുക്കൂനാവുമ്പോൾ അത് തെറ്റും, തെറ്റാണ്. നുത്ബിഉഹുമുൽ, നുത്ബിഉ ഐന് ലൊമ്മ കൊടുത്തുകൊണ്ട് തന്നെ വായിക്കണം. പതിനെട്ടാമത്തെ ആയത്തിൽ കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ, കദാലിക നഫഅലു ബിൽ മുജ്രിമീൻ. നഫഅലു

നേരത്തെ പറഞ്ഞതുപോലെ ലാമമേൽ വമ്മു തൻവീനാണ്, ശേഷം യാ. ഇങ്ങനെയാവുമ്പോൾ ഇത് ഗാം നാഖിസ് എന്ന നിയമമാണ് അവിടെ ചെയ്യേണ്ടത്. ആ തൻവീനിനെ യാഇലേക്ക് ഇദ്ഗാം ചെയ്ത് കൂട്ടിലയിപ്പിച്ചുകൊണ്ട് ഉന്നത്തോടുകൂടി വായിക്കണം. വൈലുയൗമഇദിൽ ലിൽ മുകദ്ദിബീൻ. ഈ ഭാഗം ഒന്നുകൂടെ ഓതാം.

0: സൂറത്തുൽ മുർസലാത്തിലെ ബാക്കി ഭാഗം ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: ജസാക്കുമുല്ലാഹു ഖൈറ. പീസ് ഖുർആൻ റേഡിയോ അത്തഹ്സീൻ പ്രോഗ്രാമാണ് നാം ഇതുവരെ കേട്ടത്. സൂറത്തുൽ മുർസലാത്തിലെ 1 മുതൽ 19 കൂടിയ വചനങ്ങൾ പാരായണം ചെയ്യാനാണ് ഇന്നത്തെ അത്തഹ്സീൻ പ്രോഗ്രാമിലൂടെ നാം പഠിച്ചു കഴിഞ്ഞത്. അവതരിപ്പിച്ചത് ഹാഫിദ് അബ്ദുൽ ശുക്കൂർ.
2: ഇനി ശ്രോതാക്കൾ കേൾക്കുന്നു കിഡ്സ് ടൈം. വിശുദ്ധ ഖുർആൻ പാരായണം കൊണ്ട് ലോക ശ്രദ്ധയാർജിച്ച കുഞ്ഞിളം കാരികളുടെ വിശുദ്ധ ഖുർആൻ പാരായണമാണ് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. ഇന്ന് ശ്രോതാക്കൾ കേൾക്കുന്നത് സൂറത്തുന്നാസിഅത്തിൻ്റെ പാരായണമാണ്. പാരായണം ചെയ്യുന്നത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.

0: മഷാല്ലാ. ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത് കിഡ്സ് ടൈം സൂറത്തു നാസിഅത്തിൻ്റെ പാരായണമാണ്. ഇന്ന് കിഡ്സ് ടൈമിൽ ശ്രോതാക്കൾ കേട്ടത് പാരായണം ചെയ്തത് ഉസ്മാൻ മിഷൽ അൽ ഹദ്ദാദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: فقتله قال أقتلت نفسا زكية بغير نفس لقد جئت شيئا نكرا.
1: പീസ് ഖുർആൻ റേഡിയോ അവതരിപ്പിക്കുന്നു തഫ്സീർ അമാനി. തലമുറകൾക്ക് വെളിച്ചം പകർന്ന മുഹമ്മദ് അമാനി മൗലവിയുടെ വിശുദ്ധ ഖുർആൻ വിവരണത്തിൻ്റെ ശബ്ദാഖ്യാനം. ഇന്നത്തെ എപ്പിസോഡിൽ സൂറത്തുൻ നഹലിലെ 81 മുതൽ 85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് നമ്മൾ കേൾക്കുന്നത്.
2: വചനം 81. വല്ലാഹു ജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കി തന്നു, മിമ്മ ഖലഖ, അവൻ സൃഷ്ടിച്ചതിൽ നിന്ന്, ലിലാലൻ, തണലുകളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, മിനൽ ജിബാലി, മലകളിൽ നിന്ന്, അക്നാന, ഒളിയിടം, മറഞ്ഞിരിക്കുന്ന പതികളെ, വജഅല ലകും, നിങ്ങൾക്കുണ്ടാക്കുകയും ചെയ്തു, സറാബീല, ഉടുപ്പുകൾ, തഖീക്കും, നിങ്ങളെ കാത്തുസൂക്ഷിക്കുന്ന, നിങ്ങൾക്കു തടുക്കുന്ന, അൽഹറ, ചൂടിനെ, ചൂടിൽ നിന്നും, വസറാബീല, ഉടുപ്പുകളും, തഖീക്കും, അവ നിങ്ങളെ കാക്കുന്നു, ബസക്കും, നിങ്ങളുടെ ഊക്കിനെ, പടയുടെ ഊക്കിനെ, യുദ്ധകാഠിന്യത്തെ, കെദാലിക, അപ്രകാരം, യുതിമ്മു, അവൻ പൂർത്തിയാക്കുന്നു, നിഅമതഹു, അവൻ്റെ അനുഗ്രഹം, അലൈക്കും, നിങ്ങളുടെ മേൽ, നിങ്ങൾക്ക്, ലഅല്ലക്കും, നിങ്ങളാകുവാൻ വേണ്ടി, ആയേക്കാം, തുസ്ലിമൂൻ, നിങ്ങൾ കീഴൊതുങ്ങും.

0: بأسكم كذلك يتم نعمته عليكم لعلكم تسلمون.
1: അല്ലാഹു അവൻ സൃഷ്ടിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തണലുകൾ ഉണ്ടാക്കി തരികയും ചെയ്തിരിക്കുന്നു. മലകളിൽ നിന്നും അവൻ നിങ്ങൾക്ക് ഒളിയിടങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് ചൂട് തടുത്തു തരുന്ന ഉടുപ്പുകളെയും നിങ്ങൾക്കവൻ ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളുടെ യുദ്ധത്തിൻ്റെ കാഠിന്യത്തെ നിങ്ങൾക്ക് തടുത്തു തരുന്ന ഉടുപ്പുകളെയും ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്രകാരം അവൻ്റെ അനുഗ്രഹം അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തരുന്നു. നിങ്ങൾ അനുസരിച്ച് കീഴൊതുങ്ങുവാൻ വേണ്ടി.
2: ഈ വചനത്തിൽ എടുത്തുകാണിച്ച അനുഗ്രഹങ്ങൾ: ഒന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ കിട്ടുമാറ് തണലേകുന്ന വൃക്ഷങ്ങൾ, കുന്നുകൾ, ഭിത്തികൾ തുടങ്ങിയ വസ്തുക്കളെ സജ്ജമാക്കിയത്. വെയിലിന്റെ ഉഷ്ണത്തിൽ തണൽ കിട്ടാതിരുന്നാലത്തെ സ്ഥിതി ആരെയും പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ. രണ്ട്, വേണ്ടിവരുമ്പോൾ അഭയം പ്രാപിക്കുവാനും ഒളിഞ്ഞിരിക്കുവാനും ഉതകുമാറ് തുരങ്കങ്ങൾ, ഗുഹകൾ, മാളങ്ങൾ, കൊത്തുകൾ മുതലായവ മലകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വല്ല ആവശ്യങ്ങൾക്കും വേണ്ടി മലകളിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നവർക്കും ഇത് പലപ്പോഴും അത്യന്താപേക്ഷിതമായിരിക്കും. ചില അടിയന്തര ഘട്ടങ്ങളിൽ ജീവരക്ഷയ്ക്കു തന്നെയും അത്യന്താപേക്ഷിതമായിരിക്കും. മൂന്ന്, ഉഷ്ണത്തിൽ നിന്നും രക്ഷ നൽകുന്ന പലതരം ഉടുപ്പും വസ്ത്രവും നൽകിയത്. നാല്, യുദ്ധവേളയിൽ നേരിടുന്ന കഠിന പരിക്കുകളിൽ നിന്ന് രക്ഷ കിട്ടുവാനുതകുന്ന പടയങ്കി, പടച്ചട്ട, പടത്തൊപ്പി മുതലായ ഉടുപ്പുകൾ ഉണ്ടാക്കുമാറാക്കിയത്. ഇതെല്ലാം ഓർമ്മിപ്പിച്ച ശേഷം ഇങ്ങനെയുള്ള അനേകമനേകം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അല്ലാഹു ചെയ്തു തന്നിരിക്കുന്നത് നിങ്ങൾ അവനെ അനുസരിച്ചും അവനു കീഴൊതുങ്ങിയും ജീവിക്കുവാൻ വേണ്ടിയാണെന്നും ഉണർത്തിയിരിക്കുന്നു. അതിനു തയ്യാറില്ലാത്തവരെപ്പറ്റി അല്ലാഹു പറയുന്നു.
3: വചനം 82. ഫഇൻ തവല്ലൗ, ഇനി എന്നാൽ അവർ തിരിഞ്ഞു കളയുകയാണെങ്കിൽ, ഫഇന്നമാ അലൈക, എന്നാൽ നിന്റെ മേൽ, അൽ ബലാഉ, എത്തിക്കൽ, പ്രബോധനം മാത്രം, അൽ മുബീൻ, സ്പഷ്ടമായ.
0: ഫഇൻ തവല്ലൗ ഫഇന്നമാ അലൈക അൽ ബലാഉൽ മുബീൻ.
1: ഇനി അവർ തിരിഞ്ഞു കളഞ്ഞെങ്കിൽ, എന്നാൽ നബിയേ, നിന്റെ മേൽ സ്പഷ്ടമായ പ്രബോധനം മാത്രമാണുള്ളത്.
2: സന്മാർഗം വിവരിച്ചു കൊടുക്കുകയല്ലാതെ അവരെ സന്മാർഗത്തിലാക്കേണ്ടുന്ന ചുമതല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കില്ല എന്നുദ്ദേശം.
3: വചനം 83. യഅരിഫൂന, അവർ അറിയുന്നു, നിഅമത്തല്ലാഹി, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ, തുമ്മ, പിന്നെ, എന്നിട്ടും, യുങ്കിറൂനഹ, അവരതിനെ നിഷേധിക്കുന്നു, വ അക്തറുഹും, അവരിൽ അധികം ആളുകൾ, അൽ കാഫിറൂൻ, അവിശ്വാസികളത്രേ, നന്ദി കെട്ടവരാണ്.
0: യഅരിഫൂന നിഅമത്തല്ലാഹി തുമ്മ യുങ്കിറൂനഹ വ അക്തറുഹുമുൽ കാഫിറൂൻ.
1: അല്ലാഹുവിന്റെ അനുഗ്രഹത്തെ അവർ ശരിക്കും അറിയുന്നു, എന്നിട്ടും പിന്നെ അവരതിനെ നിഷേധിക്കുകയാണ്, അവരിൽ അധികം ആളുകൾ നന്ദികെട്ട അവിശ്വാസികളുമത്രേ.
2: ഇതാണ് സത്യനിഷേധികളുടെ സ്ഥിതി. സത്യാവസ്ഥ അറിയാതെ വഴിപിഴച്ചു പോകുകയല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം അവർ അനുഭവിക്കുക തന്നെ വേണ്ടിവരും.
3: വചനം 84. വയൗമ, ദിവസം, നബഅതു, നാം എഴുന്നേൽപ്പിക്കുന്ന, നിയോഗിക്കുന്ന, മിൻ കുല്ലി ഉമ്മത്തിൻ, എല്ലാ സമുദായത്തിൽ നിന്നും, ഷഹീദൻ, ഒരു സാക്ഷിയെ, തുമ്മ ലാ യുഇദനു, പിന്നെ അനുവാദം നൽകപ്പെടുകയില്ല, ലില്ലദീന കഫറു, അവിശ്വസിച്ചവർക്ക്, വലാഹും, അവരല്ലതാനും, യുസ്തഅതബൂൻ, ഖേദിച്ചു മടങ്ങുവാൻ ആവശ്യപ്പെടും, തൃപ്തിപ്പെടുത്തുവാൻ ആവശ്യപ്പെടും.

0: എല്ലാ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം നിയോഗിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദിവസം ഓർമ്മിക്കുക. പിന്നെ അവിശ്വസിച്ചവർക്ക് ഒഴികഴിവ് പറയാൻ അനുവാദം നൽകപ്പെടുകയില്ല. അവരോട് ഖേദിച്ചു മടങ്ങി തൃപ്തിപ്പെടുത്താൻ ആവശ്യപ്പെടുകയുമില്ല.
1: വചനം 85. വഇദാ റഅ, കണ്ടാൽ, അല്ലദീന ളലമു, അക്രമം പ്രവർത്തിച്ചവർ, അൽഅദാബ, ശിക്ഷയെ, ഫലാ യുഖഫഫു, അപ്പോൾ ലഘുവാക്കപ്പെടുന്നതല്ല, അൻഹും, അവർക്ക്, അവരിൽ നിന്ന്, വലാഹും, അവരല്ലതാനും, യുൻറൂൻ, അവർ നോക്കപ്പെടുക, കാത്തുനിർത്തപ്പെടുക, ഒഴിവ് നൽകപ്പെടുക.

0: അക്രമം പ്രവർത്തിച്ചവർ ശിക്ഷ കണ്ണിൽ കണ്ടാലാകട്ടെ, അപ്പോൾ പിന്നെ അതവർക്ക് ലഘൂകരിക്കപ്പെടുകയില്ല, അവർക്ക് ഇട നൽകി കാത്തു നിർത്തപ്പെടുകയുമില്ല.
1: 89 വചനത്തിൽ കാണാവുന്നതുപോലെ അതത് സമുദായങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരുന്ന നബിമാർ ആ സമുദായങ്ങൾ തങ്ങളുടെ പ്രബോധനം സ്വീകരിച്ചതിനെയും നിരസിച്ചതിനെയും കുറിച്ച് ഖിയാമത്തുനാളിൽ സാക്ഷ്യം വഹിക്കും. അപ്പോൾ വല്ല ഒഴികഴിവും പറഞ്ഞു ഒഴിവാകുവാനാകട്ടെ, ഖേദിച്ചു മടങ്ങി അള്ളാഹുവിന്റെ തൃപ്തി സമ്പാദിക്കുവാനാകട്ടെ, അവിശ്വാസികൾക്കു അവസരം നൽകപ്പെടുകയില്ല. അവരുടെ നിഷേധത്തിന്റെ ഫലം അവർ അനുഭവിക്കുകയല്ലാതെ അവർക്കു ഗത്യന്തരമുണ്ടായിരിക്കുകയില്ല. ശിക്ഷ കൺമുമ്പിൽ വന്നുകഴിഞ്ഞാലാകട്ടെ, പിന്നെ അതിൽ അവർക്കു വല്ല ഇളവും നൽകുകയോ പിന്നേക്കു നീട്ടിവെക്കുകയോ ചെയ്യുന്ന പ്രശ്നവുമില്ല എന്നൊക്കെയാണ് ഈ വചനങ്ങളിൽ പ്രസ്താവിച്ചതിന്റെ ചുരുക്കം. ഖിയാമത്തു നാളിനെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മറ്റൊരിടത്ത് അള്ളാഹു പറയുന്നു, ഹാദാ യൗമു ലാ യൻതിഖൂൻ വലാ യുഅ്ദനു ലഹും ഫയഅ്തദിറൂൻ. അവർ വ്യാജമാക്കുന്നവർ മിണ്ടാത്ത ഒരു ദിവസമാണിത്. അവർക്ക് അനുവാദം നൽകപ്പെടുകയുമില്ല, എന്നാൽ അവർക്ക് ഒഴികഴിവ് പറയാമായിരുന്നു. സൂറ അൽ മുർസലാത്ത് അധ്യായം 77 വചനം 35-36.
2: പീസ് ഖുർആൻ റേഡിയോ തഫ്സീർ അമാനി സമാപിക്കുന്നു. സൂറത്തുൻ നഹലിലെ 81-85 വരെയുള്ള ആയത്തുകളുടെ അർത്ഥവും വ്യാഖ്യാനവുമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കേട്ടത്.
3: ഖുർആൻ, ഈ ഗ്രന്ഥം സാർവകാലികവും സാർവലൗകികവുമാണ്. അതായത്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ എല്ലാ കാലത്തേക്കും പ്രസക്തമാണ്. ഇതിൽ പറയുന്ന നിയമങ്ങൾ, ഇതിൽ നടപ്പാക്കേണ്ട കാര്യങ്ങൾ, ഇതിൽ വിശദീകരിച്ചിട്ടുള്ള മറ്റു വിഷയങ്ങൾ, ഇതെല്ലാം എല്ലാ കാലത്തേക്കും പ്രസക്തമായവയാണ്. പലപ്പോഴും മനുഷ്യനുണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ കുറച്ച് കാലത്തേക്കേ പറ്റുള്ളൂ, ഉടനെ തന്നെ അതിന് മാറ്റം വരുത്തും. സ്വാഭാവികമാണ്, കാരണം സൗകര്യങ്ങളും മനുഷ്യൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ വികസിക്കുമ്പോൾ നിയമങ്ങൾക്ക് മാറ്റം വരുത്തും. നിയമങ്ങൾക്ക് മാറ്റം വരുത്തുക വളരെ സ്വാഭാവികമായൊരു സംഗതിയാണ്. അതാണ് പാർലമെൻറ്റും അസംബ്ലിയും ഒക്കെ നിയമങ്ങൾ ബില്ലിറക്കുകയും അതിന് അമെൻമെൻറ്റും അതിന് വിശദീകരണവും ചില നിയമങ്ങൾ ഒഴിവാക്കിയിട്ട് അതിന് പകരം വേറെ നിയമം കൊണ്ടുവരും. ലോകത്ത് മുഴുവൻ നടക്കുന്ന സംഗതിയാണ്. നേരമറിച്ച് ഇതിനങ്ങനെ ഒരു മാറ്റം വരുത്തേണ്ട ഒരു സംഗതി ഒരിക്കലും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെയാണ് സാർവലൗകികമായ, അതായത് എല്ലാ നാട്ടിലേക്കും, ഒരു നാട്ടിലിത് പറ്റും മറ്റേ നാട്ടിലിത് പറ്റൂല എന്നുള്ളൊരു നിയമമല്ല. ഇസ്ലാമിൻ്റെ ഏതൊരു നിയമം എടുക്കുകയാണെങ്കിലും, ഇസ്ലാമിൻ്റെ നമസ്കാരമാകട്ടെ, സക്കാത്താകട്ടെ, നോമ്പാകട്ടെ, വൈവാഹിക നിയമങ്ങളാകട്ടെ, അന്തരാവകാശ നിയമങ്ങളാകട്ടെ, ഇതിൽ ഏത് നിയമം എടുത്തു നോക്കുകയാണെങ്കിലും എല്ലാ നാട്ടിലേക്കും എല്ലാ കാലത്തേക്കും അനുയോജ്യമായ നിയമങ്ങളാണ് ഇതിലിറങ്ങിയിട്ടുള്ളത്, ഇതിലുള്ളത്. അതായത് എല്ലാ കാലത്തേക്കും എല്ലാ നാട്ടിലേക്കും സാർവകാലികവും സാർവലൗകികവുമായ നിയമങ്ങളും ആശയങ്ങളുമാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും.
4: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
5: പരിശുദ്ധ ഖുർആനിൻ്റെ 27 അധ്യായം സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ ഉറുമ്പിനെപ്പറ്റി അള്ളാഹു തആല പരാമർശിക്കുന്നുണ്ട്. ഖുർആനിൻ്റെ 27 അധ്യായത്തിൻ്റെ പേര് തന്നെ സൂറത്തുൻ നംല്, ഉറുമ്പ് എന്നാണ്. ഖുർആൻ സൂറത്തുൻ നംലിൻ്റെ 18 വചനത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്:

0: ഈ വചനത്തിൽ മഹാനായ സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തിൽ നിന്നുള്ളൊരു ഭാഗമാണ് അല്ലാഹു തആല ഉദ്ധരിക്കുന്നത്. സുലൈമാൻ അലൈഹിസ്സലാമിന് അല്ലാഹു തആല ഒരുപാട് അനുഗ്രഹങ്ങൾ വാരിക്കോരി നൽകി. അദ്ദേഹത്തിന് ഉറുമ്പിൻ്റെ സംസാരം പോലും ഗ്രാഹ്യമായിരുന്നു എന്ന് ഖുർആൻ വ്യക്തമാക്കുന്നുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഒരു ഉറുമ്പിൻ്റെ തായ്വരയുടെ അടുക്കലെത്തിയ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ പട്ടാളത്തെയും കണ്ടപ്പോൾ ഒരു ഉറുമ്പ് വിളിച്ചു പറഞ്ഞു, അല്ലയോ ഉറുമ്പ് സമൂഹമേ, സുലൈമാനും അവൻ്റെ ആളുകളും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂടുകളിൽ നിങ്ങളുടെ വീടുകളിൽ പ്രവേശിക്കുക എന്ന്. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് മഹാനായ സുലൈമാൻ അലൈഹിസ്സലാം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള അനുയായികൾ അറിഞ്ഞുകൊണ്ട് ഒരിക്കലും ഒരു ജീവിയെയും ഉപദ്രവിക്കുകയില്ല എന്നതാണ്. അതായത് സുലൈമാനും അവൻ്റെ അനുയായികളും സുലൈമാൻ നബിയും അദ്ദേഹത്തിൻ്റെ പട്ടാളവും അറിയാതെ നിങ്ങളെ ചവിട്ടിമതിക്കാം എന്നാണ് ആ ഉറുമ്പ് പറയുന്നത്. അതായത് അറിഞ്ഞുകൊണ്ടൊരിക്കലും ഉറുമ്പിനെ പോലും അവർ വേദനിപ്പിക്കില്ല എന്ന ആശയവും ഈ ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ ഉറുമ്പിൻ്റെ സംസാരം കേട്ട് സുലൈമാൻ അലൈഹിസ്സലാം ചിരിച്ചതായും തുടർന്നുള്ള വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ചിരിച്ചു, അല്ലാഹു തആല അദ്ദേഹത്തിന് നൽകിയ അനുഗ്രഹം അദ്ദേഹം ഓർക്കുകയും അല്ലാഹുവിലേക്ക് മടങ്ങുകയും ചെയ്തു എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും.
1: പീസ് റേഡിയോ സ്റ്റുഡിയോയിലേക്ക് കയറും മുമ്പ് വാട്സപ്പ് സ്ക്രോൾ ചെയ്തപ്പോൾ ഞാൻ കണ്ട ഒരു മെസ്സേജ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അസ്സലാമു അലൈക്കും, എൻ്റെ പേര് ഡാഷ്. ഞാൻ ഇന്ന സ്ഥലത്തുള്ള ആളാണ്. ഉപ്പയും ഉമ്മയും ബന്ധുമിത്രാദികളും ആരുമില്ല എനിക്ക്. എന്നെ ഒരാൾ വിവാഹം കഴിച്ചിരുന്നു. മറ്റൊരു സ്ത്രീയുമായുള്ള വിഹിത ബന്ധത്തിൽ അയാൾ ഇടപെടുന്നതറിഞ്ഞും എൻ്റെ രണ്ടു മൂന്ന് കുഞ്ഞുങ്ങൾ മാസം തികയാതെ എനിക്ക് നഷ്ടപ്പെട്ടതും ഭർത്തൃ വീട്ടിലെ അതുമായി അനുബന്ധമായുണ്ടായ ഒരുപാട് പ്രശ്നങ്ങളും എല്ലാമായി ഞാൻ എൻ്റെ ഭർത്താവിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. ഇപ്പോൾ ഒരു ഹോസ്റ്റലിൽ തനിച്ച് കഴിയുകയാണ്. ആരുമില്ല. വിവാഹങ്ങൾ പലതും വരുന്നുണ്ട്. വിവാഹത്തിൻ്റെ പ്രായവുമാണ്. വീടും കൂടും ആരുമില്ലാത്ത എന്നെ ആരേറ്റെടുക്കാനാണ്. ഒരു ഇത്താത്തയുണ്ട്. അവർ തന്നെ രോഗിയാണ്. അവരുടെ താമസം തന്നെ വാടക വീട്ടിലാണ്. നൊമ്പരങ്ങളുടെ ഈ എഴുത്ത് അതിലെ ആളെയും പേരും എല്ലാം മാറ്റിവെച്ച് സ്ഥലവും എല്ലാം മാറ്റിവെച്ച് വായിച്ചത് ഇതുപോലത്തെ പ്രതിനിധികൾ നമ്മുടെയൊക്കെ പരിസരത്തുണ്ട്. പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ മനുഷ്യർക്ക് ഇങ്ങനെ തുറന്നെഴുതാനുള്ളൊരിടം അവിടെ ഉണ്ടാകുമെന്നൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ സഹോദരിയെ നമ്മളെല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗമായി പരിഗണിച്ച് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുക. ഇതുപോലത്തെ ധാരാളം ആളുകളുണ്ട്. നിറം മങ്ങിപ്പോയതുകൊണ്ട്, നീളം കുറഞ്ഞു പോയതുകൊണ്ട്, സംരക്ഷിക്കാൻ ആളില്ലാത്തതുകൊണ്ട്, സമയമാകുമ്പോൾ വിവാഹങ്ങൾ അന്വേഷിക്കാൻ ആളുകൾ ഇറങ്ങാത്തതുകൊണ്ട്, ആർക്കൊക്കെയോ ഒരു വേലക്കാരിയേക്കാളും വലിയ വേല ചെയ്ത് അവസാനം തനിക്കു വേണ്ടി നിശ്ചയിക്കപ്പെട്ട ബെഡിൽ പുതപ്പിനുള്ളിൽ ഏങ്ങലടിച്ച് കരയുന്ന, സങ്കടപ്പെടുന്ന, വേദനിക്കുന്ന കുറേ സ്ത്രീജന്മങ്ങൾ, അതേപോലെ കുറേ മനുഷ്യരും പുരുഷന്മാരും, അവരൊക്കെ നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അപ്പോഴൊക്കെ നമ്മുടെ തലമുറയും സംരക്ഷിക്കപ്പെടും എന്നത് അതിൻ്റെ ഒരു നേട്ടമാണ്. രണ്ട്, അത്തരം മനുഷ്യരെയൊക്കെ കുറിച്ച് അവരുടെ സംരക്ഷണം, അവരുടെ സാമ്പത്തികം, അവരുടെ വീട്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും ഒന്ന് കാര്യമായി ചിന്തിക്കുക. ഈ സഹോദരി അടക്കമുള്ളവരെ ഈ ഒരു ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ, സബറിനെ കൊടുക്കട്ടെ എന്ന് ഈ ദിനത്തിൽ പ്രാർത്ഥിക്കുകയാണ്.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: പ്രിയ ശ്രോതാക്കളിപ്പോൾ കേൾക്കുന്നത് പീസ് ഖുർആൻ റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. സൂറത്തുൽ അഹ്സാബിലെ 55-ാമത്തെ വചനത്തിൽ നിന്നും ആദ്യ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പമുള്ളത് ഹാഫിൽ ജാഫർ സലഫി.
4: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ പീസ് റേഡിയോ ശ്രോതാക്കളെ, സൂറത്തുൽ അഹ്സാബിലെ 55-ാമത്തെ ആയത്താണ് ഇൻഷാ അള്ളാ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആയത്തിൻ്റെ ആദ്യ ഭാഗം ഇന്ന് ഇൻഷാ അള്ളാ നമുക്ക് പഠിക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആദ്യമായത്ത് മുഴുവനായി ഒന്ന് പാരായണം ചെയ്ത് കേൾപ്പിക്കാം. أعوذ بالله من الشيطان الرجيم لا جناح عليهن في آبائهن

لا جناح عليهن في آبائهن لا جناح عليهن في آبائهن

ولا أبناء أخواتهن ولا أبناء أخواتهن. തൽക്കാലം അതുവരെയാണ് നമ്മൾ പഠിക്കുന്നത്, അതുകൊണ്ട് അവിടെ മണിച്ചുകൊണ്ട് നിർത്തുക. ولا أبناء أخواتهن لا جناح عليكم

0: ആയത്തിൻ്റെ ബാക്കി ഭാഗം ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് മനഃപ്പാഠമാക്കാം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
1: മാഷാ അല്ലാ ബാറക്കല്ലാഹു ഫീക്കും. നാം ഇതുവരെ കേട്ടത് പീസ് റേഡിയോ ഹിഫ്ലുൽ ഖുർആൻ. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ നിന്നും 55-ാമത്തെ വചനത്തിൻ്റെ ആദ്യ ഭാഗം ക്ലാസ് എടുത്തുകൊണ്ട് നമ്മോടൊപ്പം ചേർന്നത് ഹാഫിൽ ജാഫർ സലഫി.
2: പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി.
3: ഖുർആൻ എന്ന മഹൽഗ്രന്ഥം, ആ അക്ഷരങ്ങൾ ശബ്ദങ്ങളാകുമ്പോൾ എന്തൊരു ഭംഗി! പക്ഷെ എന്റെ പാരായണം ശരിയാകുന്നേയില്ല. ഒരുപാട് ശ്രമിച്ചു നോക്കി, സാധിക്കുന്നില്ല. നാവ് നിയമങ്ങൾക്ക് വഴങ്ങുന്നില്ല. പാരായണം നിർത്തുന്നതും തുടങ്ങുന്നതുമെല്ലാം അസ്ഥാനത്താണത്രേ. എന്താണ് ഇതിനൊരു പരിഹാരം? ഖുർആൻ പാരായണ പഠനത്തിനായുള്ള അവസരങ്ങൾ അന്വേഷിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത. ആ അന്വേഷണങ്ങൾക്ക് ഇനി വിരാമം കുറിച്ചോളൂ. പീസ് ഖുർആൻ റേഡിയോ തജ്വീദ്
4: പഠനം. എന്നൊരു ചെറിയ ഒരു ശബ്ദ ചലനം റായിന് സംഭവിച്ചിട്ടുണ്ട്. റായിന് സുക്കൂനാണല്ലോ. ഒന്ന് ഒരിക്കൽ കൂടി, ഇന്ന സമിഅന.
5: ഫഖാലു ഇന്ന സമിഅന ഖുർആനൻ അജബ.
3: സാധാരണക്കാരായ ശ്രോതാക്കൾക്ക് അനുയോജ്യമായ വിധം ഏറെ ലളിതമായ ബോധന രീതി പീസ് ഖുർആൻ റേഡിയോ തജ്വീദ് പഠനം. സാങ്കേതിക ശബ്ദങ്ങളെ പ്രായോഗികമായി പരിചയപ്പെടുത്തുന്ന പഠനക്രമം, അടിസ്ഥാന പാഠങ്ങൾ മുതൽ അതിസൂക്ഷ്മമായ നിയമങ്ങൾ വരെ സ്പർശിക്കുന്ന ശാസ്ത്രീയ പാഠ്യപദ്ധതി. വരൂ, കാത്തിരിപ്പിന് വിരാമം കുറിച്ച് പേനയും പുസ്തകവുമായി പുതിയൊരു പഠന പദ്ധതിയിൽ നമുക്കും പ്രായഭേദമന്യേ പങ്കാളിയാകാം. തജ്വീദ് പഠനം പീസ് ഖുർആൻ റേഡിയോയിൽ മാത്രം അറിവിന്റെ അനന്തതയിലേക്ക് തുറക്കുന്ന കേൾവിയുടെ വസന്തം. വിശുദ്ധ ഖുർആൻ പഠനത്തിന്, പാരായണത്തിന് എവിടെയിരുന്നും ഒരു

0: പീസ് ഖുർആൻ റേഡിയോയിൽ തൻസീൽ. ശ്രോതാക്കൾ ഇന്ന് കേൾക്കുവാൻ പോകുന്നത് സൂറത്തു സുമർ 45-ാമത്തെ ആയത്ത് മുതൽ സൂറത്തു ശൂറ വരെ. പാരായണം ചെയ്യുന്നത് ഷെയ്ഖ് അബ്ദുറഹ്മാൻ അൽ മാജിദ്.
1: ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.

0: عباده وخسر هنالك الكافرون.
1: بسم الله الرحمن الرحيم.